ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 29. കൊല്ലവർഷം 1202 ചിങ്ങം 4. 2026 ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി ഡയറക്ട് ഹോം സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം സാഹിത്യ പ്രമുഖൻ അവതരിപ്പിക്കുന്നു.
1: ഒരു തരത്തിലും നമുക്ക് പിടികിട്ടാത്ത ഒന്നാണ് മനസ്സ്. മറ്റുള്ളവരുടെ മനസ്സുകൾക്കുള്ളിൽ എന്താണെന്ന് ചികഞ്ഞു നോക്കാൻ നടക്കുന്ന നമുക്ക് പലപ്പോഴും സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകും. എന്നാൽ മനസ്സിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. ആത്മാന്വേഷിയായ ഒരാൾക്ക് സന്യാസത്തെ മാത്രം ത്യാഗമാർഗമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അയാൾക്ക് അയാളോട് തന്നെയുള്ള സ്വാർത്ഥ താൽപ്പര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചിരിക്കണം. മനസ്സിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് മാത്രം നടത്താൻ കഴിയുന്ന ഒന്നാണ് ആത്മാന്വേഷണം. തത്വജ്ഞ

0: വിജ്ഞാനികൾക്കാണ് മനഃശാസ്ത്രത്തിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരാൾ വ്യംഗ്യത്തിലൂടെ പറയുന്നത് എന്തെന്ന് അപരന് മനസ്സിലാവണമെങ്കിൽ അയാൾ തൻ്റെ സ്വാഭാവികമായ മനോദൗർബല്യം വെടിഞ്ഞ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. ശിഷ്യന്മാരുടെ ബുദ്ധി പരിശോധിക്കാൻ പണ്ട് ഗുരുക്കന്മാർ ഇത്തരമൊരു രീതി അവലംബിച്ചിരുന്നുവത്രേ. ഗുരുവിൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ആശ്രമജീവിതം പൂർത്തിയാക്കിപ്പോകുന്ന ശിഷ്യന്മാർ ജീവിതത്തിലെങ്ങുമെത്താതെ അന്ധന്മാരെപ്പോലെ നടന്ന് ശേഷിച്ച കാലം പാഴാക്കിക്കളയുന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. ഒരു വ്യാഴവട്ടക്കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വീട്ടിലേക്കു മടങ്ങുന്ന യുവാവിനെ ആശീർവദിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, എന്നും കൊട്ടാരതുല്യമായ ഗൃഹത്തിൽ വസിക്കാനും മൃഷ്ടാന്നമായി ഭക്ഷണം കഴിക്കാനും പട്ടുമെത്തയിൽ കിടന്നുറങ്ങാനും നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ശിഷ്യൻ ചോദിച്ചു, കഴിഞ്ഞ 12 വർഷവും സ്വാർത്ഥതയും സുഖങ്ങളും വെടിഞ്ഞ് ത്യാഗജീവിതം നയിക്കണമെന്ന് പറഞ്ഞ അങ്ങുതന്നെയാണോ ഇങ്ങനെ ആശീർവദിക്കുന്നത്? ശിഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിനു ശേഷം ഗുരു പറഞ്ഞു, അതെ, ആ ത്യാഗത്തെ തന്നെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അത്യാഗ്രഹങ്ങളില്ലാത്ത മനസ്സുകൾക്ക് ഏത് കുടിലും കൊട്ടാരതുല്യമായിരിക്കും. വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അവനവൻ്റെ ഉള്ളിലുള്ള സഹനശക്തിയെ വളർത്തിയെടുത്ത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഭൗതികമായ സുഖങ്ങളിൽ ഭ്രമിക്കാതെ എവിടെയും സംതൃപ്തി കണ്ടെത്താൻ കഴിയും. കുടിലിനെയും കൊട്ടാരത്തെയും തുല്യമായി കാണാനുള്ള ആന്തരിക വിശുദ്ധി ഉണ്ടായിരിക്കണമെന്നു മാത്രം. നന്നായി വിശന്നതിനു ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതൊരു സദ്യയ്ക്ക് തുല്യം സ്വാദിഷ്ടമായിരിക്കും. അധ്വാനിച്ചു നേടുന്ന അന്നമാണെങ്കിൽ പോലും അതിൽ ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കൂടി ഉണ്ടെന്നു സങ്കല്പിച്ചാൽ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നാനാതരം കറികൾ കൂട്ടി കഴിക്കുന്ന അത്ര സ്വാദ് അനുഭവപ്പെടും. കഠിനാധ്വാനത്തിന് ശേഷം എവിടെ കിടന്നാലും അത് നിനക്ക് പട്ടുമെത്ത പോലെ സുഖകരമായി തോന്നും. കിടക്കുന്നത് എവിടെയെന്നല്ല, എവിടെ കിടന്നാലും ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി പാടേ ഉപേക്ഷിച്ചിരിക്കണം. അലസതയും ആർഭാടചിന്തയും വെടിഞ്ഞ് ഏതു സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ മനസ്സ് സജ്ജമായിരിക്കണം. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കയറിയാലും കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും മനസ്സിൻ്റെ സഹജമായ ശക്തിയെ നിലനിർത്താൻ സാധിക്കണം. ജീവിതാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളെ നേരിടാൻ ശരീരത്തെ സഹായിക്കേണ്ടത് മനസ്സാണ്. സത്യത്തിലേക്കും സങ്കല്പത്തിലേക്കും മാറി മാറി സഞ്ചരിക്കാനുള്ള മനസ്സിൻ്റെ കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് പലരും മനോരോഗികളായി മാറുന്നതും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും. മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള മാർഗങ്ങളായ ധ്യാനവും യോഗയുമൊക്കെ പരിശീലിക്കേണ്ടത് ജീവിതത്തിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഭാരതത്തിൻ്റെ പ്രാചീന ഗുരുക്കന്മാർ പഠിപ്പിച്ചത് ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും പരിമിതമായ സൗകര്യങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാനും ജാതി മത ചിന്തകൾ വെടിഞ്ഞ് പരസ്പരം ബഹുമാനിക്കാനും കഴിഞ്ഞാൽ സ്വർഗം അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകേണ്ടി വരില്ല. നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ അതുതന്നെയായിരിക്കും നമ്മുടെ സ്വർഗം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിലങ്ങുകളില്ലാത്ത സ്വതന്ത്ര ഹൃദയങ്ങളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് സാഹിത പ്രമുഖൻ. ആകാശവാണി.
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് നാലപ്പാട്ട് നാരായണ മേനോന്റെ ഓണക്കാഴ്ച എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് സരിത ആർ സി നായർ.

0: ആനന്ദം സമ്പൂർണ കാമനാണെന്നു മർത്യൻ.
1: നാലപ്പാട്ട് നാരായണമേനോന്റെ ഓണക്കാഴ്ച എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് സരിത ആർ.സി. നായർ.

വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, സാവിത്രി എം എൻ പാടുന്ന കൃതികൾ, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, പി ആർ ഹരീഷ് മൃദംഗം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സഹകരണ നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം. 23 ആഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനം. VSSC ഡെപ്യൂട്ടി ഡയറക്ടർ ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പുന്നി കൃഷ്ണൻ ജി സംസാരിക്കുന്നു. 1:00 ആവണി പുന്നൂഞ്ഞാൽ. ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർ നാടകം വേനൽ മഴ 14-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോഭാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. തെങ്ങമും ജയകുമാറും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, ഉണ്ണിമേനോൻ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, PMFME പദ്ധതി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ, ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വിലനിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 നേർമൊഴി. ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് സോഷ്യോളജി ജ്യോതിസ് എസ് അവതരിപ്പിക്കുന്നു. 9:30 നാടകം ഒരു മഴക്കാലം കൂടി, രചന ദീപക് കുമാർ, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകിയവർ നന്ദകുമാർ ജി ആർ, സ്മിത സലീം, ഈശ്വർ പോറ്റി, വിഷ്ണുജി റാം, ശ്രീരാജ് പാറക്കൽ വിളക്കുടി, വിക്രമൻ നായർ തുണ്ടത്തിൽ, ശ്രീനന്ദ പി നായർ, സാവൻ ഗിരീഷ്, ദേവദത്തൻ, മഞ്ജു എൻ, ബി ബാലകുമാരൻ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30°C, കുറഞ്ഞ താപനില 25.6°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: ഉദയഗീതത്തിൽ ഇന്ന് പാറശാല ബി പൊന്നമ്മാൾ പാടിയ മീനാംബിക സ്തോത്രം കേൾക്കാം.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ സഹകരണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495946321 9495956321 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. താലൂക്ക് തലം മുതൽ ജനറൽ ആശുപത്രികളിൽ വരെ ഓരോ ബ്ലോക്കിലും ആരോഗ്യവകുപ്പ് മേ ഐ ഹെൽപ് യു ഡെസ്കുകൾ സ്ഥാപിക്കുന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാർഗനിർദ്ദേശം നൽകുകയാണ് ലക്ഷ്യം. സിഎംആർഎൽ എക്സാലോജിക് കേസ്, വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുമായി ഇഡി. മുഹമ്മദ് റിയാസിനെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയും യുജിസി നെറ്റ് പരീക്ഷ നടത്തിപ്പിലെ പിഴവും കാരണം യുപിഎസ്സിയെ എൻടിഎയ്ക്കും മാതൃകയാക്കാവുന്നതാണെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. മിസൈൽ ആക്രമണത്തിനു പിന്നാലെ ഇറാനുമായി വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകൾ നിർത്തിവച്ചതായി യുഎഇ പ്രഖ്യാപിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെ വ്യാപിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യൻ താരങ്ങളായ പി വി സിന്ധുവും ആയുഷ് ഷെട്ടിയും ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്നു. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം.

0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. സ്റ്റേഷൻ ഭരണത്തിന്റെ ചുമതല സബ് ഇൻസ്പെക്ടർമാർ ഏറ്റെടുക്കുമ്പോൾ അതിപ്രധാനമായ 64 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരുക. പോലീസിനെ കുറച്ചുകൂടി ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ കസ്റ്റഡി മർദ്ദനങ്ങളും അനധികൃത തടവുകളും പൂർണ്ണമായും ഒഴിവാക്കി ശാസ്ത്രീയ അന്വേഷണ രീതികൾ നടപ്പാക്കാനും പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറുന്നതിന് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്നു. ജനാധിപത്യപരമായ ഇത്തരം പോലീസ് പരിഷ്കരണങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതപേരി ചർച്ച ചെയ്യുന്നത്.
1: എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതി വളരെ ആകർഷകമായ ഒരു പദ്ധതിയാണ്. അമേരിക്കയിലെ ഡെട്രോയിറ്റ് പോലീസ് ആണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നൊരു പദ്ധതി നടപ്പാക്കിയത്.
0: പോലീസ് സ്റ്റേഷൻ ഭരണത്തിലെ പുത്തൻ പരിഷ്കാരങ്ങളെക്കുറിച്ചും സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നു റിട്ടയർഡ് DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS.
1: ഒരു പോലീസുകാരനും അദ്ദേഹത്തോടൊപ്പം 3 പൌരന്മാരും ഉൾപ്പെടെ പോയി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ആ കമ്മ്യൂണിറ്റി പോലീസിംഗിന്റെ പദ്ധതി കേരളത്തിൽ വന്നപ്പോൾ അത് ജനക്ഷേമമാകാൻ വേണ്ടി ജനസൗഹൃദ പോലീസ് എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷനിലെ ആളുകൾക്ക് ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയുടെ ഒരു പുതിയ ഫോമാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ 1.5 ലക്ഷം ജനങ്ങളുണ്ട്. അവിടെ 25 പോലീസുകാർ മാത്രമേ കാണത്തുള്ളൂ. അത് 115-25 എന്ന പദ്ധതിയായിരുന്നു. ഒരു SI, ഒരു ASI, 5 ഹെഡ് കോൺസ്റ്റബിൾസ്, 25 പോലീസുകാർ എന്ന പദ്ധതിയായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കാൻ പറ്റിയല്ല. കേരളം ഉണ്ടായപ്പോൾ 8500 കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1990 ആയപ്പോഴത്തേനും അത് 2.5 ലക്ഷം കേസായി. അത് 2015 ആയപ്പോഴേക്കും 4 ലക്ഷം കേസായി. പക്ഷേ ഇപ്പോൾ 16 ലക്ഷം കേസാണ് കേരളത്തിലെ പോലീസ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പോലീസാണ് കേരള പോലീസ്. കേരളത്തിലെ ജനങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പോലീസ് തന്നെ ഉള്ളതുകൊണ്ടും കേരള പോലീസ് മാതൃകയാണ് ഇന്ത്യൻ പോലീസിന്. കഴിഞ്ഞ 24 വർഷമായി തുടർച്ചയായി കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിനുള്ള അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കൺവിക്ഷൻ റേറ്റ് 29%. പക്ഷേ കേരളം 71% എത്തിയിരിക്കുകയാണ് മർഡർ, റേപ്പ് തുടങ്ങിയ കേസുകൾ. ഇത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു പെർഫോമൻസാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്റെ പോലീസ് സ്റ്റേഷനാണ് തോന്നണം. പണ്ട് പോലീസ് സ്റ്റേഷൻ മുഴുവൻ പുരുഷന്മാർ മാത്രമായിരുന്നു. ഇപ്പം വനിതാ പോലീസിനെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിമൻ ഹെൽപ്പ് ഡെസ്ക്, വിമൻ കമ്മീഷന്റെ ഹിയറിംഗുള്ള സൗകര്യമുണ്ട്. വളരെ വലിയ സഹായങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുകയാണ്.
0: കസ്റ്റഡി മർദ്ദനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ നടപ്പാക്കുന്നതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു റിട്ടയർഡ് SP KM ആന്റണി.
2: ഒരാൾ ഏതെങ്കിലും സഹായം തേടിയാണ് എപ്പോഴും ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അത് ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സ് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കുക. അപ്പോൾ തന്നെ ആ പരാതി ആയിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, അത് പാതി പരിഹരിക്കപ്പെടും. പോലീസിനെ ഭയപ്പെടുകയല്ല വേണ്ടത്, നിയമത്തെയാണ് നമ്മൾ ഭയപ്പെടുകയും നിയമം പാലിക്കുകയും ചെയ്യേണ്ടത്. ഇനിയിപ്പോ സമൂഹം മാറി, അപ്പം കുറ്റങ്ങൾ മാറി, സൈബർ കുറ്റകൃത്യങ്ങള് മറ്റു രീതിയിലുള്ള എല്ലാ രീതിയിലും സമൂഹം തന്നെ മാറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പോലീസിന് മാത്രം മാറ്റം സംഭവിക്കാതെ അതിങ്ങനെ തന്നെ പഴയ രീതി തുടരുന്നത് എന്ന് ഉള്ളത് ഒരിക്കലും ആശ്വാസ്യമല്ല. കാരണം കുറ്റം തെളിയിക്കാൻ 3-ാം മുറ പ്രയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കും. ഇനിയിപ്പോൾ ഏത് കുറ്റകൃത്യവും ശാസ്ത്രീയമായ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാം 3-ാം മുറ ഉപേക്ഷിച്ച്. ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കണം. പോലീസും ആ രീതിയിലേക്ക് വന്നേ പറ്റൂ. അതാണ് 3-ാം മുറ ഇല്ലാതെ കേസുകൾ തെളിയിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം പോലീസുകാർ ഇന്നുമുണ്ട്. അവരെയൊക്കെ കണ്ടെത്തണം. അത് വളരെ ചെറിയൊരു 1% മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടതായ പരിശീലനം കൊടുക്കണം, കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള ഒരു സംവിധാനം കൂടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങണം. അതുകൊണ്ടും ശരിയാകുന്നില്ലെങ്കിൽ അവരുടെ പേരിൽ ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ അവരുടെ പേരിൽ ഉചിതമായ മറ്റ് മാർഗങ്ങളിലുള്ള നടപടികളോ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇത് ഉദ്ദേശിക്കുന്ന ഫലം സിദ്ധിക്കുകയുള്ളൂ. കുറ്റം ചെയ്ത ആളുകളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ സംരക്ഷിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും അല്ല. കുറ്റം ചെയ്തിട്ടുണ്ട്, കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി സ്വീകരിക്കുക തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും മുഴുവൻ പോലീസുകാരും ഇതിനോട് സഹകരിക്കണം. അതുപോലെ തന്നെ ജനങ്ങളോട് മാന്യമായ രീതിയിൽ പെരുമാറണം.
3: പോലീസിന്റെ മോട്ടോ തന്നെ മൃദുഭാവേ ദൃഢകൃത്യ എന്ന. മാത്രമല്ല 24 മണിക്കൂറും ആശ്രയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഒരു ഗവൺമെന്റ് സ്ഥാപനം പോലീസ് സ്റ്റേഷനാണ്.
0: എന്റെ പോലീസ് പദ്ധതിയിലൂടെ പോലീസിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനെക്കുറിച്ചും ജനകീയവൽക്കരിക്കുന്നതിനെക്കുറിച്ചും വ്യക്തമാക്കുന്നു റിട്ടയർഡ് CI അഡ്വക്കേറ്റ് ബെന്നി ലാലു MLA.
3: അത് എപ്പോഴും അവൈലബിൾ ആയിട്ട് ഏത് പ്രവർത്തിക്കും സഹായിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം തന്നെയാണ് പോലീസ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസിന് വേണ്ടി മാത്രം ഉള്ളതല്ല. ഒരു ബന്ധോ ഹർത്താലോ വന്നാൽ ആളുകൾക്ക് യാത്രയ്ക്ക് ചെയ്യാനുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പോലീസിനെ വിളിച്ചാൽ അതിനൊരു സഹായം കിട്ടുന്നത്. പരീക്ഷാ സമയത്ത് കൃത്യമായിട്ട് എത്താൻ കഴിയാത്തവരെ സഹായിക്കാണ്ട് പോലീസ് കഴിയുന്നു. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പെട്ടവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനും എല്ലാ രീതിയിലും സഹായിക്കാൻ കഴിയും എന്റെ പോലീസ്. അപ്പൊ അവരെ ഭയരഹിതമായിട്ട് പോലീസിനെ വിളിക്കാൻ കഴിയും.

0: നല്ലൊരു ആശയം തന്നെയാണ്. പോലീസ് എപ്പോഴും അവരുടെ സേവന സമ്പേരമാണ്. നമുക്ക് ഒരുപാട് ഓവർസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് പോയി മനുഷ്യാവകാശ കമ്മീഷൻ എന്തിന് സുപ്രീം ഓഫീസേഴ്സ്. അപ്പൊ അവരുടെ ആ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട് മറ്റൊരു സ്ഥാപനത്തില്ല, മറ്റൊരു ഗവൺമെന്റ് ഏജൻസിക്കും ഇല്ല. ഇങ്ങനെ നമ്മുടെ നാട്ടില് എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതല്ല, ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരാത്ത ഘട്ടം, അതായത് അതാണ് നല്ല പോലീസിങ് അല്ലാതെ പരമാവധി കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പോലെയല്ല. ഒരു കൊകലേശ്വർ കുറ്റകൃത്യം വന്ന കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ല. അപ്പൊ കൊകലേശ്വർ കുറ്റകൃത്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുള്ള നടപടികൾ ചെയ്യാനും ഈ ഭയരഹിതമായിട്ടുള്ള പൊതുജനത്തിന് പോലീസിനെ വിളിക്കാൻ കഴിഞ്ഞാൽ അതും നല്ലൊരു കാര്യമാണ്. പൊതുജനത്തിന് പോലീസിനെ പ്രാപ്യമാകണം. ഒരു രാഷ്ട്രീയക്കാരന്റെയോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരാള് പറഞ്ഞാലേ പോലീസെ കിട്ടത്തുള്ളൂ എന്നുള്ള സിസ്റ്റം മാറ്റി പൊതുജനത്തിന് ഏറ്റവും പ്രാപ്യമായിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നല്ലതാണ്. അതൊരു പദ്ധതിയിട്ട് വഴിയിൽ നിർത്തി പോകാതെ പോലീസിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമായ ഫെസിലിറ്റീസും ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്.
1: മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ കെ അനിൽകുമാർ.
2: പോലീസ് ജനത്തിന് അത്യന്താപേക്ഷിതമാണ്. അവർക്കൊരു മാനസിക സംഘർഷം ഉണ്ടാക്കി കൊടുത്താൽ അവര് നിർജീവമാവും. ഇവിടെ പോലീസ് സേനയിലും മിലിട്ടറിയിലും ഒക്കെ ചേരുന്നവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനമല്ല ചെയ്യുന്ന, അവര് വേതനം പ്രതീക്ഷിച്ച് തന്നെ പോകുന്നവരാണ്. എന്നുവെച്ചാൽ അവരുടെ തൊഴിലാണ്, അവരും ഹ്യൂമനാണ്. അവരുടെ പ്രശ്നങ്ങൾ സർക്കാരോ കോടതിയോ എന്താണ് തന്റെ പ്രശ്നം എന്ന് അന്വേഷിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കറക്റ്റ് ആവും. എന്റെ കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഒരു 40-45 വർഷത്തിനിപ്പുറം കുറെ വിദ്യാഭ്യാസം ഉള്ള പോലീസ് ഉദ്യോഗസ്ഥര് സർവീസിലുണ്ട്. കോൺസ്റ്റബിൾ മുതൽ മുകളിലേക്ക് വരാം. ഈ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ വെച്ചേക്കുന്നത് ക്രിമിനലുകള്, അതുപോലെയുള്ള സാമൂഹിക വിരുദ്ധര്, ഇവരെയൊക്കെ അമർച്ച ചെയ്യാനാണ്.
1: പരാതികളിൽ കൃത്യസമയത്ത് FIR രജിസ്റ്റർ ചെയ്യുന്നതും പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ രീതികളിൽ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്.
3: എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ഒരു നിയമം ലംഘിക്കാതെ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കണമെന്ന ആഗ്രഹിക്കുന്ന ഒരു പൗരന് ഭയാശങ്ക കൂടാതെ പോലീസിനെ സമീപിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഇവിടെ മധ്യവർത്തികൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിന്റെ അർത്ഥം പോലീസിന്റെ ഇടപെടലിൽ ജനപ്രതിനിധികൾക്കോ ജനാധിപത്യപരമായ സംവിധാനങ്ങൾക്ക് ഊർജം നൽകുന്ന പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾക്കോ യാതൊരു റോളുമില്ല എന്നുള്ളതല്ല. പക്ഷേ അതൊരു പക്ഷപാതപരമായ രീതിയിലേക്ക് ഉള്ള ഒരു ഇൻഫ്ലുവൻസ്, അതല്ലെങ്കിൽ സ്വാധീനം ചെലുത്തലിന്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ഖനിക്കപ്പെടുന്നത് സാധാരണക്കാരുടെ അവകാശമാണ്. നിലവിൽ പോലീസ് വളരെ അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പോലും ദ ഗോൾഡൻ അവേഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും പല പ്രമാദമായ കേസുകളിലും വളരെ നല്ല രീതിയിൽ കേസന്വേഷണം നടത്താനായിട്ട് കേരള പോലീസിന് കഴിയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ശാസ്ത്രീയപരമായ കേസന്വേഷണത്തിന്റെ രീതി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. പോലീസിനോടുള്ള ഭയമല്ല, പകരം നിയമം നടപ്പിലാക്കുന്ന സംവിധാനത്തോട്, ആ നിയമത്തോട് ഉള്ള ഭയമാണ് സാധാരണ മനുഷ്യന് ജനിപ്പിക്കേണ്ടത്. അതായത് നിയമം കർശനമാക്കി നടപ്പാക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരാണ് പോലീസ് എന്നും അവർ വ്യക്തിപരമായിട്ടല്ല ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും, പകരം ഇവിടുത്തെ നിയമം ശക്തമായിട്ട് നിൽക്കുന്നു എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെരുമാറാൻ കഴിയണം.
4: സാധാരണക്കാരുമായി ഉണ്ടായിരുന്ന അകലം കുറയ്ക്കാൻ 2006 തുടങ്ങിയ ജനമൈത്രി പോലീസ് എന്ന ആശയമടക്കം നിരവധി ഇടപെടലുകളിലൂടെയാണ് പോലീസിന് ഇന്നുള്ള ജനകീയ മുഖം ലഭിക്കുന്നത്.
1: സാധാരണക്കാർക്ക് ഭയമില്ലാതെ സ്റ്റേഷനിൽ കയറി ചെല്ലാനും പരാതികൾ ഉന്നയിക്കാനും പുതിയ സംവിധാനം ഉപകരിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു കുട്ടനാട് സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ വിനോദ്.
4: ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഏതു സമയവും കടന്നു ചെന്നൊരു പരാതി പറയുവാനും അവിടെ നിന്ന് തനിക്ക് സംരക്ഷണം ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാനും പുതിയ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് കഴിയും എന്ന് കരുതുന്നു. പഴയതുപോലെ സ്റ്റേഷൻ ഭരണം SIമാർക്ക് നൽകിയതും സ്വാഗതാർഹമാണ്. സ്റ്റേഷനിലെത്തുന്നവരോട് മാന്യമായി പെരുമാറുക, കസ്റ്റഡി മർദ്ദനങ്ങളും അനാവശ്യ അറസ്റ്റുകളും തടവും ഒഴിവാക്കുക, ഇതൊക്കെ ഇല്ലാതാവാൻ ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ അവലംബിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് പോലീസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: നിയമവാഴ്ച നടപ്പിലാക്കുന്നതിനൊപ്പം പൊതുജനങ്ങളോട് മാന്യമായും സുതാര്യമായും പെരുമാറുന്ന പോലീസ് സംസ്കാരം വാർത്തെടുക്കുക എന്നത് ഏതൊരു ജനാധിപത്യ സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഡിജിറ്റൽ നിരീക്ഷണവും സ്വതന്ത്ര വിലയിരുത്തൽ സംവിധാനങ്ങളും വരുന്നതോടെ പോലീസ് സ്റ്റേഷനുകൾ

0: യുടെ മുഖഛായ തന്നെ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പൊതുജനങ്ങളുടെ വിശ്വാസ്യതയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് സുരക്ഷിതമായ ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസ് പരിഷ്കാരങ്ങൾക്ക് സാധിക്കട്ടെ.
1: ഇന്നത്തെ പ്രഭാത ഫേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൻ സംസാരിക്കുന്നു.
5: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
1: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
6: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:40. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും യോഗത്തിൽ പങ്കെടുക്കും. കാവേരി ഉൾപ്പെടെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ, ലോക്സഭാ മണ്ഡല പുനർനിർണയവും ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും സംസ്ഥാന അതിർത്തികളിലെ ക്രമസമാധാനം, ലഹരി മാഫിയക്കെതിരായ സംയുക്ത നീക്കങ്ങളും സുരക്ഷാ സഹകരണവും അടിസ്ഥാന സൌകര്യ വികസനം, സാമ്പത്തിക സഹകരണം തുടങ്ങിയവ സോണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് സിംഗപ്പൂരിൽ തുടക്കമാകും. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക തന്ത്രപര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
5: ഡിജിറ്റലൈസേഷൻ, അത്യാധുനിക നിർമ്മാണം, കണക്ടിവിറ്റി, ആരോഗ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവ കേന്ദ്രീകരിച്ചാണ് വട്ടമേശ സമ്മേളനത്തിന്റെ ചർച്ചകൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ഇന്ത്യാ സന്ദർശന വേളയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഭാഗമായ തീരുമാനങ്ങൾ സമ്മേളനത്തിലുണ്ടാകും. നിലവിലെ സംരംഭങ്ങളുടെ പുരോഗതി ഇരുപക്ഷത്തെയും നേതാക്കൾ അവലോകനം ചെയ്യും. ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം എന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി.
4: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സൂമിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുക, ഇൻഡോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നിവയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ശരീരകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചു. RK251 എന്ന് നാമകരണം ചെയ്ത മരുന്ന് കീമോതെറാപ്പിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗുവാഹത്തി IIT വിദഗ്ധരുടെ സഹായത്തോടെയാണ് മന്ത്രാലയം മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. നാളെ മുതൽ ഈ മാസം 25 വരെയും ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ ബസ്സുകളുടെ സർവീസ്. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ ഉണ്ടാകുമെന്ന് KSRTC അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസ് ഇന്ന് ആരംഭിക്കും. സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി KSRTC വ്യക്തമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശുഭയാത്ര സുരക്ഷിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ RPFമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. സംസ്ഥാനത്തെ പൊതുമേഖലാ സഹകരണ ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മില്ലുകളിലെ തൊഴിലാളികൾക്ക് ഈ വർഷത്തെ അറ്റൻഡൻസ് ഇൻസെന്റീവ് ഇരട്ടിയായി നൽകാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തൊഴിലാളികൾക്ക് നിയമാനുസൃത നിരക്കിൽ ബോണസ് ഈ വർഷവും നൽകും. ബോണസിനും ഫെസ്റ്റിവൽ അലവൻസിനും അർഹത നേടിയ എല്ലാ തൊഴിലാളികൾക്കും അറ്റൻഡൻസ് ഇൻസെന്റീവിന് അർഹതയുണ്ടാകും. ഈ മാസം 24 മുതൽ 29 വരെ ഇവ വിതരണം ചെയ്യും. നല്ല തിയേറ്ററുകൾ ഉൾപ്പെടെ നാടകത്തിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഒ മാധവൻ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചലച്ചിത്ര താരം ഇന്ദ്രൻസ്, നാടകപ്രവർത്തകരായ ശൈലജ, കണ്ണൂർ വാസുട്ടി എന്നിവർക്ക് ചലച്ചിത്ര സംവിധായകൻ കമൽ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി LDF വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. CMR ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും നിർണായക വിവരങ്ങൾ ലഭിച്ചതായും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ വിജയൻ വരുമാന സ്രോതസ്സുകൾക്ക് അതീതമായ തുകകൾ കൈകാര്യം ചെയ്തെന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കി. SFIO 2025 April 3 ഫയൽ ചെയ്ത കേസിലാണ് ED അന്വേഷണം തുടങ്ങിയത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക് കൺസൾട്ടൻസി സേവനം എന്ന പേരിൽ CMRൽ നിന്ന് 2,78,00,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. ഭരണകക്ഷിയായ BNP മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും 11 കക്ഷികൾ ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന പോരാട്ടം. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടത്തുന്നത്. പുതിയ പ്രസിഡന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
6: തീരദേശ മേഖലകളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് വൈകിട്ട് 5:30 വരെ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചോമ്പാല, രാമനാട്ടുകര, വളപട്ടണം, ന്യൂമാഹി, കുഞ്ചത്തൂർ, കോട്ടക്കുന്ന്, കാപ്പിൽ, പൊഴിയൂർ, ചെല്ലാനം, അഴീക്കൽ ജെട്ടി, മുനമ്പം, മറുവക്കാട്, ആറ്റുപുറം, കൊടുങ്ങല്ലൂർ എന്നീ മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
4: നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. 3-5 ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഹർമൻപ്രീത് സിംഗും ഹാർദിക് സിംഗും 2 ഗോളുകൾ നേടിയപ്പോൾ അഭിഷേക് 1 ഗോളും നേടി. വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ചൈനയുടെ വാങ്ഷിയെയും പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യയുടെ അൽവി ഫർഹാനെയും നേരിടും. അർജുന അവാർഡ് ജേതാക്കളായ അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവരെ മന്ത്രി OJ ജനീഷ് അഭിനന്ദിച്ചു. മുഹമ്മദ് അജ്മലിനെ തിരുവനന്തപുരം കാര്യവട്ടത്തെത്തിയാണ് മന്ത്രി അനുമോദിച്ചത്. ഡൽഹിയിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ട്രീസ ജോളിയെ വീഡിയോ കോളിൽ വിളിച്ചാണ് മന്ത്രി അനുമോദനം അറിയിച്ചത്. 2 ദിവസത്തെ അർമേനിയൻ സന്ദർശനം പൂർത്തിയാക്കി രാജ്യരക്ഷാ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ അർമേനിയ പ്രതിരോധ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കുക ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. ലക്നോവിൽ വന്യജീവി കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. അനധികൃത ആനക്കൊമ്പ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘമാണ് പിടിയിലായത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദരവും അംഗീകാരവും നൽകിയ പ്രസ്ഥാനം ബി ജെ പിയാണെന്ന് മുൻ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പുതിയ ദേശീയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഒഴിവാക്കിയെന്ന തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ചത് വേദനാജനകമാണെന്ന് അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട്ടെ വിവിധ പത്രങ്ങളിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച ബിയോണ്ട് വേർഡ്സ് വാർത്താചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനമായി ഇന്നലെ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരായ തുളസീദാസ് ചൌധരി, പപ്പു താക്കൂർ, അജയ് നായിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 5 ദിവസത്തെ പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൗൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്ത് തിരക്ക് പരിഗണിച്ച് കെ എസ് ആർ ടി സി വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലർവെട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിലെ ആദ്യ ഇനം ഇതാ
1: കാർഷിക മേഖലാ വാർത്തകൾ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെയും വെറ്റിനറി ഹോസ്പിറ്റൽ കാട്ടാക്കടയുടെയും നേതൃത്വത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കിയ എല്ലാ കന്നുകാലികൾക്കുള്ള സ്പെഷ്യൽ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഈ മാസം 24 രാവിലെ 10 മണിക്ക് കാട്ടാക്കട മൃഗാശുപത്രിയിൽ വെച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത വിജെ നിർവഹിക്കും. 5 കിലോ കാലിത്തീറ്റ, കാൽസ്യം ടോണിക്ക്, ധാതുലവണ മിശ്രിതം, ലിവർ ടോണിക്ക്, വൈറ്റമിനുകൾ, പശുക്കൾക്കുള്ള വിരമരുന്ന്, കന്നുകുട്ടികൾക്കുള്ള വിരമരുന്ന്, അകിടുരോഗ നിയന്ത്രണ മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബാഹ്യപരാധ മരുന്നുകൾ എന്നീ ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്.

എട്ടാംഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കുത്തിവയ്പ്പിന് വിധേയമാക്കിയ ഉരുക്കളുടെ ഉടമകൾ അതിന്റെ രേഖകളുമായി കാട്ടാക്കട വെറ്റിനറി ഹോസ്പിറ്റലിലെത്തി ഈ മാസം 24-25 തീയതികളിൽ സൌജന്യ ഓണക്കിറ്റുകൾ കൈപ്പറ്റേണ്ടതാണെന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജിത് കുമാർ എസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-863-474. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കാർഷിക കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ DBT സപ്പോർട്ടഡ് MSc മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 11 മണിക്ക് വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ വെച്ച് നടക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ www.admissions.kau.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-8139. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ അഥവാ സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് പേട്ട, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിലോ

0: 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ പോളിഹൌസിൽ കൃഷി ചെയ്യുന്ന മൂല്യം കൂടിയ പച്ചക്കറി വിളകളുടെ നടീൽ വസ്തുക്കളുടെ ചെലവിനും കൃഷിക്കും ഓർക്കിഡ് ആന്തൂറിയം ജെർബറ റോസ് ലില്ലി എന്നിവയ്ക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് സംവിധാനത്തിന് പരമാവധി 1000 ചതുരശ്ര മീറ്ററിനും പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ ഉപയോഗിക്കുന്ന സർക്കുലേഷൻ ഫാനുകൾക്കും ധനസഹായം ലഭിക്കും. ഫെർട്ടിഗേഷനുള്ള സെൻസർ അധിഷ്ഠിത ഓട്ടോമേഷൻ സിസ്റ്റം യൂണിറ്റിന് 2,00,000 രൂപ സബ്സിഡി നിരക്കിൽ സംരക്ഷിത കൃഷിയിൽ പരമാവധി 4,000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സാമുദായിക സൌഹാർദ്ദവും ഐക്യവും വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ രാജീവ് ഗാന്ധി 1944 ഓഗസ്റ്റ് 20 ജനിച്ചത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി ആചരിക്കുന്നത്. 1897 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഡോക്ടറായ സർ റൊണാൾഡ് റോസ് പെൺ അനോഫിലിസ് കൊതുകുകളാണ് മനുഷ്യരിൽ മലേറിയ പരത്തുന്നതെന്ന് കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിനാചരണം. ഇന്ത്യയിൽ ജനിച്ച സർ റൊണാൾഡ് റോസ് ബ്രിട്ടീഷ് ഭാരതത്തിലെ തോട്ടം മേഖലകളിലും മലബാറിലും കൊതുകുജന്യ രോഗ പ്രതിരോധത്തിൽ ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. 1857 മെയ് 13 ജനിച്ച അദ്ദേഹത്തിന് 1902 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ആഗോളതലത്തിൽ പൊതുജനാരോഗ്യ പരിപാലനത്തിനും പകർച്ചവ്യാധി നിയന്ത്രണത്തിനും വഴിത്തിരിവായ ചരിത്ര ദിനമായിരുന്നു ഇത്. 1975 ഓഗസ്റ്റ് 20 ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൽ നാസ ചൊവ്വയെ ലക്ഷ്യമാക്കി തങ്ങളുടെ ചരിത്രപ്രധാനമായ വിക്കിംഗ് 1 പേടകം വിജയകരമായി വിക്ഷേപിച്ചത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങുകയും അവിടെ നിന്നുള്ള വ്യക്തമായ ചിത്രങ്ങളും ശാസ്ത്രീയ വിവരങ്ങളും ആദ്യമായി ഭൂമിയിലേക്ക് വിജയകരമായി അയക്കുകയും ചെയ്തത് വിക്കിംഗ് 1. 1856 ഓഗസ്റ്റ് 20 കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ വിപ്ലവകാരിയായ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീനാരായണഗുരു തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ ജനിച്ചത്. അദ്ദേഹം മുന്നോട്ടുവച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം കേരളക്കരയിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് വലിയ ഊർജം നൽകി. ബ്രാഹ്മണർക്ക് മാത്രം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അവകാശമുണ്ടായിരുന്ന കാലത്ത് അരുവിപ്പുറത്ത് 1888 നെയ്യാറ്റിൽ നിന്ന് ശിവലിംഗമെടുത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരു ചരിത്രം സൃഷ്ടിച്ചു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരു സംഘടിപ്പിച്ചു. ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തിന് അടിത്തറ പാകി. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ ആദ്യ പൊതുസമ്മേളനം കൽക്കത്തയിൽ നടന്നത് 1828 ഓഗസ്റ്റ് 20. സതി സമ്പ്രദായം, അന്ധവിശ്വാസങ്ങൾ, വിഗ്രഹാരാധന എന്നിവയ്ക്കെതിരെ പോരാടാൻ ഈ പ്രസ്ഥാനം മുന്നോട്ടു വന്നു. ഭാരതീയ സമൂഹത്തിൽ ആധുനിക വിദ്യാഭ്യാസവും സ്ത്രീ സമത്വവും കൊണ്ടുവരുന്നതിൽ ബ്രഹ്മസമാജം വലിയ പങ്കുവഹിച്ചു. 1772 മെയ് 22 ജനിച്ച രാജാറാം മോഹൻ റോയ് ഭാരതീയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനാണ്. ഭാരതത്തിന്റെ ആധുനിക ചരിത്രത്തിന് ദിശാബോധം നൽകിയ സാംസ്കാരിക വിപ്ലവമായിരുന്നു ഈ കൂട്ടായ്മ. ഭാരതത്തിൽ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ പ്രചരണത്തിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 20 അക്ഷയ് ഊർജ ദിവസ് ആയി ആചരിക്കുന്നു. സൌരോർജം, പവനോർജം തുടങ്ങിയ ഹരിത ഊർജ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി

0: യായ നാസ തങ്ങളുടെ വിഖ്യാതമായ വോയേജർ 2 പേടകം വിക്ഷേപിച്ചത് 1977 ഓഗസ്റ്റ് 20 വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ വാതക ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഈ പേടകം അയച്ചത്. 4 ബാഹ്യഗ്രഹങ്ങളെയും അടുത്തുനിന്ന് നിരീക്ഷിച്ച ഒരേയൊരു പേടകം എന്ന അപൂർവ റെക്കോർഡ് ഇതിന്റെ പേരിലാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: 1000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുക.
1: ഇനി രചന എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് എസ് ജാനകി. ഗാനരചന ONV. സംഗീതം MP ശ്രീനിവാസൻ.

0: പുലർവട്ടത്തിൽ ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിലെന്ന് ജങ്ക് ഫുഡ് രുചിയുടെ കുടുക്കൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ. ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
1: പുതിയ തലമുറയുടെ ജീവിതശൈലിയിൽ അതിവേഗം കടന്നുകയറിയ മാറ്റങ്ങളിലൊന്നാണ് ജങ്ക് ഫുഡ് സംസ്കാരം. പിസ,

0: ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ചിപ്സ്, സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ ഇന്ന് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ദൈനംദിന ഭക്ഷണശീലത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ ഈ രുചികരമായ ഭക്ഷണങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന നിരവധി അപകടങ്ങളാണ്. ജങ്ക് ഫുഡ് എന്നത് എന്താണ്? പോഷകമൂല്യം വളരെ കുറവും എന്നാൽ ഉയർന്ന കലോറി, അമിതമായ പഞ്ചസാര, സാച്ചുറേറ്റഡ് കൊഴുപ്പും ട്രാൻസ്ഫാറ്റും, അമിതമായ ഉപ്പ് എന്നീ ഘടകങ്ങൾ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളെയാണ് ജങ്ക് ഫുഡ് എന്ന് വിളിക്കുന്നത്. അതേസമയം ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ഇവയിൽ വളരെ കുറവായിരിക്കും. ജങ്ക് ഫുഡിന്റെ ദൂഷ്യഫലങ്ങൾ നോക്കാം. ഉയർന്ന കലോറിയും കുറഞ്ഞ ഫൈബറും ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് അമിതവണ്ണത്തിനും ഇൻസുലിൻ റെസിസ്റ്റൻസിനും വഴിവെക്കുന്നു. റിഫൈൻഡ് പഞ്ചസാര കൂടുതലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും മധുരപലഹാരങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്തുന്നു. ദീർഘകാലം ഇത് തുടരുമ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ട്രാൻസ്ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും LDL കൊളസ്ട്രോൾ ഉയർത്തുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫൈബർ കുറഞ്ഞതും പ്രോസസ് ചെയ്തതുമായ ഭക്ഷണം അധികമായാൽ കുടലിലെ ഗുണകരമായ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ തകരുകയും പ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്നു. പതിവായി ജങ്ക് ഫുഡ് കഴിക്കുന്നവരിൽ ഉത്കണ്ഠയും വിഷാദവും കൂടുതലായി കാണപ്പെടുന്നതായി നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അമിതമായി പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകളിൽ PCOS പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാം. കൃത്രിമ നിറങ്ങളും ഫ്ലേവറുകളും മറ്റ് അഡിറ്റീവുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ചില കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും ഏകാഗ്രതയില്ലായ്മയ്ക്കും കാരണമാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് പുതിയ തലമുറ ജങ്ക് ഫുഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? എളുപ്പത്തിൽ ലഭ്യമാകുന്നു, രുചി വർദ്ധിപ്പിക്കുന്ന പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് എന്നിവയുടെ സംയോജനം, ശക്തമായ പരസ്യ പ്രചാരണം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, വീട്ടിൽ പാചകത്തിന് സമയം കുറയുന്നത്, ഇവയെല്ലാം ജങ്ക് ഫുഡ് സംസ്കാരത്തിന്റെ കാരണങ്ങളായി കരുതാവുന്ന ഘടകങ്ങളാണ്. ജങ്ക് ഫുഡ് പ്രതിദിനം ഒഴിവാക്കി ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ആക്കുക. എണ്ണയിൽ വറുത്ത ഭക്ഷണത്തിന് പകരം ആവിയിൽ വേവിച്ചതോ ബേക്ക് ചെയ്തതോ തിരഞ്ഞെടുക്കുക. സോഫ്റ്റ് ഡ്രിങ്കുകൾക്ക് പകരം മോര്, നാരങ്ങാവെള്ളം, കരിക്കൻ വെള്ളം, പഞ്ചസാര ചേർക്കാത്ത പഴച്ചാറുകൾ എന്നിവ ഉപയോഗിക്കുക. ചിപ്സിന് പകരം നട്ട്സ്, വറുത്ത കടല, മക്കാന, വേവിച്ച പയർവർഗ്ഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുക. ഭക്ഷണത്തിന്റെ ലേബലുകൾ വായിച്ച് പഞ്ചസാര, സോഡിയം, ട്രാൻസ്ഫാറ്റ് എന്നിവയുടെ അളവ് പരിശോധിക്കുക. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. കുട്ടികളിൽ ചെറുപ്പം മുതൽ നല്ല ഭക്ഷണശീലം വളർത്തിയെടുക്കുക. TVയോ മൊബൈലോ നോക്കി ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കി ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുക. ആയുർവേദ വിധി പ്രകാരം പതിവായി ജങ്ക് ഫുഡ് കഴിക്കുന്നത് അഗ്നിമാന്ദ്യം, അതായത് ദഹനശേഷി കുറയ്ക്കുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ പകരം ഭക്ഷണങ്ങൾ നമുക്ക് നോക്കാം. കഞ്ഞിയും കറികളും ഇലക്കറികളും തോരനും കാലാനുസൃതമായി ലഭ്യമാവുന്ന പഴങ്ങളും പച്ചക്കറി സാലഡുകളും നട്ട്സുകളും വിത്തുകളും അളവിനനുസരിച്ച് വീട്ടിൽ തയ്യാറാക്കുന്ന ആവിയിൽ വേവിച്ചതോ ചുട്ടതോ ആയ പലഹാരങ്ങൾ എന്നിവ. ജങ്ക് ഫുഡ് ഈ ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു ദോഷമാണ്. എന്നാൽ അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും പകരം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. പുതിയ തലമുറയുടെ ഭാവി അവരുടെ ഭക്ഷണശീലങ്ങളിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. വരും തലമുറയുടെ നല്ലൊരു നാളേക്കായി ജങ്ക് ഫുഡിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജങ്ക് ഫുഡ്, രുചിയുടെ കുടുക്കിൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: തൊഴിൽ ദർശനം.
3: മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ MANIT അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 54 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ 31, അസോസിയേറ്റ് പ്രൊഫസർ 11, പ്രൊഫസർ 12 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ഒഴിവുള്ള വകുപ്പുകൾ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, ബയോളജിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 500 രൂപ, മറ്റുള്ളവർക്ക് 1500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 24. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.manit.ac.in.

0: വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.manit.ac.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 24. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. യോഗ്യത: സൈന്യം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സശസ്ത്ര സീമാബൽ തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ 5 വർഷത്തെ സേവന പരിചയം. മികച്ച ശാരീരിക ക്ഷമത വേണം. പ്രായം 56 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി തപാൽ മുഖേന അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 24. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31. വിശദവിവരങ്ങൾക്കും വിലാസത്തിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.recruit.cusat.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.recruit.cusat.ac.in. ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് IOB ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും നിയമനം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാകണം. സംസ്ഥാനങ്ങളും ഒഴിവും: തമിഴ്നാട് 100, കർണാടക 50, മഹാരാഷ്ട്ര 50, ഗുജറാത്ത് 50. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 ഓഗസ്റ്റ് 1-ന് 20-നും 30 വയസ്സിനും ഇടയിൽ. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വിമുക്ത ഭടന്മാർക്ക് 5 വർഷത്തെയും ഇളവ് പ്രായപരിധിയിൽ ലഭിക്കും. അപേക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iob.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iob.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 24.
1: തൊഴിൽ ദർശനം.

0: പുലർവട്ടം ഇനി 7:35 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി വി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ഇന്ന് സതേൺ സോണൽ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി ഇന്നലെ ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി

0: വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷ, പ്രതിരോധ ഉൽപ്പാദനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ച നടക്കും. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻജിറോ കൊയ്സുമി മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്നും 60 കിലോമീറ്റർ ഉള്ളിലേക്ക് ചൈന കടന്നുകയറിയെന്ന അവകാശവാദം തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബംഗ്ലാദേശിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ചൈന അതിർത്തി വിഷയം അതീവ ഗൌരവമുള്ളതാണെന്നും ഇത്തരം അവകാശവാദങ്ങൾ അതിർത്തിയിലെ സൈനികരുടെ മനോവീര്യം തകർക്കാനും അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: अगर कोई ये कहता है कि चाइना जो है 60 किलोमीटर अंदर घुस गया तो ऐसा बात नहीं करना चाहिए. चाइना और इंडिया के बीच में अरुणाचल प्रदेश में बहुत लंबा सीमा है और जिस सीमा को रेखांकित नहीं किया गया है, सीमा का वहाँ कोई बॉर्डर पिलर्स नहीं है, तो जमीन पर बॉर्डर को डिफाइन नहीं किया गया है, वो अभी का इश्यू नहीं है.
0: 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. ഡൽഹിയിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി. കരട് വോട്ടർ പട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 30 ആണ്. നവംബർ 4 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. യുവജന വിനിമയ പരിപാടിയായ യുവസംഗമം 7ാം ഘട്ടത്തിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 18 മുതൽ 30 വയസ്സുവരെയുള്ള യുവാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നോഡൽ സ്ഥാപനങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക പര്യടനങ്ങൾക്ക് അവസരമുണ്ടാകും. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രസഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും സംബന്ധിക്കും. കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി ലോക കൊതുകു ദിനം ആചരിക്കും. കൊതുകുദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. കെഎസ്ആർടിസിയുടെ എക്സ്ക്ലൂസീവ് AC വോൾവോ ആഡംബര ബസ് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:00 തിരികെ വൈകിട്ട് 5:00 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISRO ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബഹിരാകാശ ശില്പശാല സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കവരത്തിദ്വീപിൽ പരിപാടി നടന്നത്. VSSC പ്രോജക്ട് ഡയറക്ടർ SR ബിജു ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് KCL മത്സരങ്ങൾ നടക്കുക. ഇന്നുച്ചയ്ക്ക് 2:30 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള ആദ്യ മത്സരം നടക്കും. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. 6 പിച്ചുകളാണ് മത്സരങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പരിശീലനത്തിനായുള്ള 3 പിച്ചുകൾ വേറെയുമുണ്ട്.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ചൈനയുടെ 3 സീഡ് വാങ് ഷിയിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യവും മത്സരിക്കും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ചൈനീസ് താരങ്ങളോട് മത്സരിക്കും. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ എംപിമാർ വോട്ട് രേഖപ്പെടുത്തും. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായ കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. കൊങ്കോയിൽ എബോള ബാധിതരുടെ എണ്ണം 5000 കടന്നു. ഇതുവരെ 2378 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കൊങ്കോ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പലായനം എന്നിവ രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സ്ഥിതി 2014-2016 കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ എബോള വ്യാപനത്തേക്കാൾ തീവ്രമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങളെ അണിനിരത്തി 4 നീണ്ടു നിൽക്കുന്ന ഇന്ത്യ ഡേ ഉത്സവം ഇന്ന് മോസ്കോയിൽ ആരംഭിക്കും. സംസ്കാരങ്ങളുടെ ഐക്യം, ജനങ്ങളുടെ സൌഹൃദം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൽ യോഗ, ചെസ്, നൃത്തം, ആയുർവേദം തുടങ്ങി ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 20 പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ശക്തമായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ വടക്കൻ ഒഡീഷയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഗുരുതരമായി തുടരുന്നു. ബാലസോറിൽ നദി അപകടരേഖയ്ക്ക് മുകളിലേക്ക് ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഭദ്ര, കേന്ദ്രപാര, ജാജ്പൂർ ജില്ലകളിൽ ജനങ്ങൾ പ്രളയ ദുരിതത്തിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. 4 ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി വി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെർട്സ്, പത്തനംതിട്ട FM 101 മെഗാഹെർട്സ്, കായംകുളം FM 100.1 മെഗാഹെർട്സ്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
5: രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ 6 പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി 1944 August 20 ജനിച്ചു. ഡെറാഡൂണിലുള്ള വെൽഹാം ബോയ്സ് സ്കൂളിലും ജൂൺ സ്കൂളിലുമായാണ് രാജീവ് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ട്രിനിറ്റി കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ചേർന്നെങ്കിലും കോഴ്സ് പൂർത്തീകരിക്കാനായില്ല. ലണ്ടനിൽ നിന്ന് മടങ്ങി വന്ന രാജീവ് ഡൽഹി ഫ്ലൈയിംഗ് ക്ലബിൽ ചേർന്നു. ഇന്ത്യൻ എയർലൈൻസിൽ ഒരു വൈമാനികനായാണ് രാജീവ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയ രാജീവ് 1981 ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നാണ് ആദ്യമായി ലോക്സഭയിലെത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവുകയും ചെയ്തു. 84 പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനത്തെ അതിരറ്റ് പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം ആശയവിനിമയ സാങ്കേതിക വിദ്യ സാധാരണ ജനങ്ങളിലെത്തിക്കാൻ തീവ്രമായ ശ്രമമാണ് നടത്തിയത്. 1986 രാജീവ് ഗാന്ധി ഇന്ത്യയിലൊട്ടാകെ ശാസ്ത്ര സാങ്കേതിക ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാനായി ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം അനേകം നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 1980

0: 1989 മുതൽ 1991 വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായും സേവനമനുഷ്ഠിച്ചു. വളരെ ഊർജ്ജസ്വലനും കർമ്മോത്സുകനുമായിരുന്ന രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലുള്ള തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ വെച്ച് ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. മരണാനന്തര ബഹുമതിയായി ഒരു പൗരന് നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭാരതരത്നം പുരസ്കാരം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു.
1: The Panchayati Raj Bill and the Nagarpalika Bill was a major way to be fully and directly involved in the development and political processes in the villages, in the blocks and at the district level. So these two bills, the Panchayati Raj Bill and the Nagarpalika Bill, had many things built into them. Most of all, they were giving power to the people. To allow the people to make their own destiny, to bring development to their own areas, to have programs that could remove their problems and difficulties. The program, the bills, gave special protection for women, for scheduled castes, for scheduled tribes, and by having a constitutional amendment, we gave, opened up special opportunities for the youth. Day before yesterday, I was very sad. When the bill did not go through the Raj Sabha. For a bill like this, we needed a two-thirds majority. In the Lok Sabha, the bill was passed with an overwhelming majority. When it came to the Raj Sabha, the Congress did not have the required numbers. But we thought that from amongst the opposition, there would be enough people who felt for the people. We thought there would be enough people in the opposition who would be willing to stand up and fight against corruption and nepotism. We thought there would be enough people in the opposition to stand up and fight against the power brokers. We thought there would be enough people in the opposition to stand up and fight for the rights of the youth.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശബ്ദം.
2: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
3: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.

നമുക്ക് ചുറ്റും. പേരൂർക്കട മണ്ണന്തല റോഡിൽ മുക്കാല മുതൽ മണ്ണന്തല വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 7 മുതൽ രാത്രി 7 വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. കുടപ്പനക്കുന്ന് നിന്ന് വരുന്ന വാഹനങ്ങൾ മുക്കോല മരുതൂർ മുക്കോല മടത്തുനട വഴിയും മണ്ണന്തലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഉദിയന്നൂർ മടത്തുനട വഴിയും തിരിഞ്ഞു പോകണമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സ് കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 9895956 7 9495 2060 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി 9895955657 9496253060. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഏതാനും ട്രേഡുകളിൽ ഒഴിവുണ്ട്. ഒഴിവുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് താൽപര്യമുള്ളവർ TC ഉൾപ്പെടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9744

0: 0 0 5 3 6, 9 6 4 0 3 6 3 4 0 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: Good English.
2: Good morning. This is Dr. Sarita back again with another segment of Good English. Today we will discuss why English is such a fascinating language. Learning a new language is mainly about developing four core skills: listening, speaking, reading, and writing. Good pronunciation adds beauty and clarity to your speech. It is also very important if you want to pass exams like the TOEFL or IELTS to study abroad. മലയാളത്തിൽ പൊതുവേ എഴുതുന്നത് പോലെ തന്നെ വായിക്കാം, പക്ഷെ ഇംഗ്ലീഷിൽ അതുപോലെയല്ല. English has only 26 letters but around 44 speech sounds. അതായത് 26 അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഏകദേശം 44 ശബ്ദങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ English spellings cannot always be trusted. Today, I am going to introduce the idea of phonetics in a simple and non-technical way. Phonetics ennu kettittundo? It is the study of speech sounds. Look at these words. P-O-O-L is pool. B-O-O-K is book. P-U-T is put. C-U-T is cut. T-H-O-U-G-H is though. T-O-U-G-H is tough. Can you guess why these words don't follow one rule? One letter has many sounds. Today, let's unravel the mystery of the letter A. A aksharam varuna kurachu words namukku nokka. Oro vaakkilum A vyathyastha reethigalilana pronounce cheyittullathu. C-A-T, cat. C-A-R, car. C-A-L-L, call. A-L-W-A-Y is always. A-G-A-I-N, again. A-G-O-N-Y, agony. A-N-S-W-E-R, answer. When you add a silent E to the end of the word, the pronunciation changes again. For example, H-A-T is hat. പക്ഷെ അതിന്റെ കൂടെ ഒരു E ചേർത്ത് കഴിഞ്ഞാൽ hat അല്ല, it becomes hate. H-A-T-E, hate. ഇനി ഏജിൽ അവസാനിക്കുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. The word age is pronounced age. But when it comes at the end of the word, the pronunciation changes to a shorter vowel sound. നമ്മൾ കടയിലൊക്കെ പോയി വെജിറ്റബിൾ വാങ്ങിക്കുമ്പോൾ ക്യാബേജ് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ക്യാബേജ് അല്ല, ക്യാബേജ് എന്നാണ്. നമുക്കിവിടെ അതേപോലെ കുറച്ച് വേർഡ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എൽ യു ജി ജി എ ജി ഇ, ലഗേജ്. ബി എ ജി ജി എ ജി ഇ, ബാഗേജ്. എച്ച് ഇ ആർ ഐ ടി എ ജി ഇ, ഹെറിറ്റേജ്. വി ഐ എൻ ടി എ ജി ഇ, വിൻറ്റേജ്. ദർ ആർ സം അതർ വേർഡ്സ് ദാറ്റ് ഓൾസോ എൻഡ് ഇൻ എ ജി ഇ ബട്ട് പ്രൊനൗൺസ്ഡ് ഡിഫറെൻ്റ്ലി. എം ഐ ആർ എ ജി ഇ is not mirage or mirage, it is mirage. G A R A G E is garage. C O L L A G E is collage. ഇതൊക്കെ കൊണ്ടാണ് പലരും ഇംഗ്ലീഷ് ഒരു ട്രിക്കി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. വളരെ കോമൺ ആയി ഉപയോഗിക്കുന്നുവെങ്കിലും പലരും തെറ്റി പറയുന്ന വേർഡ്സ് ആണ് ഇവയൊക്കെ. W H A T, what. W-A-S, was. M-A-L-L, mall. In these words, the vowel sound is the open O. A lot of people pronounce the vowel sound incorrectly as A. വാട്ടിനെ വാട്ടെന്നും വാസെന്നും മോൾ എന്നും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. Have you ever thought why it becomes so difficult to say words like what, was or mall correctly? The answer is mother tongue interference. There are certain sounds that simply don't exist in our native language. For example, in the word mall, the vowel sound

0: കോമ്പൗണ്ട് ഇസ് ജനറലി റിട്ടൺ ഇൻ മലയാളം ആസ് മാൾ. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ മോളെന്നോ മാളെന്നോ മാത്രമേ എഴുതാൻ സാധിക്കൂ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ആൻ എക്സാക്ട് ലെറ്റർ ഇൻ മലയാളം ടു റെപ്രസെന്റ് ദാറ്റ് സ്പെസിഫിക് ഇംഗ്ലീഷ് സൗണ്ട് ഓ. ബിഫോർ വി വൈൻഡ് അപ്പ്, ഇന്നത്തെ രണ്ട് വാക്ക്. ഫസ്റ്റ് വേർഡ് അജാർ, എ ജെ എ ആർ. അജാർ മീൻസ് സ്ലൈറ്റ്ലി ഓപ്പൺ. ഷീ ലെഫ്റ്റ് ദ ഫ്രണ്ട് ഡോർ അജാർ. സെക്കൻഡ് വേർഡ് മിറാജ്, എം ഐ ആർ എ ജി ഇ. ഇറ്റ് മീൻസ് ആൻ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ, മലയാളത്തിൽ മരീചിക എന്ന് പറയും. ദ വാട്ടർ ഇൻ ദ ഡെസേർട്ട് വാസ് ജസ്റ്റ് എ മിറാജ്. Thank you so much for joining me today. Have a good day.
1: Good English.
2: ജി വേണുഗോപാൽ, ലതിക, ലേഖ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പണ്ടു പണ്ടൊരു രാജകുമാരി. ഗാനരചന ONV, സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഏവർക്കും ശുഭദിനാശംസകൾ.

0: ഇന്ന് രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
2: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

0: outstanding position on Jammu and Kashmir. Government sharpens Gen Z outreach on social media with One Day, One University, notes the Pioneer along with all other dailies. Modi tops social media rankings, adds the Economic Times. A Hindustan Times headline writes about the Supreme Court asking NTA about the progress in exam reforms plan. A headline in the Tribune cites a transformative move launched by India Post to test the feasibility of last mile delivery to the country's most remote and inaccessible corners, which says where the dakya cannot go, a drone can. In its developmental commitment to the state of Palestine, India to build hospital in West Bank seeks to deploy field hospital in Gaza, states the Hindu. On Bangladesh Prime Minister's possible visit to India, Prime Minister Modi assures him of an honourable reception, is another headline in the Tribune. New US immigration rules may mean greater scrutiny for Indians with expanded definition of public charge, reports the Asian Age. And finally, the Times of India refers to a study saying people with no high BP, diabetes or smoking habit lived nearly 13 years longer without dementia than those with all three risk factors. And with that, it's back to you, Anuja.
1: Thank you, Renu. And now before we end the bulletin, the headlines once again. Union Cabinet approves four multi-tracking railway projects covering eight districts of West Bengal, Odisha, Tamil Nadu and Andhra Pradesh. Cabinet also clears four-laning of Muzaffarpur Sitamarhi Sonbarsa section of NH22 in Bihar. Union Home Minister Amit Shah to chair Southern Zonal Council meeting at Kovalam in Tamil Nadu this morning. Fourth round of India-Singapore Ministerial Roundtable to be held in Singapore today. Bangladesh to go to polls today to elect a new president. US President Donald Trump declares economic warfare against Iran threatens economic punishment for any country helping Tehran. And Indian women's team to take on England in their final Pool D match of FIH Hockey World Cup in Amstel Finn this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: തലയഴിച്ചിട്ട് അലറി വരുന്ന ഒരു വെളിച്ചപ്പാടിനെ പോലെ പുകവണ്ടി തിരിവും കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി നിന്നു. ഒരു ഞെട്ടൽ. ജന്മദേശം വിട്ടുപോകാനുള്ള സമയമായി. വേണമോ? വേണ്ടേ? വരൂ വരൂ, അനുജൻ തിരക്കി. ടിക്കറ്റു കെട്ടിയ കോന്തല തപ്പി നോക്കിയിട്ട് അവൾ അനുജൻ കാട്ടിയ വഴിയിലൂടെ പോയി. ഇറങ്ങുന്നവരുടെ തിരക്കുകൊണ്ട് കയറാൻ വിഷമം. പിന്നിൽ നിന്നൊരു കിളിനാദം കേട്ടു.
6: അവസരപ്പെടാതിങ്കോ, സമയമുണ്ട്.
5: സ്റ്റേഷൻ മാസ്റ്റർ പ്ലാറ്റ്ഫോമിൽ വിലസുന്നതിനിടയിൽ ആരോടെന്നില്ലാതെ വിളിച്ചു പറഞ്ഞു. കാത്തുനിന്നു. ആളൊഴിഞ്ഞപ്പോൾ അവർ കയറി. വണ്ടി ചൂളം വിളിച്ചു. ആ ചൂളം വിളി കേട്ടപ്പോൾ അവൾക്ക് ആ പാട്ട് ഓർമ്മ വന്നു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ഒക്കത്ത് വെച്ചപ്പോൾ ചൂളം വിളിച്ചില്ലേ മാതുക്കുട്ടി. ചക്രങ്ങൾ പാളത്തിൽ കിടന്നരഞ്ഞ് പല്ലു പുളിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ടാക്കി. വണ്ടി നീങ്ങി. അപ്പോഴും രാധ ആ മാതുക്കുട്ടിയെപ്പറ്റി ആലോചിച്ചു. ആരായിരിക്കും അവൾ? നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ കുന്നിൻ നിരകളുടെ അങ്ങേപ്പുറത്തായിരിക്കും അവളുടെ വീട്. വെളുത്തിട്ടായിരിക്കും. അവൾ വലിയ വീടുകളിൽ പണിക്ക് പോയിട്ടൊന്നുമില്ല. സിന്ദൂര പൊട്ടാണ് എപ്പോഴും തൊടുന്നത്. പൊട്ടിപ്പൊട്ടിച്ചിരിക്കുമ്പോൾ മുത്തുമണികൾ ചിതറുന്നതുപോലെ ഇരിക്കും. അഞ്ഞം പിഞ്ഞം പറയാൻ വരുന്ന ആണുങ്ങളോട് ഒന്നിക്ക് രണ്ട് വീരം പറയും. എന്നിട്ട് ഒക്കത്തു വെച്ചപ്പോൾ ചൂളം വിളിച്ചു. അതെന്താണ്? അവൾ ഒക്കത്തു വെച്ചോ? അവളെ ഒക്കത്തു വെച്ചോ? എന്തോ. എന്തായാലും മാതുക്കുട്ടി നല്ലവളായിരുന്നുവെന്ന് രാധ തീർച്ചപ്പെടുത്തി. ഇപ്പോ പൊട്ടും പൊട്ടും. അടുത്തുനിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം. അടുത്തു തന്നെ ഒരു സ്ത്രീയും രണ്ടു കുട്ടികളും ഇരിക്കുന്നുണ്ട്. ചന്തമുള്ള കുട്ടികൾ. ഇതേവരെ എന്തേ അത് നോക്കാഞ്ഞത്? ഒരു കുട്ടി ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്. മറ്റേയാൾ താക്കീത് നൽകുകയാണ്. ഇപ്പോ പൊട്ടും പൊട്ടും. കുട്ടികളെ നോക്കിയിരിക്കുന്ന ആ അമ്മയുടെ മുഖത്ത് എന്തൊരു സംതൃപ്തിയാണ്. ഞാനിതാ ജീവിക്കുന്നു എന്ന് മുഖത്ത് എഴുതി വച്ചതുപോലെ തോന്നും. പ്രശാന്ത

0: ശാന്തമായ സമുദ്രം പോലെയുള്ള കണ്ണുകൾ. തൊട്ടടുത്ത് കുത്തിച്ചാരിയിരുന്നു മയങ്ങുന്ന കൊമ്പൻ മീശക്കാരൻ വണ്ടി ഇളകിയപ്പോൾ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ചോദിച്ചു, തലശ്ശേരി എത്തിയോ?
1: ഇല്ല,
0: അങ്ങേ മൂലയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അയാൾ വീണ്ടും ഇരുന്നു മയങ്ങി. ജാലകത്തിനടുത്ത് ചേർത്തുവച്ച ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തല വെളിയിലാണ്. റിസ്റ്റ് വാച്ച് കെട്ടിയ കൈയും മിന്നുന്ന ഷർട്ടിട്ട പുറവും മാത്രമേ കാണാനുള്ളൂ. കുത്തി വളർത്തിയ കാതും നരകയറിയ മുടിയുമായി ഒരു സ്ത്രീ ആ മൂലയ്ക്കലിരിക്കുന്നു. ഒരു കൂറ്റൻ വട്ടിക്കെട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇരിപ്പ്. മയങ്ങുകയോ ചിന്തിക്കുകയോ ആണ്. വണ്ടിയുടെ ഇളക്കത്തിനനുസരിച്ച് ആ കാതുകൾ ഊഞ്ഞാലാടുന്നു. രാധ അവയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഭൂതകാലത്ത് എവിടെയൊക്കെയോ വെച്ച് ആ കാതുകൾ കണ്ടിട്ടുണ്ട്. ആടുന്ന കാതുകൾ കുടുംബസ്മരണകൾ വിളിച്ചുണർത്തുന്നു. നാട്, വീട്, അമ്മ, അച്ഛൻ, പിന്നെ പലതും. അവയെപ്പറ്റി ഒന്നും ആലോചിക്കരുതെന്ന് തീർച്ചപ്പെടുത്തിയതാണ്.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൻ സംസാരിക്കുന്നു.
4: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
3: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി സ്മൃതിമധുരം. പൂവിടുന്ന ചെടികളെല്ലാം മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വർണ്ണങ്ങളുടെ ദിനങ്ങളാണിത്. വിവിധ ഇനം പൂക്കളുടെ വർണ്ണശബളിമ വരികളിൽ ആവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. അതിഗാനം വാണി ജയറാമും സംഘവും പാടിയത്, ചിത്രം പപ്പു, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
5: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. ഇട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ചേച്ചി,
4: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
5: അപ്പൊ ശരിയായ നമ്പർ
4: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
5: ചേച്ചി എന്നെ രക്ഷിച്ചു,
4: പണിയിൽ നിന്നല്ല.
5: ചെയ്തോളാം. RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
9: വയലാറിന്റെ വരികൾ ദേവരാജൻ ഈണം നൽകി. എല്ലാർ ഈശ്വരി പാടിയത്. ചിത്രം പട്ടുതൂവാല.

0: പൂക്കളുടെ വർണ്ണശബളിമ വരികളിലാവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ പശ്ചിമോത്താനാസനം, ശശങ്കാസനം, ഈ ആസനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
3: പശ്ചിമോത്താനാസനം. കാലുകൾ നീട്ടി ചേർത്ത് വച്ചുകൊണ്ട് ദണ്ഡാസന സ്ഥിതിയിൽ നിവർന്നിരിക്കുക. കൈപ്പത്തികൾ നിലത്തു പതിഞ്ഞിരിക്കത്തക്ക വിധം ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന്റെ വശങ്ങളിലൂടെ ഭൂമിക്ക് സമാന്തരമായി വരുന്നതുവരെ ഉയർത്തുക. കൈത്തലങ്ങൾ തിരിച്ച് വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് തന്നെ ചെവികളോട് ചേരുന്നതുവരെ ശിരസിന് മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ടുകൾ നിവർന്ന് ശരീരം മുകളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിൽ നിന്നും സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് കാലിന്റെ സന്ധികൾ വളയാതെ നട്ടെല്ല് മുന്നോട്ട് വലിച്ചുകൊണ്ട് ഉദരഭാഗം സാവധാനം കാലുകളിലേക്ക് അടുപ്പിക്കുക. കാൽ വിരലുകളിൽ പിടിക്കുവാനും പറ്റുമെങ്കിൽ നെറ്റി മുട്ടുകളിലേക്ക് അടുപ്പിക്കുവാനും ശ്രമിക്കുക. ശക്തി ഉപയോഗിച്ചുകൊണ്ട് കാൽ വിരലുകളിൽ പിടിക്കുവാനോ വളയുവാനോ ശ്രമിക്കേണ്ടതില്ല. സാധാരണ ശ്വാസമെടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ അല്പസമയം അതേ നിലയിൽ തുടരാവുന്നതാണ്. പിന്നീട് ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച് കൈകൾ ഉയർത്തിയ നിലയിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് ശിഥില ദണ്ഡാസനത്തിലേക്കും എത്തി വിശ്രമിക്കുക. ഈ യോഗാസനത്തിന് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം ഒഴിവാക്കുവാനും കരൾ, കിഡ്നി, പാൻക്രിയാസ് എന്നിവയെ ഉത്തേജിപ്പിക്കുവാനും സാധിക്കുന്നു. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റസ്, ആങ്സൈറ്റി, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് എന്നിവയ്ക്ക് ഒരു പ്രിവെന്റീവ് മെഡിസിൻ ആയും ഈ പരിശീലനം ചെയ്യാവുന്നതാണ്. ശശാങ്കാസനം. കാൽപാദങ്ങളെ ചേർത്ത് കാൽമടമ്പുകൾ മുന്നിലേക്ക് നീട്ടുക. കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മുന്നോട്ട് വരുന്ന വിധം കമിഴ്ത്തി ശരീരത്തിന് ഇരുവശവുമായി നിലത്തുവയ്ക്കുക. ശിരസും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിവർന്നിരിക്കുക. പിന്നീട് വലതുകാൽ മുട്ടുമടക്കി പാദം അരക്കെട്ടിന് താഴെയായി വയ്ക്കുക. പിന്നീട് ഇടതുകാലും ഇതേപോലെ തന്നെ പിറകോട്ട് മടക്കി വയ്ക്കുക. കാൽമുട്ടുകൾ കഴിവതും ചേർത്തുവയ്ക്കുക. കൈകൾ ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് വലതു കൈത്തണ്ടയിൽ

0: കയ്യിൽ ഇടത് കൈകൊണ്ട് പിടിച്ച് ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് അല്പം പിന്നിലേക്ക് നിവർന്ന് മുഖമുയർത്തി നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം സാവധാനത്തിൽ മുന്നോട്ടു വളച്ച് നെറ്റി തറയിൽ മുട്ടിക്കുക. അല്പസമയം സാധാരണ ശ്വാസഗതിയിൽ ശാന്തമായി അതേ നിലയിൽ തുടരുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് തല ഉയർത്തി നട്ടെല്ല് നിവർത്തിക്കൊണ്ടുവരിക. വജ്രാസനത്തിലേക്കെത്തിയ ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വേർപെടുത്തുക. കാലുകൾ നീട്ടി നിവർത്തി ശിഥിലദണ്ഡാസനത്തിൽ വിശ്രമിക്കുക. ശിരസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിൻ്റെ പുറകുവശത്തെ പേശികൾക്കും നട്ടെല്ലിനും അയവ് ലഭിക്കുന്നതിനും ഈ പരിശീലനം ഉപകരിക്കുന്നു. ഹൃദയസംബന്ധിയായ രോഗങ്ങൾ ഉള്ളവർ വിദഗ്ധ ഉപദേശം സ്വീകരിച്ചതിനു ശേഷം മാത്രം ചെയ്യുക.
1: പശ്ചിമോത്താനാസനം, ശശങ്കാസനം, ഈ ആസനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: ഇനി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ അനൂപ് മോഹൻദാസ് പാടിയത്. ഗാനരചന ദിലീപ് കെ ജി, സംഗീതം ജോൺ പി വർക്കി.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സമ്മാനം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശഗാനം എന്ന പരിപാടിയിൽ കേൾക്കാം. ഒരറിയിപ്പ്, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി

0: അനന്തവിഹായസിലെ അമൃത മഹോത്സവം, ദേശീയ ബഹിരാകാശ ദിനചിന്തകൾ. അനന്തമായ ആകാശ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണം എന്നും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതിൽ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതുമാണ്. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൈമുതലാക്കി ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ തിലകം ചാർത്തിയ ചരിത്രം ലോകം മുഴുവൻ ഇന്ന് ആദരവോടെയാണ് വീക്ഷിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി തൊട്ടപ്പോൾ അത് കേവലം ഒരു ബഹിരാകാശ നേട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച ചരിത്ര മുഹൂർത്തമായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ രാജ്യമെന്ന അഭിമാന നേട്ടത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ഓഗസ്റ്റ് 23 നാം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച വിപ്ലവകരമായ കുതിപ്പിന്റെ സാക്ഷ്യപത്രമാണ് ഈ ദിനം. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഗവേഷകർ വരെ ഉൾപ്പെടുന്ന പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും ഇറങ്ങിയ ദിനം ദേശീയ ബഹിരാകാശ ദിനം എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ചരിത്രപരമായ വാക്കുകൾ ഈ അവസരത്തിൽ നമ്മെ വീണ്ടും ആവേശം കൊള്ളിക്കുന്നു.
1: നിരന്തര പ്രേരണ മിൽത്തി രഹേ ഇസ്കേ ലിയെ ഏക് ഓർ നിർണയ ലിയ ഗയ ഹൈ 23 അഗസ്റ്റ് കോ ജബ് ഭാരത് നേ ചന്ദ്രമാ പർ തിരംഗ ഫഹരായ ഉസ് ദിൻ കോ അബ് ഹിന്ദുസ്ഥാൻ നേഷണൽ സ്പേസ് ഡേ കേ രൂപ മേ മനായ ജായേഗാ.

0: जब हर वर्ष नेशनल स्पेस डे साइंस टेक्नोलॉजी और इनोवेशन की स्पिरिट को सेलिब्रेट करेगा, हमें हमेशा हमेशा के लिए പ്രേരിത് കർത്താ രഹേഗ.
1: പ്രധാനമന്ത്രിയുടെ ആവേശഭരിതമായ വാക്കുകൾ നമ്മുടെ ദേശാഭിമാനത്തെ വാനോളം ഉയർത്തുന്നു. ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനം ഏറെ സവിശേഷതകളോടെയാണ് നാം ആഘോഷിക്കുന്നത്. ഭാരതത്തിന്റെ പൗരാണിക ശാസ്ത്രാവബോധത്തെയും ആധുനിക ബഹിരാകാശ കുതിപ്പിനെയും കോർത്തിണക്കുന്ന സന്ദേശമാണ് ഈ ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ ഒതുങ്ങാതെ കൃഷി, കാലാവസ്ഥാ പ്രവചനം, ദുരന്ത നിവാരണം, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിലൂടെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ ISROയുടെ സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിക്കുന്നു എന്നതും ഈ ദിനത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകിയ ചരിത്ര നേട്ടമാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടേത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പറന്നുയരുകയും അവിടെ നിന്ന് ഇന്ത്യയുടെ അത്ഭുതകരമായ കാഴ്ചകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തത് ഓരോ ഭാരതീയനും അളവറ്റ അഭിമാനമാണ് സമ്മാനിച്ചത്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എന്തുമാത്രം ശോഭയോടെയാണ് തിളങ്ങി നിൽക്കുന്നതെന്ന് വിവരിച്ച അദ്ദേഹം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി രാജ്യത്തെ ഓരോ യുവജനങ്ങളും മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തു.
2: Indian citizens going to space on Indian launch rocket and Indian capsules from Indian soil. And for that to happen, all of you have to come together. All of you have to contribute, think about what can you do, how can you enable this to happen. We already have 300 plus startups who are actively working in the space domain. And this number is going to grow rapidly. And it would take the effort of an entire nation to make these missions happen in the future. One thing that I did not speak about from space was the view. And I think that is one of the most interesting and beautiful part. And I can tell you very honestly that this is probably one of the best sights that you would ever see in your life. We are trapped by ocean from three sides. It is the Indian Ocean, Bay of Bengal and the Arabian Sea. So in the night, it is completely dark and India emerges completely lighted up. And we will actually see Bangalore.
1: ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ISRO വിവിധ മേഖലകളിലായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. കേരളം, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന സോൺ 7 സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജീവ് യു പി നിർവഹിച്ചു.
3: അവർ Abdul Kalam ji, that time he told this point we call as Jawahar's space, Jawahar's Thal on the moon. And when our Chandrayaan 3 landed, our Honorable Prime Minister Narendra Modi ji declared it as the Shiva Shakti point. And the date of landing on the moon, he declared that it will be celebrated as National Space Day all over India.
1: മംഗൾയാനും ചന്ദ്രയാനും ആദിത്യ എലിവണിനും ശേഷം ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിവിദൂരമായ പുതിയ ചക്രവാളങ്ങളാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ദൌത്യം, സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പദ്ധതി, സൂര്യനെയും ശുക്രനെയും കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ എന്നിവ ISROയുടെ സമീപഭാവിയിലെ പ്രധാന ഉദ്യമങ്ങളാണ്. റൊട്ടേഷൻ സാങ്കേതിക വിദ്യയിലും നാവിഗേഷൻ സംവിധാനങ്ങളിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന തിരുവനന്തപുരം ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് ഡയറക്ടർ ശ്രീ ജോജി ജെ ചാമൺ,
4: ചന്ദ്രയാൻ 3 അടിസ്ഥാനപരമായ വിജയത്തിൽ നിന്ന് ഗഗൻയാൻ പോലെയുള്ള ഭാവിയിലേക്കുള്ള ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് പൊതുജനാവബോധം വ്യാപിപ്പിക്കുക എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ സ്പേസ് ഡേ 2026 ഔദ്യോഗിക പ്രമേയം വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര, നൂതനാശയങ്ങൾ, സഹകരണം, ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള കുതിപ്പ് എന്ന വളരെ പ്രസക്തമായ വിഷയമാണ്. തദ്ദേശീയമായ ബഹിരാകാശ നേട്ടങ്ങളെ രാജ്യത്തിന്റെ ദീർഘകാല വികസന സ്വയം പര്യാപ്തത ലക്ഷ്യങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ, പൊതുസ്വകാര്യ പങ്കാളിത്തം എന്നിവയിലുണ്ടായ വൻ വളർച്ചയിലൂടെ പശ്ചാത്തലത്തിൽ വികസിത് ഭാരത് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ISROയുടെ സംരംഭങ്ങളെ ഈ പ്രമേയം അടയാളപ്പെടുത്തുന്നു. നാഷണൽ സ്പേസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി പരിപാടികൾ നടത്തുന്നതിനായി രാജ്യത്തെ 7 മേഖലകൾ ആയി തിരിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ പോലെ കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവ ഉൾപ്പെടുന്ന സോൺ 7 പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല VSSC, LPSC, IASU, IASD എന്നീ സ്ഥാപനങ്ങൾക്കാണ്. സോൺ 7 സംഘടിപ്പിച്ച പരിപാടികൾ വിവിധ സ്ഥലങ്ങളിലെ സ്കൂളുകളിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തിയ സിമ്പോസിയങ്ങളും പ്രദർശനങ്ങളും മേഖലയിലെ

0: എല്ലാ ISRO കേന്ദ്രങ്ങളിലും നടത്തിയ ഓപ്പൺ ഹൗസ് പരിപാടികളും ISRO പിന്തുണയുടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സംഘടിപ്പിച്ച പരിപാടികളും ഉൾപ്പെടുന്നു. തിരുവനന്തപുരം ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന സിംബോസിയത്തോടും ദ്വിദിന പ്രദർശനത്തോടും കൂടി NSPD 2026 ആഘോഷങ്ങൾക്ക് 2026 ഓഗസ്റ്റ് 7 തുടക്കമായി. 2047 ഭാരതത്തിൻ്റെ 100-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഒരു ഭാരതീയൻ ചന്ദ്രൻ്റെ മണ്ണിൽ കാൽകുത്തണം എന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന്. ഇതിലേക്കായി സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്, ചന്ദ്രയാൻ 4, 5 ദൗത്യങ്ങൾ, ഗഗൻയാൻ പദ്ധതി എന്നിവയുമായി ISRO മുൻപോട്ട് പോവുകയാണ്. ഈ ഉദ്യമങ്ങളെപ്പറ്റി പൊതുജനങ്ങൾ അവബോധം സൃഷ്ടിക്കുക, പുതിയ തലമുറ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും വാർത്തെടുക്കുക, അതിലൂടെ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് NSPD പ്രധാന ലക്ഷ്യം.
1: ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വിപ്ലവകരമായ മാറ്റമാണ് സ്വകാര്യ പങ്കാളിത്തത്തിന് വഴി തുറന്നത്. ഇത് സ്റ്റാർട്ടപ്പുകൾക്കും യുവ സംരംഭകർക്കും ഈ രംഗത്തേക്ക് കടന്നുവരാൻ വലിയ അവസരമൊരുക്കി. ഇൻസ്പേസ് പോലുള്ള സംവിധാനങ്ങളിലൂടെ വലിയൊരു വിപ്ലവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ബഹിരാകാശ ഗവേഷണം കേവലം ലബോറട്ടറികളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, അത് കുട്ടികളുടെ ചിന്താധാരകളെ ഉണർത്തേണ്ട ഒന്നാണ്. കുട്ടികളിൽ പ്രായോഗിക ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ചാലക്കുടി മേഖലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രത്യേക ടെലിസ്കോപ്പ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായി ടെലിസ്കോപ്പ് നിർമ്മിച്ച് വാനനിരീക്ഷണം നടത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് സയന്റിഫിക് ഓഫീസർ മുബീൻ നൂറുദ്ദീൻ.
2: നമ്മുടെ കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ വെച്ച് ഓഗസ്റ്റ് 23 ഞങ്ങളൊരു നാഷണൽ സ്പേസ് ഡേ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ നമ്മളുടെ പ്രധാന ലക്ഷ്യം കുട്ടികളിൽ സ്പേസ് സയൻസിനെ കുറിച്ചുള്ള ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. കേവലം തിയറി അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വായിച്ച് പഠിക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് നേരിട്ട് അത് അനുഭവിച്ചറിയാൻ ഒരു അവസരമൊരുക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ പ്രകാശശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും പ്രായോഗിക ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെയാണ് ക്ലാസുകൾ. ഇതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്ന് വെച്ചാൽ പങ്കെടുക്കുന്ന കുട്ടികൾ സ്വന്തമായി ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കാൻ പഠിക്കുന്നുണ്ട്. സ്വന്തമായി ഉണ്ടാക്കിയ ടെലസ്കോപ്പിലൂടെ രാത്രിയിലെ ആകാശം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ജിജ്ഞാസയും അത് കുട്ടികളിൽ വലിയൊരു ശാസ്ത്രബോധം വളർത്താൻ സഹായിക്കും. ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള വിദഗ്ധർ തന്നെയാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഏത് വ്യക്തിക്കും ഇതിൽ പങ്കെടുക്കാം. തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. പരമാവധി ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
1: വിദ്യാഭ്യാസ രംഗത്ത് ബഹിരാകാശ ശാസ്ത്രത്തെ കൃത്യമായി സംയോജിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ക്ലാസ് മുറികളിൽ ശാസ്ത്ര തത്വങ്ങൾ ലളിതമായി അവതരിപ്പിക്കുമ്പോൾ കുട്ടികളിൽ ജനിക്കുന്ന ചോദ്യങ്ങളാണ് നാളത്തെ വലിയ ശാസ്ത്രജ്ഞരെ സൃഷ്ടിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രവും കുട്ടികളും പാഠ്യപദ്ധതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്കൂൾ തലത്തിൽ നൽകേണ്ട പ്രോത്സാഹനങ്ങളെക്കുറിച്ചും ശാസ്ത്ര അധ്യാപകനായ ഡോക്ടർ TV വിനീഷ്.
3: സ്കൂൾ തലത്തിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടെ പഠിക്കുന്ന ഒരു വിഷയമാണ് ജ്യോതിശാസ്ത്രം. സ്കൂൾ തലത്തിലെ ജ്യോതിശാസ്ത്ര പഠനത്തെക്കുറിച്ച് പ്രധാനമായും 3 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അത് സ്വാഭാവികമായി കുട്ടികളിലുണ്ടാകുന്ന വിസ്മയത്തെ കൗതുകത്തെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എല്ലാ കുട്ടികളിലും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ്, എന്തുകൊണ്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്? എന്തുകൊണ്ടാണ് പകൽ നക്ഷത്രങ്ങളെ കാണാത്തത്? എന്തുകൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശത്തിനുള്ള ചൂട് ചന്ദ്രൻ്റെ പ്രകാശത്തിന് ഇല്ലാത്തത് എന്നതൊക്കെ. ഈ കൗതുകങ്ങളെ, ഈ വിസ്മയങ്ങളെ, ഈ ചോദ്യങ്ങളെ കൃത്യമായി വിശദീകരിക്കുകയും കാര്യകാരണ ബന്ധത്തിലധിഷ്ഠിതമായി യുക്തിഭദ്രമായി തെളിവുകൾ വച്ചുകൊണ്ട് അതിന് ഉത്തരം നൽകുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അന്വേഷിക്കാനും അറിയാനുമുള്ള പ്രേരണ സ്വാഭാവികമായി വികസിക്കുന്നു. സയൻസ് നേടിയ അറിവുകൾ കുറേ കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, സയൻസ് എങ്ങനെയാണ് അറിവിന് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന രീതി കൂടി മനസ്സിലാക്കണം. അതാണ് രണ്ടാമതായി ജ്യോതിശാസ്ത്ര പഠനത്തിലൂടെ കുട്ടികൾ നേടുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ എന്ന രാജ്യം ഈ രംഗത്തുണ്ടാക്കിയ മഹത്തായ നേട്ടങ്ങളാണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബഹിരാകാശ യാത്രികരെക്കുറിച്ചും നമ്മുടെ പദ്ധതികളെക്കുറിച്ചും നമ്മൾ നേടിയ അഭിമാനകരമായ നേട്ടങ്ങളെക്കുറിച്ചും അറിയുമ്പോൾ കുട്ടികൾക്ക് അതിനെല്ലാം വലിയ താല്പര്യമുണ്ടാകുന്നു. ശാസ്ത്രം നമ്മൾ പറയുന്ന കേവല യുക്തിക്ക് അപ്പുറമുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് അവസരം നൽകുന്ന ഒന്നുകൂടിയാണ് ജ്യോതിശാസ്ത്ര പഠനം. ശാസ്ത്രാവബോധമുള്ള തലമുറയായിട്ട് അവരെ വളർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനബോധമുള്ളവരായിട്ട് മാറാൻ കുട്ടികളെ ജ്യോതിശാസ്ത്ര പഠനം പര്യാപ്തമാക്കുന്നുണ്ട്. ഈ തരത്തിലൊക്കെ സ്കൂൾ തലത്തിലെ ജ്യോതിശാസ്ത്ര പഠനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: റോക്കറ്റ് ഭാഗങ്ങൾ സൈക്കിളിൽ ചുമന്നുകൊണ്ടുപോയി തിരുവനന്തപുരം തുമ്പയിൽ തുടങ്ങിയ ഒരു കൊച്ചു ശാസ്ത്ര സ്വപ്നം ഇന്ന്

പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് ഭാരതത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്ന വടവൃക്ഷമായി വികാസം പ്രാപിച്ചു. വിക്രം സാരാഭായിയുടെയും സതീഷ് ധവാന്റെയും APJ അബ്ദുൽ കലാമിന്റെയും ദീർഘവീക്ഷണത്തിൽ വിരിഞ്ഞ ആ സ്വപ്നങ്ങൾക്ക് ഇന്ന് അതിരുകളില്ല. ബഹിരാകാശ ശാസ്ത്രം എന്നത് അതിസങ്കീർണമായ സൂത്രവാക്യങ്ങൾ മാത്രമല്ല, മാനവരാശിയുടെ പുരോഗതിക്കും ഉന്നമനത്തിനുമുള്ള മഹത്തായ ഉപാധിയാണെന്ന് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തു. കാർഷിക മേഖലയ്ക്കും കാലാവസ്ഥാ പ്രവചനത്തിനും വിവര സാങ്കേതിക വിദ്യയ്ക്കുമെല്ലാം കരുത്തു പകർന്ന് സാധാരണക്കാരന്റെ അത്താണി കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ. വരുന്ന August 23 നാം വീണ്ടും ഒരു ബഹിരാകാശ ദിനം ആഘോഷിക്കുമ്പോൾ അത് ഓരോ ഭാരതീയനിലും ആത്മവിശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും പുതിയൊരു സൂര്യോദയം കൂടിയാണ്. ആകാശത്തിന് അതിരുകൽപ്പിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും ആകാശത്തിനപ്പുറവും നമ്മൾ കീഴടക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്ത്യയുടേത്. സ്വപ്നം കാണാൻ മടിയില്ലാത്ത, സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ഒരു തലമുറ ഉള്ളിടത്തോളം ഭാരതത്തിന്റെ വിജയഗാഥ തുടരുക തന്നെ ചെയ്യും. വിസ്മയകരമായ ശാസ്ത്ര നേട്ടങ്ങളോടെ നവഭാരതം ലോകത്തിന്റെ നെറുകയിൽ എന്നും ശോഭിക്കും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

ആകാശവാണി. ഹലോ സന്ദേശഗാനം.

പൂക്കളും പൂത്തുമ്പികളും ഓണത്തിന്റെ വരവറിയിച്ച് വർണ്ണസുന്ദരമായ കാഴ്ചകൾ ഒരുക്കുമ്പോൾ സന്ദേശങ്ങളിലൂടെ സ്നേഹത്തിന്റെ പൂക്കളമൊരുക്കി സന്തോഷത്തിന്റെ പൂത്തുമ്പികൾ പറന്നെത്തുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ആദ്യം നമുക്കൊരു കത്ത് നോക്കാം.

0: പ്രിയ ആകാശവാണിക്ക്, ഞാൻ സുരേന്ദ്രബാബു. എൻ്റെ മകൻ ഡോൺ ബാബുവിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 2. മകൻ എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്നു. ഹോസ്റ്റലിലാണ് താമസം. മകൻ ചെറിയ കലാകാരനാണ്, പാട്ട് പാടുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വിളിച്ചു നോക്കാം, പാട്ട് പാടുന്ന വ്യക്തിയെ കൊണ്ട് നമുക്ക് പാടിച്ചു നോക്കാം. ഹലോ, ഡോൺ അല്ലേ?
1: അതെ അതെ.
0: ഡോൺ തിരക്കാണോ? ഡോൺ
1: അല്ലല്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ഡോൺ തിരക്കല്ല എങ്കിൽ മലരെ മൗനമ എന്ന പാട്ട് പാടിത്തരുമോ?
1: ഇതാരാ വിളിക്കുന്നേ?
0: നിങ്ങൾ പാടിത്തരുമോ? ഇല്ലേ,
1: ഞാൻ പാട്ട് പാടുന്നെങ്കിലേ അറിയണേ.
0: നിങ്ങൾ പാടുമെന്ന് അറിയാന്നുള്ളതുകൊണ്ടല്ലേ വിളിച്ചത്, പാടിത്തരുമെന്ന് ചോദിച്ചത്. നിങ്ങൾ എന്തൊരു ജാടയാണ്! ഒഴി വന്ന് പറയണ്ട, പാട്ട് പാടാൻ പറ്റൂ ഇല്ലേ? മലരെ മൗനമ.
1: ഞാന് ഒരു സെക്കൻഡ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ.
0: ശരി,
1: ഇത് ആരെ വിളിക്കുന്നത്?
0: അതൊക്കെ പറയാം, എന്തായാലും പാടാൻ വേണ്ടിട്ട് പുറത്തോട്ടിറങ്ങില്ല. അത് ആദ്യം നടക്കട്ടെ.
1: ശരി, സൗണ്ട് ഇച്ചിരി ക്രാക്കൊക്കെ ഉണ്ട് കേട്ടോ.
0: അതൊക്കെ കുഴപ്പമൊന്നുമില്ല.
1: പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ, നീതി ജീവനെ പാർത്ത് പോത് വന്നതോ, ഏതു സുഖം ഉള്ളൂരുത് ഏതോ മനം തല്ലാരുത് ഏതോ സുഖം ഉള്ളൂ.

0: മൂലമൂലമ മലരി മൂലമ മൂലനീ വേദമ. ലൈനൊക്കെ ഒത്തിരി ഞാൻ കുറെ ആയിട്ട് പാടിയിട്ട്. ആരെ വിളിക്കുന്നേ?
1: ആരൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്? അത് വിളിച്ചാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പാട്ട് പാടിയെത്തരുമെന്ന് ചോദിക്കാൻ ആരൊക്കെയുണ്ട്?
0: നല്ല സൗണ്ട് മൊഡ്യൂൾ, ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ആളാണ് തോന്നുന്നു. ഞാൻ ഇതിൽ സ്റ്റുഡിയോയിൽ നിന്ന് വല്ലതും പഴയ ഒത്തിരി സ്റ്റുഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വല്ല
1: സ്റ്റുഡിയോ എന്നൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കും.
0: അല്ല, അങ്ങനെ പറയുന്ന ആൾക്ക് നല്ല സൗണ്ട് ഉണ്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞ.
1: എന്നാണ് ഈ ശബ്ദത്തിൽ നമുക്കൊരു ഒറിജിനൽ പാട്ട് കേൾക്കാൻ പറ്റുക? ഞാൻ സത്യം പറഞ്ഞാൽ വിളിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വൈകിയാണെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു.
0: ഓക്കേ ഓക്കേ. ആ,
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
0: ഓ, താങ്ക് യു, താങ്ക് യു.
1: ഓഗസ്റ്റ് 2-ന് എന്തായിരുന്നു ആഘോഷം?
0: പിറന്നാളായിരുന്നു.
1: അതുകൊണ്ടല്ലേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നമ്മളെ നമ്മളെ നാട്ടിലൊക്കെ പിറന്നാളിനാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെയോ?
0: അതെ അതെ, തീർച്ചയായും പിറന്നാളാണ്.
1: ലോ കോളേജിലെ ജീവിതം എങ്ങനെ പോകുന്നു? കോഴ്സ് കഴിയാറായോ?
0: ഇത് ആരാ വിളിക്കുന്നത്?
1: ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതിനെല്ലാം ഒരേ ചോദ്യം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും?
0: നന്നായിട്ട് പോകണം, നന്നായിട്ട് പോകണം.
1: ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യാനാണോ, അതോ കൂടുതൽ തുടർന്ന് പഠനമാണോ, അതോ എന്താണ് ഉദ്ദേശം? അത് ഉദ്ദേശം ഒന്നും ആയില്ലേ?
0: എൻറോൾ ചെയ്യാനുള്ള രീതി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പിന്നെ വേറെ എക്സാം ഒക്കെ എഴുതിയേക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ.
1: ഇതിന്റെ കൂടെ പാട്ടും കൂടെ കൊണ്ടുപോകണം അല്ലേ?
0: അതെ അതെ, സംഗീതം കാര്യമായിട്ട് നോക്കണം.
1: ഈ അച്ഛന് ഡോൺ മലരെ മൗനമാ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ?
0: ആ, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ പാട്ട് എല്ലാവർക്കും ഞാൻ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
1: അദ്ദേഹമാണ് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിലേക്ക് കത്തെഴുതിയിട്ട് മോനെ കൊണ്ട് മലരെ മൗനമാ പാട്ട് പാടിക്കണം എന്ന് കത്തെഴുതി.
0: ഓ, ശരി ശരി. ആകാശ വിളിക്കുന്ന ആളുടെ സൗണ്ട് കേട്ടപ്പോ എന്തോ സംതിങ് സ്റ്റുഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആളാണെന്ന് എനിക്ക് തോന്നി.
1: എവിടെ എന്തോ കുഴപ്പക്കാരനാണ് ഈ വിളിക്കുന്നതെന്ന് മനസ്സിലായി.
0: എന്തോ കലയായിട്ട് ബന്ധപ്പെട്ട ആരോ ആണെന്ന് മനസ്സിലായി.
1: സൗത്തിലെ ഏറ്റവും കൂടുതൽ തവണ കവർ വേർഷൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലെ ഈ മലരെ മൗനമ? അതിന്റെ കോമ്പോസിഷൻ വൈസ് ആയാലും അതിന്റെ വരികൾ, വൈരമുത്തുവിന്റെ വരികളായാലും അതിന്റെ എക്സ്പ്രഷൻ കിങ് ആൻഡ് ക്യൂൻ ആയിട്ടുള്ള എസ് പി ബിയും ജാനകിയും കൊടുത്തിരിക്കുന്ന വളരെ ന്യൂവാൻസസ് ഒക്കെ ആയാലും ഇങ്ങനെ വളരെ വളരെ പ്രത്യേകതകൾ കൊണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒന്ന് മൂളാൻ തോന്നുന്ന കൊതിപ്പിക്കുന്ന ഒരു പാട്ടല്ലേ?
0: ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ്.
1: അതെ അതെ അതെ, അതിന്റെ വരികളും വളരെ മനോഹരമായിട്ടുള്ള വരികളല്ലേ?
0: ശരിയാണ്. പാതി ജീവൻ കൊണ്ട്
1: ദേഹം വാഴ്ന്നു വന്നതോ, മീതി ജീവൻ ഉനൈപ്പാർത്ത പോതു വന്നതോ അല്ലേ? എത്ര ലളിതമായിട്ടാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പം പുള്ളി നൈസായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് അല്ലേ? ചുമ്മാ അല്ല, 7 നാഷണൽ അവാർഡ് കിട്ടിയത്.
0: കാണാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടില് ചെന്നൈയിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഞാൻ കണ്ടിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
1: അത് ശരി, അദ്ദേഹത്തിന് നല്ല കനമുള്ള ശബ്ദമാണല്ലോ. ആ ശബ്ദത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അതോ ഡോൺ അങ്ങോട്ട് പറഞ്ഞോ, അയ്യാ ഉങ്ക പാട്ടുകൾ കേട്ട് കേട്ട് താൻ തമിഴ് കത്തിക്കുന്നു?
0: എനിക്ക് ഇല്ലില്ല, തമിഴ് എനിക്ക് അത്ര നല്ല വശം ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ എന്റെ അറിയാവുന്ന പാതി മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നു. വന്ന ആൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള മനസ്സിലായതുകൊണ്ട് എന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു.
1: ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: എൻ വീട്ടുതോട്ടത്തിൽ പൂവെല്ലാം കെട്ടുപ്പാർ, എൻ വീട്ട ജനൽ കമ്പി എല്ലാമേ കെട്ടുപ്പാർ, എൻ വീട്ടു തെന്നം കിച്ചൈ ഒന്നാ കെട്ടുപ്പാർ, എൻ പേര് സൊല്ലുവേ.
1: വീണ്ടും ഒരു അർജുൻ സിനിമയിലെ പാട്ടാണ്, അർജുൻ ഫാനാണ്.
0: അർജുൻ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു, എല്ലാം അടിപൊളി പാട്ടുകൾ.
1: 90s അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ സിനിമകളിൽ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ. അപ്പോ എന്തായാലും വലിയ സന്തോഷം താങ്കളുമായിട്ട് സംസാരിക്കാം.
0: ഒത്തിരി സന്തോഷം, ഞാൻ ഒട്ടും.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾക്ക് ഏറെ ബഹുമാനീയം നൽകി പാടിയത് SP ബാലസുബ്രഹ്മണ്യവും സുജാതയും. നമുക്ക് പാട്ട് കേൾക്കാം.
0: സന്തോഷം.

0: നമസ്കാരം, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് നിന്ന് എഴുതുന്നു. എന്റെ മകൾ ഗ്രീഷ്മ കെ നായർ പത്തനംതിട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. മോളെ ഈ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്തുമോ? മോൾക്ക് ഈ പരിപാടി വളരെ ഇഷ്ടമാണ്. അവൾ ജോലിക്ക് പോകാൻ ഒരുങ്ങി നിന്ന് താമസിച്ചാലും ഈ പരിപാടി കേട്ടിട്ടേ പോകാറുള്ളൂ. ഞാൻ എപ്പോഴും പരിപാടികൾ കേൾക്കുന്നയാളാണ്. മോളും വീട്ടിലുള്ളപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കും. മോളെ വിളിക്കുമല്ലോ എന്ന് അമ്മ ഉഷ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഇത് ഗ്രീഷ്മ മാഡം അല്ലേ? ഗ്രീഷ്മ മാഡം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ തിരക്കുള്ള ജോലിക്കിടയിൽ റേഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്നാണല്ലോ പരാതി.
1: റേഡിയോ കേൾക്കുന്നതോ?
0: ഈ റേഡിയോ ഭ്രാന്ത് കാരണം വലിയ ബുദ്ധിമുട്ടുകളെന്നാണ് ആൾക്കാര് പറയുന്നത്. ഈ പരാതി പറഞ്ഞ ആളാരാണെന്ന് അറിയണ്ടേ? അങ്ങനെയൊന്നും ഇല്ലെന്ന് മാഡം പറഞ്ഞാൽ ശരിയാവൂലല്ലോ.
1: പരാതി പറഞ്ഞ ആൾ എന്റെ അമ്മയായിരിക്കും.
0: അത് ശരി. ഏതെങ്കിലും അമ്മ മക്കളെ കുറിച്ച് ഇങ്ങനെ പരാതി പറയൂ? അപ്പൊ അങ്ങനെ അത്തരത്തിൽ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന മകളായിരിക്കും.
1: ഒന്നുമില്ല, ബുദ്ധിമുട്ടിക്കാറില്ല.
0: ഈ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് നിന്ന് ഒരു ഉഷയ്ക്കാണ് ഈ പരാതി ഉള്ളത്.
1: അതെ.
0: എന്റെ ആരോപണങ്ങളെല്ലാം സമ്മതിച്ചു?
1: സമ്മതിച്ചിരിക്കുന്നു.
0: അത് ശരി. ഒരാളെ വിളിച്ച് അയാളുടെ കുറ്റങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ചിരിച്ചോണ്ട് സമ്മതിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും.
1: എന്റെ അമ്മയായിരിക്കുമല്ലോ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആള്. സ്വാഭാവിക,
0: ഞാൻ കൊറേ കുറ്റങ്ങളാണ് പറഞ്ഞത്. ഇത് പറയണ നേട്ടാ തോന്നും. എങ്ങാണ്ട് അവാർഡ് കിട്ടി, പത്മശ്രീയൊക്കെ കിട്ടിയത് വിളിച്ചു പറഞ്ഞ പോലെയാണല്ലോ സന്തോഷം.
1: മനസ്സിലായി ആരാണെന്ന്.
0: അത് കൊള്ളാം. ഇത്രയും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ചിരി നിർത്തുന്നില്ല.
1: ഇല്ല,
0: അതെന്താ?
1: എനിക്കാണ് മനസ്സിലായതുകൊണ്ട്.

0: ആളെ മനസ്സിലായോ? ആരാ?
1: ഞാൻ എന്നും റേഡിയോ കേൾക്കുന്നുണ്ട്. രാവിലെ എന്തായാലും പോകുന്ന ധൃതി വിചാരിക്കും, എങ്കിലും സന്ദേശഗാനം മുടക്കാറില്ല.
0: ഈ സന്ദേശഗാനമാണ് ഇവിടുത്തെ പ്രശ്നം. സന്ദേശഗാനം കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകുന്നു.
1: വ്യാഴാഴ്ചകളിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്.
0: വ്യാഴാഴ്ചകളിൽ താങ്കൾ ഓഫീസിലെത്താൻ വൈകുന്നു എന്നാണ് പരാതി.
1: പാട്ട് കേൾക്കുന്നതിൽ കൂടുതൽ ഈ സംസാരം, അതായത് ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല രസമാണ് കേൾക്കാൻ. അപ്പൊ അതെന്തായാലും മിസ് ചെയ്യാറില്ല. പരമാവധി കേട്ടിട്ട് എന്നെ വെച്ചിട്ട് കൃത്യസമയത്ത് തന്നെയാണ് ഓഫീസിലേക്ക് വരുന്നത്.
0: എന്നിട്ട് ആ പരിപാടിയിൽ നിന്ന് താങ്കളോട് വിളിച്ച് സംസാരിച്ചപ്പോ എന്ത് തോന്നുന്നു?
1: വളരെ സന്തോഷമുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
0: അതാണ്
1: അമ്മക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ.
0: അത് ശരി, അമ്മ തിരിച്ച് സർപ്രൈസ് തന്നതാണ്.
1: അമ്മ സർപ്രൈസ് ആണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന്
0: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
1: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
0: നമ്മളൊരു ബർത്ത്ഡേക്കാണ് ഒരു പണി പ്രതീക്ഷിച്ചിരുന്നത്. അമ്മയ്ക്ക് അത് കാര്യം മനസ്സിലായി. ഈ ബർത്ത്ഡേ ഒക്കെ ആവുമ്പോഴത്തേക്ക് ഗ്രീഷ്മ പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തൊരു സമയത്തെങ്കിൽ വിളിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോ ഡ്യൂട്ടിയിലാണെന്ന് അറിയാം, അധികം സമയം എടുക്കുന്നില്ല. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
1: പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ
0: സമാധാനമായി ആലോചിച്ചാൽ മതി.
1: തങ്ക മനസ്സ് അമ്മ മനസ്സിന്ന് പാട്ടുണ്ടല്ലോ നമ്മുടെ രാപ്പകളില്.
0: അതെ,
1: പെട്ടെന്ന് ഇരിക്കാതാവോ.
0: ശരി, അമ്മ തന്ന പണിയാണല്ലോ, എന്നാ പിന്നെ അമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ. എന്തായാലും നന്നായി.
1: ഇങ്ങനെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം.
0: ആ, അങ്ങനെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മളുള്ളത്.
1: അതെ, എന്തായാലും ഈ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ.
0: അതുകൊണ്ടാണല്ലോ ഞാൻ കൂടുതൽ കിടന്ന് ഉരുളാത്തത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് അത് എവിടെ എത്തുമെന്ന് അറിയാം.
1: അറിയാം.
0: അതുകൊണ്ട് ഞാൻ ഇനി ശബ്ദം മാറ്റി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, അല്ലാതെ നിങ്ങൾക്കെല്ലാം എന്നെ മനസ്സിലാവുന്നു. എന്താണ് കേട്ട് കേട്ട് മടുത്തുന്നോ? പരിചയമായി. എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇനിയും സമയം കിട്ടുമ്പോഴെല്ലാം റേഡിയോ കേൾക്കുക, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക. കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ടാണ് താങ്കൾ ചോദിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ,
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം. 55 വർഷം മുൻപ് 1971 പാലായ്ക്കടുത്ത് ഇടനാട്ടിൽ ശക്തിവിലാസം NSSHS-ൽ SSLC-ക്ക് ഒരുമിച്ച് പഠിച്ചു പിരിഞ്ഞുപോയ ഒരു പാട്ടുകാരൻ സുഹൃത്തിനെയും പാട്ടുകാരിയായ ഭാര്യയെയും വീണ്ടും കണ്ടുമുട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ഈ കത്ത്. ആ സെന്റൻസ് വായിച്ച് ഞാൻ ശ്വാസം മുട്ടിപ്പോയി. ഞങ്ങൾ പഴയ 10-ാം ക്ലാസ്സുകാർ കുറേ പേർ വളരെ പരിശ്രമത്തിന് ശേഷം സമ്പർക്കം പുലർത്തി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. 35 പേരെ കണ്ടുമുട്ടാനും വീണ്ടും ഓർമ്മ പുതുക്കാനുമായി ഭൂരിഭാഗം സഹപാഠികളും 1971 ശേഷം കണ്ടുമുട്ടുന്നതും ആദ്യം. രൂപവും ഭാവവും മാറിയ പലരും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. പാലക്കാരനായ എന്റെ സുഹൃത്ത്, പാലക്കാട് സ്ഥിരതാമസമാക്കിയ MD ശിവരാമൻ, ഭാര്യ ഗീതയും അങ്ങനെ കണ്ടുമുട്ടിയവരാണ്. രണ്ടുപേരും നല്ല ഗായകരാണ്. ശിവരാമൻ സ്കൂളിൽ മത്സരങ്ങളിലെല്ലാം സമ്മാനം വാങ്ങാറുണ്ടായിരുന്നു. പാലക്കാടുള്ള എന്റെ സുഹൃത്ത് ശിവരാമനെ വിളിച്ച് ആശംസകൾ കൈമാറണമെന്നും ഒരു പാട്ട് പാടിക്കണമെന്നും താൽപ്പര്യപ്പെടുന്നു. അവർ രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളും എഴുത്തുപെട്ടിയിലും മറ്റും കത്തെഴുതുന്നവരുമാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ശിവരാമന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആശംസകളോടെ TK വിജയൻ നായർ, പാല. വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ശിവരാമൻ സാറാണോ?
1: അതെ അതെ.
0: ശിവരാമൻ സാർ തിരക്കിലാണോ?
1: ഇല്ല ഇല്ല, വെറുതെ ഇരിക്കുക.
0: ആണോ? അപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാം. ആ, അടുത്ത ഒരു പാട്ടുകാരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആണോ? അതൊരു പാട്ടുകാരിയല്ലേ. നിർബന്ധിച്ച പാടൂലേ? ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. സ്കൂളിൽ മുതല് സമ്മാനം മേടിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് പാട്ടൊക്കെ മറന്നുപോയാ?
1: അത് കൊല്ലങ്ങളത്തെയാ.
0: അതില് കാര്യൊന്നുമില്ല. ഈ പാട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വിട്ടുപോകുന്ന കാര്യങ്ങളല്ലല്ലോ. നിങ്ങള് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലെ കൂട്ടുകാരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവനാ കഴിയുന്ന പ്രകടനങ്ങൾ നടത്തി. ഞാന് ഒരു പാട്ട് പാടി.
0: അന്ന് ഏത് പാട്ടാ പാടിയത്?
1: അന്ന് സ്കൂളിൽ എന്നെ കൊണ്ട് എച്ചം പാടിപ്പിക്കാനുള്ള പാട്ടുണ്ടായിരുന്നു. അതാണ്.
0: അതേതാ പാട്ട്?
1: അത് സ്ത്രീയുടെ ഇന്നലെ നീ ഒരു.
0: അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലും പാടാൻ പറ്റും.
1: എന്നാ തുടങ്ങാം.
0: പിന്നെന്താ?
1: ഇന്നലെ നീ ഒരു സുന്ദര രാഗമായ പൊന്നോട് കുഴൽ വന്നൊളിച്ചിരുന്നു. മാമകർക്കരാൻ വിളിച്ചും.

പ്രേമ സങ്കേതമായി പുറത്തു വന്നു മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാകാനം ധരി കേട്ടു.

0: നിന്നൽ താളമടിച്ചാൽ പോലും മറന്നുപോയി.
1: ഇത് ഒരതിശയമില്ല, ഹെഡ് മാസ്റ്റർ സ്ഥിരമായിട്ട് പാടിച്ചിരുന്നെങ്കിൽ. ബേഗട ഒഴുകാണ്.
0: അതെ, ആ സിനിമ സാറിന് അതിയൊന്നും പിള്ളേരെ വിട്ടു വിളിപ്പിക്കും തന്നെ. അത് അയാൾ മുൾക്കാൻ വായിട്ട് അത് കഥകളി പ്രാന്തമാണ്. പാട്ട് വളരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സെമി ക്ലാസിക്കൽ വളരെ ഇഷ്ടമായിരുന്നു. അതൊക്കെ മൺമറഞ്ഞു പോയി കാണും. ഇപ്പൊ
1: ഈ പാട്ടിലെ ഒരു 17 ചെറുപ്പം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചതാണ്.
0: അതെ അതെ, എനിക്ക് നല്ലപ്പോ തോന്നി.
1: ടി കെ വിജയൻ നായർ പാലയാണ് കത്തയച്ചിരുന്നത്.
0: എനിക്ക് തോന്നി ഇന്ന് രാവിലെ വിളിച്ചു.
1: ആണോ?
0: എന്നിട്ട് ആ പഹനിൽ മിണ്ടിയില്ല കേട്ടോ.
1: അത് മിണ്ടിയാ പോയില്ലേ,
0: അക്ഷരം മിണ്ടിയില്ല. ആ കാര്യം നമുക്കൊന്നും 23-ാം തീയതി കൂടണം എന്നൊക്കെ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ. ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. എന്നെ പോലെ വിളിക്കുന്നോ?
1: അങ്ങനെയൊന്നും പറയാൻ പാടില്ല.
0: നന്നായിപ്പോയി.
1: ഇതെങ്ങനെയാണ് ഈ പാലായി പാലക്കാട്ടേക്ക് പോയത്?
0: എനിക്കിവിടെ ജോലി കിട്ടിയായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ.
1: അത് ശരി. അപ്പൊ പിന്നെ അവിടെ പോയി സെറ്റിലായി.
0: ആ ഇവിടെ വീടൊക്കെ ഇല്ല. 89 ഇവിടെ വന്നു.
1: ശരി ശരി.
0: പിന്നെ ഇവിടെ വന്നു. പിന്നെ ആകാശവാണിയിലൊക്കെ രാവിലെയുള്ള കാവ്യാഞ്ജലിക്കൊക്കെ പോയിട്ടുണ്ട് തൃശ്ശൂർ.
1: ആ
0: അന്ന് കൊറേ ആൾക്കാരെയൊക്കെ നല്ല പരിചയം. തങ്കമണ ചേച്ചി, എല്ലാ വർമ്മ ചേച്ചി, ടി ടി പ്രഭാകർ സാറ് ഒക്കെ എവിടെയാണോ, മനോജൻ സാറ്, നമ്പി സാറ്,
1: എല്ലാവരും റിട്ടയർ ആയി താങ്കളെ പോലെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ ഒരു ബന്ധുവിനോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഒരു പാട്ട് വെക്കണമല്ലോ. ഏത് പാട്ട് വെക്കണം?
0: ക്ലാസിക്കൽ വേണം, ഡാൻസ് വേണം. രാവിലെ ഞാൻ കുറേ ആയിരുന്നു കേട്ടു.

0: കൃഷ്ണകലയുടെ വാസവദത്ത ഇന്റർവ്യൂ അയാളെ സിനിമ മറന്നുപോയി.
1: ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെയാണ്.
0: അതെയോ? ആ അതെ.
1: അങ്ങനെ മറന്നൊന്നും പോയിട്ടൊന്നുമില്ല. വയലാറിന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ്. അതുകൊണ്ടാണ് ബാക്ക് ടു ബാക്ക് ദക്ഷിണാമൂർത്തി സോങ്സ് വരുന്നത് അല്ലേ? സ്വാമിയുടെ പാട്ടുകളാകുമ്പോഴത്തേക്ക് രാഗം ഇങ്ങനെ തുടിച്ചു നിൽക്കുമല്ലോ. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് രാഗമാലികയാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞ് വലിയ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ആയിക്കോട്ടെ.
1: ശരി. താങ്ക് യു.

തികിണ്ണത്തും തികിണ്ണത്തും തികിണ്ണത്തും ത തികിണ്ണത്തും തികിണ്ണത്തും ത തികിണ്ണത്തും ത തകതിമിതം തകിട്ടതം തകതം തതം തം തകജണതം തകജണതം തകജണതം തികിണ്ണത്തും തികിണ്ണത്തും തികിണ്ണത്തും തകജണതം തികിണ്ണതം തകജണതം തികിണ്ണത്തും തികിണ്ണത്തും തികിണ്ണത്തും തകജണതം തികിണ്ണതം തകജണതം തികിണ്ണ

തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം ത

0: പ്രിയപ്പെട്ട സന്ദേശഗാനം പരിപാടി വളരെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. എന്റെ പേര് മഞ്ജുഷ, സ്ഥലം ബാലരാമപുരം. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഓഗസ്റ്റ് 20 അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാമോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു കൊടുക്കാമോ? അദ്ദേഹത്തിന്റെ പേര് രഞ്ജിത്ത് CP. വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, രഞ്ജിത്ത് CP ആണോ?
1: അതെ.
0: രഞ്ജിത്ത് CP ക്ക് ഒരു സമ്മാനം തന്നാ വാങ്ങിക്കുവോ? ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ഇത്രയും ഗൗരവത്തിൽ ഒരു താങ്ക് യു. ഞാൻ എത്ര വളരെ സ്വീറ്റ് ആയിട്ടല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. അതിന് താങ്ക് യു ഇത്രയും ഗൗരവത്തിൽ വേണോ?
1: അല്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു.
0: ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ആണ് ബർത്ത്ഡേ വിഷ് തന്നിരിക്കുന്നത്. പെട്ടെന്ന് ഉറക്കത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പാട്ട് പാടി ആഘോഷിക്കാനാണെങ്കിൽ ഏത് പാട്ട് പാടി നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം?
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടും താലോലം പൂമ്പൈതലേ, താരാട്ടാങ്ങും തെന്നലേ, താര താമരപ്പൂവിൻ കവിളിൽ മുത്തം നൽകാനാ ഒരു മുത്തം നൽകാൻ. ഇത് സോറി സോറി, ഞാൻ ആദ്യം ചോദിച്ചത് എന്തോന്നാണ്?
0: എന്തോ കാണുന്നു.
1: അതായത് എന്തോന്നാണ്?
0: സാധാരണ ആൾക്കാരോട് പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു വരിയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ താങ്കള് പല്ലവി ഏതാണ്ട് മുഴുവനും പറഞ്ഞു. ഏതാണ്ടല്ല, മുഴുവനും പറഞ്ഞു. പാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണല്ലേ. ചെറുതായിട്ട് പാടുമെന്ന്
1: തോന്നുന്നു.
0: അയ്യോ, ഇത് കളിയാക്കാനൊന്നുമില്ല, ഇത് വളരെ ഗൗരവമായിട്ടാണ്. എനിക്ക് ഈ നമ്പർ തന്ന ആരാന്നറിയോ? എനിക്ക് ഈ നമ്പർ തന്നത് മഞ്ജുഷ എന്ന് പറഞ്ഞ ഒരാളാണ്, ബാലരാപുരത്തുള്ള. അപ്പോ ഇത് കളിയാക്കാനല്ല എന്ന് മനസ്സിലായില്ലേ.
1: അതെ അതെ അതെ.
0: ഫിലിമിന്റെ എന്ത് വർക്കാ ചെയ്യുന്നത്?
1: ഫിലിമിന്റെ അനിമൽസ് മൃഗങ്ങൾ.
0: ഓക്കെ ഓക്കെ. ഡോഗ്, പിന്നെ
1: ചേട്ടനുണ്ട് മുഹമ്മദ് ഷാജി എന്ന പുള്ളിക്കാരന്റെ പേര്.
0: ഓക്കെ ഓക്കെ ഓക്കെ. റീസെന്റ് ആയിട്ട് ഏത് സിനിമയിലായിരുന്നു വർക്ക് ചെയ്തത്?
1: ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ബാബു ഉണ്ട്, തമിഴിന്റെ ഡബിങ്.
0: ഓക്കെ.
1: ഇനിയിപ്പം ഉള്ള സിനിമകളെല്ലാം ഉണ്ട്.
0: ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ചുണർത്തി വെടിവെക്കുന്ന പോലെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചുറ്റി പോവില്ലേ ഉള്ളൂ അല്ലേ? ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ് കേട്ടോ. അപ്പോ ഈ ഉറക്കത്തിൽ നിന്ന് ഒരാളെ വിളിച്ചുണർത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി സംസാരിച്ചേനെ. അപ്പോ എന്താണ്, താങ്കൾ പറഞ്ഞ പാട്ട് തന്നെയാണോ വെക്കേണ്ടത്? ഇഷ്ടഗാനമായിട്ട് നാടോടി എന്ന ചിത്രത്തിന് വേണ്ടി ഒൻവിയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി മാർക്കോസ് പാടിയ പാട്ടാണ്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. അപ്പോ ശാന്തമായിട്ട് ഉറങ്ങിക്കോളൂ, ബാക്കിയും കൂടി. താരാട്ട് പാട്ടാണല്ലോ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ

0: വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു.
1: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: 10,000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കൾ. വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
5: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
4: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
5: അപ്പൊ ശരിയായ നമ്പർ
4: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
5: ചേച്ചി എന്നെ രക്ഷിച്ചു.
4: പണിയിൽ നിന്നല്ല,
5: ചെയ്തോളാം. RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: ഇന്ന് രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
10: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ.
11: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട. ആ
9: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.
0: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക.

0: എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ. കുട്ടികളിലെ ആസ്മയുടെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ വിനീത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. മിക്കവാറും കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ ശ്വാസം മുട്ടൽ. കുട്ടികളിൽ ഇത്തരത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
3: ശ്വാസം മുട്ടലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ശ്വാസകോശത്തിനെ കുറിച്ച് ഒന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പൊ ശ്വാസകോശത്തിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാല് വായു എന്നുള്ള ശ്വസിച്ചിട്ട് അതില് നമ്മൾ മൂക്കിക്കൂടെ വായിക്കൂടെ തൊണ്ടക്കൂടെ പോയി പിന്നെ ശ്വാസനാളികളിൽ നിന്ന് പിന്നെ ചെറിയ ചെറിയ അറകളായ ശ്വാസകോശം വഴി അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഓക്സിജനെ ഫിൽട്ടർ ചെയ്ത് രക്തക്കുഴലിലോട്ട് കൊടുക്കുകയും രക്തക്കുഴൽ പിന്നെ ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ആ ഓക്സിജൻ എത്തുക. അപ്പൊ ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഫംഗ്ഷനാണ് നമ്മുടെ ശ്വാസകോശം പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം, ഈ ഒരു വഴികളിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം വന്ന് അത് ശ്വാസം മുട്ടലായിട്ടാണ് വരുന്നത്. കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശ്വാസനാളികളും ശ്വാസകോശമൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വല്ലതും എവിടെയെങ്കിലും വന്ന് അത് ശ്വാസം മുട്ടലായിട്ട് വരാം. ഉദാഹരണത്തിന് ഇപ്പം ജലദോഷം, മൂക്കടപ്പ് വന്ന കുട്ടികൾക്ക് അത് ചിലപ്പം ഒരുപക്ഷെ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോയാൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഓർഗനുണ്ട്, അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് കുറച്ച് നീറൊക്കെ വന്നാൽ അതും ഒരുപക്ഷെ എപ്പിഗ്ലോട്ടൈറ്റിസ് ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോൾ ശ്വാസനാളികളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആവട്ടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവട്ടെ, ആ നാളികളിൽ നീർക്കെട്ടുണ്ടായിട്ട് അത് ചിലപ്പം ശ്വാസം മുട്ടലായിട്ടായിരിക്കും കാണിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ നാളികളിൽ വരുന്ന ഇൻഫെക്ഷൻ ബ്രോങ്കിയോലൈറ്റിസ്, അതും കുട്ടികളിൽ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ അറകളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിലൊക്കെ കഫമൊക്കെ കെട്ടുകയും സിക്രീഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രവർത്തനം, ഓക്സിജൻ ഫിൽട്ടർ ചെയ്യുന്ന പ്രവർത്തനം നടക്കത്തില്ല. അപ്പം അതും ശ്വാസം മുട്ടൽ, ന്യൂമോണിയയിലും ശ്വാസം മുട്ടലായിട്ട് വരാം. പിന്നെ കുട്ടികളുടെ സാധാരണ ഒരു നമ്മൾ കാണുന്ന ഒരു ഫോറിൻ ബോഡി, അത് എന്തെങ്കിലും നമ്മൾ വിഴുങ്ങിയിട്ട് അത് ഏതെങ്കിലും ശ്വാസനാളികളിൽ അങ്ങ് തടസ്സമായിട്ടിരുന്നാലും അതും ശ്വാസം മുട്ടലായിട്ട് വരാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാരണമാണ് ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ ഈ നാളികളിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജി കാരണം പെട്ടെന്ന് അങ്ങ് ചുരുങ്ങുകയും അത് ശ്വാസം മുട്ടലോ ചുമയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ശ്വാസം മുട്ടലിന് പല പല കാരണങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു കാരണം ആസ്മയാണെന്നേ ഉള്ളൂ.
2: മാഡം, ഏത് പ്രായം മുതലാണ് കുട്ടികളിൽ ആസ്മ കണ്ടുവരുന്നത്?
3: ആസ്മ എന്ന് പറഞ്ഞാല് അതൊരു ജീൻ എൻവയറമെന്റ് ഇന്ററാക്ഷനാണ്. അപ്പൊ അത് നമ്മുടെ ശരീരപ്രകൃതിയിൽ അതുണ്ടെങ്കിൽ കുഞ്ഞിലെ തൊട്ട് അത് നമുക്ക് പുറത്തേക്ക് വരാം. പക്ഷേങ്കിൽ ശരിക്കും നമ്മൾക്ക് ആസ്മയാണ്, ഈ ഒരു കുട്ടിക്ക് ആസ്മയാണെന്ന് പറയണമെങ്കിൽ അത് ഏകദേശം ഒരു 5 വയസ്സിന് ശേഷമായിരിക്കും നമ്മളത് കൃത്യമായിട്ട് അത് ആസ്മ

0: എന്ന് പറയാൻ പറ്റുന്നേ. ലക്ഷണങ്ങൾ കുഞ്ഞിലെ തൊട്ടാകാം. ഈ കൊച്ചു പ്രായത്തിലൊക്കെ ഉള്ള ശ്വാസം മുട്ടലത് ആസ്മ ആവണം എന്നില്ല. ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ശ്വാസം മുട്ടലായിട്ട് വരുന്നു, അത് ഒരു 10 ദിവസത്തിന്റെ അകം നീണ്ടു നിൽക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ 2-3 പ്രാവശ്യം ആയിരിക്കും അതൊക്കെ വരുന്നത്. അതിന്റെ ഇടയിൽ അന്ന് കുഞ്ഞിന് കുഴപ്പമൊന്നും കാണത്തില്ല, അത് ആസ്മ ആവണം എന്നില്ല. പക്ഷേങ്കിൽ ഓരോ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന്റെ കൂടെ ശ്വാസം മുട്ട് വരുന്നു, അത് 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്, 3 വർഷത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്. അമ്മയ്ക്കും അച്ഛനും ശ്വാസം മുട്ടലിന്റെ ഇതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ആസ്മയാകാം, മുന്നോട്ട് പോകുമ്പോൾ അത് ആസ്മയായിട്ട് വരാം. ചില കുട്ടികൾക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ശ്വാസം മുട്ടലായിരിക്കും. കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടുന്നു, കൂടെ കൂടെ ആ ബുദ്ധിമുട്ട് കാണിക്കുന്നു, രാത്രിയിലൊക്കെ എഴുന്നേക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആസ്മ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 5 വയസ്സിനുള്ള കണക്ക് പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ആസ്മ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു സ്പൈറോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നമ്മൾ ഊതി പരിശോധന ശക്തിയായിട്ട് ഊതിച്ച് ആണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് ഒരു പക്ഷെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. 5 വയസ്സിന് മേലെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും അത് ആസ്മയാണെന്ന് പറയുന്നത്. അതിന്റെ മുന്നേ അമ്മയും അച്ഛനും പറയുന്നതും കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആസ്മ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിന് ചികിത്സിക്കുന്നത്.
1: മേഡം, അതുപോലെ തന്നെ കുട്ടികളിൽ ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: ശരിക്കും പറഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞാൽ അത് ഒരു ജീൻ എൻവയറൺമെന്റ് ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നു, അത് നമ്മുടെ ശരീരപ്രകൃതിയിലുണ്ട്. പിന്നെ നമ്മൾ എൻവയറൺമെന്റിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജൻ വരുമ്പോഴായിരിക്കും അത് റിയാക്ട് ചെയ്തിട്ട്, നമ്മുടെ ബോഡി ആ അലർജനോട് ട്രിഗറിനോട് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഈ ആസ്മ പുറത്തേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കിപ്പം ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അങ്ങനെ അതൊരു പൊടിച്ചെള്ളാന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കാണത്തില്ല, പക്ഷെ ഈ കട്ടിലും ഈ കാർപ്പറ്റിലും കർട്ടനിലൊക്കെ അത് കാണും. അപ്പം അങ്ങനെ ഒരു സാധനത്തിനോട് നമ്മൾ സാധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഒരു ആസ്മ പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പം അവരുടെ ജീനിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ അത് അവർക്കൊരു ട്രിഗർ ആയിരിക്കും. അത് ആദ്യം ചുമയായിട്ട് വരും, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് വരും. അതുപോലെയാണ് കോക്ക്രോച്ച്. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തിനോടായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ. ഈ പറഞ്ഞ പോലെ പലരും ഇപ്പം വന്നേക്കുന്ന കോവിഡ് വന്നതിന് ശേഷം പലരും ആസ്മയായിട്ടാണ് ഇപ്പം പ്രസന്റ് ചെയ്യുന്നത്. അത് ചിലപ്പം കോവിഡ് വന്നതിന് ശേഷം അതായിരിക്കും ബോഡീൻ്റെ ആ ആസ്മ ഇതിന് അൺമാസ്ക് ചെയ്തേക്കുന്നത്. അപ്പം അത് ശരീരപ്രകൃതിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റ് പല പല പദാർത്ഥങ്ങളോട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്.
1: മാഡം, ആസ്മയുള്ള ഒരു കുട്ടിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് ചിലർക്ക് അത് അലർജിയുടെ തുമ്മലായിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് കണ്ണ് ചൊറിയുന്നു, ചെവി ചൊറിയുന്നു, തൊണ്ട ചൊറിച്ചിൽ വന്നിട്ട് അത് തുമ്മലായി മാറുന്നു. ചിലർക്ക് പിന്നെ അത് ചുമ എന്ന് പറഞ്ഞാൽ വലിയ കഫമില്ലാത്ത ചുമയായിരിക്കും. രാത്രികളിലും വെളുപ്പാൻ കാലത്തുമായിരിക്കും ആ ചുമ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ശ്വാസം മുട്ടൽ, നെഞ്ചിനൊരു പിടുത്തം പോലെ എപ്പോഴും കഫം കെട്ടിക്കിടക്കുന്നു അവർ പറയുന്നത്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. അപ്പം നെഞ്ചിൻ്റെ ഒരു പിടുത്തം, പിന്നെ ഈ ശ്വാസം മുട്ടൽ. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ സൗണ്ട് പോലെ നമുക്ക് കേൾക്കാം. നമ്മൾ വീസ് എന്ന് പറയും, കീ കീ എന്ന് പറഞ്ഞ സൗണ്ട്. ഞാൻ കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പം അത് പറഞ്ഞു തരാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമുക്കിത് സൗണ്ട് കേൾക്കാൻ പറ്റും. രാത്രികളിലും വെളുപ്പാൻ കാലത്തായിരിക്കും. ചിലർക്കാണെങ്കിൽ കളിക്കുന്ന സമയത്തോ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കീക്കുന്ന സൗണ്ട് വരാം, ചുമ വരാം. പിന്നെ കുട്ടികൾ ചിലപ്പം പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ള കുട്ടികളെ പോലെ അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റില്ല. കളിച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരും എന്ന് തോന്നിയിട്ട് അത് അവർ കളിക്കത്തില്ല, അവർ അവോയ്ഡ് ചെയ്യും, എക്സസൈസ് അവർ അവോയ്ഡ് ചെയ്യും. പിന്നെ സ്കൂളിൽ ആബ്സെൻറ്റീസ്. അപ്പം നമ്മൾ ഇത് പേരൻസിനോട് ചോദിച്ചാണ് നമ്മൾ ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പിന്നെ ചില കുട്ടികൾ കുറച്ച് ഇറിറ്റേഷൻ, അതായത് ഈ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ, ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ പിള്ളേർ കുറച്ച് ഇറിറ്റബിൾ ആവും, ആവശ്യമില്ലാതെയൊക്കെ കരയും. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് വെച്ചും പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അവർക്ക് അധികം പഴയ പോലെ ആ ഫെയിലിയർ ടു ത്രൈവ് പറ്റുന്ന അത്രയും ആ ഒരു വളർച്ച അവർക്ക് കിട്ടത്തില്ല. ഇതൊക്കെ ആയിരിക്കും ഒരു ആസ്മയുടെ ലക്ഷണങ്ങൾ.
1: മാഡം, അടുത്തതായി കുട്ടികളിൽ ആസ്മ രോഗത്തിന്റെ ചികിത്സയെ കുറിച്ചാണ് അറിയേണ്ടത്. ശ്വാസകോശ രോഗ ചികിത്സാരംഗത്ത് അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: നമുക്കിപ്പോൾ ആസ്മ എന്ന് പറഞ്ഞൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇതിന് ക്യൂർ ഇല്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ നമുക്ക് ശരീരപ്രകൃതിയിലുള്ളത് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ആസ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത് ലക്ഷണങ്ങൾ കാണും, കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ തനിയെ അങ്ങ് കുറച്ച് നാൾ ഇല്ലാതെയാവും, കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഫ്ലെയർ ആയി വരുന്നത്. അപ്പം കുട്ടികളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചിലർക്കൊക്കെ 3 വയസ്സ് തൊട്ട് കാണും, ലക്ഷണങ്ങൾ കാണും, ഒരു 6 വയസ്സ് കഴിയുമ്പോൾ മാറും, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ വീണ്ടും അത് വരും. പക്ഷെ നമ്മൾ ആസ്മ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ

0: നമുക്കിതിൻ്റെ ചികിത്സ അവൈലബിളാണ്. ചികിത്സ ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ടൊരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടുള്ളവർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി വൈസും അല്ലാതെ ടെസ്റ്റുകൾ ചെയ്ത് ആസ്മയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ പ്രാവശ്യം ഇതുപോലത്തെ കഫക്കെട്ടും ഇൻഫെക്ഷൻ വരുന്നത് അത് ലങ് ഹെൽത്തിന് നല്ലതല്ല. ചികിത്സ രീതി ഇവിടെ അവൈലബിൾ ആണ്, നല്ല ചികിത്സയാണ്. നമ്മൾ ഇൻഹേലർ രൂപത്തിലാണ് ആ ചികിത്സ കൊടുക്കുന്നത്. ഇൻഹേലർ രൂപത്തിൽ കൊടുക്കാൻ കാരണം തന്നെ ഇതാണ്, നമുക്ക് ആസ്മ പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത കണ്ട് അതൊരു ലോങ് ടേം ഡിസീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയ മാർഗം ഇൻഹേലറാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഇൻഹേലറിന് തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് റിലീവർ, പെട്ടെന്ന് ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലെയർസ് ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ കൺട്രോൾ ആവും. അപ്പോൾ ഈ ഫ്ലെയർസ് വരുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ റിലീവറായിട്ട് ഇൻഹേലർ തരും. അതിൽ ഒരു റിലീവറായുള്ള മെഡിസിൻ കാണും. പിന്നെ കൺട്രോളർ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ആസ്മനെ കൺട്രോൾ ചെയ്ത് ലോങ് ടേം ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാനുള്ള കൺട്രോളർ ട്രീറ്റ്മെൻറ്റ്. അത് മെയിൻലി സ്റ്റിറോയിഡാണ് നമ്മൾ കൺട്രോൾ ആയിട്ട് തരുന്നത്. അപ്പം ജനങ്ങളൊരു ധാരണയുണ്ട്, അയ്യോ സ്റ്റിറോയിഡ് എടുക്കുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ അത് തെറ്റായ ഇതാണ്. നമ്മൾ ഈ ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഗുളിയനെ തന്നെ നമ്മൾ സ്പ്രേ രൂപത്തിലാക്കുന്നു. എന്തുകൊണ്ട് സ്പ്രേ രൂപത്തിലാക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈക്രോഗ്രാംസിലാണ് ഇൻഹേലറിൽ മരുന്ന് തരുന്നത്. അപ്പോൾ നമ്മളിപ്പം സപ്പോസ് അസ്താലിനോ സാൽബ്യൂട്ടമോൾ നമ്മൾ 2 മില്ലിഗ്രാം ആണ് നമ്മൾ ഗുളിയ കഴിക്കുന്നെങ്കിൽ, ആ ഗുളിയ എന്തിനാ ഇത്ര ഇങ്ങനെ 2 മില്ലിഗ്രാം കഴിക്കുന്നത്? കാരണം അത് ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്ത് പോയിട്ട് ഒരു ചെറിയ ശതമാനമായിരിക്കും ശ്വാസകോശത്തിലെത്തിനെ. പക്ഷെ അതിനെ തന്നെ നമ്മൾ മൈക്രോഗ്രാമിലാക്കുവാണെങ്കിൽ, നമ്മളിപ്പം 100 മൈക്രോഗ്രാം ആയിരിക്കും ഒരു ഇൻഹേലറിൽ വരുന്നത്. മൈക്രോഗ്രാമിലാക്കുമ്പോൾ നമ്മൾ ഡോസ് തന്നെ ഒരുപാട് കുറച്ചു. രണ്ടാമത്തെ കാര്യം, അത് നേരെ ലങ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം മറ്റുള്ള ബോഡി പാർട്സിൽ പോകാത്ത കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്റ്റിറോയിഡ് എടുക്കുന്നു, അത് വളരെ കുറഞ്ഞ ഡോസിൽ. മാക്സിമം പേഷ്യന്റിന് ഒന്നും ലക്ഷണങ്ങൾ വരാതെ നോർമൽ ലൈഫായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ലോവസ്റ്റ് ഡോസിലായിരിക്കും ആ ഇൻഹേലർ തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാതെയും ഇരിക്കും, കൊച്ചിന് നോർമലുമായിരിക്കും, സൈഡ് എഫക്റ്റ് ഒന്നും കാണത്തുമില്ല. അപ്പോൾ ഇൻഹേലറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇടയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ആ ഇൻഫെക്ഷനെയും കൂടെ ട്രീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്പൈറോമെട്രിയ, അത് 5 വയസ്സിന് ശേഷമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ ബാക്കിയെല്ലാം ലക്ഷണങ്ങളും ഹിസ്റ്ററി വെച്ചും നമ്മൾ പറയുന്നത് ആസ്മയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആസ്മയുടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യണം. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആസ്മ തന്നെ ആണെന്നുള്ള രീതിയിൽ കരുതിയിട്ട് മുന്നോട്ട് ചികിത്സിക്കണം.
1: മാഡം, കുട്ടികളിലെ ആസ്മയ്ക്ക് ഇപ്പോൾ വാക്സിൻ ലഭ്യമാണോ?
0: വാക്സിൻസ് നമ്മൾ ഈ ആസ്മ ഉള്ളവർക്ക് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ പറയുന്നുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ ഒരിക്കൽ എടുക്കണം. ഈ ഇടയ്ക്കിടയ്ക്കിടെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏത് ആണ് പ്രോമിനൻസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാക്സിൻ ഇറക്കും. എല്ലാം വർഷത്തിൽ ഒരിക്കൽ ഇറക്കും. അപ്പം അത് എല്ലാം 2 ഇയേഴ്സ് എബോവ് ഉള്ള എല്ലാം കുട്ടികൾ വർഷത്തിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ആസ്മ ഉള്ള ഇൻഫെക്ഷൻ രോഗികൾ, അത് എടുക്കേണ്ടത് അത്യാവശ്യം. കുട്ടികൾ മാത്രമല്ല, അഡൾട്ട് ആണെങ്കിലും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. പിന്നെ നമ്മൾ ആസ്മയ്ക്ക് വേണ്ടി പറയുന്ന പ്രതിരോധ രീതികളാണ്. ഞാൻ പറഞ്ഞതുപോലെ ആസ്മ എന്ന് പറഞ്ഞാൽ ജീൻ എൻവയർമെന്റ് ഇൻട്രാക്ഷൻ. നമ്മുടെ ശരീരപ്രകൃതിയിലുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷെ എൻവയർമെന്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെല്ലാം വരുത്തണം. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ ആണ് ആസ്മ പുറത്തേക്ക് വരുന്നത്. അപ്പം ട്രിഗറിനെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ആളുടെ നമ്മൾ റിവേഴ്സ് അങ്ങോട്ട് പോകാതിരിക്കുക, അവരുടെ ഇടപെടാതിരിക്കുക, വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കുക നമ്മൾ മാക്സിമം മാസ്ക് ഉപയോഗിക്കണം, ഹാൻഡ് ഹൈജീൻ. രണ്ടാമത്തെ കാര്യം, വീട്ടിലെ പൊടി പൊല്യൂഷൻ, വീട്ടിലും ഔട്ട്ഡോർ പൊല്യൂഷൻ, ഇൻഡോർ പൊല്യൂഷൻ. ഇൻഡോർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? വെറ്റ് മോപ്പിംഗ്, നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. കാരണം പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ പൊടിച്ചെള്ളൊക്കെ വരും. അപ്പം വെറ്റ് മോപ്പിംഗ് വേണം. ഈ കാർപ്പറ്റ് പോലത്തെ സാധനങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. കർട്ടൻസ്, ബെഡ്ഷീറ്റ് ഇതിലൊക്കെയാണ് ഈ പൊടിച്ചെള്ളൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. പിന്നെ നമ്മൾ ഈ സോഫയിലൊക്കെ ഈ വെൽവെറ്റ് പോലത്തെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അതിലൊക്കെയാണ് ഈ ചെള്ളിരിക്കുന്നത്. പിന്നെ പെറ്റ്സ് ഫേർഡ് ആനിമൽസ് എന്ന് പറയും, ഡോഗ്, പൂച്ച, പട്ടി, കോഴി, പ്രാവ്, ഇവരുടെയൊക്കെ ആൻറ്റിജൻസ് ഒക്കെ ഇവർക്കൊക്കെ ഒത്തിരി അലർജി ഉണ്ടാക്കും. പിന്നെ പൂപ്പലി, ഭിത്തിയൊക്കെ നനഞ്ഞിരുന്നാൽ അതിലൊരുമാതിരി ഫംഗൽ സ്പോർട്സ് ഒക്കെ വന്നിട്ട് അതും ശ്വസിച്ചാൽ ശ്വാസം മുട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് തന്നെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നല്ല വെളിച്ചം വരണം. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഷീറ്റ് കുടയാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ പറന്നിട്ട് രാത്രിയിലായിരിക്കും നമുക്ക് ഈ സിംറ്റംസ് കൂടുതൽ വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഞാനീ പറഞ്ഞ പോലെ വാക്സിൻ കൃത്യമായിട്ട് എടുക്കുക, ഹാൻഡ് ഹൈജീൻ, ഫേസ് മാസ്ക്, വാക്സിൻ, അതൊക്കെയാണ് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടെങ്കിൽ, ചിലർക്കാണെങ്കിൽ നട്ട്സ് അലർജി ആയിരിക്കും, ചിലർക്ക് മറ്റേ ചൂര മീനൊക്കെ അലർജി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളവർ ഈ ആസ്മാക്കാർ അവർ തന്നെ ശ്രദ്ധിക്കണം, അവരെന്തെങ്കിലും ഫുഡ് പദാർത്ഥം കഴിക്കുമ്പോൾ അവർക്ക് ഈ ലക്ഷണങ്ങൾ കൂടുന്നുണ്ടോ, അങ്ങനത്തെ ഫുഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ആ ഫുഡിനെ അവോയ്ഡ് ചെയ്യണം.
1: കുട്ടികളിലെ ആസ്മാ രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് എന്ത് സന്ദേശമാണ് ഡോക്ടറിന് പങ്കുവയ്ക്കാനുള്ളത്?
0: മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആസ്മ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതിനെക്കുറിച്ചൊരു ഭയം വേണ്ട. കുട്ടികളിൽ ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസംമുട്ടിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ, അത് ഡോക്ടറിനെ സമീപിച്ചിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം അതിൻ്റെ ചികിത്സ എടുക്കണം. ഇൻഹേലർ കൊണ്ട് ഒരു ദോഷവുമില്ല, അത് വളരെ സേഫാണ്. ഗുളികകളെക്കാളും ഒരുപാട് ഒരുപാട് സേഫാണ് ഇൻഹേലർ. അപ്പം ഡോക്ടർ പറയുന്നതനുസരിച്ച് ആ ഇൻഹേലർ എടുക്കുക. ഡോക്ടർ അത് തീർച്ചയായിട്ടും അത് മിനിമം ഡോസിൽ തന്നെ അതിനെ അങ്ങ് കൊണ്ടുവരും. അതിനനുസരിച്ച് തന്നെ ഇൻഹേലർ എടുക്കണം. അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ജീവിതം തന്നെ ലഭിക്കുന്നതായിരിക്കും.
1: കുട്ടികളുടെ ആസ്മയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ വിനീതയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് എം എൻ സാവിത്രി പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മറിയപ്പള്ളി പി ആർ ഹരീഷ് മൃദംഗം. ആരംഭിരാഗത്തിൽ വിഘ്നേശ്വര ശുഭകാരക എന്ന് തുടങ്ങുന്ന തുളസീവനം കൃതി, രൂപകതാളം.

മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: പ്രിയ ശ്രോതാക്കൾ, ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സഹകരണ നിയമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321, 9495565321. ഒരു നമ്പർ കൂടി: 9496596321.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൻ സംസാരിക്കുന്നു.
2: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12:00.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ഇന്ന് രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
4: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
5: അയ്യോ ടീച്ചറെ, മാഷ സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് വണ്ണിലേക്ക് സോഷ്യോളജി. ഇതേക്കുറിച്ച് ജ്യോതിസ് എസ് സംസാരിക്കുന്നു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടിയോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. ഒരിക്കൽ കൂടി ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സഹകരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്തേ.
2: നമുക്കറിയാം സഹകരണ പ്രസ്ഥാനങ്ങൾക്കും വളരെയേറെ വലിയ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് എണ്ണത്തിൽ കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. എങ്കിൽ കൂടി സംസ്ഥാനത്ത് ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ഇത് വെച്ച് എണ്ണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് മെമ്പേഴ്സ് ഒരു സൊസൈറ്റിയിൽ ഉള്ളത് ഇന്ന് നമ്മുടെ സംസ്ഥാന കേരളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമസ്ത മേഖലകളിലും, ഗ്രാമീണ മേഖലയിൽ ആകട്ടെ, അതുപോലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആശ്രയിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ സഹകരണ

0: പ്രസ്ഥാനങ്ങൾ, അത് ബാങ്കുകളാകും സൊസൈറ്റികളാകും ഏതുമായാലും, സഹകരണ പ്രസ്ഥാനങ്ങളുമായി വളരെയേറെ ഇഴുകിച്ചേർന്ന ഒരു ബന്ധമാണ് ഇന്ന് നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ളത്. അതുപോലെ അവരുടെ ജനകീയമായ ഒരു ഒരു ജനാധിപത്യപരമായ നിയന്ത്രണം ഈ സഹകരണ സ്ഥാപനങ്ങളെ ഏറ്റവും കൂടുതൽ അംഗീകാരം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനങ്ങളായി, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവരുടെ ഒരു ശാക്തീകരണത്തിന് ഇത്തരം സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത്.
1: കാര്യക്ഷമതയും
0: കൂടുതലാണ്, ഒരുപക്ഷെ ആയിരുന്നു എന്ന് ഇപ്പം നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളത് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പം അത്ര എല്ലാവരും ഇപ്പം അതിനെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്.
1: നല്ല കാര്യക്ഷമത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ വളരാൻ കഴിഞ്ഞത്.
0: അതെ,
1: പിന്നെ ഇപ്പം കാര്യക്ഷമത കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളാണ്.
0: അതെ അതെ, ഇപ്പോൾ ഈ നമുക്ക് തുടക്കത്തിൽ ഈ ഇങ്ങനെ ഒരു സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ അത് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ച് സംസാരിക്കാം.
1: അത് സഹകരണ രജിസ്ട്രാറാണ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്, അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്രട്ടറി, അതിൽ രജിസ്ട്രാറാണ് ഇത്തരം നടപടികളെല്ലാം എടുക്കുന്നതും അത് പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും അദ്ദേഹമാണ്.
0: ഈ സ്ഥാപനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്?
1: സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കേരളത്തിലൊരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, നമ്മുടെ എഡ്യൂക്കേഷനെന്നോ ആരോഗ്യമെന്നോ പറയുന്നത് പോലെ തന്നെ ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. കാരണം വളരെയധികം കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുണ്ട്. ഈ തിരുവനന്തപുരം ഈ ഡയറി തന്നെ മിൽമ അവരുടെ ട്രേഡ് നെയിമാണ്. അത് തന്നെ കേരളം ഒട്ടാകെ ഒരു വലിയ സ്ഥാപനമാണ്.
0: പല മേഖലാ സംഘങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്.
1: അതെ, മൂന്ന് മേഖലാ സംഘങ്ങളാണ്, തിരുവനന്തപുരം, എറണാകുളം,
0: കോഴിക്കോട്, മലബാർ എന്ന് പറയുന്നത്.
1: മലബാർ, പിന്നെ ഇതിന്റെ മൂന്നിന്റെയും ഒരു ഫെഡറേഷൻ ഉണ്ട്, കേരള മിൽക്ക് ഫെഡറേഷൻ. ഇതാ ഗുജറാത്ത് ആനന്ദ് മാതൃകയിൽ തുടങ്ങി എടുത്തത്, അതിൻ്റെ സ്ഥാപകനുണ്ടല്ലോ
0: കുര്യൻ സാറ്.
1: ആ കുര്യൻ സാറാണത് തുടങ്ങി വെച്ചത്.
0: അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു സഹകരണ സ്ഥാപനം അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സഹകരണ പ്രസ്ഥാനം ഒരു രൂപീകരിക്കണം അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്യണം, ഒരു സൊസൈറ്റി ആയിട്ടോ എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്?
1: അത് ഈ ഇതിൽ വലിയ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ 25 പേര് ചേർന്നൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഒപ്പിട്ട് എല്ലാവരും കൃത്യമായി
0: മിനിമം 25 അംഗങ്ങൾ വേണമെന്നാണ്.
1: മിനിമം 25 പേര്, അതിലൊരാളൊരു പ്രൊമോട്ടിംഗ് മെമ്പറായിട്ട് ഇരിക്കണം. ഒരു ജില്ലയിൽ ജോയിൻറ് രജിസ്ട്രാറെ ഇത് കൊടുത്ത് അതിന് ഒരു ചെറിയ ഫണ്ട് ബാങ്കിൽ രൂപീകരിച്ച് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഇതെല്ലാം പരിശോധിച്ച് ഒപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി അതിന് വേണ്ട വെരിഫിക്കേഷൻ ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ട് ജോയിൻറ് രജിസ്ട്രാറുടെ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്ത് തരാൻ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ്.
0: എന്തെങ്കിലും ഇത്ര മൂലധനം വേണം അങ്ങനെ എന്തെങ്കിലും?
1: ജോയിൻറ് രജിസ്ട്രാർ സാധാരണഗതിയിൽ അത് പറയും, അതിൻ്റെ ഒരു ഡിസൈഡിങ് അതോറിറ്റി ജോയിൻറ് രജിസ്ട്രാറാണ്, അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിനുപയോഗിക്കാറുണ്ട്. 50,000 രൂപയെങ്കിലും ബാങ്കിൽ ഇട്ടേക്കാൻ പറയും. അതിന് അതിനൊക്കെ സർക്കുലർ രജിസ്ട്രാർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആക്ടിനകത്ത്, KCS ആക്ടിനകത്ത് അതെങ്ങനെ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു നിയമങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്.
0: ഓക്കെ, നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ട്.
1: അതെ,
0: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ,
2: നമസ്കാരം.
0: ആരാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ ഉദയകുമാർ.
1: അത് അതൊരു സഹകരണ കാര്യമല്ല, എങ്കിലും ഒഴുകുറി എന്ന് പറയുന്നത് നമ്മള്
2: ഈ
1: അതെ പാർട്ടി കേക്കു പറഞ്ഞുതരാം. ഈ പ്രമാണങ്ങൾ ഈ പാർട്ടീഷൻ, അതായത് ഭാഗപത്രം, സെറ്റിൽമെന്റ് ഡീഡ് ഇതൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ അവകാശികൾ ആ പ്രമാണം

0: അതിനകത്ത് വരാറുണ്ട്. അതിൽ ഈ പ്രായമായ ആൾക്കാർക്ക് ഒരു റിസർവേഷൻ വയ്ക്കും. കാരണം അവർ മരണം വരെ അവ ആ പുരയിടത്ത് കഴിയാനും ആദായം എടുക്കാനും ഇല്ലെങ്കിൽ പുരയിടത്തിരിക്കുന്ന വീട്ടിൽ താമസിക്കാനും അതിന് വാടകയ്ക്ക് കൊടുത്ത് വാടക വാങ്ങിക്കാനും ഒക്കെ ഒരവകാശം വയ്ക്കും. അതിനെ ഒരു റൈറ്റായിട്ടാണ് ഈ പ്രായമായ ആൾക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു തീർന്നില്ല. അതെ, ഈ റൈറ്റ് നിൽക്കുന്ന കാലത്തോളം ഇത് ബാങ്കിൽ പണയപ്പെടുത്താനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ ആർക്കാണോ ഈ റൈറ്റ് കൊടുത്തിരിക്കുന്നത്, റിസർവേഷൻ റൈറ്റ് കൊടുത്തിരിക്കുന്നത്, അവരെ കൊണ്ട് അത് ഒഴിഞ്ഞു വാങ്ങണം. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒഴിഞ്ഞു വാങ്ങുന്ന ആ പ്രക്രിയയാണ് ഒഴിവ് കുറി എന്ന് പറയുന്നത്. ആ പ്രമാണത്തിന് ഒഴിവ് കുറി.
1: എന്റെ ഉദ്ദേശം, ഞാനിപ്പോ പ്രമാണം ഇപ്പൊ എടുക്കാറായി, ലോൺ എടുത്ത് വെച്ച് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള സൊസൈറ്റി ഇല്ല, അപ്പം അതിന് ഒഴിവ് കുറി നമ്മ പറയണമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഈ പരിപാടി സാർ ഇവിടെ കൊണ്ടുവന്ന എല്ലാവരോടും വിശദമായിട്ട് പറയുന്ന ഒരു കോടാനെ കൂടി തന്നെ ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം,
0: ഹാപ്പി ഓണം ടു യു ആൾസോ.
2: അപ്പോൾ ഈ സംസ്ഥാനത്തെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഏതൊരു നിയമത്തിൻ്റെ പിൻബലത്തിലാണ്?
0: കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, സഹകരണ നിയമം 69.
2: ഇപ്പോൾ ആ നിയമപ്രകാരം ആണ് ഈ നമ്മളെ ഒരു സൊസൈറ്റി ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ?
0: ആ സൊസൈറ്റിയിൽ കാലാകാലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്
2: ആ നിയമത്തിൽ.
0: ആ അതിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതനുസരിച്ച് കാര്യങ്ങൾ നടത്തണം. എല്ലാ മേഖലയിലും അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആക്ടിൽ.
2: ഇപ്പം സാറ് സൂചിപ്പിക്കുകയുണ്ടായി 25 അംഗങ്ങൾ മിനിമം ഉണ്ടാവണം, അവരൊരു
0: മെമ്മോറാണ്ടം തയ്യാറാക്കി ജോയിൻറ് രജിസ്ട്രാർക്ക് ആദ്യം കൊടുക്കണം. ജോയിൻറ് രജിസ്ട്രാർ അത് പരിശോധിച്ചിട്ട് അതിനവിടെ പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്, അവർ പരിശോധിച്ച് ആ ഒപ്പൊക്കെ കൃത്യമാണോന്ന് വെരിഫൈ ചെയ്ത് ഈ ഒപ്പിട്ട പ്രൊമോട്ടിംഗ് മെമ്പേഴ്സിനെയൊക്കെ അവർ വിളിക്കും,
2: നേരിട്ട് ഹാജരാവേണ്ടി
0: വേണം, ഹാജരാവണം. ആ ഒപ്പൊക്കെ പരിശോധിക്കും, പരിശോധിച്ച് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. കാരണം ഇതിന് ഇനീഷ്യലായിട്ടൊരു എമൗണ്ട് വേണമല്ലോ. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബൈല നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മുടെ സഹകരണ നിയമം അനുസരിച്ച് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്ന് കാണിച്ച് നമ്മുടെ പ്രവർത്തന രീതി, മോഡസ് ഓപ്പറാൻഡി എന്ന് പറയാം, അതെല്ലാം ഇതിനകത്ത് കാണിച്ച് ഒരു ബൈല തയ്യാറാക്കിയെടുക്കണം. ആ ബൈല രജിസ്ട്രാർ അംഗീകരിച്ച് തരണം. അത് ഈ ബൈലയാണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതനുസരിച്ച് ഈ സംഘത്തിന് പ്രവർത്തിക്കാൻ പറ്റും,
2: കഴിയുകയുള്ളൂ.
0: അതെ,
2: ഒരു പക്ഷേ ബൈലയില്ലാത്ത ഒരെണ്ണം ഭാവിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുമ്പോൾ, വിപുലമായിട്ടുള്ള പ്രവർത്തനം വരുമ്പോഴത്തേക്ക് അതിൽ അപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് തോന്നിയാൽ എന്താ ചെയ്യേണ്ടത്?
0: ബൈലയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടാത്തൊരു കാര്യമാണ് ചെയ്യാൻ ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ അത് ഒന്നേ ബൈല അമെൻമെൻ്റ് നടത്തി ഭേദഗതി ചെയ്ത് ഈ കാര്യം അതിനകത്ത് ചേർക്കണം. അതല്ലെങ്കിൽ ഇതിനകത്ത് 150 എന്ന് പറയുന്നൊരു ചട്ടമുണ്ട്, ആ ചട്ടമനുസരിച്ച് രജിസ്ട്രാർഡ് എന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ബൈലയിൽ പെടാത്ത കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രജിസ്ട്രാർഡ് സാങ്ഷൻ വാങ്ങിക്കണം.
2: ഓക്കെ,
0: രജിസ്ട്രാർക്ക് അത്തരം കാര്യങ്ങളിൽ സാങ്ഷൻ തരാനുള്ള
2: ബൈല അമെൻഡ് ചെയ്ത് ഇതൊക്കെ നടപ്പിലാക്കി വരാൻ ഒരുപാട് സമയം കാലതാമസം ഉണ്ടാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ
0: രജിസ്ട്രാർ ഉദ്ദേശിക്കുന്ന ജോയിന്റ് രജിസ്ട്രാറും ഈ രജിസ്ട്രാറുടെ
2: ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്,
0: ഡെലിഗേഷൻ ഓഫ് പവേഴ്സിൽ അത് വരുന്നുണ്ട്. ജോയിന്റ് രജിസ്ട്രാറാണ് ജില്ലയിൽ ഇതൊക്കെ ചെയ്യുന്നത്.
2: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ തിരുമല ഇലിപ്പോൾ നിന്ന് ജയകുമാറാണ് വിളിക്കുന്നത്.
2: ചോദിച്ചോളൂ,
0: ചോദിക്കണം.
3: ഞാൻ സഹോദര റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു സെക്രട്ടറി ആണ് ഇവിടത്തെ.
0: അസോസിയേഷന്റെ റെസിഡൻഷ്യൽ
3: അസോസിയേഷൻ, അതെ അതെ. ഞാൻ വിളിക്കുന്നത് സാറേ, ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണ സംഘങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടേ, സൊസൈറ്റി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് സാർ ചെയ്യേണ്ടതെന്നുള്ള
0: ആ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതും. നിങ്ങളെ റെസിഡൻസിലുള്ള 25 പേര് ചേർന്ന് ഒരു മെമ്മോറാണ്ടം, മെമ്മോറാണ്ടെന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അപേക്ഷ തയ്യാറാക്കി അത് കൃത്യമായിട്ട് ഒപ്പിട്ട് ജോയിൻറ് രജിസ്ട്രാർ തിരുവനന്തപുരം. നിങ്ങൾ തിരുമല എവിടെ തിരുവനന്തപുരം?

0: അടുത്ത് തന്നെയല്ലേ?
1: തിരുവനന്തപുരം തിരുവനന്തപുരം
0: ആ,
1: തിരുവനന്തപുരം.
0: അപ്പോൾ അത് ജോയിൻട്രി ഷാർക്ക് കൊടുക്കണം. അതിൻ്റെ കൂടെ നിങ്ങളൊരു ബൈല, ഒരു മോഡൽ ബൈല തയ്യാറാക്കി നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് രൂപപ്പെടുത്തുന്നതെന്ന് കാണിച്ച് അവിടെ കൊടുക്കണം. ജോയിൻട്രി ഷാർ ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണ്ട മാറ്റങ്ങളൊക്കെ നിർദ്ദേശിച്ചാൽ അത് മാറ്റങ്ങൾ വരുത്തി മോഡിഫിക്കേഷനൊക്കെ നടത്തി ബൈലായും കൊടുക്കണം. ഒരു ഫണ്ട് ബാങ്കിലിട്ട് അതിൻ്റെ രസീത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കൊടുത്താൽ അത് സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന 50,000 രൂപ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ രസീതും കൊടുത്താൽ അവിടെ ഇവരുടെ കീഴിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരുണ്ട്, പിന്നെ അവിടെ ഇൻസ്പെക്ടേഴ്സുണ്ട്, അവരെ അയച്ച് ഇതിൻ്റെ യഥാസ്ഥിതി മനസ്സിലാക്കും. അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്, ഇങ്ങനെ നടത്താൻ പറ്റുന്നതാണോ. പിന്നെ തൊട്ട് അടുത്ത സ്ഥലങ്ങളിൽ സംഘങ്ങൾ വേറെ ഉണ്ടോ, കാരണം ഓവർലാപ്പിംഗ് പാടില്ല. പിന്നെ അങ്ങനെ ഓവർലാപ്പിംഗ് വരാത്ത രീതിയിലാണ് അവർ തരുന്നത്. എന്നുവെച്ചാൽ ഒരു ഡിസ്റ്റൻസ് വേണം, ഒരേ സ്ഥലത്ത് വലിയ അകലമില്ലാതെ രണ്ട് സംഘങ്ങൾ വന്നാൽ രണ്ടു പേർക്കും ദോഷമുണ്ടാവും.
1: അതെ അതെ.
0: ആ, അതുകൊണ്ട് ആ രീതി അതൊക്കെ പരിശോധിച്ചിട്ട് ജോയിൻട്രി ഷാർ അതിന് പെർമിഷൻ തരും. അതായത് ഒരേ ഇപ്പം സഹകരണ സംഘങ്ങളിൽ പല കാറ്റഗറിയിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട സംഘങ്ങളുണ്ട്. അത് വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട സംഘം നിങ്ങളുടെ അടുത്ത് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല.
2: ഇപ്പൊ ഇതിപ്പോ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധീകരിച്ചാണല്ലോ അദ്ദേഹം ചോദിച്ചത്.
0: അങ്ങനെ
2: റെസിഡൻസ് അസോസിയേഷന്റെ മിനിമം 25
0: അംഗങ്ങളും
2: എല്ലാവരും അംഗങ്ങളാക്കാൻ പറ്റും,
0: എല്ലാവരെയും. പിന്നെ അത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് കൊടുക്കാമല്ലോ.
2: ഓക്കെ.
0: അതെ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് 25 പേര് മിനിമം വേണം. എല്ലാ അംഗങ്ങളെയും പിന്നെ മെമ്പർ ആക്കാമല്ലോ. അതെ, അത് കളക്ട് ചെയ്യണം. നിങ്ങൾ ഈ 25 പേരും കൂടെ കളക്ട് ചെയ്ത് ഫണ്ട് ബാങ്കിലിട്ട് അതിന്റെ ഒരു രസീതും കൂടെ കൊടുക്കേണ്ടി വരും. കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും മതി, കേരള ബാങ്ക് ഉണ്ടല്ലോ. ആ, പിന്നുണ്ട്, അവിടെ ഇടാമല്ലോ.
2: വിളിച്ചതിൽ വളരെ സന്തോഷം ജയകുമാർ. അപ്പം ഇങ്ങനെ ഒരു സൊസൈറ്റി ഇപ്പം നമ്മൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഇങ്ങനെ ആദ്യമേ ഒരു 25 അംഗങ്ങൾ ചേർന്നിട്ട് ഇതുപോലെ ഒരു രജിസ്ട്രാർ എല്ലാം വെരിഫിക്കേഷൻ
0: കൊടുത്ത്
2: രജിസ്ട്രേഷൻ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിന്നീടുള്ള ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ?
0: അത് ഈ ഓരോ സംഘങ്ങൾ ഓരോ താലൂക്ക് വൈസായിട്ട് അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരുണ്ട്, അവരുടെ കീഴിൽ ഇൻസ്പെക്ടേഴ്സുണ്ട്. അവിടെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അതെങ്ങനെ നടത്തിപ്പോണം, അത് ഏതൊക്കെ രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്, അതൊക്കെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ അവർ തരും. കാരണം അവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരായി കയറി പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. സാധാരണഗതിയിൽ സംഘങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വാങ്ങിച്ചു തന്നെയാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ബൈലായുടെ തുടക്കം തന്നെ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, അതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊരു പരിചയക്കുറവ്, പുതിയ ആൾക്കാരാകുമ്പോൾ ഒരു പരിചയക്കുറവ് വരും. അതിന് AR അസിസ്റ്റൻ്റ് രജിസ്ട്രാറുമായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നതാണ് നല്ലത്.
2: ഹലോ, ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
3: ഹോമിയോ ഫാർമസിയിലെ 1976 തുടങ്ങിയപ്പോ സ്ഥാപക മെമ്പറാണ്. അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ, ഇപ്പൊ എനിക്ക് 71 വയസ്സുണ്ട്. എനിക്ക് ഇതിന്റെ ബൈലനുസരിച്ചുള്ള ലാഭവീതം ഇതുവരെ തരുന്നില്ല. ഞാൻ പല മാതൃകളും മുട്ടിയിട്ടും അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു നിയമസാധുത ഉണ്ടോ ഇത് കിട്ടാനായിട്ട്? 50 വർഷമായി, ഞാനിപ്പോ ഒരു സീനിയർ സിറ്റിസൺ ആണ്.
0: ഈ

0: സംഘത്തില്
1: 84 വരെ ഈ സ്ഥാപനം സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതാണ്. 84 അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ പോയി, ഇപ്പോൾ ഇതുവരെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്.
0: സംഘം എന്ത് പ്രവർത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്?
1: എന്റെ ലാഭവിഹിതം കിട്ടാനുള്ള കഴിയുന്നത്
0: സംഘം എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്?
1: അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോമിയോ പറഞ്ഞിരുന്ന മരുന്ന്
0: മരുന്ന് നിർമ്മാണശാലയായിരുന്നു.
1: അടിസ്ഥാനത്തിലുള്ള
0: മരുന്ന്
1: നിർമ്മാണശാലയാണ് കേരള സ്റ്റേറ്റ്.
0: അതിപ്പോ നഷ്ടത്തിൽ പോയി, ഭരണസമിതിയെ പിരിച്ചു വിട്ട്, ഇപ്പൊ ലിക്വിഡേഷനിലാണല്ലോ.
1: അത് 84 തൊട്ട് അത് ലിക്വിഡേഷനിലാണ്.
0: 54 തൊട്ട്? 54 84 54 84 84 അതെ 54
1: 84 അത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ പോയതാണ്.
0: നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്. 84 40 വർഷത്തിൽ കൂടുതലായില്ലേ? അതിപ്പോഴും ലിക്വിഡേറ്റ് ചെയ്ത് പോയിട്ടില്ലേ?
1: അവിടെ നല്ല ലാഭവിഹിതത്തിലും നല്ല, ഞാനിപ്പോ അതിന്റെ വിവരാശം വെച്ച അതിന്റെ ലാഭം എന്തുണ്ടെന്ന് പറയുമ്പോ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ ലാഭമാണ്.
0: കോടിക്കണക്കിന് ലാഭമാണെങ്കിൽ അത് എന്തുകൊണ്ട് പ്രവർത്തനരഹിതമായി? അത് നോക്കണ്ടേ?
1: പ്രവർത്തനരഹിതമൊന്നുമല്ല, എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും മരം കൊടുക്കുന്ന ഇവിടുന്നാണല്ലോ.
0: ഓ ശരി. അപ്പൊ ലിക്വിഡേഷനിൽ നിന്നും പോയിട്ടില്ല, സ്ഥിരം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലാഭവിഹിതം കിട്ടിയിട്ട്?
1: ലാഭവിഹിതം കിട്ടുന്നില്ല.
0: അതെ, നിങ്ങൾ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കും. ഏത് ജില്ലയാണിത്?
2: ആലപ്പുഴ.
0: ആലപ്പുഴയാണെങ്കിൽ
1: ആലപ്പുഴയിലെ
0: അവിടെ ജോയിന്റ് രജിസ്ട്രാറുണ്ട്. ജോയിന്റ് രജിസ്ട്രാർക്ക് ഈ വിവരങ്ങൾ കാണിച്ച് നിങ്ങളൊരു പരാതി കൊടുക്കും.
1: ഞാനിതെല്ലാം ചെയ്തതാണ് സാറേ. അത് ആയുഷിന്റെ വകുപ്പിലോട്ട് പോയി ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്റെ ലാഭം കിട്ടിയാൽ മതി. ഏത് വകുപ്പിലും പോട്ടെ, വകുപ്പിലും
0: ജോയിന്റ് രജിസ്ട്രാർ വല്ല മറുപടിയും തന്നോ? നിങ്ങൾ ചോദിച്ചപ്പോ വല്ല മറുപടിയും തന്നോ?
1: ആ തന്നു. അത് ആയുഷിന്റെ വകുപ്പിലാണ്, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ലെന്ന് ജോയിന്റ് രജിസ്ട്രാർ പറയുന്നതാണ്.
0: അത് അസിസ്റ്റന്റ് രജിസ്ട്രാറ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറത്ത് ജോയിന്റ് രജിസ്ട്രാർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പരാതി.
1: എല്ലാം കൊടുത്ത് ഇതെല്ലാം ചെയ്താണ് സാറേ. ഞാനിപ്പോ
0: സംഘത്തിന് നിന്ന് യാതൊരു പ്രതികരണവും വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്നാ ഒരു ഒ പി കൊടുത്തൂടെ? ഒരു ഒ പി, അതായത് ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ കാണിച്ച് ഒരു പരാതി കൊടുത്തുകൂടെ? രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സഹകരണ സംഘങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്
1: നോക്കുന്നത്.
0: അതാണ് ഇനിയിപ്പം നിങ്ങൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ അവിടെ പോയി, അദ്ദേഹം കൈമലർത്തി. ജോയിന്റ് രജിസ്ട്രാർ അവിടെ പോയി, അദ്ദേഹം കൈമലർത്തി. പിന്നെ ഇനി ചെയ്യാനുള്ളത് ജോയിന്റ് രജിസ്ട്രാർഡ് ഒരു ഓർഡറിന്റെ പുറത്ത് നിങ്ങൾക്ക് ഗവൺമെന്റില് ആക്ടിനകത്ത് ഒരു സെക്ഷൻ 83 അതനുസരിച്ച് അപ്പീൽ കൊടുക്കാം. അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ.
1: അല്ല സാറേ, ഈ ഞാനും ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഈ കോപ്പറേറ്റീവ്
0: എങ്ങനെ
1: ബോർഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സിറ്റി.
2: ഹലോ, അദ്ദേഹത്തിന്റെ സംസാരിക്കുന്നത് വ്യക്തമല്ല.

0: സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിക്കാണ് ഇത് കൊടുക്കാനുള്ളത്.
1: എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഫീസ്, നിശ്ചിത ഫീസ്
0: ഫീസുണ്ട്,
1: അടയ്ക്കേണ്ടി വരും.
0: ആ അപ്പീൽ ഫീസുണ്ട്, അപ്പീൽ ഫീസ് കൊടുക്കണം. കൊടുത്താൽ തീർച്ചയായിട്ടും
1: ഒരു നടപടി ഉണ്ടാവും.
0: ആ നടപടി ഉണ്ടാവും.
1: ഒരു പക്ഷേ ആ നടപടിയിൽ അദ്ദേഹം തൃപ്തനല്ല എങ്കിൽ,
0: തൃപ്തനല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയിലേ പോകാനും.
1: ആ
0: 226 അനുസരിച്ച് ഒ പി ഫയൽ ചെയ്യണം.
1: ഓക്കെ,
0: റിട്ട് പെറ്റീഷൻ.
1: ഓക്കെ, അങ്ങനെ അത് അതിൻ്റെ കോടതി
0: തീർച്ചയായിട്ടും അപ്പം കോടതിക്ക്, ഹൈക്കോടതി ഇവർക്കെല്ലാം നോട്ടീസ് അയക്കും. ജെ ആറിനും ഗവൺമെൻറ് സെക്രട്ടറിക്കും ഒക്കെ നോട്ടീസ് അയച്ച് കേൾക്കും. കേൾക്കുമ്പോൾ എന്തായാലും ഈ ജെ ആറ് ചിലപ്പം പ്രതികരിക്കുന്നുണ്ടാവില്ല. ഹൈക്കോടതിയിൽ പോയാൽ ഇതിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും പറയും.
1: എന്ത് വേണമെന്ന് വെച്ചാൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം
0: ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം.
1: ഓക്കെ, തീർച്ചയായും. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ആ നമസ്കാരം, ആരാണ്
2: വിളിക്കുന്നത്?
1: ചോദിച്ചോട്ടെ രഘു, എന്താണ് അറിയേണ്ടത്?
2: സാർ, ഈ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്ന ആള് പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ അവരൊക്കെ അവിടെ ജോലി സമയത്ത് നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ സംശയം.
0: ഈ സഹകരണ സംഘത്തിലെ ജീവനക്കാരാണല്ലേ?
2: ജീവനക്കാരനാണ് പഞ്ചായത്ത് മെമ്പർ ആയത്.
0: ഓ ശരി.
2: അപ്പൊ അവരൊക്കെ ഇപ്പൊ ഈ ഈവനിങ് ആൻഡ് മോർണിംഗും ഇയാൻ MNE ആണ് അവർക്ക് ഇപ്പൊ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. രാവിലെ 8 മുതൽ 11 വരെയും പിന്നെ 4 മുതൽ 8 വരെയും. അതിന് ഗ്യാപ്പ് സമയത്താണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നത്. ആ സമയങ്ങളിൽ ഇവർക്ക് അവിടെ ഡ്യൂട്ടി, അവിടെ ചെയ്യണ സമയത്ത് ഇവിടെ ഒപ്പിടാവോ, ഇവിടുന്ന് ഓണറേയും കൈപ്പറ്റാവോ, അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് കൈപ്പറ്റാവോ എന്നാണ്.
0: ആ അതെ, ഫീസ് അവർക്ക് കൈപ്പറ്റാൻ പറ്റില്ല. കാരണം ജോലിയിലിരിക്കുന്ന ആൾക്കാരല്ലേ. ജോലിയിലിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പാടില്ല എന്നാണ്. പാടില്ല എന്നാണ്, അത് കൈപ്പറ്റാനാവില്ല. ആ എന്നാ അവർക്ക് പഞ്ചായത്തിലെ മെമ്പറായിട്ടിരിക്കുന്നതിനൊന്നും പ്രശ്നമില്ല.
2: ഇല്ല, അപ്പൊ അവർക്ക് ഡ്യൂട്ടി സമയം എപ്പോഴാണ്, അതിന്റെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും.
0: ആ ഡ്യൂട്ടി സമയം പെർമിഷൻ വാങ്ങിക്കണം. പെർമിഷൻ
2: അവർക്ക് അനുവദനീയമായ 10 ലീവ് ഉണ്ട്, അത് കഴിഞ്ഞു അവരുടെ.
0: ആ അല്ല, അത് അവരുടെ കാഷ്വൽ ലീവ് സമയത്ത് അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഡ്യൂട്ടി സമയത്താകുമ്പോഴത്തേക്ക് അത് പെർമിഷൻ അവർക്ക് കൊടുക്കാനാവുമോ? കൊടുക്കാൻ പറ്റത്തില്ല.
2: ലീവുള്ള സമയമാണ്, ഈ ഉച്ചയ്ക്കുള്ള ആ ടൈമിലാണ് ഇവര് കമ്മിറ്റി പങ്കെടുക്കുന്നത്.
0: ശരിക്കത് പ്രോപ്പർ അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം രണ്ട് ജോലി ഒരേ സമയം കൊണ്ടു കിടക്കാനാവില്ലല്ലോ. അത് നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിൽ അത് ജോയിന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുക്കുന്നതാണ് നല്ലത്. അതെ, ഈ ജീവനക്കാരനെ എതിർസ്ഥാനത്ത് വച്ച് ഒരു പരാതി തയ്യാറാക്കി ഈ വിവരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ശരിക്കും നിയമം അനുസരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സഹകരണ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ പെർമിഷൻ വാങ്ങിക്കണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ്. പലടും അതൊന്നും നടക്കാറില്ല. നിയമം അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ പലരും നടക്കുന്നുണ്ട്. പരാതി വന്നാലേ ഉള്ളൂ പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, അതിനെ എതിർക്കണമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളൊരു പരാതി കൊടുക്കൂ. ജെ ആറിന് വേണം
2: കൊടുക്കും.
0: ആ ജോയിന്റ് രജിസ്ട്രാർക്ക് വേണം കൊടുക്കാൻ.
2: ഓക്കെ,
0: ഓക്കെ, ഓക്കെ.
1: ഒരു സഹകരണ സ്ഥാപനങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വളരെയേറെ ഗ്രാമീണ മേഖലകളിലൊക്കെ വളരെ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ ബാങ്കുകൾ, സൊസൈറ്റികൾ.
0: ഗ്രാമീണ മേഖലയിലാണ് സഹകരണം കൂടുതൽ, അവിടെയാണ് കൂടുതൽ പ്രതീക്ഷിക്കാനുള്ളത്.
1: അതായത് വളരെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് ആശ്രയിക്കുന്ന അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആശ്രയിക്കാവുന്ന ഒരു മേഖല,
0: സൊസൈറ്റികളും.
1: പക്ഷേ ഈ ഇപ്പോൾ ആൾക്കാർക്ക് വളരെ വിശ്വാസവും ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. വിശ്വാസത്തിനൊക്കെ ഇടിവ് സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പല കാര്യങ്ങളും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. അപ്പം ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ താല്പര്യങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. ഈ അതായത് നമ്മുടെ ഗ്രാമീണ മേഖല ഒക്കെ വളരെ ഒരുപാട് അതിൻ്റെ ഒരു സാമ്പത്തിക മായിട്ട് ആ മേഖലയിലുള്ള

0: സഹായിക്കാൻ കഴിയുന്ന
1: സഹായിക്കാൻ
0: ഒരു
1: കഴിയുന്ന
0: മേഖല.
1: ഒരു മേഖലയാണിത്. അപ്പോൾ അത് നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാ പൊതുവെയുള്ള ഒരു ആവശ്യമാണ്,
0: പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ്.
1: ആവശ്യമാണ്.
0: അങ്ങനെയുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനും അത് കാത്തുസൂക്ഷിക്കാനുമാണ് ഒരു ഡിപ്പാർട്ട്മെന്റ്, സഹകരണ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുള്ളത്.
1: അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ അതിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതിൻ്റെ ഭരണ തലങ്ങളിലിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്?
0: ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണം കൈയാളുന്നത് അവിടുത്തെ കമ്മിറ്റി മെമ്പർമാരാണ്. ഇപ്പം സാധാരണ ചെറിയ സംഘങ്ങളായിട്ടുള്ള ക്രെഡിറ്റ് സംഘങ്ങളിലൊക്കെ 13 മെമ്പർമാരുണ്ട്. അവരുടെ കയ്യിലാണ് ഇതിൻ്റെ ഭരണം. അങ്ങനെയാണ് ആജ്ഞാകത്ത് പറഞ്ഞിരിക്കുന്നത്. ആജ്ഞാകത്ത് റൂള് 47D പറയുന്നത്,
1: ഈ കമ്മിറ്റി അംഗങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്?
0: നമ്മുടെ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് അവരെ തിരഞ്ഞെടുക്കുക. ഇലക്ഷൻ നടക്കും,
1: അതായത് ഈ ഇതിനകത്തിലെ അംഗങ്ങൾ ചേർന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്.
0: അതെ, മൊത്തത്തിൽ ജനറൽ ബോഡി കൂടും. ഈ ഒരു സംഘത്തിലുള്ള എല്ലാ അംഗങ്ങളും ഇതിനകത്ത് വരും. അപ്പോൾ അതിന് ജനറൽ ബോഡി എന്നാണ് പറയുന്നത്. ആക്ടിലെ സെക്ഷൻ 2K അനുസരിച്ച് ജനറൽ ബോഡി കൂടി, ആ ജനറൽ ബോഡിയാണ് ഈ കമ്മിറ്റി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഈ കുറച്ച് രാഷ്ട്രീയ അതിപ്രസരമുള്ളൊരു സ്ഥലമായിട്ടാണ് കേരളത്തെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ സഹകരണ സംഘങ്ങളിലെല്ലാം ഭരിക്കാൻ വരുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികളായിരിക്കും, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആയിരിക്കും അവർ വരുന്നത്. അപ്പം എല്ലാവർക്കും അതിൻ്റേതായ രാഷ്ട്രീയം ഉണ്ട്, കക്ഷി രാഷ്ട്രീയം ഉണ്ട്. അത് അങ്ങനെ വരുമ്പോൾ അവരുടെ ഭാഗത്ത് ഈ ജനങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കണം. ശ്രമിച്ചെങ്കിലേ നടക്കൂ.
1: അങ്ങനെ ഒരു പക്ഷേ ശ്രമം അങ്ങനെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം അല്ല അവരിൽ നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ഇവരെ നീക്കാനുള്ളൊരു
0: നീക്കാൻ ചെയ്യാം
1: കഴിവുണ്ടോ? ഈ അംഗങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമുണ്ടോ?
0: അങ്ങനെ ഒന്നല്ല, ഇപ്പോൾ നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നീക്കം ചെയ്യാം. അതിനകത്ത് സെക്ഷൻ 32 സെക്ഷൻ 33.
1: അത് ഏതവസരത്തിലാണ് സഹകരണ രജിസ്ട്രാർക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്നത്?
0: ഏതവസരത്തിലും ഇടപെടാം. അതായത് സഹകരണ നിയമങ്ങൾ പാലിക്കുന്നില്ല, സഹകരണ രജിസ്ട്രാറുടെ സർക്കുലറുകൾ, നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല, ഈ അഴിമതി കൊടികുത്തി വാഴുന്നു, ഈ അംഗങ്ങളുടെ കാര്യക്ഷമത, ജീവനക്കാരുടെ പ്രവർത്തന രീതികളെല്ലാം നിയമരഹിതമാണ്, അംഗങ്ങൾക്ക് ഗുണകരമായി അവർ ചെയ്യുന്നില്ല, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്പെക്ടറെ വിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് സെക്ഷൻ 65 അനുസരിച്ച് എൻക്വയറി വെക്കാം.
1: നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ദിനേശനാണ്, ആലപ്പുഴ.
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: നല്ലതായ ഒരു കാര്യം എനിക്ക് ചോദിക്കാനാണ്, അറിയാനാണ് എന്റെ
0: കാര്യം.
2: ഇവിടെ ചോദിക്കാൻ പറ്റും. ഞാൻ BSNL നിന്നും റിട്ടയർ ചെയ്ത ഒരു എംപ്ലോയി ആണ്. ഞാൻ ഞങ്ങളുടെ സർവീസിലുള്ളവരുടെയും റിട്ടയർഡേയും വകയായിട്ട് ഒരു യൂണിയൻ ഓഫീസ് ഉണ്ട്, സ്വല്പ സ്ഥലവും അതിന്റെ പേരിലുണ്ട്.
0: എവിടെയാണ്?
2: ആലപ്പുഴ. അത് ആ അത് അവരുടെ ഭരണസമിതിക്കാർ, കമ്മിറ്റിക്കാരെ അതൊരു ട്രസ്റ്റ് ആക്കി മാറ്റി.
0: അപ്പൊ സഹകരണ സംഘം ഉണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
2: അല്ലല്ലല്ല, സഹകരണ സംഘം അല്ല, യൂണിയന്റെ വക ഒരു കെട്ടിടവും കുറച്ച് സ്ഥലവും. അവര് യൂണിയൻ അതിന്റെ ഭരണസമിതിക്കാരെ അത് ട്രസ്റ്റ് ആക്കി മാറ്റി. ഞങ്ങളുടെ അറിവില്ല, ഞങ്ങൾ ആരും അറിയാതെ.
0: അതെ.
2: അപ്പൊ ഈ ഇത് ഏതെങ്കിലും സമയത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇതിന്റെ അത് അവർക്ക് അവരുടെ പേരിലായിരിക്കുമോ, അതോ എല്ലാവർക്കും കൂടെ അതിന്റെ അവകാശം കിട്ടുമോ?
0: ട്രസ്റ്റാക്കി മാറ്റി കഴിഞ്ഞില്ലേ? ഭൂമി ട്രസ്റ്റാക്കി മാറ്റി കഴിഞ്ഞു. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇത് സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെ യൂണിയൻ ഓഫീസിനുണ്ടായിരുന്ന സ്ഥലമാണ്. അതാണിപ്പം പലരും അറിയാതെ ചില ആൾക്കാർ ട്രസ്റ്റാക്കി മാറ്റിയത്. തർക്കമുണ്ടെങ്കിൽ അതെ, കേക്കൂ കേക്കൂ കേക്കൂ, അതിന് നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ അത് നിങ്ങൾ സിവിൽ കോടതിയിലാണ് പോവേണ്ടത്. അതായത് മുൻസിഫ് ആലപ്പുഴ മുൻസിഫ് കോടതിയിൽ നിങ്ങൾ ആ പെറ്റീഷൻ കൊടുക്കണം. അതെ, അതിന് അവിടെ അവിടെ മുൻസിഫ് കോടതിയിലായതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു അഭിഭാഷകനെ കണ്ടേ നിങ്ങൾക്ക് കൊടുക്കാൻ.

0: ഉള്ളൂ.
1: ഓ
0: ആ അങ്ങനെ ചെയ്യൂ.
1: ഓ
0: ആ
1: താങ്ക് യു സാർ,
0: ഇപ്പോൾ
1: താങ്ക് യു
0: ഈ
1: സാർ, താങ്ക്
0: ട്രസ്റ്റിൽ വന്നിരിക്കുന്ന അംഗങ്ങളുണ്ടല്ലോ, ട്രസ്റ്റീസ്, അവരെ ട്രസ്റ്റീസ് എന്നാണ്
1: അതെ
0: വിളി. ആ
1: അതെ അതെ
0: ട്രസ്റ്റീസിനെ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് ആക്കി കേസ് കൊടുക്കണം.
1: അതാണ് മാർഗം അല്ലേ?
0: അതാണ് മാർഗം. അതിനൊരു അഡ്വക്കേറ്റിനെ കാണും ആലപ്പുഴയുള്ള.
1: കാണാം കാണാം കാണാം കാണാം.
0: ശരി
1: താങ്ക് യു
0: ശരി,
1: സാർ, ഞാൻ
0: ഓക്കെ
1: ഓക്കെ
0: ഓക്കെ
2: ഓക്കെ വിളിച്ചതിലുള്ള
0: ഓക്കെ സാർ.
2: സന്തോഷം. ഇപ്പം നമ്മൾ ഈ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്.
0: അതെ അതെ,
2: അതിൻ്റെ ഏറ്റവും പരിപൂർണ ഉത്തരവാദിത്വം ശരിക്കും കോഓപ്പറേറ്റീവ് രജിസ്ട്രാർക്കാണ്.
0: രജിസ്ട്രാർക്ക് തന്നെയാണ്, രജിസ്ട്രാറാണ്
2: അപ്പം
0: അതൊക്കെ
2: അതിൻ്റെ
0: ചെയ്യേണ്ടത്.
2: കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള
0: അദ്ദേഹത്തിൻ്റെതാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്.
2: അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നിരിക്കുന്ന ഈ ചില പല സ്ഥാപനങ്ങളിലും നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഈ രജിസ്ട്രാർ അതിന് ഉത്തരവാദിയില്ലേ?
0: രജിസ്ട്രാർ, രജിസ്ട്രാറിന് ഉത്തരവാദിത്വം പറയാനാവില്ല, രജിസ്ട്രാർക്ക് നടപടികൾ എടുക്കാം.
2: അല്ല, നടപടികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനെ റെഗുലറായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതല്ലേ?
0: തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ആ കാര്യത്തിലൊക്കെ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഒരു കാര്യക്ഷമത കുറവ് ആ കാര്യത്തിലുണ്ട്.
2: അതായത് ഈ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വീഴ്ച,
0: ഡിപ്പാർട്ട്മെന്റിന് വീഴ്ച ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് സൂക്ഷ്മക്കുറവ് കൊണ്ട് മാത്രമല്ല ഇത് നടക്കുന്നത്.
2: അല്ല, മറ്റത് അവർ വിൽഫുള്ളി ചെയ്യുന്ന തെറ്റുകളാണ്. അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ.
0: ഡിപ്പാർട്ട്മെന്റ് തന്നെ, ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ പലപ്പോഴും ഇത് വരാറില്ല. ഓഡിറ്റ് എല്ലാ വർഷവും ഓഡിറ്റ് നടക്കണമെന്നുണ്ട് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ. ഓഡിറ്റേഴ്സിന്റെ ശ്രദ്ധയിൽ പലപ്പോഴും ഇത് വരില്ല. ഓഡിറ്റേഴ്സാണ് എപ്പോഴെങ്കിലും ഇത് കണ്ടുപിടിക്കുന്നത്. അവരുടെ ശ്രദ്ധയെ വരുമ്പോൾ അതവർ കണ്ടുപിടിക്കുകയും ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് പലതും പുറത്തു വരുന്നത്.
2: നമുക്ക് വേറെ ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ
2: ആ ഹലോ, ആരാണ് വിളിക്കുന്നത്? ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
3: സാറേ, എനിക്ക് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു.
0: എത്ര? 5 ലക്ഷം?
3: 2 ലക്ഷം.
0: 2 ലക്ഷം.
3: ആ ചിട്ടി എനിക്ക് കുറി വീണു. കുറി വീണപ്പോഴത്തേന് നമ്മളവിടെ പ്രമാണം ചെയ്യാതെ അവിടെ ഡിപ്പോസിറ്റ് ഇട്ടു.
0: ആ ഈ എമൗണ്ട് കിട്ടാനായിട്ട് അല്ലേ?
2: ചിട്ടിയുടെ എമൗണ്ട് അദ്ദേഹം അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു.
0: ഡെപ്പോസിറ്റ് ചെയ്തു.
3: അപ്പൊ അതങ്ങനെ ഇടണമെങ്കിൽ നമ്മൾ അവർക്ക് 30,000 രൂപയുടെ എമൗണ്ട് വേറെ കൊടുക്കണമെന്ന് പറഞ്ഞു.
0: അതെ,
3: അതങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ 30,000 രൂപയുടെ കൊടുത്ത് ഞാൻ ഡിപ്പോസിറ്റ് ഇട്ടു.
0: അല്ല, കേക്കൂ, ചിട്ടി വീണു, നിങ്ങൾക്ക് ചിട്ടി എമൗണ്ട് തരണമല്ലോ. പക്ഷെ ചിട്ടി എമൗണ്ട് തരുമ്പോൾ ഇപ്പോൾ ചിട്ടിക്ക് 40 തവണയായിട്ടായിരിക്കും ചിട്ടി അടയ്ക്കേണ്ടി വരുന്നത്. അതിൽ ചിലപ്പോൾ 10ാമത്തെ തവണയോ 5ാമത്തെ തവണയോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചിട്ടി എമൗണ്ട് നിങ്ങൾക്ക് ലേലം വരുന്നത്, ഉറപ്പിക്കുന്നത്. ആ അത് 6ാമത്തെ തവണ. ഇനി 34 തവണ കിടക്കുന്നില്ലേ? ആ 34 തവണ അടയ്ക്കാനുള്ള എമൗണ്ട് കൂടെ നിങ്ങൾക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് തരികയാണ് അവർ. അപ്പോൾ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന ഉറപ്പിലേക്ക് എന്തെങ്കിലും ഒരു ജാമ്യം കൊടുക്കണ്ടേ? ആ മേടി നിങ്ങൾ മേടിക്കുന്നെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഡെപ്പോസിറ്റ് നിങ്ങൾ ജാമ്യമായിട്ട് വെച്ചാൽ മതി.
3: അതങ്ങനെ നമ്മളെ പൈസ ചിട്ടിയുടെ തീരുന്ന കാലാവധി 5 വർഷമാണല്ലോ.
0: അതെ,
3: അവർക്ക് കാലാവധി വെച്ച് അവിടെ ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്.
0: ആ ഡെപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ജാമ്യമായിട്ട് വെച്ച് ആ പണം വാങ്ങിക്കാം.
3: അപ്പൊ അവര് പറയണത് ഇത് ഡിപ്പോസിറ്റ് ഇടണമെങ്കിൽ നമ്മൾ 30,000 രൂപയുടെ ഒരു ബോണ്ട് കൂടി കൊടുക്കണമെന്നാണ് പറഞ്ഞത്.
0: അല്ല, ഈ ഡെപ്പോസിറ്റ് കൊണ്ട് ഈ ചിട്ടിയുടെ എമൗണ്ടിന് അത് തുല്യത വരില്ല. ഒരു മതിയായ ജാമ്യം വെക്കണ്ടേ? അത് മതിയാകില്ല, മതിയാകില്ല. കാരണം ഇതിന് പലിശ കയറുകയില്ലേ? ഈ MDS നിങ്ങൾ തിരിച്ചടയ്ക്കാതെ അങ്ങനെ വന്നാൽ 12% വെച്ച് പലിശ കൊടുക്കേണ്ടി വരും. അപ്പോൾ എമൗണ്ട് വർദ്ധിച്ചു വരില്ലേ? അപ്പോൾ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ട് അത് പോരാതെ വരും. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് ഒരു ജാമ്യം കൂടെ കൊടുക്കണമെന്ന് പറയുന്നത്.
3: 12ാം തവണ
0: ആ
3: നമ്മൾ 30,000
0: ആ
3: 12ാം തവണ
0: അതെ 12ാം തവണയാണ് നിങ്ങൾ ചിട്ടി പിടിച്ചത്. ആറാമത്തെ തവണയാണ് വീണത്. ബാക്കി കിടക്കുമല്ലേ? നിങ്ങൾക്ക് മൊത്തം തുക തന്നില്ലേ? അവരുടെ വീതപ്പലിശയും കഴിഞ്ഞ് ബാക്കി തന്നില്ലേ?
3: അല്ല സാറേ, ഞാൻ ചോദിക്കണേ
0: ആ

0: നമ്മളാ പൈസ വാങ്ങിക്കാതെ അവിടെ തന്നെ ഡിപ്പോസിറ്റ്.
1: അത് മനസ്സിലായി, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു, അവരാ പൈസ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു, നിങ്ങൾക്ക് തന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തരാത്ത ആ ഡെപ്പോസിറ്റ് തന്നെ ഇതിനെ ജാമ്യമായിട്ട് വച്ചിട്ട് നിങ്ങൾക്ക് ചിട്ടി വീണ തുക ചോദിക്കാം. പക്ഷെ ആ ഡെപ്പോസിറ്റ് തുക കൊണ്ട് മാത്രമായില്ല, ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു അതിനെ കൊളാറ്ററൽ എന്ന് പറയും, അങ്ങനെ ഒരെണ്ണം കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ അതിന്റെ പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കൂ.
0: അല്ല, നമ്മള് കൊടുത്ത് 30,000 രൂപയുടെ ബോണ്ട് അവിടെ കൊടുത്ത് നമ്മൾ 12 തവണ കഴിഞ്ഞപ്പോ അത് തിരിച്ചു തന്നാ 30,000 രൂപ.
2: അപ്പൊ ഇപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ.
1: ഇല്ല പ്രശ്നമില്ല.
0: അത് അങ്ങനെ ഒരു നിയമം ഉണ്ടാന്ന് ഞാൻ എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാ.
1: നിയമമുണ്ട്, നിയമം ഉള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യുന്നത്, അവരുടെ ബൈലാ പ്രകാരമല്ലേ അവര് പ്രവർത്തിക്കുന്നത്. ഈ ക്രയവിക്രയത്തില് അവർക്ക് ഇതുപോലെ ചെയ്യാമല്ലോ, പല സംഘങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. ശരി.
2: അപ്പൊ ഇത്തരം സംഘങ്ങളില് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കാലാകാലങ്ങളിലായിട്ട് അതിന്റെ ഇൻസ്പെക്ഷനൊക്കെ നടത്തി അതിനെ കുറിച്ച് അത് പുറത്തു കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത് സ്ഥാപനം ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്.
1: പ്രത്യേകിച്ച് നമ്മുടെ സഹകരണ നിയമത്തിൽ 65 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആ 65 വകുപ്പ് അനുസരിച്ച് എൻക്വയറി നടത്താം. രണ്ടു തരത്തിൽ ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താം, എൻക്വയറി നടത്താം. നടത്തിയാണ് അവര് ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞാൽ കമ്മിറ്റി മെമ്പർമാർക്കെതിരെ സർചാർജ് നടപടികൾ എടുക്കുക, ക്രിമിനൽ കേസ് എടുക്കുക.
2: ഇപ്പം പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ പല സഹകരണ ബാങ്കുകളിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സൊസൈറ്റികളിലോ ഒക്കെ ഈ നിക്ഷേപകരുടെ പരാതി ഈ വരുമ്പോഴാണ് ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ നടക്കുന്നത്.
1: അപ്പോഴാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അപ്പോഴാണ് ഇത് വരുന്നത്. അല്ലാതെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സഹകരണ സംഘങ്ങളുണ്ട്, അവിടെ ഡെപ്പോസിറ്റ് നടക്കുന്നു, ദിവസവും അതിനകത്ത് കയറി ഡെപ്പോസിറ്റ് എത്ര വന്നു, ഡെപ്പോസിറ്റ് എത്ര തിരിച്ചു കൊടുത്തു, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഈ സഹകരണ സംഘങ്ങളിൽ കയറി ദിവസവും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എപ്പോഴെങ്കിലും പരാതി വരുമ്പോൾ ഈ ഇൻസ്പെക്ടർമാർ പോയി നോക്കും. നോക്കി ആ പരാതി ശരിയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ് രജിസ്ട്രാറോ AR പോയി നോക്കും. നോക്കി അങ്ങനെയാണ് 65 എൻക്വയറി ഓർഡർ ചെയ്യുന്നത്. 65 എൻക്വയറി വളരെ വിശാലമായി നോക്കുന്ന ഒരു സംവിധാനമാണ്. എന്തെങ്കിലും കുഴപ്പങ്ങളോ അഴിമതിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് തെളിഞ്ഞു വരും. എന്നിട്ട് അത് നടപടിയെടുക്കും, കമ്മിറ്റിയെ പിരിച്ചുവിടാം. കമ്മിറ്റി അങ്ങനെ പല സ്ഥലത്തും പിരിച്ചു വിട്ടിട്ടുണ്ട്. 65 എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കാം, സർചാർജ് നടപടിയെടുക്കാം.
2: പലപ്പോഴും നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് നിക്ഷേപകരുടെ പണമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവസാനം അവരുടെ പരാതി വന്ന് വരുമ്പോഴാണ് ഇത് പുറത്തു വരുന്നതും ഈ ഇത്തരം കള്ളക്കളികൾ പുറത്തു വരുന്നതും എല്ലാ അവസാനം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഇതിനൊരു നടപടി തുടക്കത്തിലേ തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ നമ്മുടെ സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഉള്ളതുപോലെ ഉള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഇവിടെയും നമുക്ക്
1: അങ്ങനെ ആ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നടക്കുന്നത് പോലെ ഉള്ളൊരു സംവിധാനം സഹകരണ സ്ഥാപനങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട് ആ കാര്യത്തിൽ.
2: ഏത് രീതിയിലാണ്
1: ഇപ്പോൾ നാഷണലൈസ്ഡ് നാഷണലൈസ്ഡ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കോയിൻ ബാർ ഇൻസ്പെക്ഷൻ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ അവിടെ നിന്ന് ഒരു ജീവനക്കാരനും പുറത്തു പോകാൻ പറ്റില്ല. അത് ശരിയാക്കിയിട്ടേ പോവാവൂ. 50 പൈസയുടെ കുറവുണ്ടെങ്കിൽ 50 പൈസ ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് അവിടെ വയ്ക്കണം. പക്ഷെ അന്നത്തെ ട്രാൻസാക്ഷൻ ക്ലിയർ ആക്കിയിട്ട് അവർ പുറത്തു വിടൂ. സഹകരണ മേഖലയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ, പക്ഷെ അതൊന്നും കൃത്യമായി പാലിക്കുന്നില്ല, അതാണ് പ്രശ്നം.
2: അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ആ മേഖലയിലും
1: വേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ട് അതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ സഹകരണ മേഖലയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അഴിമതി സഹകരണ മേഖലയിൽ കൂടുതലായിട്ട് കാണുന്ന അഴിമതിയെ ഒഴിവാക്കാൻ പറ്റുള്ളൂ.
2: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
3: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: കോരാണിൽ നിന്ന് സുദർശനൻ, ആറ്റിങ്ങൽ കോരാണി.
2: ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ
3: സാർ. ഞാന്

0: ഞാൻ ജയിൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായി ഇപ്പം സൂപ്രണ്ടായിട്ട് പിരിഞ്ഞ ആളാണ്. ജയിലിൽ 97 ഞാൻ ഒരു പിന്നെ തിരുവനന്തപുരം ആയുർവേദ കോളേജിന്റെ അടുത്ത് പിന്നെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു 50,000 രൂപ. അപ്പൊ രണ്ടുപേരും ജാമ്യം ആണ് എടുത്തത്. അപ്പൊ അത് അടച്ചു തീർത്തു. 2010 അടയ്ക്കാൻ പറ്റുള്ളൂ.
1: അതെ, മുഴുവൻ അടച്ച് പലിശ ഉൾപ്പെടെ തീർത്തോ?
0: തീർത്തു, എല്ലാം തീർത്തു. മാർച്ച് 31 അന്ന് ഇളവുണ്ടായിരുന്നു.
1: അതെ.
0: അപ്പൊ 83,318 രൂപ പലിശ മാത്രം എടുത്തു. അപ്പൊ അതില് നമുക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടണ്ടേ സാർ? 50,000 മുതലും 83,318 രൂപ പലിശ മാറ്റിയിരിക്കുകയാണ്.
1: എന്താണ് താങ്കളുടെ പരാതി? എന്താണെന്ന് പറയും.
2: ഫോണൊന്ന് ഓഫ് ചെയ്യാമോ?
1: പലിശ മുതൽ കൂടുതൽ പലപ്പോഴും ഇത് മുതൽ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ആ പ്രശ്നം വരും. എത്ര നാളായി എടുത്തിട്ട്?
0: 2010 എടുത്തത്.
1: 2010 എപ്പോഴടച്ചു തീർത്തു?
0: 2010 മാർച്ച് 31
1: അടച്ചു തീർത്തു.
0: അത്
1: അപ്പൊ എത്ര നാള് അടയ്ക്കാൻ എടുത്തു?
0: അടയ്ക്കാൻ 97 എടുത്തത്. 97 എടുത്തത്.
1: 97 എടുത്തതാണ്. 2010 അടച്ചു തീർത്തത് അല്ലേ? അപ്പൊ എത്ര 13 വർഷം ആയില്ലേ? 13 വർഷത്തെ പലിശ വരില്ലേ?
0: 83,000 രൂപ എടുത്തു. അങ്ങനെ ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചു. ചോദിച്ചപ്പോഴത് അവർക്ക് എനിക്ക് മറുപടി തന്നു. ഇങ്ങനെ അടച്ചു എന്ന് പറഞ്ഞിട്ട് മറുപടി തന്നിട്ടുണ്ട്.
1: അപ്പൊ പലിശ ഈ 10 വർഷത്തിൽ കൂടുതലായ എന്റെ പലിശയാണ് വന്നിരിക്കുന്നത്. എടുത്ത തുക 50,000 ഉള്ളൂ, പക്ഷെ പലിശ ഇങ്ങനെ കൂടി വരില്ലേ?
0: 50,000 ഉണ്ട്. 83,318 രൂപ പലിശ ഇനത്തിൽ എടുത്തു എന്ന് പറഞ്ഞാണ് എനിക്ക്
1: മറന്നു. അതെ, അത് മനസ്സിലായി. നിങ്ങള് 10 വർഷം അടയ്ക്കാതിരുന്നപ്പോ ഈ 10 വർഷത്തേക്ക് പലിശ കൂടുകയല്ലേ? നേരത്തെ അടച്ചു തീർക്കണ്ടായിരുന്നോ? അതാ നിങ്ങക്ക് തന്നെ അറിയാലോ, നിങ്ങള് സമയത്തിന് അടയ്ക്കാതിരുന്നതാണ് പ്രശ്നമായതെന്ന്. അല്ല, അത് നിങ്ങക്ക് തർക്കിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരാതി ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കൂ. ജഗതിയില്ല, ആ വലിയ കെട്ടിടം അവിടുത്തെ 6-ാമത്തെ നില. അവിടെ ഒരു പരാതി കൊടുക്കൂ, ഇങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. നിങ്ങൾ 50,000 രൂപ 2007 എടുത്തതാണ്, പിന്നെ 97 എടുത്തതാണ്. അത് എപ്പോ അടച്ചു തീർത്ത്?
0: 2010 മാർച്ച് 31
1: 13 വർഷം അല്ലേ? ഈ 13 വർഷം കഴിഞ്ഞാണ് അത് അടയ്ക്കാൻ പറ്റിയത്. അപ്പോഴും ഇത്രയും എമൗണ്ട് വന്നിരിക്കുന്നു. ഏതാണ്ട് 87,000 രൂപ പലിശ എടുത്തു. അത് വളരെ കൂടുതലാണ്, മുതലിനേക്കാൾ കൂടുതൽ പലിശ എടുത്തിരിക്കുന്നു. അതെനിക്ക് തിരിച്ച് തരാനായിട്ട് ഡയറക്ഷൻ കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുത്തു നോക്കൂ. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാമല്ലോ. ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുത്താൽ മതി. ശരി,
2: സന്തോഷം. ഇപ്പം ഈ സഹകരണ സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ ഒക്കെ നമ്മുടെ പല ഭാഗങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പം റിസർവ് ബാങ്കിൻ്റെ ചില നിർദ്ദേശങ്ങൾ, ഇവ ബാങ്കായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ വരാറുണ്ട്. അതെന്താണ്?
1: നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ബാങ്ക് എന്ന് പറയുന്ന പേര് സഹകരണ സംഘങ്ങൾക്ക് വയ്ക്കാൻ പാടില്ല. കാരണം അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച്
2: പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല.
1: അതുകൊണ്ട് ബാങ്ക് എന്ന് പറയുന്ന ആ പേര് വെക്കാൻ പാടില്ല. സഹകരണ സംഘം എന്ന് വെച്ചാൽ മതി. അങ്ങനെയാണ്
2: സഹകരണ ബാങ്ക് എന്ന് പറയാൻ പാടില്ല.
1: സഹകരണ ബാങ്ക് എന്ന് പറയാൻ പാടില്ല, സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ മതി. അതിപ്പോൾ സുപ്രീം കോടതി പോയിട്ടും ഈ സഹകരണ സംഘങ്ങളെല്ലാം കൂടെ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി പോയിട്ടും അവർക്ക് അനുകൂലമായ ഒരു വിധി വന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ശരിയാണെന്നാണ്. അതനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബാങ്ക് എന്ന് പറഞ്ഞ്

0: ബോർഡ് വെച്ചിരിക്കുന്നതൊക്കെ ബാങ്കായിട്ട് തന്നെ ഇരിക്കുക.
1: ഈ ബാങ്കും അല്ലെങ്കിൽ സൊസൈറ്റിയും തമ്മിൽ എന്തെങ്കിലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
0: ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട സംവിധാനത്തിൽ വലിയ ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയും വലിയ തരത്തിലൊക്കെ ലോണ് കൊടുക്കുകയും ചെയ്യുന്നതാണ് അവർ ബാങ്കായിട്ടൊക്കെ കണക്കാക്കുന്നത്. ചെറിയ സംഘങ്ങളുണ്ട്, അതിനെ സംഘം എന്നാണ് പറയുന്നത്. കൺസ്യൂമർ സംഘങ്ങൾ, നമ്മുടെ ജീവനക്കാരുടെ സംഘങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതിനെ സംഘം എന്ന് തന്നെ പറയുന്ന, ബാങ്കെന്ന് പറയാറില്ല. ക്രെഡിറ്റ് സംഘങ്ങളായിട്ട് വരുന്ന തന്നെയാണ് പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞ അവർ പേര് വെക്കുന്നത്.
1: ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ പല ആൾക്കാരുടെയും സംശയം, ഇപ്പം അവരിപ്പം ഒരു സ്ഥാപനത്തിൽ, സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ,
0: ക്രെഡിറ്റ് ഗ്യാരണ്ടി.
1: അപ്പോൾ അത് ഈ ഇത്തരം സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്കും ബാധകമാണ്?
0: ആ, സഹകരണ സംഘങ്ങൾക്ക് ബാധകമാക്കിക്കൊണ്ടാണ് അത്. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്.
1: എന്താണ് ആ സംവിധാനം?
0: ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതൊരു സ്കീമാണ്. അതായത് ലോണ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഈ ഗ്യാരണ്ടി സ്കീമിലേക്ക് ഫണ്ടായിട്ട് അടയ്ക്കണം.
1: ആരടയ്ക്കണം?
0: അത് സംഘം തന്നെയാണ്.
1: സംഘം തന്നെ അടയ്ക്കണം.
0: സംഘം അടയ്ക്കണം. അപ്പോൾ
1: ഈ നിക്ഷേപൻ അല്ലെങ്കിൽ ഈ വായ്പ എടുക്കുന്ന ആൾക്ക് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ?
0: ഇല്ല, ബാധ്യത അല്ല, ഇല്ല ബാധ്യത വരുന്നില്ല. അത് അടച്ചാൽ വരുന്ന ഗുണമെന്ന് പറയുന്നത് ഈ നിക്ഷേപം തിരിച്ചു കിട്ടാതെ വന്നാൽ ഈ ഫണ്ടിൽ നിന്ന് ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ പണം കൊടുക്കും.
1: അതിൻ്റെ അതിന് എന്തെങ്കിലും ലിമിറ്റ് നിയന്ത്രണങ്ങളുണ്ടോ?
0: മുമ്പ് അത് 100,000 പിന്നെ അത് 2,00,000 ഇപ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാൻ പേപ്പറിൽ കണ്ടു, അതിൻ്റെ ആക്ട് ഞാൻ നോക്കിയില്ല, 500,000 ആക്കിയിട്ടുണ്ട്.
1: എന്താണ് അതിൻ്റെ വ്യവസ്ഥ? എങ്ങനെയാണ്?
0: അതായത് ലോണ് കൊടുക്കുന്ന സമയത്ത് ഈ ആ ട്രാൻസാക്ഷനിൽ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് പിടിക്കണം. പിടിച്ച് അത് ഈ ഫണ്ടിൽ അടയ്ക്കണം.
1: അത്
0: ബാങ്കുകാർ ചെയ്യേണ്ടതാണ്. അത് മിക്കവാറും എല്ലാ സഹകരണ സംഘങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ചിലര് ചെയ്യാതിരിക്കുന്നുണ്ട്. അത് കേസോ മറ്റോ വരുമ്പോഴാണ് അത് നമുക്ക് അറിയാൻ കഴിയുന്നത്.
1: ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാത്ത സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഈ ഒരു ഗ്യാരണ്ടി
0: കിട്ടൂല.
1: ഓക്കെ. അതിനകത്ത് അപ്പൊ ഈ നിക്ഷേപിക്കുന്ന ആൾ അല്ലെങ്കിൽ വായ്പ എടുക്കുന്ന ആള് അല്ല, നിക്ഷേപിക്കുന്ന ആളെ ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ടോ?
0: അത് തിരക്കണം. നിങ്ങൾക്ക് ഗ്യാരണ്ടി സ്കീമുണ്ടോ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കാശ്, ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ലേ, അതുകൊണ്ടൊന്ന് സഹകരണ സംഘങ്ങളിലിടുമ്പോൾ ഈ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? അതൊക്കെ തിരക്കി അറിഞ്ഞ് ഇടണം.
1: ഇപ്പം നമ്മൾ സാറ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട കേസുകൾ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുകളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത്?
0: അത് ഒരു ഡിസ്പ്യൂട്ട്, അതായതൊരു തർക്കം വന്നാൽ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്.
1: സർ, ഈ ചോദ്യത്തിന് ഉത്തരം മറുപടി പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രോതാവ് കൂടി
0: ചോദിക്കും.
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ആശ എന്ന, ഞാൻ എടത്വ തലവടി എന്നാ
1: വിളിക്കുന്നത്. എടത്വ ആയിരുന്നു. ഓക്കെ.
2: ഞാൻ പുറമറ്റം ശാഖയിൽ ഒരു ചിട്ടി ചേർന്നായിരുന്നു, 100,000. അപ്പം ആ ചിട്ടി യാമ്യക്കാരൻ ഒരു തവണത്തെ പൈസ എടത്തുവയിലാണ് അടച്ചത്. അടച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പൊ ആ പൈസ പുറമറ്റത്ത് ചെല്ലാനായിട്ട് അല്പം താമസം വന്ന്, 2-3 പിടിച്ചു. പക്ഷെ യാമ്യക്കാരൻ അവിടെ ഏതോ ആവശ്യത്തിന് ചെന്നപ്പോ യാമ്യക്കാരൻ നിന്ന് 2,950 പിടിച്ചു.
0: എന്തായാലും
2: ഈ ചിട്ടി തീർന്നപ്പോഴത്തേക്ക് ഞാൻ കൃത്യമായിട്ട് ആ പൈസ എങ്ങനെ, പക്ഷെ എത്ര നോക്കിയിട്ടും അവരെ പൈസ തരുന്നില്ല. ഒരു തവണത്തെ ചിട്ടി കൂടുതലടച്ചത്. ഇപ്പം ചിട്ടി തീർന്നിട്ട് തന്നെ 3-4
0: ഓ, എന്നിട്ട് അപേക്ഷ കൊടുത്തപ്പോ നിരസിച്ചോ?
2: അപേക്ഷ കൊടുത്തിട്ട് നിരസിച്ചോന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ 6 കൂടിക്കുമ്പോ പുതിയ മാനേജർമാർ വരുവല്ലേ,
0: അതെ,
2: അപ്പം അവരതങ്ങ് നീട്ടി നീട്ടിക്കൊണ്ട് പോവുക. പിന്നെ ഞാൻ തന്നെ അങ്ങ് വിഷമിച്ചു, ഞങ്ങള് പോണേ തന്നെ എനിക്ക് നല്ല സുഖമില്ല, വേറൊരാളെയും കൂട്ടിയാ ഞാൻ പോകുന്നത്.
0: അപ്പൊ ഒരു കാര്യം ചെയ്യണം, സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന് നിങ്ങൾ ഒരു പരാതി കൊടുക്കും.
2: സ്ഥാപനത്തിന്റെ ട്രസ്റ്റി?
0: ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഒരാളുണ്ടല്ലോ. ആ പ്രസിഡന്റിന് നിങ്ങൾ ഈ വിവരം കാണിച്ചൊരു പരാതി കൊടുക്കും. അവർക്ക് നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത്.
2: ഇതിപ്പോ 10 വർഷത്തോളമായി.
0: ആ 10 വർഷം വരെ എന്ത് ചെയ്യായിരുന്നു? നേരത്തെ ഒരു പരാതി കൊടുക്കണ്ടായിരുന്നു? ഇനി കൊടുക്കൂ, ഇതിന് പ്രത്യേകിച്ച് കാലഹരണമൊന്നുമില്ല. പിന്നെ ഈ പണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുക്കൂ. കേട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുത്താൽ മതി. കേൾക്കുന്നുണ്ടല്ലോ?
1: ഹലോ. ആ കോള് കട്ടായി. എന്താണെന്ന് അതിന്റെ നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മതി. കേൾക്കുന്നുണ്ടോ?
0: നിങ്ങൾ സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന് ആദ്യം ഒരു പരാതി കൊടുക്കണം. പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ വളരെ നിസ്സാരമായ കാര്യം. അവിടെ അത് പരിഹരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുക്കും.
1: ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം.
0: ആ അത് ഇപ്പോൾ ഈ സഹകരണ മേഖലയിലെ ഡിസ്പ്യൂട്ട് റിട്രസൽ ഫോറം 2 ഉണ്ട്. അതായത് ഈ ഈ മണിസംബന്ധമായിട്ടുള്ള പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തർക്കം വരികയാണെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രാർക്ക് തന്നെ തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യണം.
1: നേരിട്ട്
0: രജിസ്ട്രാർഡ് ഓഫീസിൽ കൊടുക്കാം, അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം, ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം. അതൊരു പിക്യൂനറി, അതായത് പണസംബന്ധമായിട്ടൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യാം. ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലാ അസിസ്റ്റന്റ് രജിസ്ട്രാർമാർക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. കൊടുത്താൽ അവരതിന്റെ തീരുമാനം എടുക്കും. അതല്ലാതെ ഈ സർവീസ് മാറ്റേഴ്സ് വരുന്നുണ്ട്, ഇതിനകത്ത് ധാരാളമായി വരുന്നുണ്ട്. സർവീസ് മാറ്റേഴ്സും ഇലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഒരു കോടതി അതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
1: സഹകരണ മേഖലയിൽ മാത്രം
0: കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ സബ്ജഡ്ജിയുടെ റാങ്കിൽപ്പെട്ട ആളാണ് അവിടെ ഈ കഴിഞ്ഞ 1 വർഷമായിട്ടിരിക്കുന്നത്. മുമ്പ് ഒരു സീനിയർ അഡ്വക്കേറ്റിനെയാണ് വെച്ചോണ്ടിരുന്നത്.
1: ഇപ്പൊ അങ്ങനെയുള്ള കോടതികൾ എത്ര ഉണ്ട് സംസ്ഥാനത്ത്?
0: നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഈ നോൺ മോണിറ്ററി മാറ്റേഴ്സ് നോക്കുന്ന 1 കോടതിയേ ഉള്ളൂ. മുമ്പ് ഈ സബ്ജഡ്ജി വരുന്നതിന് മുമ്പേ 2 കോടതിയിൽ 2 വക്കീലന്മാരിരുന്നു പ്രിസൈഡിങ് ഓഫീസർമാരായിട്ട്. ഇപ്പൊ ആ 2 കോടതിയും മാറ്റിയിട്ട് തിരുവനന്തപുരത്ത് മാത്രം ഹെഡ്ക്വാർട്ടേഴ്സുമായി 1 കോടതിയുണ്ട്.
1: എവിടെയാണ് പ്രവർത്തിക്കുന്നത്?
0: അത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്നു.
1: കോടതി നമ്മുടെ ജില്ലാ കോടതി ആസ്ഥാനത്താണോ?
0: അല്ല, അത് നമ്മുടെ സഹകരണ ജവഹർ ഭവൻ, നമ്മുടെ ഇതിന്റെ താഴെ ജഗതിയില്, വലിയ കെട്ടിടം, 14 നില കെട്ടിടം, അതില് 6-ാമത്തെ നിലയിൽ ആണ് പ്രവർത്തിക്കുന്നത്.
1: അപ്പൊ ശരിക്കും എങ്ങനെയാണ് ആ കോടതിയുടെ പ്രവർത്തനം? എങ്ങനെയാണ്, ഏതെല്ലാം കേസുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്?
0: ഈ ഭരണ സമിതിയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പില് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് തർക്കം ഉണ്ടെങ്കിൽ അവിടെ കേസ് കൊടുക്കാം. ഈ സബ്ജഡ്ജി ഇരിക്കുന്ന കോടതിയിൽ കൊടുക്കാം. പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ, അപ്പോയിന്റ്മെന്റ്, ഇതേപോലെ സർവീസ് നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ, ഗ്രാറ്റിവിറ്റി പ്രശ്നങ്ങൾ, ഡിസേബിൾ റിയാക്ഷൻ്റെ വിഷയങ്ങൾ, അതിലൊക്കെ നമുക്ക് തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം.
1: ഓക്കെ. അപ്പോൾ ഈ നിക്ഷേപമായിട്ടും അതുപോലെ വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
0: അതെല്ലാം രജിസ്ട്രാർ തന്നെ.
1: രജിസ്ട്രാർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അതിൻ്റെ ഏറ്റവും പരമാധികാരി അല്ലേ?
0: അതെ. അതായത് രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ രജിസ്ട്രാറുടെ പവേഴ്സ് ജോയിന്റ് രജിസ്ട്രാർക്ക്, അഡീഷണൽ രജിസ്ട്രാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വിഷയങ്ങൾ ജോയിന്റ് രജിസ്ട്രാറാണ് കൈകാര്യം ചെയ്യുന്നത്.
1: ഓക്കെ. അപ്പം സഹകരണ, നമ്മുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രായോഗികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിശദമായ ഉത്തരം താങ്കൾ നൽകി. ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇവിടെ എത്തുകയും ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിക്കുകയും ചെയ്തതിന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്തെ.
3: സഹകരണ നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടി മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം സൊഹ്ര മമ്മു, ടി എസ് പ്രീത. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, സുരേഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി സമയം 12 മണി.
1: ശാസ്ത്രലോകം.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ജയലക്ഷ്മി എൽ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: ഓഗസ്റ്റ് 23, 2023 ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കപ്പെട്ട ദിനം. ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയ്ക്ക് സമീപം ചന്ദ്രയാൻ ദൌത്യത്തിലെ വിക്രം ലാൻഡർ താഴ്ന്നിറങ്ങിയ ആ ചരിത്ര നിമിഷം ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഓരോ ഭാരതീയനും നെഞ്ചിലേറ്റിയ ഈ ചരിത്ര നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി നാം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ദേശീയ ബഹിരാകാശ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ദിവസത്തെ വിജയം മാത്രമല്ല, മറിച്ച് ആഗോള ബഹിരാകാശ രംഗത്ത് ഭാരതം ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. 140 കോടി ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ്. കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്. ഇന്ന് ഈ യാത്രയെ അനുസ്മരിക്കാനും നാം എവിടെ എത്തി നിൽക്കുന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്നിവയെക്കുറിച്ച് വിചിന്തനം ചെയ്യാനുമുള്ള ഒരു അവസരമാണ്. 2026 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം വികസിത് ഭാരത്, ബഹിരാകാശ രംഗത്തെ നൂതനാശയങ്ങളും പങ്കാളിത്തവും ആഗോള നേതൃത്വവും ഈ ഭാവി ദിശയെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി നാം കടന്നുവന്ന വഴികളിലേക്കും ഇന്ന് രൂപം കൊണ്ടിരിക്കുന്ന പുതിയ ബഹിരാകാശ പരിസ്ഥിതി വ്യവസ്ഥയിലേക്കും ഭാവി പദ്ധതികളിലേക്കും നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിന്റെ ഭൂപ്രകൃതിയും സ്വതന്ത്ര ഭാരതത്തിന്റെ ഭൂരിപക്ഷത്തിലധികം വരുന്ന ഗ്രാമീണ ജനതയുടെ അടിയന്തര ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ബഹിരാകാശ നേട്ടങ്ങളെ സാധാരണക്കാരന്റെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 1960 ഡോക്ടർ വിക്രം സാരാഭായി എന്ന ദീർഘദർശി തുടക്കമിട്ട ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഇന്ന് ആഗോളതലത്തിൽ പല പ്രഥമ സ്ഥാനങ്ങളും അലങ്കരിക്കുന്നുണ്ട്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ മത്സരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി തുമ്പയിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ ഗവേഷണ കേന്ദ്രം ഉയർന്നുവന്നു. 1963 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ അഥവാ ടേൾസിൽ നിന്ന് പറന്നുയർന്ന നൈക്കി അപ്പാച്ചി റോക്കറ്റ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ കേളികൊട്ടായിരുന്നു. തുടർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൗണ്ടിംഗ് റോക്കറ്റ്സ് വഴി അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടാനും അവസരമൊരുങ്ങി. തുമ്പയിലെ ഒരു ചെറിയ പള്ളിയിലെ പരിമിതമായ സൗകര്യങ്ങളിൽ അർപ്പണബോധത്തോടെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ പിന്നീട് ഇന്ത്യയുടെ സമഗ്രമായ ബഹിരാകാശ പരിപാടിയുടെ അടിത്തറയായി. ബഹിരാകാശ സാങ്കേതിക വിദ്യ ഒരു ലക്ഷ്യമായി മാത്രം കാണാതെ രാജ്യത്തിന്റെ വികസനത്തിനുള്ള ഉപാധിയായി ഉപയോഗിക്കണമെന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ദർശനമാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ അടിസ്ഥാന തത്വമായി മാറിയത്. 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് 1972 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നിലവിൽ വന്നു. ഇതോടെ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഒരു സംഘടിതമായ സംവിധാനവും ദീർഘകാല വികസന പദ്ധതികളും ലഭിച്ചു. 1975 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടു. സ്വന്തമായി ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശേഷി വികസിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു അത്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവ സ്വയം വിക്ഷേപിക്കുന്നതിനുള്ള ശേഷിയും നാം വളർത്തിയെടുത്തു. പരാജയങ്ങളിൽ തളരാതെ അവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യം SLV-3 പിന്നീട് ASLV നാം വികസിപ്പിച്ചെടുത്തു. 1994 PSLV വിജയം ഭാരതത്തെ ആഗോള ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് മുൻപന്തിയിൽ എത്തിച്ചു. ISROയുടെ വിശ്വസ്തമായ വിക്ഷേപണ വാഹനമായി മാറിയ PSLV വിവിധ ഭൂനിരീക്ഷണ ശാസ്ത്രീയ നാവിഗേഷൻ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. തുടർന്ന് ഭാരമേറിയ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനായി അതിസങ്കീർണമായ ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിക്കൊണ്ട് GSLV LV-M3 വാഹനങ്ങൾ നാം വികസിപ്പിച്ചു. ഇന്ന് നമ്മുടെ LV-M3 വാഹനത്തിന് 4 ടൺ വരെ ഭാരമുള്ള വമ്പൻ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വേഗത്തിൽ ബഹിരാകാശത്തെത്തിക്കാനായി SSLV ഇന്ന് സജ്ജമാണ്. നാം നിർമ്മിച്ച ഉപഗ്രഹ ശ്രേണികൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ദേശീയ വികസനത്തെയും നേരിട്ട് സഹായിക്കുന്ന സംവിധാനങ്ങൾ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻസാറ്റ്, ജിസാറ്റ് ഉപഗ്രഹങ്ങൾ, ടെലികമ്യൂണിക്കേഷൻ, ടെലിവിഷൻ സംപ്രേഷണം, കാലാവസ്ഥാ നിരീക്ഷണം, മൊബൈൽ ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്ന നമ്മുടെ വിദൂര സംവേദന ഉപഗ്രഹങ്ങൾ കൃഷി, ജലവിഭവ പരിപാലനം, വനസംരക്ഷണം, നഗരാസൂത്രണം, ധാതുവിഭവ മാപ്പിംഗ്, ദുരന്ത നിവാരണം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനം വഹിക്കുന്നു. രാജ്യത്തിന്റെ ഏതു കോണിലും ഏറ്റവും കൃത്യമായി സ്ഥാനവും സമയവും കണ്ടുപിടിക്കാൻ നമ്മുടെ IRNSS ഉപഗ്രഹങ്ങൾ ഉപയുക്തമായി. മറ്റു രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങൾ കൃത്യതയോടെ വിക്ഷേപിച്ചുകൊണ്ട് ഭാരതം ഒരു ആഗോള ബഹിരാകാശ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ ശ്രദ്ധ ഭൂമിയുടെ ഭ്രമണപഥത്തിനപ്പുറത്തേക്കും വ്യാപിച്ചു. 2008-ൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 ചന്ദ്രോപരിതലത്തിലെ ജലത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച നിർണായക തെളിവുകൾ കണ്ടെത്തി. ഭാരതത്തിന്റെ ഗ്രഹാന്തര പര്യവേക്ഷണ ശ്രേഷിയുടെ തിളക്കമാർന്ന പ്രകടനമായിരുന്നു 2013-ൽ വിക്ഷേപിക്കപ്പെട്ട മാർസ് ഓർബിറ്റർ മിഷൻ മംഗൾയാൻ. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കൊണ്ട് ഈ ദൌത്യം ആഗോളവേദിയിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തി. ചന്ദ്രയാൻ 2-ൽ നിന്ന് ലഭിച്ച വിലയേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ചന്ദ്രയാൻ 3-ലെ വിക്രം ലാൻഡർ ചന്ദ്രനിലെ ദക്ഷിണധ്രുവ പ്രദേശത്തിനടുത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും ഭാരതീയ ബഹിരാകാശ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുകയും ചെയ്തു. തുടർന്ന് പ്രഗ്യാൻ റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ച് വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി. സൂര്യന്റെ വികിരണങ്ങൾ പഠിക്കാനായി വിക്ഷേപിച്ച ആദിത്യ L1, എക്സ്പോസാറ്റ്, അസ്ട്രോസാറ്റ് എന്നിവയും ശാസ്ത്രരംഗത്തിന് ISRO സംഭാവനകളാണ്. ഇന്ന് ഇന്ത്യയുടെ ബഹിരാകാശ മേഖല മറ്റൊരു നിർണായക പരിവർത്തനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വളരെ അടുത്ത കാലം വരെ ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും ISRO ആയിരുന്നു പ്രധാന പങ്ക്. ഇന്ന് സ്ഥിതി മാറുകയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ, സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ബഹിരാകാശ മേഖലയിലേക്ക് കൂടുതൽ സജീവമായി കടന്നുവരുന്നു. റോക്കറ്റ്, ഉപഗ്രഹ നിർമ്മാണം മുതൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം വരെയുള്ള മേഖലകളിൽ പുതിയ സംരംഭങ്ങളും സാങ്കേതിക വിദ്യകളും വികസിച്ചു വരുന്നു. 2023-ൽ നിലവിൽ വന്ന ഇന്ത്യൻ സ്പേസ് പോളിസി ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തത്തിന് ഒരു നയപരമായ ചട്ടക്കൂട് നൽകി. ഇൻസ്പേസ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുന്ന ഏകജാലക സംവിധാനമായി പ്രവർത്തിക്കുന്നു. എൻസിൽ ഇസ്രോയുടെ സാങ്കേതിക വിദ്യകളുടെയും സേവനങ്ങളുടെയും വാണിജ്യവൽക്കരണത്തിലും വ്യവസായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മേഖലയിലെ അഭൂതപൂർവമായ വളർച്ച ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ബഹിരാകാശ സമ്പൽ വ്യവസ്ഥ, സ്പേസ് എക്കണോമി നിലവിൽ വന്നുകഴിഞ്ഞു. ISRO ഇന്ന് കൂടുതൽ സങ്കീർണവും വിപുലവുമായ ദൌത്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു ഭാരതീയനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഗഗൻയാൻ ദൌത്യത്തിന്റെ തയ്യാറെടുപ്പുകൾ ഊർജിതമാണ്. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് അഥവാ ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ, അടിയന്തര ഘട്ടങ്ങളിൽ യാത്രികരെ രക്ഷിക്കാനുള്ള സംവിധാനം അഥവാ ക്രൂ എസ്കേപ്പ് സിസ്റ്റം, പേടകത്തിനുള്ളിൽ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ നൽകുകയും താപനില, മർദ്ദം എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ജീവൻ രക്ഷാ സംവിധാനം, തിരികെ കടലിലിറക്കുന്ന പേടകത്തെ വീണ്ടെടുക്കാനുള്ള മാർഗങ്ങൾ തുടങ്ങി നിരവധി അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ വികസനമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. നമുക്കു മുന്നിലുള്ള മറ്റൊരു സുപ്രധാന ലക്ഷ്യമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ ബാസ് എന്ന നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം. മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ ശാസ്ത്രീയ ഗവേഷണത്തിനും വിവിധ സാങ്കേതിക പരീക്ഷണങ്ങൾക്കുമായി ഭാവിയിൽ ഇതൊരു പ്രധാന ഗവേഷണ വേദിയായി മാറും. ചന്ദ്രപര്യവേഷണത്തിലും ഇന്ത്യ കൂടുതൽ സങ്കീർണമായ ദൌത്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള ദീർഘകാല ലക്ഷ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വീനസ് ഓർബിറ്റർ മിഷൻ വഴി ശുക്രന്റെ അന്തരീക്ഷത്തെയും ഉപരിതലത്തെയും പഠിക്കാനുള്ള പദ്ധതിയും മുമ്പോട്ടു പോകുന്നു. 30 ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ശേഷിയുള്ള നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ NGLV, പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പുതിയ വിക്ഷേപണ വാഹനങ്ങൾ തുടങ്ങിയവയെല്ലാം ISRO കർമ്മ പദ്ധതിയിലെ ലക്ഷ്യങ്ങളാണ്. വികസിത ഭാരതം എന്ന ഉന്നത ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ ബഹിരാകാശ മേഖല ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക വളർച്ചയുടെയും ദേശീയ വികസനത്തിന്റെയും ഒരു പ്രധാന ഘടകമായി തുടരുമെന്നതിൽ സംശയമില്ല. ഇവിടെയാണ് ഈ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയത്തിന് പ്രത്യേക പ്രസക്തി ലഭിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, കൂടുതൽ കാര്യക്ഷമവും വിശ്വാസ്യവും ചെലവ് കുറഞ്ഞതുമായ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരു ബഹിരാകാശ ദൗത്യം ഒരു സ്ഥാപനത്തിന്റെ മാത്രം പ്രവർത്തനമല്ല, വ്യത്യസ്ത മേഖലകളിലെ അറിവും ഉൽപാദന ശേഷിയും ഗവേഷണവും ഒരുമിച്ച് ചേരുമ്പോഴാണ് പുതിയ സാധ്യതകൾ തുറക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മാത്രമല്ല, ബഹിരാകാശത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിലും അന്താരാഷ്ട്ര സഹകരണത്തിലും ഇന്ത്യയുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. നൂതന സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന സഹകരണത്തിലും പങ്കാളിത്തത്തിലും വിശ്വസിക്കുന്ന ബഹിരാകാശ രംഗത്ത് ആഗോള നേതൃത്വം വഹിക്കുന്ന ഒരു വികസിത ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നൂതനാശയങ്ങളും കൂട്ടുപങ്കാളിത്തവും കൈമുതലാക്കി ഇന്ത്യ ഒരു ആഗോള ബഹിരാകാശ നേതൃത്വത്തിലെത്തുമ്പോൾ വികസിത് ഭാരത് എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും അപ്രാപ്യമായ സ്വപ്നം മാത്രമല്ല, സാധ്യത കൂടി ആകും. സ്വാതന്ത്ര്യത്തിന്റെ 100th വാർഷികമായ 2047 ഭാരതത്തെ ഒരു പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നത് നമ്മുടെ ബഹിരാകാശ മേഖലയാണ്. ബഹുവിധങ്ങളായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സമന്വയത്തിലൂന്നി മാത്രമേ ബഹിരാകാശ രംഗത്ത് നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പരിധികളില്ലാത്ത കൂട്ടുപങ്കാളിത്തത്തോടെ ആഗോള ബഹിരാകാശ നേതൃത്വത്തിലെത്താൻ നമുക്ക് മുന്നോട്ടിറങ്ങാം. ഈ ദേശീയ ബഹിരാകാശ ദിനം നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു വഴിവിളക്കായി മാറട്ടെ. ആത്മനിർഭരതയുടെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഭാരതം നിശ്ചയദാർഢ്യത്തോടെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ജയലക്ഷ്മി എൽ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: ശാസ്ത്രലോകം സമാപിക്കുന്നു.

പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സത്യനന്ദിക്കാട് രചിച്ച്, എ ടി ഉമർ സംഗീതം നൽകി, എസ് ജാനകിയും സംഘവും പാടിയതാണിത്. ചിത്രം അവതാരം.

0: അവതാരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും നമുക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിലൂടെ കേൾക്കാം.
1: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം.
2: രഘുനാഥ് പലേരി എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗ് എഴുതുന്ന ഒരു പുതിയ സമ്പ്രദായം തന്നെ അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ മേലേപ്പുറമിൽ ആൺവീടിലെ ഡയലോഗൊക്കെ ഇപ്പോഴും ട്രോളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന ആ സെന്റൻസ് ഞാൻ വായിച്ചിട്ട് ഇതങ്ങ് വെട്ടിക്കളഞ്ഞാലോ എന്നാലോചിച്ചു. എനിക്കത് വെടികിട്ടുന്നില്ലായിരുന്നു സത്യത്തിൽ. കുറേ നേരം ഞാൻ എന്റെ ഗർഭം അതെന്ത് ഇങ്ങനെ പറയണത്. നമ്മുടെ ചേട്ടന് ഡയലോഗ് വായിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ. ഇങ്ങേരുടെ ഒരു ആ ഡയലോഗ് റെൻഡറിങ്ങിൽ ഞങ്ങൾ തകർന്നു പോയി. നിങ്ങളൊരു തള്ളയല്ലേ തള്ളെ പെട്ട തള്ളയാന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് വീഴുന്നൊരു അവിടെ നമ്മൾ അതിന് ടിക്കിട്ട്.
1: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴി.

വേനൽ മഴ തുടർ നാടകത്തിന്റെ 14 ഭാഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 കേൾക്കാം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അഭിലാഷ് ടി ആർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം കൊല്ലം ശരത് ചന്ദ്രൻ. പാതിര പൂമുല്ല ചിരിതൂകിടുമ്പോൾ നിൻ മന്ദഹാസം ഞാൻ ഓർത്തുപോയി. നന്ദകുമാർ വള്ളിക്കാവിന്റെ വരികളാണിത്.

0: കൊല്ലം ശരചന്ദ്രൻ സംഗീതം നൽകി. അഭിലാഷ് ടി ആർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 20 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31st യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും സന്നിഹിതരാണ്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയവ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ചാർജ് ഡി അഫയേഴ്സ് യോജന പട്ടേൽ വ്യക്തമാക്കി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ ജലരാജാക്കന്മാരുടെ ആവേശ പോരാട്ടം വീക്ഷിക്കാൻ ജലോത്സവ പ്രേമികളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
1: 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ചില രാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ഇതിൽ 22 ചുണ്ടന്മാരാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വള്ളങ്ങളുടെ തുടർച്ച പരിശീലനം പുരോഗമിക്കുന്നു. കരക്കാരും ക്ലബ്ബുകളും വലിയ ആവേശത്തിലാണ്. വള്ളങ്ങളുടെ മുന്നോടിയായുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ്. വർണ്ണശബളമായ ഘോഷയാത്ര ആലപ്പുഴ നഗരത്തിൽ നടന്നു. വള്ളംകളി ആവേശവും കുട്ടനാടിന്റെ പച്ചപ്പും നിറഞ്ഞ ഫോട്ടോ പ്രദർശനം തുഴത്താളം ശ്രദ്ധേയമാണ്. വഞ്ചിപ്പാട്ട് മത്സരത്തിനും ആവേശ കടലരമ്പി. വിദേശികളടക്കമുള്ള വള്ളംകളി പ്രേമികൾ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞു.
0: തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസ് നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്ര ഒരുക്കി സപ്ലൈകോ. ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഇന്നുച്ചയ്ക്ക് വൈറ്റില ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് സർവീസുകൾ. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധന നടത്തും. പരാതികൾ റെയിൽ മദത് പോർട്ടൽ നമ്പരായ 139 9846200 9846200150 എന്നിവയിലോ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവനാ ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിനായുള്ള രാജീവ് ഗാന്ധിയുടെ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും അനുസ്മരിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രി നേരിട്ട് പമ്പയിൽ യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടക സൌഹൃദ ആശയവിനിമയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശബരിമലയിൽ നിന്ന് ഭക്തർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ സന്ദേശ് മാസിക മന്ത്രി പുറത്തിറക്കി. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രസഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും പങ്കെടുക്കും. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും യു ഡി ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക കർമ്മ പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. പ്രവർത്തന ഏകോപനം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും 3 മാസത്തിനകം യു ഡി ഐ ഡി കാർഡുകൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ തീർപ്പാക്കാനുള്ള 2455 അപേക്ഷകളിൽ അടിയന്തര നടപടി സ്വീകരിക്കും. പ്രതിവാര മെഡിക്കൽ ബോർഡുകളും പ്രത്യേക പരിശോധനാ ക്യാമ്പുകളും ജനകീയ രജിസ്ട്രേഷൻ ഡ്രൈവുകളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് മൊബൈൽ യൂണിറ്റുകൾ വീട്ടിലെത്തിച്ച് എൻറോൾമെന്റ് പൂർത്തിയാക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ കെ സുധീർ യോഗത്തിൽ അറിയിച്ചു.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകിട്ട് 6:30 മത്സരം. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്നും പറക്കാം. വട്ടപ്പാറ സ്വദേശി കെ എൻ ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഏക്കറിലെ ഹെലിപാഡും VIP ലോഞ്ചും മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം വട്ടപ്പാറ അമ്പലം നഗറിലാണ് ഹെലിപാഡും VIP ലോഞ്ചും ഗോപകുമാരൻ നായർ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോവളം, കുമരകം, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് ആലോചന. ഈ മാസം 22 മുതൽ 10 ദിവസത്തേക്ക് 7 മിനിറ്റ് വരെ പറക്കാൻ പ്രത്യേക ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി തുടങ്ങിയ ഗോപകുമാരൻ നായർ പിന്നീട് ഹെലികോപ്റ്ററുകളുടെ വിഭാഗത്തിലേക്ക് മാറി. 1998 സ്വയം വിരമിച്ച അദ്ദേഹം 2006 ഹെലികോപ്റ്റർ കമ്പനി തുടങ്ങി. 2009 തുമ്പ ഏവിയേഷൻ സ്ഥാപിച്ചു.
0: ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അതേസമയം കേരള തീരത്ത് ചുവപ്പ് ജാഗ്രതയുള്ള സാഹചര്യത്തിൽ മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 525 പോയിന്റ് ഉയർന്ന് 77,434. നിഫ്റ്റി 132 പോയിന്റ് നേട്ടത്തിൽ 24,210 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 3,160 രൂപ വർദ്ധിച്ച് 116,800 രൂപയും ഗ്രാമിന് 14,600 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ പുലി കെണിയിൽ കുടുങ്ങി. KPR നഗർ സ്വദേശിയായ രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പന്നിക്കുവച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി സമയം ഇപ്പോൾ 12:40.

0: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഇന്ന് കുട്ടികളിലും സ്ത്രീകളിലും പ്രായമായവരിലും ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങളിലൊന്നായ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മലബന്ധം ഒരു രോഗമല്ല, പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണ്. ചിലരിൽ അത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാകാം, മറ്റു ചിലരിൽ അത് മരുന്നുകളുടെ പാർശ്വഫലമായോ നാഡീരോഗങ്ങളുടെയോ മറ്റു രോഗങ്ങളുടെയോ ലക്ഷണമാകാം. അപൂർവമായി വൻകുടലിലെ ഗുരുതര രോഗങ്ങളുടെ ആദ്യ സൂചനയായും മലബന്ധം പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ശരിയായ ചികിത്സ നൽകുന്നതും വളരെ പ്രധാനമാണ്. ആഴ്ചയിൽ 3 തവണയിൽ താഴെ മാത്രം മലം പോകുക, മലം കട്ടിയായി പോവുക, മലം പോകാൻ അമിതമായി സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, പോയി കഴിഞ്ഞിട്ടും പൂർണ്ണമായി പോയില്ലെന്ന തോന്നൽ ഉണ്ടാവുക എന്നിവയെല്ലാം മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇന്ത്യയിൽ നടത്തിയ വിവിധ പഠനങ്ങൾ പ്രകാരം കുട്ടികളിലും മുതിർന്നവരിലും മലബന്ധം വളരെ സാധാരണമാണ്. എന്നാൽ പലരും സ്വയം ചികിത്സകൾ ചെയ്യുകയോ വർഷങ്ങളോളം ചികിത്സ തേടാതിരിക്കുകയോ ചെയ്യുന്നു. ഇത് പിന്നീട് കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. കുട്ടികളിലെ മലബന്ധം. കുട്ടികളിൽ കാണുന്ന മലബന്ധത്തിന്റെ 90 മുതൽ 95% വരെയും ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതായത് കുടലിൽ ഗുരുതരമായ രോഗമോ ഘടനാപരമായ വൈകല്യമോ ഇല്ലെങ്കിലും മലബന്ധം ഉണ്ടാകുന്നു. കുട്ടികളിലുണ്ടാകുന്ന മലബന്ധം പലപ്പോഴും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. അതായത് റിഫൈൻഡ് ഫുഡ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബിസ്ക്കറ്റ്, കുക്കീസ് തുടങ്ങിയവ അമിതമായി കഴിക്കുക, നാരടങ്ങിയ ഭക്ഷണങ്ങളായ പഴങ്ങളും പച്ചക്കറികളും ആവശ്യമായ അളവിൽ കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ മലബന്ധം ഉണ്ടാകാം. കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഇവയാണ്: മലം പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, മലത്തിൽ രക്തം കാണുക, വയറുവേദന, വിശപ്പില്ലായ്മ, വയർവീർത്തു വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുക. ഒരു ദിവസം മലം പോകുമ്പോൾ വേദന അനുഭവപ്പെട്ടാൽ കുട്ടി അടുത്ത തവണ മലം പോകാനുള്ള തോന്നൽ മനഃപൂർവ്വം അടക്കി വയ്ക്കുന്നു. ഈ മലം വൻകുടലിൽ കൂടുതൽ സമയം കിടക്കുന്നതിനാൽ അതിൽ നിന്നുള്ള വെള്ളം കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുകയും മലം കൂടുതൽ കട്ടിയാകുകയും ചെയ്യുന്നു. പിന്നീട് മലം പോകുന്നത് വീണ്ടും വേദനാജനകമാകുന്നു. ചില കുട്ടികൾ സ്കൂളിലെ ശുചിമുറി ഉപയോഗിക്കാൻ മടിക്കുന്നത്, ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് പരിശീലനം നൽകാത്തത് എന്നിവയും മലബന്ധത്തിന് കാരണമാകുന്നു. കുട്ടികൾ കാലുകൾ മുറുക്കി പിടിക്കുക, മൂലയിലേക്ക് ഒളിച്ചു നിൽക്കുക, ശരീരം വലിച്ചു പിടിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ മലബന്ധത്തിന്റെ ലക്ഷണങ്ങളാണ്. മലബന്ധം ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിൽ കുട്ടികളിൽ വിശപ്പില്ലായ്മ, വെയിറ്റ് വയ്ക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. കുട്ടികളിലെ മലബന്ധം ഒഴിവാക്കാനായി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, റിഫൈൻഡ് ഫുഡ്സിന്റെ ഉപയോഗം കുറയ്ക്കുക, ആവശ്യത്തിന് വെള്ളം കുടിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് വളരെ സുരക്ഷിതവും പാർശ്വഫലമില്ലാത്തതുമായ മരുന്നുകൾ ലഭ്യമാണ്. സാധാരണഗതിയിൽ അത് കുറച്ച് മാസങ്ങളോളം നൽകേണ്ടി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. പല മാതാപിതാക്കളും ലക്ഷണങ്ങൾ കുറഞ്ഞാൽ മരുന്നുകൾ നിർത്തും. എന്നാൽ അത് വീണ്ടും മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണമാകാം. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് മലബന്ധം കൂടുതലായി കാണപ്പെടുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. ഗർഭകാലത്ത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ സ്വാധീനത്താൽ കുടലിന്റെ ചലനം മന്ദഗതിയിലാകുന്നു. വളരുന്ന ഗർഭപാത്രത്തിന്റെ സമ്മർദ്ദവും ഇതിനോടൊപ്പം ചേരുന്നു. അതുപോലെ തന്നെ പ്രസവശേഷം ശസ്ത്രക്രിയയുടെയും എപ്പിസോട്ടമിയുടെയും അസ്വസ്ഥതകൾ കാരണം മലം പോകാൻ മടിക്കുന്നവരുണ്ട്. ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട ഹോർമോൺ വ്യതിയാനങ്ങൾ ചില സ്ത്രീകളിൽ മലബന്ധം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വളരെ പ്രായമായവരിലും മലബന്ധം കൂടുതലായി കാണപ്പെടുന്നു. പഠനങ്ങൾ പ്രകാരം വയോജനങ്ങളിൽ 15 മുതൽ 30% വരെ ആൾക്കാരിൽ മലബന്ധം കാണപ്പെടുന്നു. പ്രായം കൂടുമ്പോൾ കുടലിന്റെ പ്രവർത്തനത്തിൽ ചില ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രായം മാത്രം മലബന്ധത്തിന് മതിയായ വിശദീകരണമല്ല. ഭക്ഷണത്തിലെ നാരുകളുടെ കുറവ്, നിർജ്ജലീകരണം, വ്യായാമക്കുറവ്, പെൽവിക് ഫ്ലോർ പേശികളുടെ പ്രവർത്തന വ്യതിയാനം, മറ്റു രോഗങ്ങൾ, മറ്റു മരുന്നുകളുടെ ഉപയോഗം എന്നിവയുടെ സംയോജിത ഫലമായാണ് പലപ്പോഴും മലബന്ധം പ്രായമായവരിൽ കാണുന്നത്. പെൽവിക് ഫ്ലോർ

0: പേശികളുടെ പ്രവർത്തനത്തിലെ തകരാറുകൾ ചില സ്ത്രീകളിൽ മലം പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇവർക്ക് വെറും ലാക്സേറ്റീവ് മരുന്നുകൾ മാത്രം മതിയാകില്ല. പ്രത്യേക പരിശീലനമായ ബയോഫീഡ്ബാക്ക് തെറാപ്പി പോലെയുള്ള ചികിത്സകൾ ആവശ്യമായി വരാം. പ്രമേഹം, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ കാൽസീമിയ അഥവാ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നത്, പാർക്കിൻസൺസ് രോഗം, സ്ട്രോക്ക്, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങൾ കാരണം മലബന്ധം ഉണ്ടാകാം. അതുപോലെ ഓപിയോയിഡ് മരുന്നുകൾ, അയൺ, കാൽസ്യം, ആൻറ്റി ഡിപ്രസൻ മരുന്നുകൾ, ആൻറ്റി ഹൈപ്പർടെൻസീവ് മരുന്നുകൾ, ആൻറ്റി കോളിനർജിക് മരുന്നുകൾ എന്നിവയും മലബന്ധത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം ലക്ഷണമായി വരുന്ന രോഗികളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഭക്ഷണരീതി, സഹവർത്തിയായ രോഗങ്ങൾ എന്നിവ വിശദമായി അന്വേഷിക്കണം. ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വിദഗ്ധ പരിശോധന നിർബന്ധമാണ്. മലത്തിൽ ആവർത്തിച്ച് രക്തം കാണുക, കാരണമില്ലാതെ ശരീരഭാരം കുറയുക, രക്തക്കുറവ്, രാത്രിയിലും ഉറക്കമുണർത്തുന്ന രീതിയിലുള്ള വയറുവേദന, കുടുംബത്തിൽ വൻകുടൽ ക്യാൻസറിന്റെ ചരിത്രം, 50 വയസ്സിന് ശേഷം പുതുതായി ആരംഭിക്കുന്ന മലബന്ധം, ചികിത്സ നൽകിയിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ, ചിലപ്പോൾ കൊളോണോസ്കോപ്പി ഉൾപ്പെടെ ആവശ്യമായി വരാം. ഒരു രോഗിയെ വിലയിരുത്തുമ്പോൾ രോഗചരിത്രം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഭക്ഷണരീതി, വെള്ളം കുടിക്കുന്ന അളവ്, ശാരീരിക പ്രവർത്തനം, സഹവർത്തിയായ രോഗങ്ങൾ എന്നിവ വിശദമായി അന്വേഷിക്കണം. പ്രായമായവരിൽ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് അത്യന്താപേക്ഷിതമാണ്. പുതുതായി ആരംഭിച്ച ലക്ഷണങ്ങൾ മലത്തിൽ രക്തം, അനീമിയ അഥവാ രക്തക്കുറവ്, വിശദീകരിക്കാനാകാത്ത ശരീരഭാരം കുറയൽ, കുടുംബത്തിൽ വൻകുടൽ ക്യാൻസറിന്റെ ചരിത്രം, രാത്രിയിലും തുടരുന്ന ലക്ഷണങ്ങൾ, സ്പർശിച്ചറിയാവുന്ന ഉദരമുഴ എന്നിവയുണ്ടെങ്കിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. ഇത്തരത്തിലുള്ള രോഗികളിൽ കൊളനോസ്കോപ്പിക്ക് വ്യക്തമായ സ്ഥാനമുണ്ട്. പെൽവിക് ഫ്ലോർ ഡിസൈനർജി ഉള്ള രോഗികളിൽ, അതായത് പെൽവിക് പേശികളുടെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ കാരണം മലബന്ധമുള്ളവരിൽ, ഇത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നത്. ബയോഫീഡ്ബാക്ക് തെറാപ്പി മരുന്നുകളേക്കാൾ മികച്ച ദീർഘകാല ഫലം നൽകുന്നതായി തെളിയിച്ചിട്ടുണ്ട്. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ചികിത്സയുടെ അടിസ്ഥാനം. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ശാരീരിക വ്യായാമങ്ങൾ ശീലമാക്കുക, മലം പോകാനുള്ള സ്വാഭാവികമായ തോന്നൽ അവഗണിക്കാതിരിക്കുക, പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് പ്രയോജനപ്പെടുത്തുക എന്നിവ അടിസ്ഥാനപരമായ ഇടപെടലുകളാണ്. ആവശ്യമെങ്കിൽ സുരക്ഷിതമായ ലാക്സേറ്റീവ് മരുന്നുകൾ ഉപയോഗിക്കാം. ഇന്നുള്ള പല ഓസ്മോട്ടിക് ലാക്സേറ്റീവ് മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. സ്വയം മരുന്ന് വാങ്ങി വർഷങ്ങളോളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ദീർഘകാല മലബന്ധത്തിന്റെ സങ്കീർണതകളിൽ മൂലക്കുരു, ഏനൽ ഫിഷർ, റെക്ടൽ പ്രൊലാപ്സ് അഥവാ മലാശയം പുറത്തേക്ക് തള്ളി വരിക എന്നിവ ഉൾപ്പെടുന്നു. എല്ലാ ലാക്സേറ്റീവ് മരുന്നുകളും ശീലമാകും എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ കാണാറുണ്ട്. എന്നാൽ ഇത് എല്ലാ മരുന്നുകൾക്കും ബാധകമല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്ന പല മരുന്നുകളും സുരക്ഷിതമാണ്. കുട്ടികളിൽ നേരത്തെയുള്ള ചികിത്സ ഭാവിയിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കും. സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഗർഭകാലത്തും പ്രസവശേഷവും ആർത്തവ വിരാമത്തിന് ശേഷവും മലബന്ധം അവഗണിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടണം. കൃത്യമായ രോഗചരിത്രം, സമഗ്രമായ ശാരീരിക പരിശോധന, പ്രശ്നമായ ലക്ഷണങ്ങളുടെ തിരിച്ചറിവ്, വ്യക്തിഗത ചികിത്സാ പദ്ധതി എന്നിവ മലബന്ധത്തിന്റെ ചികിത്സയിൽ അത്യന്താപേക്ഷിതമാണ്. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിന് ദഹനാരോഗ്യത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മലബന്ധത്തിന് ശാസ്ത്രീയമായി വിലയിരുത്തുകയും യുക്തിസഹജമായ ചികിത്സയും രോഗിയുടെ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. മലബന്ധം ഒരു നിസാര പ്രശ്നമല്ല, അതുപോലെ ഭയപ്പെടേണ്ട ഒരു രോഗവുമല്ല. ശരിയായ ഭക്ഷണക്രമം, ആവശ്യത്തിന് വെള്ളം, വ്യായാമം, ആവശ്യമെങ്കിൽ വൈദ്യചികിത്സ ഇവയിലൂടെ ഭൂരിഭാഗം രോഗികളിലും നല്ല ഫലം ലഭിക്കും. അതുപോലെ മലബന്ധം മറച്ചു വെക്കേണ്ട ഒരു പ്രശ്നമല്ല, മനസ്സിലാക്കി ചികിത്സിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ്.
1: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. മസൂറിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 2024 ബാച്ചിന്റെ IAS പ്രൊഫഷണൽ കോഴ്സ് 2-ാം ഘട്ടത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 2025-27 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, റോയൽ ഭൂട്ടാൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനിംഗ് ഓഫീസർമാരെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സാമ്പത്തിക സഹകരണം, ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസയൻ എന്നിവരുമായി ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച നടത്തി. യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ജപ്പാൻ പ്രതിരോധമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിർമ്മിച്ച 235,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പട്നയിൽ കൈമാറി. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവ്വഹിച്ചു. കൃഷി ജൻ കല്യാൺ സംവാദ് പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി 2026 മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന വേദികളിലും പ്രതിനിധികൾ സഞ്ചരിക്കുന്ന പാതകളിലും സുഗമമായ ഗതാഗതം, ശക്തമായ സുരക്ഷ, മികച്ച നഗരശുചിത്വം, അടിയന്തര വൈദ്യസഹായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷപദം ജനകേന്ദ്രീകൃതവും മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതുമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. സുസ്ഥിര ജീവിതശൈലി, വനവൽക്കരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയിലാണ് ഇന്ത്യയുടെ ശ്രദ്ധയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവന ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കെ പി സി സി ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അംഗത്വ വിപുലീകരണം വേണമെന്നും ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി.
1: India's position on reforms of the Security Council are well known. We seek an expansion in both categories with greater representation for the Global South. The need for reforming the Security Council is more pronounced and pressing than ever before. Our joint endeavor must be on appropriately equipping the UNSC to address contemporary and future challenges. The world of 1945 has changed beyond recognition. UN membership has grown fourfold since then.
0: ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ എംപിമാർ വോട്ട് രേഖപ്പെടുത്തും. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൈമാറി ഇന്ത്യ. അഫ്ഗാൻ ജനതയുമായുള്ള ദീർഘകാല ആരോഗ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാന് മുൻപും ഇന്ത്യ വലിയ തോതിൽ മാനുഷിക മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ 3 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി യുക്രൈന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. വീടുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം റഷ്യയുടെ സൈനിക തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാനും വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ചൈനയുടെ 3-ാം സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽവേ മദത് പോർട്ടൽ നമ്പരായ 139 98462001 എന്നിവയിലോ അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസുകൾ നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി, സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ആവണി പൊന്നുഞ്ഞാൽ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആവണി പൊന്നുഞ്ഞാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സംവിധായകൻ പ്രജേഷ് സെന്നാണ്. നമസ്കാരം.
4: നമസ്കാരം.
3: ഓണമൊക്കെ വരികയാണ്. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, പല ദിക്കിലും തുടങ്ങിക്കഴിഞ്ഞു. ഡിഗ്രി കാലഘട്ടത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണത്തിൻ്റെ അത്തപ്പൂക്കളം എല്ലാ കോളേജുകളിൽ ഈ നമ്മുടെ വരാന്തകൾ തോറും ഇടുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ ഒരു ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് തുടങ്ങാം.
4: അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്തപ്പൂക്കളം ഇടുന്ന ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തെ നമ്മുടെ
3: ക്ലബുകളിലെ
4: അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. കാരണം മത്സരമായിരുന്നു അന്നത്തെ കാലത്ത്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ക്ലബ്ബുകാർ സ്ഥലം പിടിച്ചിട്ട് ആൽമരച്ചുവട്ടിൽ നമ്മൾ പൂടും. ഇന്നത്തെ പോലെ എന്താണ് ഈ പറയുന്ന വരുന്ന പൂക്കളല്ല, നമ്മൾ നാട്ടിൻപുറത്ത് കയറി ഇറങ്ങി വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇപ്പോൾ തൊട്ടാവാടി പൂ തൊട്ട് അങ്ങനെ ഡിഫറൻ്റായ പൂക്കൾ. അപ്പോൾ ഏറ്റവും മനോഹരമായ പൂക്കൾ, ഏറ്റവും നല്ല കളറുകളുള്ള പൂക്കൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കായിരുന്നു. അതിനുവേണ്ടി മത്സരിക്കുകയും മത്സരിച്ച് പൂക്കൾ ഇടുകയും ചെയ്തൊരു ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഇപ്പോഴും നൊസ്റ്റാൾജി ആയിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്.
3: ഈ ശരിക്കും ഒരു ട്രാൻസിഷൻ വന്നത് ഇപ്പം തോവാള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് പൂക്കൾ കൊണ്ടുവരുന്ന ഒരു ഒരു സംഭവമുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? തോവാള
4: ഞാൻ പോയിട്ടുണ്ട്. തോവാളയിൽ
3: പോയിട്ടുണ്ട്.
4: ആ, തീർച്ചയായും. കാരണം എനിക്ക് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊരു ഓണക്കാലത്ത് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് തോവാളയിൽ പോയിട്ടുണ്ട്.
3: പോയിട്ടുണ്ട്.
4: അതെ അതെ, ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണെന്ന് വെച്ചാൽ ഈ മഞ്ഞ നമ്മുടെ ജമന്തിയും ബന്ധിപ്പൂക്കളും, ആ ഇത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതും അതിൻ്റെ പാടമൊക്കെ കാണാൻ നല്ല രസമാണ്. വണ്ടിയേറി വരുന്ന ഓണം എന്ന് പറഞ്ഞൊരു സംഭവം,
3: അതായത് അവിടെ നിന്ന് പൂക്കൾ ഇങ്ങനെ വരിക.
4: പൂക്കൾ മാത്രമല്ല, പച്ചക്കറി, എല്ലാ സാധനങ്ങളും, ഈവൻ പാല്, തൈര് അടക്കം നമ്മുടെ ഓണസദ്യയുടെ വിഭവങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ ഓണത്തിന് മുമ്പേ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്കുള്ള അച്ചാറിടാനുള്ള പച്ചമാങ്ങ വരെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ രസകരമായ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്.
3: ഈ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടോ? കാരണം യാത്ര എനിക്ക് തോന്നുന്നത് എഴുത്ത് ഒരു ജീവിതമാകുമ്പോൾ അത് യാത്ര ഒരു അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ്.
4: എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ പത്രപ്രവർത്തകനാവാനുള്ള പ്രധാന കാരണം യാത്ര ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. യാത്ര, ഞാൻ അത്യാവശ്യം നന്നായി യാത്ര ചെയ്യും. എൻ്റെ ആഗ്രഹം ലോകത്ത് 100 രാജ്യങ്ങൾ യാത്ര പോകണമെന്നും അതായത് ഭയങ്കര ആഗ്രഹമാണ്.
3: എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പൊതുവെ ചെറിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ സമയത്ത് പൊതുവെ അന്തർമുഖനായ ഒരാളായിരുന്നു ഞാൻ എന്ന് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് യാത്ര എന്ന് പറയുന്ന വലിയൊരു എക്സ്പ്ലോഷൻ, അതായത് ഒരു എക്സ്പോണൻഷ്യലിലേക്ക് എത്താനുള്ള കാരണം എന്തൊക്കെയായിരിക്കും?
4: അല്ല, ഞാൻ അന്തർമുഖനായിരുന്നു. ഇപ്പോഴും എനിക്ക് ഒരു ഒരു ഒരു ഒരു കൂട്ടത്തിൽ ഇടിച്ചു കയറി ചെന്നിട്ട് സംസാരിക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. ഞാനങ്ങനെ ഒരു, ഇപ്പം ഞാൻ പൊതുവെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും ഞാനധികം സംസാരിക്കാറില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഒരു രീതി. ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷേ യാത്രകൾ എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയത്, ഒറ്റയ്ക്കൊക്കെ പല സ്ഥലത്തും പോയി പെട്ടിട്ട് അവിടെ നമ്മൾ നിർബന്ധപൂർവ്വം സംസാരിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. യാത്ര നന്നായിട്ട് എന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംഘമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും എൻ്റെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആ ഒരു ഒരു മൂഡിനെ മാറ്റിയതിന് പിന്നിൽ യാത്ര ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
3: ശരിക്കും ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യവും അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞാൽ, കാരണം ഒരു കൂട്ടം ആൾക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റക്കാട്ടുള്ളൊരു പണിയാണ്.
4: അയ്യോ, വലിയ ടാസ്ക്കാണ്. എന്താ വെച്ചാൽ ഡയറക്ഷൻ, ഞാൻ സത്യത്തിൽ ആക്സിഡൻ്റൽ ഡയറക്ടർ എന്ന് ആണ് ഞാൻ എന്നെ പറയുന്ന കാര്യം. ഞാനൊരു റൈറ്റർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചാണ്. കാരണം ഞാൻ വിചാരിച്ചു റൈറ്റർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ തിരക്കഥ എഴുതുക, അത് കൊണ്ടുപോയി സംവിധായകനെ ഏൽപ്പിക്കുക, ആ പുള്ളിക്കാരനെ എവിടെയെങ്കിലും പോയിട്ട് അത് സിനിമയാക്കും, അത് കാണാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ഒരു റൈറ്റർ ഒരു സിനിമയാകുന്നത് വരെയുള്ള സമയം മിനിമം ഒരു 500 പേരുടെ അടുത്തെങ്കിലും കഥ പറയണം. ഒരു നടനോടും സംവിധായകനോടും അല്ലെങ്കിൽ ഓരോ നടന്മാരോടും, അത് പ്രോജക്റ്റ് ആവുകയാണെങ്കിൽ അതിൽ കൂടുതൽ പേരോട് പറയണം, ഓരോരുത്തരോടും പറയണം. അപ്പം ഞാൻ എൻ്റെയൊക്കെ രീതി ഞാൻ എല്ലാവരോടും കഥ പറയും. അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് തന്നെ നമ്മൾ പാകപ്പെടും. രണ്ട്, അങ്ങനെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ സിദ്ദിഖ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറി ആ ഗ്യാപ്പിലാണ് എനിക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടിയതും ഈ പ്രോജക്റ്റ് ഞാൻ ക്യാപ്റ്റൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സാറ് തന്നൊരു ഭയങ്കര മോട്ടിവേഷനിലാണ് ഫൈനലി ഞാൻ ഡയറക്ടർ ആവുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞില്ല, ഒരു സെറ്റിൽ ഒരു 100-125 ആളുണ്ടാവും. ഇവരുടെ പല ഈഗോയിൽ നിന്നാണ് വരുന്നത്. കാരണം ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വരുന്നവർ ഉണ്ടാവും, താമസ സ്ഥലത്ത് നിന്ന് വരുന്നവരുണ്ടാവും. പല പ്രശ്നങ്ങളുമായിട്ടാണ് ഇവർ സെറ്റിൽ വരുന്നത്. മോളുടെ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, ചിലപ്പം വൈഫുമായിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അച്ഛൻ ഹോസ്പിറ്റലിലായിരിക്കും. അങ്ങനെ പല പ്രശ്നമുള്ള 100-125 ആളുകൾ നമ്മുടെ അവിടെ വന്ന് നിൽക്കുന്ന ഒരൊറ്റ കാര്യം ചെയ്യാനാണ്, ആ സിനിമയിലെ ആ സീൻ എടുക്കാനാണ്. അപ്പോൾ അവരെല്ലാവരും ഒരേപോലെ നമ്മളെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സീൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും പോയിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യും, മിംഗിൾ ചെയ്യും. ഇപ്പം അവിടെ സെറ്റിൽ ചായ ഉണ്ടാക്കുന്ന ചേട്ടൻ മുതൽ സെറ്റിലെ എല്ലാ ജോലി ചെയ്യുന്നവരടുത്തും ഞാൻ പേഴ്സണലി പോയിട്ട് മിണ്ടി സംസാരിച്ച് ആ ഒരു ഗുഡ് മോർണിംഗ് സമയം നല്ല രീതിയിൽ എടുത്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. അതൊരു 10-40 ദിവസം നമ്മൾ ഒരേപോലെ പോകുമ്പോൾ അതിനൊരു ഭയങ്കര എനർജി കിട്ടും.
3: അത്
4: ആ തീർച്ചയായും വൈബ് കിട്ടും. അത് അതൊക്കെ എന്നെ ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാ.
3: ശരിക്കും ഞാൻ പറയട്ടെ, ഓണ സമയത്ത് സീസണിൽ സിനിമ എടുത്തിട്ടുണ്ടോ?
4: ഓണം സീസണിൽ സിനിമ എടുത്തിട്ടില്ല. കാരണം ഓണം സമയത്തൊക്കെ ഞാൻ വീട്ടിലോ ഒക്കെ ആയിരുന്നിട്ടുണ്ട്. ഞാൻ സിദ്ദിഖ് സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഓണത്തിന് നമ്മൾ സെറ്റിൽ ഓണ സദ്യയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. ഇല്ല ഇല്ല, ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അതെൻ്റെ ഓർമ്മയിൽ ഇല്ല, ഓണക്കാലത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല.
3: സിദ്ദിഖ് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ എങ്ങനെയാണ് ഓണത്തിന്? പുള്ളി എല്ലായിടത്തും എല്ലാവരുമായിട്ടും ഭയങ്കര നോർമലായി നല്ല രീതിയിൽ സംസാരിക്കും.
4: അയ്യോ, ഭയങ്കരമായിട്ട് നമുക്ക് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ട് ഇപ്പോൾ 3 വർഷം തികയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് 3 വർഷം തികഞ്ഞത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ ആഘോഷങ്ങളെയും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഭയങ്കര പോസിറ്റീവായ ഒരു മനുഷ്യൻ. നമ്മൾ എത്ര ഡൗൺ ആയിരിക്കുമ്പോഴും ചെന്ന് അവിടെ പോയെന്ന് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തും. അങ്ങനത്തെ ഒരു ഒരു ഒരു മനുഷ്യനാണ്. ഒരു ഭയങ്കരമായ മിസ്സിംഗ് ആണ് പുള്ളിയുടെ ഒരു നഷ്ടം.
3: തീർച്ചയായിട്ടും ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം പുറത്തിറങ്ങിയാൽ ഇപ്പോൾ ഭയങ്കര ഇപ്പം എന്താ പറയുക, വണ്ടികളുടെ ബഹളമാണ്. ഇതൊക്കെ ഡ്രൈവ് ചെയ്യണതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ?
4: ഈ ഓണക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം എല്ലാവരും തിരക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ഓണം ഒരു ഭയങ്കര എന്താ പറയുക, സന്തോഷത്തിൻ്റെ ഇതല്ലേ. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകാനും വീട്ടിലേക്ക് പോകാനും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടാനും ഒക്കെ ഉള്ള ഒരു തിരക്കിട്ട യാത്രയായിരിക്കും. അപ്പോൾ ആ യാത്ര പലപ്പോഴും നമുക്ക് അത്യാവശ്യമില്ലെങ്കിൽ ഇറങ്ങരുത് എന്നുള്ളത് ഞാൻ പറയുന്നത്. ഭയങ്കര അത്യാവശ്യമില്ലെങ്കിൽ റോഡിൽ ഇറങ്ങണ്ട, ഡ്രൈവിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ്.
3: നമുക്ക് ഓണസമ്മാനമായിട്ട് അങ്ങയുടെ ഒരു സിനിമയിൽ ഒരു ഒരു നല്ല ഗാനങ്ങളുള്ള സിനിമകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. മെലോഡിയസ് ടൈപ്പും ഭയങ്കര എന്താണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഈ സിനിമകൾ ചെയ്ത സിനിമകളിൽ നിന്ന് ഏതൊരു ഗാനമാണ് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്?
4: ഇപ്പോൾ ആദ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപ്റ്റനിൽ, എൻ്റെ ആദ്യത്തെ സിനിമ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനിൽ ശ്രേയ ഘോഷാൽ പാടിയ ഒരു പാട്ടുണ്ട്, പാൽത്തീരപാടെന്ന് പറഞ്ഞ്. റഫീഖാണ് അതിനകത്ത് എഴുതിയ, റഫീഖ് അഹമ്മദ് എഴുതിയ
3: നല്ല വരികളുള്ള
4: ഗംഭീര വരികളാണ്. ശ്രേയാജി നന്നായിട്ട് പാടിയതാണ്. ഗോപിസുന്ദറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതിൻ്റെ ട്രാക്ക് തന്നെ കേട്ടപ്പോൾ തന്നെ അതിഗംഭീരമായി ചെയ്തൊരു പാട്ടാണ്. ആദ്യത്തെ കേൾവി തന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ശ്രേയ ഘോഷാൽ പാടി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്ന ഒരു പാട്ടാണത്.
3: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാം.
4: തീർച്ചയായും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: ഈ പാട്ട് ചെയ്തു വരുമ്പോൾ ഒരു സംവിധായകന് ആക്ച്വലി ഇന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക, അതായത് നമ്മളൊരു എഡിറ്റ് നമ്മൾ ആലോചിക്കുമല്ലോ, സിനിമയുടെ ഫുൾ ലെങ്ത് എഡിറ്റ് നമ്മുടെ തലയിലുണ്ടാവും എന്തായാലും, ഇന്ന സ്ഥലത്ത് എന്താണ് പഞ്ച് ചെയ്താണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൃത്യമായി പാട്ട് വരുമ്പോൾ ഇത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള ശങ്കകളൊക്കെ തോന്നുന്നുണ്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ?
2: അയ്യോ, അതുണ്ടാവും. ഒന്ന് ചിലപ്പം ഞാൻ പൊതുവെ എനിക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് സിറ്റുവേഷണൽ സോങ്സ് മാത്രമേ എൻ്റെ പടത്തിൽ ഉണ്ടാകാറുള്ളൂ. അതായത് കൊറിയോഗ്രാഫർ വന്നിങ്ങനെ ഒരു പാട്ട് ചെയ്ത് ഡാൻസൊക്കെ ചെയ്യുന്ന പാട്ടുകൾ വളരെ കുറവാണ്. എൻ്റെ വെള്ളത്തിനകത്തൊരു പാട്ട്, ക്യാപ്റ്റനകത്തൊരു പാട്ട്, ആ ഈ പാലത്തിര പാട്ട്, രണ്ട് പാട്ടുകൾ മാത്രമാണ് ഞാൻ കൊറിയോഗ്രാഫർ വെച്ചിട്ട് ചെയ്തത്. കാരണം എനിക്കത് പറ്റാത്തതുകൊണ്ടാണ്. കൊറിയോഗ്രാഫർ വന്ന് അങ്ങനെ ഒരു പാട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് പൊതുവെ എൻ്റെ എഴുത്തിൽ വരാറില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ഡ്രീമി പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അല്ലാത്തത് നമ്മൾ സിറ്റുവേഷനെ കൊണ്ടുപോകാൻ കുറേ കാലഘട്ടം മൂവ് ചെയ്യാൻ വേണ്ടി, ഇപ്പം വെള്ളത്തിനകത്തെ ആകാശമായവളെ എന്നുള്ള പാട്ടാണെങ്കിൽ പോലും ആ കാലഘട്ടം മൂവ് ചെയ്യാനും അവർ തമ്മിലുള്ള ഇമോഷൻസ് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷണൽ സോങ്ങാണ്. അതായത് ഒരാൾ പാടുന്ന കാര്യം നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഓരോ പാട്ടും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്കത് ചെയ്തു വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇവിടെ സെറ്റാവില്ല എന്ന് തോന്നിപ്പോവും. ചിലപ്പോൾ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ആകാശമായവളെ ആദ്യത്തെ നാല് വരി നമ്മളിങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ഭയങ്കരമായി നമ്മൾ ഹുക്ക് ചെയ്ത പാട്ടാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമുള്ളൊരു പാട്ടാണ്.
1: അതിൻ്റെ മ്യൂസിക് ആയിരുന്നാലും അതിൻ്റെ വരികളായിരുന്നു,
2: അതെ അതെ തീർച്ചയായും
1: ബ്ലെൻഡ് ചെയ്ത് പോകുന്ന അതിനകത്ത്. ഈ മ്യൂസിക് ചെയ്യുമ്പോൾ തന്നെ കൂടെ ഇരിക്കുമോ, എങ്ങനെയാണ്
2: അത്? എനിക്ക് എൻ്റെ ഇഷ്ടം അതാണ്, കമ്പോസിങ് പഠിക്കാൻ. ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ മ്യൂസിക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ ചെറുതായിട്ട് വായിക്കാനൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മ്യൂസിക് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വികൃതികളിൽ പെട്ടതൊക്കെയാണ് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. കാരണം ഒരിക്കലൊരു ഓണക്കാലത്ത് എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്നൊരു ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അതൊരു ഓണത്തിലൊക്കെ ആണല്ലോ നാട്ടിൽ വരുന്നത് ഗൾഫിലുള്ളവർ. അപ്പം വരുമ്പം ഒരു മനോഹരമായ പനാസോണിക്കിൻ്റെ ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അപ്പം അതിനകത്ത് ദാസേട്ടൻ്റെ പാട്ടുകൾ ുടെ ഒരു തരംഗിണിയുടെ ഓണപ്പാട്ടിൻ്റെ കാസറ്റ് ഉണ്ടായിരുന്നു അന്ന്.
1: അപ്പോൾ
2: ഭയങ്കര ഫേമസ്, അത് ഓണക്കാലത്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കുട്ടിയാണ്, ഒരു അഞ്ച് നാലിലോ അഞ്ചിലോ കണ്ട് പഠിക്കുന്നൊരു വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ നാല് വശം നടന്നു, ഈ ദാസേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് എവിടെ ഇരുന്നാണ് പാടുന്നത് എന്നുള്ള എൻ്റെ ഒരു സംശയം. ഞാൻ ഈ ടേപ്പ് റെക്കോർഡർ പൊളിച്ചു. പൊളിച്ചു എന്ന് പറഞ്ഞാൽ അത് പർപ്പസ്ഫുള്ളി പൊളിക്കണം എന്നുള്ള ഉദ്ദേശം, എനിക്ക് മൂപ്പരെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പൊളിച്ച്. പിന്നെ തിരിച്ചു വെക്കാൻ പറ്റണല്ലോ, ആകെ പ്രശ്നമായി, വഴക്കായി വീട്ടിൽ. അപ്പോൾ അടിയുടെ ഒരു വക്കോളം എത്തി. അതാണ് എൻ്റെ ഒരു ഓണക്കാലത്ത് ഓർക്കുന്നൊരു ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിക്കാലത്തെ ടേപ്പ് റെക്കോർഡറും അല്ലെങ്കിൽ റേഡിയോയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ടും മുത്തശ്ശൻ റേഡിയോ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു പട്ടാളത്തിൽ നിന്ന് വന്നുകൊണ്ട്. അതിൽ നിന്ന് എനിക്കൊരുപാട് ഈ പാട്ടുകളോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് അവിടെ ഇരിക്കാറുണ്ട്. ഇപ്പം ആദ്യത്തെ പാടാണെങ്കിലും ഗോപിസുന്ദറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നു, കേൾക്കും. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം പുള്ളി ഇങ്ങനെ ഒരു ട്യൂൺ കേൾപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഞാനിങ്ങനെ ഇരിക്കും, പറഞ്ഞ് വർക്കായില്ലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു സാധനം വേറെ പിടിക്കാം. പുള്ളി അത് നമ്മളോട് നിൽക്കുന്നുണ്ട്. അതുപോലെ ബിജുയേട്ടനും അങ്ങനെയാണ്. ബിജുപാൽ ആണ് എൻ്റെ അടുത്തൊരു, പിന്നെ ജയേട്ടൻ ഒരു പടമാണ് ചെയ്തത്. അപ്പം എനിക്ക് പക്ഷേ കൂടുതൽ പടങ്ങൾ ഞാനും ബിജുപാലേട്ടനും കൂടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള. കൂടുതലും ഗോപിസുന്ദറും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് അവരോട് ഇരുന്ന് അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ പങ്കെടുക്കാൻ, ഇപ്പോൾ ലൈവൊക്കെ വായിക്കാൻ ആൾ വരുമ്പോൾ ഞാൻ വന്നോട്ടേ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ സീക്രട്ട് ഓഫ് മുന്നകത്ത് ജോഷുവ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ പയ്യനാണ് അതിനകത്തൊരു പാട്ട് ചെയ്തത്. അതിൻ്റെയും റെക്കോർഡിങ് സമയത്തൊക്കെ ഞാൻ പോയിരുന്ന് കേട്ടു. അതുപോലെ തന്നെ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞു അദ്ദേഹമാണ് സീക്രട്ട് ഓഫ് മൂണിൽ വേറൊരു പാട്ട് ചെയ്ത, ഷഹബാസ് പാടിയ പാട്ട്, നഗരമേ തരികെ നീ തിരികെ എൻ്റെ ഹൃദയം. ഒരു നല്ല രസമുള്ളൊരു പാട്ടാണ്, ആ നല്ല രസമുള്ളൊരു പാട്ടാണ്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചാലോ?
2: തീർച്ചയായും അത് കൊള്ളാവുന്നൊരു പാട്ടാണ്, അത് കേൾപ്പിക്കാവുന്നൊരു പാട്ടാണ്. കാരണം അനിൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ഇദ്ദേഹം പാട്ട് പാടുന്നത്, ഇദ്ദേഹം സാധകം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പഠിപ്പിച്ച മാഷ് കൃഷ്ണപൂറ്റി സാറിൻ്റെ മകനാണ് ഈ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞാൻ സിനിമയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ പറ്റത്തില്ല, എൻ്റെ വോയിസൊക്കെ മോശമാണ്. അദ്ദേഹം എനിക്കൊരു പാട്ട് ചെയ്തു തന്നു, അതാണ് ഷഹബാസ് പാടിയ പാട്ട്, നഗരമേ തരികെ നീ തിരികെ എൻ ഹൃദയം.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ആവണി പൊന്നുഞ്ഞാൽ,
5: ശരിക്കും നമ്മളിപ്പോ ഒരു ഡയറക്ടറായി കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വരുമല്ലോ, അല്ല ഞാൻ എൻ്റെ ഒരു പാട്ട് പാടിയില്ല ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വരികൾ എഴുതരാം ഇങ്ങനെ. അപ്പോൾ പല ആൾക്കാരും വന്നിങ്ങനെ സമീപിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഈ സിറ്റുവേഷനോട് ചേർത്തിണക്കിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ വരും, അത് ഇത് ബ്ലെൻഡാവില്ല ബ്ലെൻഡാവില്ല, അങ്ങനെ സിറ്റുവേഷൻ, ഇത് വേണ്ട എന്ന് പറഞ്ഞ സിറ്റുവേഷനൊക്കെ ഉണ്ട്, നോ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ.
6: അയ്യോ, നോ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ ഭയങ്കര വിഷമമാണ്. കാര്യം നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ നല്ല പാട്ടുകൾ ചെയ്യും, പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷനിൽ പറ്റത്തില്ല. ചില ആൾക്കാർ നന്നായി എഴുതുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ചിലപ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ അവർ മോശം എന്നല്ല, അത് അവർ നല്ല ഇതായിരിക്കും. വേറെ ചില സിറ്റുവേഷനിൽ അത് ഭയങ്കരമായിട്ട് വർക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷനിൽ വർക്കാവണം. എനിക്ക് ഞാൻ പിന്നെ ഒരു പാട്ടിന് ഒരു കഥ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും, ആ പാട്ട് എഴുതാൻ അല്ലെങ്കിൽ ആ പാട്ട് നടക്കുന്ന സിറ്റുവേഷന് വേണ്ടി സിനിമയിലുള്ള കഥയല്ലാതെ മറ്റൊരു കഥയുണ്ടാക്കും. ആ കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി അതിനൊരു ഇമോഷൻസ് ഉണ്ടാവും ആൾക്കാർക്ക്, എഴുതാനും എഴുത്തുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്.
5: അതിൻ്റെ ആ ആ കഥയുടെ സിറ്റുവേഷനുമായിട്ടുള്ള കഥയാണോ ഉണ്ടാക്കുന്നത്, അത് വേറെ കഥയാണ് ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യും,
6: ബ്ലെൻഡാവും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ആകാശമായവളെ എന്ന് പറയുന്ന പാട്ട്, അപ്പോൾ ആ പാട്ടിനകത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പാട്ട് എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതൊരു അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സാഹചര്യമാണ്, അവിടെ വൈഫ് വരുന്നു. അപ്പോൾ അവിടെ ഇത് എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ഏത് വരിയിൽ തുടങ്ങണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എവിടെ തുടങ്ങാം, ആ സിറ്റുവേഷനിലൊരു പാട്ട് വേണം, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷനെ ഒരു ഒരു കുഞ്ഞു കഥയാക്കി, അതായത് ഒരു നഗരം, ആ നഗരത്തിലെ ഒരു ഓരത്തിലുള്ള ഒരു മരത്തിൽ ഒരു ആൺകിളിയും പെൺകിളിയും താമസിക്കുന്നു. അതിൽ ആൺകിളി എല്ലാ ദിവസവും മനുഷ്യന്മാരെ പോലെ രാവിലെ പോകുന്നു, പുറത്തു പോകുന്നു, ജോലിയൊക്കെ എടുത്തു, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. പെൺകിളി അത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളുടെ ശരീരം മുഴുവൻ അരക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരക്ക് പറ്റി അയാൾക്ക് പറക്കാൻ പറ്റാതെ വളരെ പ്രയാസപ്പെട്ട അയാൾ കൂട്ടിൽ വന്നു. അപ്പോൾ ഈ പെൺകിളി അയാളുടെ ശരീരത്തിലുള്ള അരക്കുകൾ ഇങ്ങനെ കൊത്തിയെടുത്തു, കുറച്ച് കുറേ അധികം ഉണ്ടായിരുന്നുണ്ട്, അവർക്ക് ഒരു ദിവസം കൊത്തിയെടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ ഭക്ഷണം എടുക്കാൻ പോയി, ഇയാൾ കൂട്ടിൽ തന്നെ വിശ്രമിക്കുന്നു, അവർ ഭക്ഷണം കൊണ്ടുവന്നു. എന്നിട്ട് രാത്രി ഇരുന്ന് അവർ വീണ്ടും അരക്ക് കൊത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് ഇയാളുടെ ശരീരത്തിലെ അരക്ക് പൂർണ്ണമായും ഇവർ കൊത്തിയെടുത്തു, ഈ പെൺകിളി. അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഈ ആൺകിളി പറന്ന് പോവുകയാണ് ഒരുപാട് ഉയരത്തിൽ. കാരണം അവർ 5-6 ദിവസം പറക്കാതിരുന്ന ഒരാളായതുകൊണ്ട് ആൾ പറന്ന് ഉയരേക്ക് പോയി. പക്ഷേ അയാൾ തിരിച്ചു വന്ന് കൂട്ടിൽ നോക്കുമ്പോൾ ഈ പെൺകിളി കൂട്ടിൽ ചത്ത് കിടക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസം ഈ ഒരു ഭക്ഷണം കഴിക്കാതെ ഇയാളുടെ ശരീരത്തിരുന്ന് അരക്ക് കൊത്തിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, ശരിക്കും എൻ്റെ ആകാശം ഇവളായിരുന്നു, എൻ്റെ ചിറക് ഇവളായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അവളെൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ എന്നോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഞാൻ അറിയാതെ പോയി. ഇപ്പോൾ നിഴൽ, നിൻ്റെ നിഴലൊക്കെ മാഞ്ഞു പോയി, കാരണം നീ ഉള്ളപ്പോൾ മാത്രമാണ് നിൻ്റെ നിഴൽ വരെ മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയിൽ നിന്നാണ് ആകാശമായവളെ അകലെ പറന്നവളെ എന്ന് പറയുന്ന വരികൾ വരുന്നത്.
5: ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു കഥയിൽ നിന്ന് ഈ സിറ്റുവേഷനിലേക്ക് കോർത്തിണക്കി കൊണ്ടുപോകുന്നു.
6: അതെ, അങ്ങനെ ശ്രമിക്കാറുണ്ട്.
5: അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
6: അല്ല, അതെനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോസസ്സ്, അതുപോലൊരു കഥ ഉണ്ടാക്കാൻ. ചിലപ്പോൾ എല്ലാ പാട്ടിനും പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ മിക്കവാറും പറ്റുന്ന നമ്മളിങ്ങനെ ശ്രമിക്കാറുണ്ട് ഓരോ ഓരോ കഥയ്ക്കും അതിന്.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: അത്തപ്പൂക്കളം വീട്ടിൽ ഇടാറുണ്ടാവും, ചെറിയ പ്രായത്തിലൊക്കെ ഇട്ടിട്ടുണ്ടോ?
2: പിന്നെ
1: അവിടുത്തെ പരിപാടികൾ എങ്ങനെയായിരുന്നു?
2: വീട്ടിൽ ഇപ്പോഴും ഇടും. അമ്മയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. ഞങ്ങൾക്ക് ഒരു ചെറിയ പാടമുണ്ട് മുറ്റത്ത്. അപ്പോൾ പാടം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഈ നെല്ലും ഇതൊക്കെ ഉണ്ടോണ്ട് ഈ എൻ്റെ എന്താണ് വിളക്ക് കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ ചാണകം മെഴുകി അമ്മ രാവിലെ തന്നെ, അതിൻ്റെ പ്രോസസ്സിലായിരിക്കും. നമ്മളാണ് ചിലപ്പോൾ പലപ്പോഴും വൈകാറ്. പക്ഷേ കുട്ടിക്കാലം തൊട്ടേ അമ്മയാണ് അതിന് വേണ്ടിയിട്ട് മുൻകൈയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ചാണകം മെഴുകിയിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും അമ്മ പിന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുള്ളൂ. അത്തത്തിനൊന്ന് ഒരു കളർ ഇടുള്ളൂ, ചിത്തിരയ്ക്ക് രണ്ടാമത്തെ രണ്ട് കളർ. അല്ല, നമ്മൾ റോഡിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ഈ ക്ലബിലൊക്കെ ഇടുന്നത് എപ്പോഴും 10 കളർ എപ്പോഴും ഉണ്ടാവും.
1: പക്ഷേ
2: ഒറ്റപ്പൂക്കളാണ്, ഇതൊരു സ്റ്റെപ്പായിരിക്കും. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ ഈ തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്പയും അമ്പെയ്ത് വീഴ്ത്തുന്ന അങ്ങനത്തെ കാര്യമൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയാണ് വാമനപുരം ക്ഷേത്രം, അപ്പം അവിടെയൊക്കെ പോകാറുണ്ട്. ഒരു അതൊരു നല്ല രസമുള്ളൊരു കാലമായിരുന്നു, ഇപ്പോഴാണ് അത് മിസ് ചെയ്യുന്നത്.
1: ഇപ്പം പക്ഷെ അങ്ങനെ അത്തം മുതൽ ഒരിടത്തും കാണുന്നില്ല എന്ന് തോന്നുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
2: ഇല്ല ഇല്ല, ഇപ്പം പിന്നെ എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണാഘോഷം ഉള്ളതുകൊണ്ട് അതൊരു ഇവന്റ് ആയതുകൊണ്ട് ഇപ്പം നടക്കുന്നുണ്ട്.
1: പക്ഷെ
2: അതെ അതെ, മത്സരം നടക്കുന്നുണ്ട്.
1: ഈ അത്തത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞ ഒരു പാട്ട് ഏതാണ്? പെട്ടെന്ന് നേരത്തെ ഈ തരംഗിണിയുടെ കാര്യം പറഞ്ഞതുപോലെ
2: എനിക്ക് തരംഗിണിയുടെ പാട്ടുകൾ കുറേ രസമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. തരംഗിണിയുടെ കുറേ പാട്ടുകൾ എനിക്ക് വരികളൊക്കെ ഫുൾ അറിയായിരുന്നു, അങ്ങനെയുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഓണപ്പൂവേ എന്ന് പറയുന്ന പാട്ട്. നസീർ സാർ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന ഒരു രസമുള്ള ഒരു വിഷ്വലൊക്കെ ഉണ്ടല്ലോ, പണ്ട് ദൂരദർശനിൽ കണ്ടിട്ടുള്ള ആ പാട്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് ഓണക്കാലം ആകുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചു കൊടുക്കാം.
2: തീർച്ചയായും അത് വെക്കണം.
3: ഓണപ്പൂവേ

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ആവണി പൊന്നുഞ്ഞാൽ
5: വീട്ടിൽ പോയിട്ട് ഓണം കൂടാറുണ്ടോ? വീട്ടിൽ ഓണത്തിന്
6: എല്ലാ വർഷവും പരമാവധി നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ, ഞാനും ഏട്ടനും അമ്മയച്ഛനുമാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ ഫാമിലിയുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും എല്ലാ വർഷവും അവരുടെ ഒപ്പം ഫാമിലിയോടൊപ്പം തന്നെയായിരിക്കും ഓണം ആഘോഷിക്കുന്നത്.
5: പ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്?
6: അങ്ങനെ പ്ലാനുകളൊന്നുമില്ല, അവരോടൊപ്പം നിൽക്കുക, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ആ ദിവസം അവരോടൊപ്പം നിൽക്കുക, അത്ര തന്നെ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യും. അപ്പോൾ ഞാനും ഏട്ടനുമാണ്. അപ്പോൾ മിക്കവാറും ഓണത്തിന് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളെല്ലാ കുക്കിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്കും അറിയാം.
5: ഒരിടത്ത് ഒറ്റപ്പെട്ടാലും നമ്മൾ എന്തായാലും ഭക്ഷണം,
6: അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
5: ഈ ഓണത്തിൻ്റെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മ അവര് ഇപ്പം വസ്ത്രങ്ങളൊക്കെ എടുക്കുക, പണ്ടത്തെ ഒരു സംഭവങ്ങളുണ്ടല്ലോ ഓണത്തിന് പോയി വസ്ത്രങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ എടുത്ത് ശീലമൊക്കെ ഉണ്ടോ?
6: അങ്ങനെയൊക്കെ ഉണ്ട്. പ്രധാനമായും പണ്ട് ഒരു ഇത് എത്ര പേർക്ക് അതിനെ കുറിച്ച് അറിയുന്നത്, ഈ ഒരു മഞ്ഞത്തോർത്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞമുണ്ട് ഓണത്തിന് കിട്ടാറുണ്ട്, നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അതിപ്പോൾ
5: ചിലപ്പോൾ
6: ഓണക്കോടിയോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഒരു മഞ്ഞ കളറിലൊരു മുണ്ടുണ്ടാവും, അത് ചിലപ്പോൾ തലയിൽ കെട്ടിയും അല്ലെങ്കിൽ ഉടുത്തും ഒക്കെയാണ്, അതൊരു ഭയങ്കര ഓർമ്മ. പക്ഷേ ഇപ്പോഴതങ്ങനെ പൊതുവെ കാണുന്നില്ല. അതൊരു എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു, ഓണത്തിന് മഞ്ഞമുണ്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്, അതിനൊരു കളറും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു.
5: തലയിൽ കെട്ടി വെക്കുന്ന ഒരു സംഭവമല്ലേ?
6: അതെ അതെ അതെ, ഒരു ഒരു തോർത്താണ് അത്, മഞ്ഞ കളറാണ്. അതിങ്ങനെ നമ്മൾ തലയിൽ കെട്ടും, ഈ വള്ളംകളിക്കാരൊക്കെ കെട്ടുന്ന പോലെ കെട്ടും, അതിങ്ങനെ ഷോളായിട്ട് ഇടും അല്ലെങ്കിൽ ഇത് മുണ്ടായിട്ട് കൊടുക്കും, അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതൊരു ഓർമ്മയിൽ ഭയങ്കര എപ്പോഴും ഓണക്കോടി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അതാണ്.
5: ഈ വെള്ളം സിനിമയിലെ അതുപോലെ തന്നെ വെള്ളത്തിൽ കുറേ നല്ല പാട്ടുകളുണ്ട്, പിന്നെ അതൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ആ പാട്ടിൻ്റെ എനിക്ക് തോന്നുന്നു അതിനകത്ത് 3 പാട്ടുകളുണ്ട്
6: വെള്ളത്തിനകത്ത്,
5: 3 പാട്ടുകളുണ്ട് ആകാശമായളയുണ്ട്,
6: അപ്പോൾ 4 പാട്ടുകളുണ്ട് ഹിന്ദിയും മലയാളത്തിനും കൂടി ചേർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലെ അത് ഒരു ഉറുദു മിക്സ്ഡ് ഒരു പാട്ടുണ്ട്
5: ഇതിനകത്ത്. പിന്നെ എല്ലാം അങ്ങനത്തെ ഒരു ഒരു ടോണിലേക്ക് പോകുന്ന ഒരു മെലഡിയസ് ആ ഗ്രൂപ്പിലേക്ക് പോകുന്നത് ആദ്യം എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റനിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു ഒരു
6: മെലഡിയാണ് മെയിൻ,
5: മെലഡിയാണ് മെയിൻ. പക്ഷെ രണ്ട് പേരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ ഗോപിസുന്ദർ, പിന്നെ വിജയേട്ടനുള്ള. എങ്ങനെയാണ് ഈ മെലഡി അങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ അങ്ങനെയാണോ ഇഷ്ടമാകുന്നത് ആ ഒരു ട്രാക്കുകളാണ്?
6: മെലഡി മൈൻഡിലുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് മെലഡി പാട്ടുകളാണ് ഇഷ്ടം. എൻ്റെ വണ്ടിക്കകത്താണെങ്കിൽ ഞാനൊരു 10-500 പാട്ട് പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. യാത്രയൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യുമ്പോഴും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ആ പാട്ടുകൾ ഒരു 230 പാട്ട് ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തെത്തും. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. മെലഡികൾ ഇഷ്ടമുള്ള എനിക്ക് പൊതുവേ മെലഡി ഇഷ്ടമാണ്, ഉണ്ടായിരിക്കും ഒരു പക്ഷേ എൻ്റെ സിനിമകളിൽ മെലഡി കൂടുതൽ വരുന്നത്. ഫസ്റ്റ് നമ്പർ പാട്ടുകളും വരാറുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസിഫിൻ്റെ പടത്തിനകത്തൊരു ടൈറ്റിൽ സോങ് ഒരു പള്ളിപ്പാട്ടുണ്ട്, അത് ഫസ്റ്റ് നമ്പർ പാട്ടാണ്. പിന്നെ ഒരു എൻ്റിനകത്തൊരു തമിഴ് പാട്ടുമുണ്ട്, അതും ഒരു കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ പൊതുവേ എനിക്ക് ഞാനൊരു ഈ അടക്കമുള്ള പാട്ടുകളാണ് കൂടുതൽ എൻ്റെയിൽ ഉണ്ടാവാറ്.
5: അങ്ങനെയാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്.
6: അത് മാറ്റണം,
5: ഇല്ല മാറ്റണം, നല്ല പാട്ടുകളാണ് അതിനകത്തുള്ള വരികൾ. അങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വരികളും കുറച്ചുകൂടെ നല്ല രസകരമായിട്ട് വരാൻ സാധ്യത ഉള്ള പാട്ടുകളാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് നമ്പർ ഒക്കെ എടുക്കുമ്പോൾ വരികൾ നമുക്ക് പെട്ടെന്ന്
6: ടെൻഷൻ വേണ്ടാത്തതാണ്.
5: അതെ അതെ അതെ. ഈ ഓണക്കാലത്ത് പൊതുവെ എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം കൂടുതൽ?
6: അല്ല, എനിക്ക് പൊതുവേ എല്ലാ കാലത്തും ഇഷ്ടം യാത്ര ചെയ്യാനാണ്. ഓണക്കാലത്ത് പൊതുവേ നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം എല്ലാ ഫ്രണ്ട്സിൻ്റെയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓണാഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും, ഉറിയടിയും അതും ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര പോകുമായിരുന്നു. ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു ആ കാലത്ത്. അത് കഴിഞ്ഞ്
5: വലുതായപ്പോഴും ഉറിയടി ഇല്ലല്ലേ,
6: ഇപ്പോൾ കുറവാണ്, പല സ്ഥലത്തും ഉറിയടി കുറവാണ്. മറ്റത് ഭയങ്കര രസമാണ്, കണ്ണ് കെട്ടി മറ്റേ കുടം അടിക്കുന്ന പരിപാടിയൊക്കെ എന്ത് രസമുള്ള ഓണാഘോഷം ഉണ്ടായിരുന്നു.
5: അതിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ട്,
6: അതെ,
5: ചിലടത്തൊക്കെ പാലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത്
6: രസമുള്ള മുളകിക്കയറ്റം. അത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ അങ്ങനെ എക്സ്പോർട്ടായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് മുളയിൽ കയറുന്നത്. കാരണം അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള മുളയിൽ ഗ്രീസൊക്കെ പുരട്ടി മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് കയറാൻ പറ്റില്ല.
5: അല്ല, അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുമല്ലോ. ഏകദേശം ഒരു മാസം
6: പോയി ആ മുള, ഒരു പ്രത്യേകതരം മുളയാണ്. കാരണം അങ്ങനെ രീതിയിൽ പോളിഷ് ചെയ്ത് ഒരു തരത്തിലും ഗ്രിപ്പ് കിട്ടാത്ത മുള അതിലാണ് നടക്കുന്നത്. അയ്യോ, അത് ഭയങ്കര രസമാണ്, അത് കാണുന്നത് തന്നെ ഭയങ്കര രസമായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഇപ്പം അങ്ങനെ പൊതുവെ കാണൽ കുറവാണ്. നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് നമ്മുടെ അവിടെയൊക്കെ.
5: ക്ലബ് ഓർമ്മകൾ എത്രത്തോളം? ഞാൻ ഈ ചോദിക്കുന്നത് തന്നെ ക്ലബിന്റെ ഓർമ്മകളാണ് കൂടുതൽ. ക്ലബ് ഓർമ്മകൾ എത്രത്തോളം?
6: ഓർമ്മകൾ വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞാൽ കിളിമാൻ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. പിന്നെ കാവ്യശ്രീ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ് എന്ന് പറഞ്ഞിട്ട് റേഡിയോ ക്ലബ് ഉണ്ടായിരുന്നു. റേഡിയോ ക്ലബ് എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആകാശവാണിയിലെ നമ്മുടെ എന്താണ് ബാലലോകം അമ്മാവനോട് കത്തെഴുതി കത്തെഴുതി അങ്ങനെ തുടങ്ങിയൊരു ഇതാണ്. അതിനുശേഷമാണ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫ്രണ്ട്സ് വെച്ചാൽ നമ്മളെ പാപ്പാല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കിളിമാനൂരുള്ള ഒരു സംഘം ഗ്രൂപ്പ്. ആ ഞങ്ങൾക്ക് നാടക ട്രൂപ്പായിരുന്നു, അമേശ്വർ നാടക സംഘം ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിനൊക്കെ പോകും, വടം വലിക്കാനൊക്കെ ഇങ്ങനെ ഒരു ജീപ്പ് വിളിച്ചിട്ടാണ് പോകുന്നത്. വടം വലി മത്സരം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകും, ജീപ്പ് ഇല്ലാണ്ട് പോകുന്നതെന്ന് പോയിട്ട് വടം വലിക്കും. അതൊക്കെ ഒരു രസം, ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. ക്ലബ്ബ് നല്ല ഓർമ്മകളാണ്. കാര്യം എൻ്റെ നാടകത്തെയോ ഒരുപക്ഷെ എൻ്റെ സിനിമയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ക്ലബ്ബിലാണ്. കാരണം ഞങ്ങൾ കാവാലം സാറിൻ്റെ നാടകം ചെയ്തിട്ടുണ്ട്, അഗ്നിവർണൻ്റെ കാര്യങ്ങൾ നമ്മുടെ ടീമിന് വേണ്ടി. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ക്ലബ്ബ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു.
5: ശരിക്കും ഈ ഒരു ക്രിയേറ്റീവായിട്ട് തന്നെ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം ഈ വേറൊരു ട്രാക്കിലേക്ക് ഇപ്പോൾ ഉദാഹരണം ഒരു അക്കാഡമിക് ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളങ്ങനെ അക്കാഡമിക് ട്രാക്കിലേക്ക് പോകും. ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബുകൾ, നാടകം, എഴുത്ത്, അതുപോലെ തന്നെ ജേർണലിസം, ആ ഒരു ട്രാക്കിൽ വന്നതുകൊണ്ടായിരിക്കുമോ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടതെന്നൊരു തോന്നലൊക്കെ ഉണ്ടോ?
6: എനിക്കിങ്ങനെ തോന്നുന്നു. കാര്യം എനിക്ക് ഒന്ന്, എനിക്ക് എൻ്റെ മുത്തശ്ശൻ ഞാൻ പറഞ്ഞില്ലേ പട്ടാളത്തിലായിരുന്നു, അദ്ദേഹം റേഡിയോ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ ഈ റേഡിയോ റേഡിയോ നാടകങ്ങൾ ഇതെങ്ങനെയാണെന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു,
5: ക്യൂരിയോസിറ്റി,
6: ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാലലോകത്തിൽ കത്തെഴുതുന്നത് റേഡിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട്. കത്തെഴുതി കത്തെഴുതി നമുക്ക് പ്രോഗ്രാം കിട്ടി, നമ്മൾ റേഡിയോ സ്റ്റേഷൻ പോയി കാണുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു AC മുറിയിൽ കയറുന്ന ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ഡ്രാമ സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ ഒരു AC മുറി എൻ്റെ ഓർമ്മയിലെ. കാരണം നമ്മൾ നാട്ടിൻ പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തന്ന ഒരു എനർജി ഉണ്ട്. അവിടെ നിന്ന് അതിനകത്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തു, നാടകങ്ങൾ പുറത്ത് കളിച്ചു. ശരിക്കും റേഡിയോ നാടകങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതിൽ നിന്നാണ് ഡെവലപ്പായെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ എഴുത്തോ വായനയൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയതായിരിക്കാം.
5: അതെ അതെ, നമ്മളെ പരിസരങ്ങളാണ് നമ്മളെ
6: തീർച്ചയായും
5: കൊണ്ടെത്തിച്ചത്.
6: പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ നമുക്ക് ഇങ്ങനൊരു ആഗ്രഹം. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൻ പുറത്ത് നിന്ന് ഒരു ഷൂട്ടിംഗ് പോലും നടക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഞാനൊരു സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും അങ്ങനൊരു ആഗ്രഹം പോലും ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പറ്റുന്ന പരിസരമല്ല നമ്മളേത്. നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സിനിമ കാണുന്നു എന്നുള്ളതല്ലാതെ ഒരു സംവിധായകൻ എന്താണ് പണിയുന്നു അങ്ങനെ അറിയുന്നൊരു ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഇപ്പം എൻ്റെ കോഴിക്കോട് കാലത്തെ ജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ സിദ്ദിഖ് സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ ഒരിക്കലും ഞാൻ സെറ്റാവും എന്ന് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ്, അവിടെ നമ്മൾ സെറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ മനുഷ്യരെ പരിചയപ്പെടുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ഭയങ്കര നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരും. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു റൂട്ടിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ചില ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ടാകും, അവരെ നമ്മൾ കണ്ടാൽ മതി, നമ്മൾ അറിയാതെ വളരും. അങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ച് മനുഷ്യരോടൊപ്പം ജീവിക്കാൻ, അതായത് അവരോടൊപ്പം ജോലി ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
5: തീർച്ചയായിട്ടും നമ്മൾ ഈ ഓണക്കാലത്ത് ഇത് സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എല്ലാം പോസിറ്റീവ് വൈബോടുകൂടി നടക്കുന്നൊരു ആഘോഷമാണ് ശരിക്കും. എപ്പോഴെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ കൂടെ ആഘോഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണെങ്കിലും ഓണത്തിന്
6: എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ, ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഓണ ഓർമ്മ എന്ന് വെച്ചാൽ, ഞങ്ങൾ രാജസ്ഥാനിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ജയ്പൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയായിരുന്നു ഒരു ടീം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജയ്പൂരായിരുന്നപ്പോൾ, ഈ നാട്ടിലില്ലാത്തപ്പോഴാണ് ഓണത്തിന് ഏറ്റവും നല്ല സന്തോഷം. അതായത് ഒന്നുമില്ല അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഓണ സദ്യ ഉണ്ടാക്കാമെന്ന് പറയുന്നു. പലർക്കും കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ, കുക്ക് ചെയ്യായിരുന്നു. പല പല വീടുകൾ, പല നാടുകളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു, പല ജാതി ആളുകൾ, പല മതങ്ങൾ, അങ്ങനെ പല ഇതാണ്. ഒരു ഒരു കൾച്ചർ എന്നോ ഒന്നും പറയില്ല. പക്ഷേ എല്ലാവരും ഓണം ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ അപ്പോൾ ഇലയില്ല, വാഴയില വേണമല്ലോ, ഇത് സംഘടിപ്പിക്കണം. രാജസ്ഥാൻ ഒന്ന് ഓർക്കണം, അന്നത്തെ കാലത്ത് ജയ്പൂർ ഞങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് വാഴയില സംഘടിപ്പിച്ചു. എല്ലാവരും കൂടെ ഒരു ഒരു 10-12 ആൾ ചേർന്ന് ഞങ്ങളൊരു ഓണാഘോഷം നടത്തി, നമ്മളെല്ലാവരും കൂടി ചേർന്ന്. അത് ഭയങ്കര ഇപ്പോഴും ഓർമ്മയില്ല. ആ അതിലുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ആ ഫീൽ കിട്ടും.
5: ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത
6: മറക്കാൻ പറ്റാത്ത, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ ഞങ്ങളില്ലാത്തപ്പോൾ, ഞാനൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊന്നും ഓണം കൃത്യമായി ആഘോഷിക്കാൻ പോലും തോന്നിയിരുന്നില്ല, കാരണം ഞാൻ നാട്ടിലില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കാര്യം കൂട്ടുകാരൻ, ആ കാലത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സൗഹൃദം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നുണ്ട് പല നാട്ടിൽ നിന്ന്. ഇപ്പം വയനാട്ടിൽ നിന്നൊരു ഗിരീഷ് ഉണ്ടായിരുന്നു, പാലക്കാട് നിന്നൊരു ബിനോയ് മാത്യു, പിന്നെ കൊച്ചിയിലുള്ള തന്നെ ഒരു പുള്ളി ഇപ്പം അഡ്വക്കേറ്റാണ്, അപ്പം എബി, അങ്ങനെ കുറേ പേര്, പ്രവീൺ, അപ്പം അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു നമ്മുടെ.
5: ഇവരൊക്കെ ഓരോ ആൾക്കാർ ഓരോ കറികൾ ഏറ്റെടുത്തു,
6: ആ ഓരോരുത്തർ അവരവർക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ജാഫറൊക്കെ ഉണ്ട്, പുള്ളി പോലീസിലെ, അപ്പം മൂപ്പരൊക്കെ നല്ല കുക്കാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അന്നൊരു സദ്യ ഉണ്ടാക്കിയത്. അതും ഇവിടെയല്ല, രാജസ്ഥാനിലായതുകൊണ്ട് അതൊരു ഭയങ്കര
5: ഓർമ്മയാണ്. ഇതിപ്പോ നിങ്ങൾ ആ ബാച്ച് കൂടാറുണ്ടോ എന്തെങ്കിലും?
6: നമ്മൾ കാണലൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷേ ഇടയ്ക്ക് വിളിക്കും. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒക്കെ ഇടും. പലരും പല ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് ജോലി കയറിയൊരു അല്ല, അതിനപ്പുറം അതിൽ നിന്ന് പലരും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ, പോലീസിലുണ്ട്, എക്സൈസിലൊക്കെ ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒരു കണക്ഷനിൽ വരുന്നുണ്ട്.
5: ഓണത്തിന് നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗാനം ഏതായിരിക്കും?
6: ഓണത്തിന് കൂട്ടുകാർക്ക് കൊടുക്കുവാൻ പറ്റിയ ഇപ്പോൾ മിനി ശ്രീനിവാസന്റെ മറ്റേ തിരുവാമണിരെ രാവിലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ഇതിനകത്തെ ജേക്കബിന്റെ
5: സ്വർഗരാജ്യം,
6: അതിനകത്തൊരു ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ട് ആ സിനിമയിലെ സിറ്റുവേഷനും ആ പാട്ടിനും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാടാണ്, നമ്മുടെ ഉണ്ണിയേട്ടൻ പാടിയാണ്, ഉണ്ണിമേനോൻ പാടിയ പാട്ടാണ്. കാരണം ആ പാട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാളി ഒരു ഓണത്തിനും ആ പാട്ട് മിസ് ചെയ്തിട്ടില്ല. എവിടെയും ഓണാഘോഷം ഉണ്ടെങ്കിൽ ആ പാട്ടുണ്ട്. അതിനൊരു ഭയങ്കര വശ്യതയുണ്ട്, ഒരു ഒരു ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. എനിക്ക് ആ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു സദ്യ ഉണ്ട ഫീൽ കിട്ടാറുണ്ട്.
5: അങ്ങനെ നമുക്ക് ആ പാട്ട് നമുക്ക് കൊടുത്താലോ?
6: തീർച്ചയായും.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: കോഴിക്കോടും തിരുവനന്തപുരമാണല്ലോ പ്രധാനപ്പെട്ട മേഖലകളായിരുന്നത് ആ സമയത്ത്. തിരുവനന്തപുരത്തും കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസം, ഓണത്തിന്റെ വ്യത്യാസമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ.
2: ഓണത്തിന്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന്, എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലേക്ക് പ്രധാനമായും അവിടെ ഓണത്തെക്കാൾ വിഷുവിനാണ് കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വിഷുകാലത്താണ് അവിടെ വിഷു സദ്യയും ഭയങ്കരമായിട്ട്, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെ പോലെയല്ല, പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് ദീപാവലിക്കൊക്കെയാണ് പടക്കം പൊട്ടിക്കലും കാര്യങ്ങൾ. വിഷുവിന് അങ്ങനെ അത്രമാത്രം വലിയ ആഘോഷമല്ല. പക്ഷേ ഓണക്കാലത്ത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലേക്കാൾ എനിക്ക് ഒരുപാട് അനുഭവം എന്ന് വെച്ചാൽ, ഒരു എത്ര മനുഷ്യരാണ് അറിയാം നമ്മളെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി. കാരണം ഞാൻ നാട്ടിൽ പലപ്പോഴും, എനിക്ക് ഓണക്കാലത്ത് ഈ ഫീച്ചറിൻ്റെയൊക്കെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഓണത്തിന് പലവട്ടം മിസ്സായിട്ടുണ്ട്. ചിലപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഉത്രാടത്തിനാണ് അവിടുത്തെ ഒന്നാവണം സദ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പല സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എനിക്കൊന്നും മീൻ പൊരിച്ചത് സദ്യയോടൊപ്പം കൊടുക്കുന്ന സ്ഥലം, അതെ അതെ, മലബാറാണ് അത്. പക്ഷേ ഭയങ്കര രസമാണ് ആ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അതെ അതെ അതെ. പക്ഷേ ഭയങ്കര, അതായത് സ്നേഹമുള്ള മനുഷ്യരാണ്, ഭയങ്കരമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന. എനിക്കിപ്പോഴും കയറി ചെല്ലാൻ, സ്വാതന്ത്ര്യത്തോട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരുപാട് വീടുകളുള്ള, സ്നേഹമുള്ള, അങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള കോഴിക്കോടാണ്.
1: ആ കോഴിക്കോടുകാർക്ക് നമുക്കൊരു ഒരു ഗാനം ഓണത്തിന് ഡെഡിക്കേറ്റ് ചെയ്തതായിരിക്കും.
2: അത് നമ്മുടെ പിന്നെ അഭയ ഹിരൺമയി പാടിയ ഒരു പാട്ടുണ്ട്, കൽവില് തെനൊഴുകുന്ന കോഴിക്കോട് എന്നുള്ള പാട്ട്. ഭയങ്കര രസമുള്ള
1: പാട്ടാണ്.
2: അത് രസമുള്ള കോഴിക്കോട്. അതെ അതെ അതെ, നല്ല രസമുള്ളൊരു പാട്ടാണ്.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: പുളിമാനൂർ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിക്കാലത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു പുളിമാനൂർ മൊത്തത്തിൽ? ക്ലബുകളുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ മൊത്തത്തിൽ
2: പുളിമാനൂർ കൊട്ടാരം ഉണ്ട്, കൊട്ടാരത്തിൻ്റെ അവിടെയൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അവിടെയൊക്കെ സൈക്കിളിൽ ഇങ്ങനെ ആ സ്ഥലമൊക്കെ ചുറ്റി കറങ്ങി കാണും. പിന്നെ ഈ പറയുന്ന വാമനക്ഷേത്രം, എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യയിൽ തന്നെ വാമനനെ പൂജിക്കുന്ന അമ്പലം, തൃക്കാക്കരയിൽ എനിക്ക് തോന്നുന്നു കാല് ആണ് പ്രതിഷ്ഠ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വാമന പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ്, ചെറിയ അമ്പലമാണ്, പക്ഷേ വാമനപുരം എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ അവിടെ പോകാറുണ്ട് ഈ ഉത്സവത്തിന്. കാരണം ഈ കാരേറ്റം എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പാടത്തിന് നടുകൂടെ പോകുന്ന ഒരു വഴിയുണ്ട്. രണ്ട് വശത്തും ഭയങ്കര പച്ച പുല്ല് നിറഞ്ഞ പാടം നിറഞ്ഞ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ ടാറിയാത്തൊരു റോഡാണ്. ആ റോഡ് ഭയങ്കര മനോഹരമായ വിഷ്വലാണ്. അതിൻ്റെ എൻഡിലാണ് ഈ അമ്പലം ഉള്ളത്. ഭയങ്കര രസമാണ്. പിന്നെ അവിടെ ആ സമയത്ത് വേറൊരു കളിയുണ്ട്, കരിയില ഇങ്ങനെ മാടനെപ്പോലെ ഒരു വേഷം കിട്ടും. അതായത് ഒരാളുടെ ശരീരത്തിൽ മുഴുവൻ കരിയില വെച്ച് കിട്ടും. അതായത് നമ്മുടെ കരിയില എന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ ഉണങ്ങിയ ഇല വെച്ച് കെട്ടും. എന്നിട്ട് തലയിൽ ഒരു രൂപം ഉണ്ടാവും, ഒരു പാള വെച്ചിട്ട് ഒരു ഒരു നാടകത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കരിയിൽ കളിക്കാൻ വരും. കുട്ടിക്കാലത്ത് ഭയങ്കര പേടിയായിരുന്നു ഇത് വരുന്നത്. പക്ഷെ പിന്നെ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ആ വേഷം കെട്ടി ആൾക്കാർ വരുന്നു, ഡാൻസ് കളിക്കുന്നു, അവരിങ്ങനെ ഈ നമ്മളെ ശരിക്കും ക്രിസ്മസിനുള്ള കരോള് പോലത്തെ വേറൊരു സാധനമാണ് ഓണക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു ഓർമ്മയിൽ എനിക്കിപ്പോൾ അത് വരുന്ന ഒരു സാധനം അതാണ്, ഇങ്ങനെ കരിയിലക്കളി. അത് രസമുള്ളൊരു സംഭവമാണ്. അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പം കുട്ടിക്കാലത്ത് നിന്ന് വരുന്നത്.
1: ഈ പണ്ട് സ്കൂളുകളിലൊന്നും ഒരു അത്തമൊന്നും ഇടണ ഒരു സംഗതികളൊന്നും
2: ഉണ്ടായിരുന്നില്ല.
1: പണ്ട് ക്ലബുകളിലായിരുന്നു, ഇപ്പം പക്ഷേ നേരെ തിരിച്ചാണ്. സ്കൂളുകളിലും കോളേജുകളിലും
2: ക്ലബുകൾ അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, വളരെ കുറവാണ്. ഇപ്പം സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ ഓഫീസുകളിലും ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നു. അതൊരു ഇവൻ്റ് ആയതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്.
1: അതെ, ആ സമയത്തെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടാവുമല്ലോ ഓണത്തിൻ്റെ. നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ എപ്പോഴും ഒരുമിക്കാനുള്ളതാണ്.

0: അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അർത്ഥത്തിൽ എന്താണ് പറയാനുള്ളത്?
1: ഞാൻ എൻ്റെ പിന്നെ ക്യാപ്റ്റൻ സിനിമയിൽ മമ്മൂക്ക പറയുന്നൊരു ഡയലോഗുണ്ട്, അത് തോറ്റവരാണ് എന്നും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്, ജയിക്കുന്നവർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി എന്നിട്ടേ ഉള്ളൂ. തോറ്റവൻ്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്നവന് പ്രചോദനം എന്ന് പറയാറുണ്ട്. അത് തന്നെ കടമെടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തോൽവിയുടെ ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ, തോൽവിയുടെ ആചാരമാണ്. അതായത് നമ്മൾ തോറ്റുകൊടുത്തതിൻ്റെ ഒരാളുടെ, അതെ, ഒരു മൂന്നടിക്ക് വേണ്ടി തോറ്റുകൊടുത്ത ഒരു മനുഷ്യൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വിളവെടുപ്പ് ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഒരു ത്യാഗത്തിൻ്റെ, അപ്പം നമ്മൾ പരാജയപ്പെടേണ്ടവരല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. നമുക്ക് ഈ ചെറിയ പരാജയങ്ങൾ പോലും വലിയ വിജയങ്ങളുടെ തുടക്കമാണെന്ന് ബോധ്യപ്പെടുത്തുന്നൊരു ഉത്സവമാണ് ഓണം. അപ്പോൾ അതുകൊണ്ട് ഓണക്കാലം എല്ലാവരും സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, സ്നേഹം പകരുക, അതുതന്നെയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള സന്തോഷം. എല്ലാവർക്കും ആ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ.
2: അവതരണം ആകാശവാണി ദേവികുളം നിലയം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം.

ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
2: അയ്യോ ടീച്ചറെ, മഹാശ സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, മിന്നി ചന്ദ്രൻ, സുനിത വിജയകുമാർ. സംവിധാനം എൻ വാസുദേവ്.

0: എടീ ഭാര്യേ, കോമളവല്ലി.
1: അല്ല, നീ ഈ മൂലയിൽ തന്നെ കരിങ്കല്ല് പോലെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ടാണോ ഈ സന്തോഷത്തോടെ ഭർത്താവ് കയറി വരുമ്പം ഒരു മൈൻഡില്ലാതെ ചുവരം ചാരിയിരിക്കുന്നത്? എന്നാ നീ കേട്ടോ, നമുക്കേ ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമായി. എനിക്കൊരുപാട് പണം നേടിത്തരാനുള്ള ഒരു ഹൈവേ സവാരി നാളെ ആരംഭിക്കാൻ പോവുക. നമ്മുടെ ആട്ടോ നല്ല ആണത്തോളം ആട്ടമാണടി. ഈശ്വരാ, ഇതുപോലൊരു നാലഞ്ച് ഹൈവേ റൂട്ട് നീ ക്ലിയറാക്കി തരണേ. ഇടീ ഭാര്യ, ഇനിയിപ്പോൾ ആ ആന്ധ്രാറെണ്ടി ഉണ്ടല്ലോ, നമ്മുടെ മോളെ സിനിമ കയറ്റുന്നതിന് മുമ്പ് നമ്മൾ പുതിയ കാറും വീടും ഒക്കെ ഉണ്ടാക്കും. ലക്ഷങ്ങൾ നേടിത്തരുന്ന ഒരു പുതുപുത്തൻ സ്പെഷ്യൽ സവാരി ഇന്നെനിക്ക് വാക്ക് തന്നിരിക്കുക. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ടും സന്തോഷിക്കാതെ നീ എന്താടി ചത്തതുപോലെ ഇങ്ങനെ ചാരിയിരിക്കുന്നെ? നീ എന്തിനടി കോമള കരയുന്നത്? അയ്യോടി കോമള, ഇങ്ങനെ കരയാൻ മാത്രം എന്താ പറ്റിയതെന്നാ പറ? മോളെവിടെ? മോളെ, ശാലു, ശാലു മോളെ, എന്താടി മോളി സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? നേരെ ഇരുട്ടാറായല്ലോ. എടി മോള് വന്നില്ലേന്ന്?
2: വന്നു, അകത്ത് കിടപ്പുണ്ട്.
1: പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ?
2: മോള് കയറി വന്ന കോലം കണ്ടിട്ട് എന്റെ ഈശ്വര.
1: എന്തുപോലവാ?
2: വസ്ത്രങ്ങളെ കീറി പറഞ്ഞ് തലമുടിയൊക്കെ അലങ്കോലമായി ചുണ്ടിലും കവിളിലും ചോര ഒലിപ്പിച്ച്.
1: അയ്യോ, എന്ത് പൊന്നുമോളെ, അവൾക്ക് എന്ത് പറ്റിയത്? അവളെ വിടെ,
2: അങ്ങോട്ട് പോകണ്ട.
1: നീ എന്നെ വിട്, വിട് എന്റെ മോളെ, ഞാനത് കാണട്ടെ.
2: അയ്യോ വേണ്ട, അവളെ കാണാൻ അച്ഛനെ അനുവദിക്കരുതെന്ന് അവള് പ്രത്യേകം പറഞ്ഞു.
1: എന്റെ ഈശ്വര,
2: ഒരു ജീവച്ഛവം പോലെ കിടക്കുന്ന എന്റെ മോളെ നിങ്ങള് കാണണ്ട.
1: എന്റെ ഈശ്വര, എന്റെ പൊന്നു മോളെ, ആരാ എന്റെ മോളെ, ആരാ?
2: മോള് സ്കൂള് വിട്ടു വരുമ്പോ രണ്ടു മൂന്ന് പേർ ചേർന്ന് അവളെ അടുത്തു ചെന്ന് അച്ഛന് ആട്ടോ അപകടത്തിൽപ്പെട്ട ആശുപത്രിയില സീരിയസ് ആണെന്ന് പറഞ്ഞ് അവളെ കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയി. എന്റെ ദൈവമേ,
1: കൊല്ലും, കൊല്ലും ഞാൻ പറ. ആരാവൻ? എനിക്കറിയണം എന്റെ മോള്.
2: നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഒന്നും ചോദിക്കണ്ട. അവളെ നശിപ്പിച്ചമാര് അവളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അച്ഛന് ഒരു വിഷമം തോന്നൂല, ഇതുപോലെ ഒരുപാട് കുരുന്നുകളെ പണക്കാരുടെ മാളങ്ങളിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന്. ശരിയാണോ മനുഷ്യ, നിങ്ങൾ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളുടെ ഫലമാണോ എന്റെ മോക്ക് കിട്ടിയത്? എന്നെ കെട്ടിയെടുത്തോണ്ട് വന്ന കാലം മുതൽ ഞാൻ പറയുന്നത് അധ്വാനിച്ചു കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതല്ലാതെ പണത്തിന് ആർത്തിമൂർത്ത് ദ്രോഹങ്ങളൊന്നും ചെയ്ത് കൂട്ടരുതെന്ന്. വേണ്ട, വേണ്ട, ഇത്തിരി ജീവനുണ്ട്. നിങ്ങളുടെ മുഖം കണ്ടാൽ അതും കൂടി പോകും. ഒന്നുമില്ലെങ്കിലും അമ്മമാരെ കൊന്ന് കുറ്റിക്കാട്ടി തള്ളിട്ട് പോകാതെ കാറിലെടുത്തിട്ട് ഈ റോഡിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയല്ലോ. അല്ലെങ്കിൽ എന്റെ മോള് ഈ നിലയിലെങ്കിലും ജീവനോടെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞ് ശവമായിട്ട് എവിടെയെങ്കിലും.
1: അയ്യോ എന്റെ അമ്മേ, അയ്യോ,
2: അയ്യോ, അയ്യോ, എല്ലാ നിങ്ങൾക്ക് എന്താ പറ്റി? നിങ്ങൾ എന്തിനാ നെഞ്ച് പൊത്തി പിടിക്കുന്നത്? അയ്യോ ഇറക്കുന്നല്ലോ, എന്താ? അയ്യോ ഞാൻ പിടിച്ചോളാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് കിടക്ക്. അയ്യോ, ഇതെന്താ വായിലൂടെ ചോര വരുന്നല്ലോ. കട്ട രക്തമാണല്ലോ ഛർദിക്കുന്നത്. അയ്യോ അച്ഛൻ, എന്റെ ദൈവമേ, ആരെങ്കിലും ഓടിപ്പോയോ? ഇതാ ഈ മനുഷ്യൻ എന്നെ ഇട്ടേച്ച് പോയേ. ഞങ്ങൾ അനാഥമാക്കിട്ട് പോയേ. ഞങ്ങൾക്ക് ഇനി ആരുമില്ല എന്റെ ദൈവമേ.
3: എനിക്ക് പേടിയാവുന്നു മോഹൻ. കുറച്ചു മുമ്പ് വരെ ചേച്ചിയുടെ നിലവിളിയും കരച്ചിലും ഒക്കെ കേൾക്കായിരുന്നു.
4: ശോഭ, ഗർഭിണിയെ ഡെലിവറി റൂമിൽ കയറ്റിയിട്ട് പുറത്ത് ഇതുപോലെ കാവൽ നിന്നാൽ അകത്തു നിന്ന് കരച്ചിലും വിളിയും ഒക്കെ കേട്ടെന്ന് വരും. അത് സാധാരണയാ.
3: ചേച്ചിയുടെ കാര്യത്തിൽ ഒരു സാധാരണ പ്രസവം മാത്രമല്ലല്ലോ.
5: ശോഭെ, ഇതും അങ്ങനെ തന്നെ കരുതിയാൽ മതി.
3: മായമേ, വിളിയും ബഹളവും ഒക്കെ കേട്ടതിൽ പിന്നെ ഒരു ശബ്ദവും കേൾക്കാനില്ലല്ലോ. എന്താണെന്നറിയാനും നിവൃത്തിയില്ല.
5: ശോഭ, ടെൻഷൻ ആവാതെ സമാധാനമായിട്ട് നിൽക്ക്. ഇപ്പോ വാവയുടെ കരച്ചിൽ കേൾക്കാം.
3: ഇന്ന് പതിവില്ലാത്ത പെടച്ചിലും വെപ്രാളും ഒക്കെ ഉണ്ടായിരുന്നു. അസുഖം മൂർച്ഛിച്ച് അപകടത്തിലേക്ക് വല്ലതും.
4: ഏയ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ശോഭേ. വർമ്മസാറും ഗീത ഡോക്ടറും അടക്കം എത്ര ഡോക്ടർമാരാ ചേച്ചിയുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ അകത്തുള്ളതെന്ന് അറിയാവോ?
5: അത് തന്നെ. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ വന്ന അന്നു മുതൽ കാണുന്നതാ. ദിവസവും നാലഞ്ചു വട്ടം ഡോക്ടർമാരുടെ സംഘം വന്ന് സരളെ പരിശോധിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നത്.
3: എന്നാലും മോഹൻ, രണ്ടു മണിക്കൂറോളം ആയല്ലോ ചേച്ചി അകത്തോട്ട് കൊണ്ടുപോയിട്ട്. ഒരു വിവരം അറിയാൻ വയ്യാത്തോണ്ട്.
4: അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വിവരം പറയാൻ പറ്റിയ കാര്യമാണോ ഇത്? അവരുടെ കഴിവും ബുദ്ധിയും മുഴുവൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാവും. നല്ല റിസൾട്ടിന് വേണ്ടി നമ്മളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാ വേണ്ടത്.
5: മോഹൻ സാർ പറഞ്ഞതാ ശരി. ശോഭേ, സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നില്ല്, നല്ലതേ വരൂ.
4: ആ ശോഭേ, ദാ ലക്ഷ്മി മാഡം വരുന്നു.
6: ആഹാ, എല്ലാവരും ലേബർ റൂമിന് മുന്നിൽ തന്നെ ഉണ്ടല്ലോ.
5: അത് പിന്നെ മാഡം,
6: ഡോക്ടർ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ശോഭയുടെ അടുത്ത് വേണമെന്ന്, ഒരു ധൈര്യത്തിന്. ശോഭ കേട്ടോ, വാവയുടെ കരച്ചിൽ
3: കേട്ടു മാഡം.
5: ഈശ്വരാ,
4: എന്നിട്ടും ശോഭയുടെ മുഖം തെളിഞ്ഞില്ലല്ലോ.
3: അത് പിന്നെ ചേച്ചിയുടെ കാര്യം.
6: ഡോക്ടർ ഇറങ്ങിയല്ലോ. ഡോക്ടറെ,
7: ലക്ഷ്മി എത്തിയോ? സരളയ്ക്ക് സിസേറിയൻ വേണ്ടി വന്നു.
6: അമ്മയും കുഞ്ഞും.
7: കുഞ്ഞ് ഓക്കെ, ഗുഡ്.
3: അപ്പൊ ചേച്ചി, ഡോക്ടറെ, എന്റെ ചേച്ചി.
4: ശോഭ, വെപ്രാളം കാണിക്കണ്ട, സമാധാനമായിട്ട് നിൽക്ക്.
6: എന്താ ഡോക്ടറെ, സരളയ്ക്ക് എനി പ്രോബ്ലം?
7: സരളയെ കുറച്ച് കഴിഞ്ഞ് ഐ സി യൂണിറ്റിലേക്ക് മാറ്റും. 12 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുന്ന സമയം വരെ നിർണായകമാണ്. അത് കഴിഞ്ഞ് കണ്ടീഷൻ വിലയിരുത്താൻ പറ്റൂ. മോഹൻ എല്ലാരെയും റെസ്റ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ.
4: ശരി സാർ. ശോഭേ, മയജി വരൂ.
6: വരൂ ശോഭേ, ധൈര്യമായിരിക്കെ, ദൈവം നല്ലതേ വരുത്തു. ഹലോ, ഡോക്ടറെ. ഗീത ഡോക്ടർ വിളിച്ചിരുന്നു. എല്ലാം നോർമലാണോ? ഓ, താങ്ക് ഗോഡ്. ശരി ശരി. മോൻ ഇവിടെയുണ്ട്. മോനെ വിശ്വ,
8: എന്താ അമ്മേ?
6: അച്ഛനാ ഇപ്പോൾ വിളിച്ചത്. സരളയ്ക്ക് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു, എല്ലാം നോർമലാ. ദൈവാധീനം കൊണ്ടാണെങ്കിലും ശോഭയുടെ മനസ്സിൽ ഇപ്പോൾ നിന്റെ അച്ഛനാ ദൈവം.
8: അപ്പോ ഉടനെ ഡിസ്ചാർജ് ചെയ്യൂ?
6: അതെ, നേരെ ഇങ്ങ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് അവളുടെ നാട്ടിലൊന്ന് പോകണം. ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. ശോഭയെ നീ വിവാഹം കഴിക്കുന്നത് അറിയുമ്പോൾ അവർ സന്തോഷിക്കും.

0: നല്ല കുടുംബജീവിതം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഈ ജന്മം.
1: അമ്മേ, എനിക്കൊരു കുടുംബജീവിതം വേണം. പക്ഷേ
0: ഉടനെ എനിക്കൊരു വിവാഹം വേണ്ട, അതല്ലേ നീ പറയാൻ പോകുന്നത്?
1: അല്ലമ്മേ.
0: മനസ്സിലായി. ഇപ്പോഴും നിന്റെ നിഴൽ പോലെ പിന്തുടരുന്ന ആ മനു ഇവിടെ വന്നപ്പോ നിങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചനയും രഹസ്യ ചർച്ചകളും കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ കുരുത്തക്കേട് കാണിക്കാനുള്ള വഴി ആലോചിക്കുകയാണെന്ന്.
1: അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞാനൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമ്മ, എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം കൂടി കേട്ടോ?
0: എന്താ നിനക്ക് പറയാനുള്ളത്? ഇതുവരെ എനിക്കറിയാത്തൊരു പ്രധാന കാര്യം.
1: അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രഹസ്യം. അത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ശുഭമായി പരിഹരിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ.
0: നീ കാര്യം പറ, ഞാൻ അറിയട്ടെ എന്താണെന്ന്.
1: പറയാം.
2: സരളേ, സരളേ.
3: എന്താ ചേച്ചി?
2: ഡോക്ടർ പറഞ്ഞത് മറന്നുപോയോ? പകൽ സമയം എപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ പാടില്ലെന്ന്. കഴിയുന്നത്ര ഉണർന്നിരിക്കുകയും കുഞ്ഞിന് പാല് കൊടുക്കുകയും ഒക്കെ ചെയ്യണം.
3: ശരി ചേച്ചി.
2: സരളയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ?
3: ഇപ്പോ ഒന്നും വേണ്ട. ശോഭ എവിടെ?
2: ശോഭയും മോഹൻ സാറും മധുരം വിതരണം ചെയ്ത് തീർന്നില്ല. അപ്പുറത്തെ ബ്ലോക്കിലും വാർഡുകളിലും ഒക്കെ ചോക്ലേറ്റ് കൊടുക്കാൻ പോയിരിക്കുക. സരളയുടെ രണ്ടാം ജന്മം നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാൾ ഈ സൈക്കോ ആശുപത്രിയിലെ സർവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഈ ആശുപത്രിയില് ആദ്യമായി ചരിത്ര നേട്ടം സമ്മാനിച്ച് ഒരു അത്ഭുത പ്രസവമാണല്ലോ നടന്നത്.
3: എല്ലാം ഈശ്വരാധീനം. പാവന്റെ ശോഭ, എനിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലേ ചേച്ചി?
2: ഒരുപാട് കഷ്ടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്തു. പക്ഷേ സർലയുടെ തെളിച്ചമുള്ള ഈ സാധാരണ മുഖവും സ്വർണക്കട്ട പോലെ തിളങ്ങുന്ന ഈ കുഞ്ഞുവാവയുടെ മുഖവും കണ്ടപ്പോ ശോഭയ്ക്ക് സ്വർഗം കിട്ടിയ സന്തോഷമാ.
4: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുരിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, സരള, സുനിത വിജയകുമാർ. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ആകാശവാണി, സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CET സ്പോൺസേർഡ് പരിപാടി.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

ആകാശവാണി സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ബിച്ചു തിരുമല രചിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അവനോ അതോ അവളോ.

പി സുശീലയും മോഹനും ചേർന്ന് പാടിയൊരു ഗാനം ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിനു വേണ്ടി പോജൽ ഖാദറാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ജോൺസന്റെ സംഗീതം.

ഗാനോപഹാരത്തിലെ ഈ ഗാനം ചൈന ടൗൺ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. ഗാനരചന സന്തോഷ് വർമ്മ, ജാസ് ഗിഫ്റ്റിന്റെ സംഗീതം.

ഗാനോപഹാരത്തിലടുത്ത ഗാനം വിജയ് യേശുദാസും മൃദുല വാര്യറും പാടിയതാണ്. റഫീഖ് അഹമ്മദിന്റെ രചന, ശ്രീനാഥ് ശിവശങ്കറിന്റെ സംഗീതം. ഈ ഗാനം ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രത്തിനു വേണ്ടി.

മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ ചിത്രയും ജി വേണുഗോപാലും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആലിലക്കുരുവികൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് എസ് എൽ പുരം ആനന്ദ്. ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പനിനീർപ്പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്.

പ്രേക്ഷകരെ അടുത്ത ഗാനത്തിനുമുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. അതിഥി ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ. കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മേൽപ്പറഞ്ഞ ഫോൺ നമ്പറിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിലിനി പാൽക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച ഒരു ഗാനം കേൾക്കാം. എ ടി ഉമറിന്റെ സംഗീതത്തിൽ വാണി ജയറാമും മാധുരിയും സംഘവുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ഒന്നാനം കുന്നിൽ ഊരടിക്കുന്നിൽ. ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചിച്ച് രഘുകുമാർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സിബല്ല സദാനന്ദനും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ഗുൽമോഹർ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി രചിച്ച ഒരു ഗാനം കേൾക്കാം. ജോൺസന്റെ ഈണത്തിൽ കെ എസ് ചിത്രയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്.

0: ഇന്ന് രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
2: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട. ആ
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.
3: ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കെ ജെ ജോയിയുടെ സംഗീതത്തിൽ വാണി ജയറാമും ജയചന്ദ്രനും പാടിയതാണ്. ഇതാ ഒരു തീരം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

സ്പീഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ദീപക് ദേവ് സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനോപഹാരത്തിൽ നമുക്കിനി ഒരു ഗാനം കൂടി കേൾക്കാം, കല്യാണപ്പന്തൽ. ഈ ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച് എ ടി ഉമർ ഈണം നൽകി, പി സുശീല പാടിയതാണ് ഈ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, ഇപ്പോൾ സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഹുവാൻ റോൾഫോയുടെ നോവൽ പെട്രോ പരാമോ, രചന ഡോക്ടർ എം രാജീവ് കുമാർ.

0: മരിച്ചവരുടെ നഗരത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഭീതിയുടെ ഇരമ്പങ്ങൾ കൊണ്ട് തീർത്തൊരു നോവൽ ലോകസാഹിത്യത്തിലുണ്ട്. പെഡ്രോ പരാമോ, എഴുതിയത് ഹുവാൻ റൂൾഫോ, ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ.
1: ആദ്യമധ്യാന്ത പൊരുത്തമുള്ള നോവൽ സങ്കല്പത്തെ പൊളിച്ചെഴുതുന്നവയാണ് ലാറ്റിൻ അമേരിക്കൻ നോവലുകൾ. പരുത്ത ജീവിതത്തിന്റെ പച്ചപ്പുകളെ കവരുന്ന കൃതികൾ, സ്ഥലകാല ഐക്യത്തിന്റെ കണ്ണികൾ മുറിക്കുന്ന കൃതികൾ.
0: ഹ്യൂവാൻ റൂൾഫോ എഴുത്തിലും ജീവിതത്തിലും വ്യത്യസ്തത പുലർത്തിയ എഴുത്തുകാരനാണ്. കൃതികളുടെ എണ്ണം തന്നെ ചുരുക്കം, ആറ്റിക്കുറുക്കിയ രചനകൾ.
1: വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോൾ തന്നെ 20-ാം വയസ്സിൽ മനസ്സിൽ കടന്നുകൂടിയതാണ് പെഡ്രോ പരാമോയുടെ കഥാതന്തു. ആ നോവൽ രചിക്കുന്നതിനായി മെക്സിക്കോയുടെ നാട്ടിൻപുറങ്ങളിലൂടെ അലഞ്ഞു നടന്നു. നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു റൂൾഫോ.
0: 1917 മെയ് 16 മെക്സിക്കോയിൽ ജനിച്ച് 69-ാം വയസ്സിൽ 1986 ജനുവരി 7 വരെയുള്ള ജീവിതകാലത്തിനിടയിൽ രചിച്ചതോ ആകെ 2 പുസ്തകങ്ങൾ. അതിൽ ഒരു ചെറിയ നോവലിന്റെ പേരിലാണ് അദ്ദേഹം ലോകസാഹിത്യത്തിൽ ഇടം നേടിയത്.
1: മരണത്തിന്റെ നിരന്തരമായ സാന്നിധ്യം അറിയിക്കുന്ന നോവലാണ് പെഡ്രോ പരാമോ. ബാല്യ അനുഭവങ്ങളുമായി കൂടിക്കുഴഞ്ഞ് നിരനിരയായി അവ വന്നു ഭവിക്കുന്നു.
0: 1955 പെഡ്രോ പരാമോ പുറത്തുവരുന്നത്. സ്പാനിഷ് ഭാഷയിൽ എഴുതിയ 150 പുറമുള്ള കൃതി. 1979 മലയാളത്തിലേക്ക് വിലാസിനി ആ കൃതി തർജ്ജമ ചെയ്യുന്നത്.
1: 1953 ബേണിംഗ് ഫ്ലെയിംസ് എന്ന പേരിൽ ഒരു ചെറുകഥാ സമാഹാരവും റൂൾഫോ പുറത്തിറക്കിയിട്ടുണ്ട്. തിരക്കഥാകൃത്ത് കൂടിയാണ് റൂൾഫോ.
0: പെഡ്രോ പരാമോ പുറത്തിറങ്ങിയ ആദ്യ 4 വർഷങ്ങളിൽ ആകെ ചെലവായത് 2000 കോപ്പിയാണ്. 30-ലേറെ ഭാഷകളിൽ തർജ്ജമ ചെയ്യുന്നതിനു മുൻപ് തന്നെ അമേരിക്കയിൽ മാത്രം 10 ലക്ഷം കോപ്പികളാണ് ഈ നോവൽ വിറ്റൊഴിഞ്ഞത്. ഫോണ്ടോ ഡി കൾച്ചറാണ് പ്രസാധകർ.
1: മാജിക്കൽ റിയലിസത്തിന്റെ ഉദാത്ത മാതൃകയാണ് പെഡ്രോ പരാമോ. കളിക്കും കാര്യത്തിനുമിടയിൽ ഒരു തലം സൂക്ഷിക്കുന്ന കൃതി. മരണത്തിനും ജീവിതത്തിനുമിടയിൽ ചാഞ്ചാടി നിൽക്കുന്നൊരു നോവൽ. ലൂയി ബോർഹസിന്റെ കൃതികൾക്കൊപ്പം വയ്ക്കാം ഹുവാൻ റൂൾഫിനെയും. കാൽ നൂറ്റാണ്ടുകളായി റൂൾഫോ എഴുതിയ തിരക്കഥകളുണ്ട്. എന്തുകൊണ്ട് നോവൽ എഴുതുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഏതെങ്കിലും ഒരു സാങ്കല്പിക കൃതിയുടെ പേര് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും.
0: അതെ, കൃതികളിൽ സ്വീകരിക്കുന്ന ഒരു ശില്പഘടനയും ഇതാണ്. സങ്കല്പമേത് യാഥാർത്ഥ്യമേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധമുള്ള കൂട്ടിച്ചേർക്കൽ. ചിലപ്പോൾ പെഡ്രോ പരാമോ വായിക്കുമ്പോൾ സാധാരണക്കാരായ വായനക്കാർക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. അത്ര സങ്കീർണമാണ് അതിന്റെ രചന.
1: മരണവും ജീവിതവും അങ്ങനെ കൈകോർത്ത് കെട്ടുപിടഞ്ഞ് മരിച്ചവർ ആരാ, ജീവിച്ചവർ ആരാ എന്ന സന്ദേഹമുണർത്തി വായനക്കാരെ വിഹ്വലരാക്കുന്നു.
0: ഇത്തരം നൈരന്തര ക്രിയകളല്ലാത്ത കാലസങ്കല്പം തെറ്റിക്കുന്ന നോവൽ ശില്പം എന്തുകൊണ്ടാണ് നോവലിസ്റ്റ് സ്വീകരിക്കുന്നത്? നേരെ ചൊവ്വേ അതെഴുതിക്കൂടെ എന്ന ചോദ്യത്തിന് റൂൾഫോയുടെ മറുപടി ഇതാണ്.
2: ഞാൻ ആദ്യം എഴുതിയ നോവൽ കാലക്രമം പാലിച്ചിരുന്നു. എന്നാൽ വാസ്തവിക ജീവിതം കാലാനുക്രമമല്ലല്ലോ. യാതൊന്നും സംഭവിക്കാതെ വർഷങ്ങൾ തന്നെ കഴിഞ്ഞുപോയെന്ന് വരാം. പിന്നീട് ചിലപ്പോൾ ഒറ്റ നിമിഷത്തിൽ അസംഖ്യം കാര്യങ്ങൾ സംഭവിച്ചെന്നും വരാം. ലോകത്തിലെ ഒറ്റ വ്യക്തിയുടെ കാര്യത്തിലും ക്രമമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാറില്ല. എന്റെ പെഡ്രോ പരാമോ എന്ന നോവലിൽ സംഭവങ്ങൾക്കിടയിൽ കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും നീണ്ട വിടവുകളോടുകൂടിയ ഒരു ചരിത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.
0: പഴയ നോവലുകളിൽ ആ വിടവുകൾ നികത്താൻ എഴുത്തുകാർ അഭിപ്രായം നിരത്തി നൈരന്തര്യം വരുത്തുമായിരുന്നു. ആ രീതിയെ പാടെ നിരാകരിക്കുകയാണ് റൂൾഫോ. നോവൽ ആരംഭിക്കുകയാണ്.
3: എന്റെ അച്ഛൻ ഏതോ ഒരു പെഡ്രോ പരാമോ അവിടെ താമസമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചത്, കൊമാലിയിലേക്ക്. അമ്മയാണ് ആ വിവരം പറഞ്ഞത്. അച്ഛനെ ചെന്ന് കണ്ടുകൊള്ളാമെന്ന് വാക്കുകൊടുത്തതാണ്. അമ്മ മരിച്ച ശേഷം ഞാൻ ആ വാക്കു പാലിക്കുന്നു, കൊമാലിയിലേക്ക് തിരിക്കുന്നു. പിന്നൊരു കാര്യം അമ്മ പറഞ്ഞിരുന്നു, നമുക്ക് അവകാശപ്പെട്ടതല്ലാതെ മറ്റു യാതൊന്നും അദ്ദേഹത്തോട് ചോദിക്കരുത്. എന്റെ കേസയിൽ അമ്മയുടെ പടമുണ്ടായിരുന്നു. അതെന്റെ ഹൃദയം ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മയും വീർക്കുകയായിരുന്നു. പഴയ വക്കുപൊടിഞ്ഞ പടത്തിൽ കിടന്ന് അടുക്കളയിൽ നിന്നാണത് കണ്ടെടുത്തത്. പച്ചമരുന്ന് നിറച്ചൊരു പെട്ടിയിൽ നിന്ന് അമ്മയ്ക്ക് പടമെടുക്കുന്നത് വിരോധമായിരുന്നു. ആഭിചാരത്തിനുള്ള ഏർപ്പാടാണ് അതെന്ന് അവർ കരുതി. ഒരുപക്ഷെ അവരുടെ ധാരണ ശരിയാവാം. കാരണം പടം നിറയെ തുളകളായിരുന്നു. സൂചി കൊണ്ട് കുത്തിയതുപോലെ ഹൃദയത്തിന്റെ സമീപത്ത് വിരല് കടത്താവുന്നത്ര വലിയൊരു തുളയുണ്ടായിരുന്നു.

0: കഥാഗാത്രം അലൗകിക പ്രതീതിയുള്ളൊരു ലോകത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകൾ കൽപ്പനകളിൽ നോവലിസ്റ്റ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു.
1: എന്താണിതൊക്കെ? ഞാൻ ചോദിച്ചു. നാടുവിട്ടുപോയവരുടെ അവശേഷിപ്പുകൾ. തിരിച്ചെടുക്കാൻ ആരും വന്നില്ല. നിനക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ള മുറി പിറകിലാണ്. നീ അവളുടെ മകനല്ലേ? ആരുടെ? ഡൊളോറീതാസിന്റെ. അതെ. പക്ഷെ അതെങ്ങനെ മനസ്സിലായി? അവൾ എന്നോട് പറഞ്ഞിരുന്നു നീ വരുമെന്ന്. ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ആര്? എന്റെ അമ്മയോ? അതെ. അതിന്റെ പൊരുൾ എനിക്ക് പിടികിട്ടിയില്ല. അവർ വിശദീകരിച്ചുമില്ല.
0: യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള കുതിപ്പ്, വിചിത്ര ലോകത്തിലേക്കുള്ള യാത്ര പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ പ്രകടമാകുന്നു.
1: ഡോണ്യ യദുവിഹേസ് എവിടെയാണ് താമസിക്കുന്നത്? അവൾ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ശബ്ദം ജീവനുള്ള ഒരുവളുടെ ശബ്ദമായിരുന്നുവെന്ന് തീർച്ച. അവൾക്ക് വായിൽ പല്ലുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ചലിക്കുന്ന നാക്കുണ്ടായിരുന്നു. ഭൂമിയിലെ മറ്റെല്ലാവരുടെയും കണ്ണുകൾ പോലെ രണ്ട് കണ്ണുകളും.
0: ആ യാത്രയിൽ കഥാനായകൻ വിചാരിക്കുന്നു, അമ്മയ്ക്കും തെറ്റുപറ്റി. തനിക്ക് ശരിയായ വഴി പറഞ്ഞു തരാതിരുന്നത് എന്തുകൊണ്ട്? ചത്തൊരു ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പില്ലാത്തൊരാളെ തിരയാൻ തന്നെ പറഞ്ഞയച്ചതാണോ?
1: എന്തിനാ കൊമാലിയിലേക്ക് പോണത്? അയാളുടെ ചോദ്യം കാതിൽ വീണു. അച്ഛനെ കാണാൻ കുതിച്ചു നടക്കുന്ന കഴുതകളുടെ താളം തെറ്റാത്ത കുളമ്പടി ശ്രദ്ധിച്ചുകൊണ്ട് കുന്നിറങ്ങുകയായിരുന്നു ഞങ്ങൾ. ആഗസ്റ്റിലെ ചൂടിൽ തളർന്ന് കണ്ണു പാതി അടച്ച് ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് നടന്നിരുന്നത്. നിങ്ങൾക്കവിടെ നല്ലൊരു സൽക്കാരം കിട്ടും, അയാൾ പറഞ്ഞു. ആരെയെങ്കിലും ഒന്ന് കാണുന്നത് അവിടെയുള്ളവർക്ക് സന്തോഷമായിരിക്കും. ആരെങ്കിലും അവിടെ ചെന്നിട്ട് കൊല്ലം കുറേ ആയിട്ടുണ്ട്.
0: അതെ, കൊമാല പെഡ്രോ പരാമോവിലെ സാങ്കൽപ്പിക നഗരമായിരുന്നു അത്. മനസ്സിൽ കഥാപാത്രങ്ങളെയും കഥ തന്നെയും ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു റൂൾഫോ.
1: രാത്രി വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത്. ചീവീട് കരയുന്നത് പോലെ മഴയുടെ ശബ്ദവും. നീ എന്തേ പ്രാർത്ഥിക്കാൻ വരാത്തത്? നിന്റെ മുത്തച്ഛനു വേണ്ടി നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? കൈകളിൽ മെഴുകുതിരിയുമായി അമ്മ വാതിലിന്റെ നിഴലിൽ നിൽക്കുന്നു. അവരുടെ നിഴൽ തട്ടിൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. നീണ്ടു പരന്ന ആ നിഴലിനെ തട്ടിന്റെ കഴുക്കോലുകൾ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് സുഖമില്ല. അമ്മ പോയി മെഴുകുതിരി കെടുത്തി വാതിലടച്ചു. അവർ പോയപ്പോൾ തേങ്ങലുകൾ കേട്ടു. മഴയുടെ തേങ്ങലുമായി ഇടകലർന്ന് പള്ളിയിലെ നാഴികമണി അടിച്ചു. ഒന്നിന് പിറകെ ഒന്നായിട്ട് കാലം എങ്ങനെയോ ചുളുങ്ങി ചുരുങ്ങിയ മട്ടിൽ.
0: യഥാർത്ഥ തലത്തിലല്ല സംഭവങ്ങൾ നടക്കുന്നതെന്ന് വ്യക്തം. പൂർവകാലത്തെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള രചനാരീതിയാണിത്.
1: അതവളുടെ കല്യാണരാത്രിയായിരുന്നു. എന്നാലും പെഡ്രോ പരാമോവിന്റെ കൂടെ കിടക്കാൻ വയ്യെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, അവൾ ശഠിച്ചു. എനിക്ക് പകരം നീ പോ, അയാൾ കണ്ടുപിടിക്കില്ല. എനിക്ക് അവളെക്കാൾ ചെറുപ്പമായിരുന്നു. ഞാൻ അവളുടെ അത്ര കറുത്തിട്ടുമില്ല. എങ്കിലും അയാൾക്ക് ഇരുട്ടത്ത് വ്യത്യാസം കണ്ടുപിടിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. എന്നെക്കൊണ്ടാവില്ല ചേച്ചി, നീ തന്നെ അയാളുടെ കൂടെ പോയി കിടന്നേ പറ്റൂ. എനിക്ക് ഒരൊറ്റ സഹായം ചെയ്തു തരൂ, പകരം എന്തു വേണമെങ്കിലും ചെയ്യാം. അക്കാലത്ത് നിന്റെ അമ്മയ്ക്ക് എന്തു സൗന്ദര്യമുള്ള കണ്ണുകളായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സൗന്ദര്യമുണ്ടായിരുന്നെങ്കിൽ അതാ കണ്ണിനായിരുന്നു. ഞാൻ പോവുകയും ചെയ്തു. ഇരുട്ട് എന്നെ തുണച്ചു. നിന്റെ അമ്മയ്ക്കറിയാതിരുന്ന വേറൊന്നും എന്നെ സഹായിച്ചു. എനിക്ക് പെഡ്രോ പരാമോവിനെ ഇഷ്ടമായിരുന്നു.
0: അതായിരുന്നു ഈ നോവലിന്റെ പ്രത്യേകത. മാർക്കേസിന്റെ മനസ്സിളക്കിയ നോവലാണ് ഹ്യുവാൻ റൂൾഫോയുടെ പെഡ്രോ പരാമോ. മാർക്കേസ് ഒരിക്കൽ എഴുതി,
2: സർഗാത്മകമായ ഒരു അശാന്തതയുമായി നടക്കുന്ന അവസരത്തിലാണ് എന്റെ സുഹൃത്ത് അൽവാരോ മുദീസ് ഒരു കെട്ട് പുസ്തകങ്ങളും പേരി വന്ന് എന്നോട് പറഞ്ഞത്, ഈ പുസ്തകങ്ങൾ വായിക്ക്, വായിച്ചു പഠിക്ക്. അതിൽ പ്രധാനമായും എടുത്തു തന്ന പുസ്തകം പെഡ്രോ പരാമോ ആയിരുന്നു. ആ രാത്രി പുസ്തകം രണ്ടു പ്രാവശ്യം വായിച്ചു തീരുന്നതുവരെ എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ബോഗോട്ടയിൽ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഒരു വൃത്തികെട്ട ലോഡ്ജിൽ വെച്ച് കാഫ്കയുടെ മെറ്റമോർഫോസിസ് വായിച്ച ശേഷം, ആ ഗംഭീര രാത്രിക്ക് ശേഷം, 10 വർഷം കഴിഞ്ഞ് അതുപോലെ മാനസികക്ഷോഭം അനുഭവിച്ച രാത്രി ഉണ്ടായിട്ടില്ല. അക്കാലത്ത് ഞാൻ റൂൾഫോവിൻ്റെ കൃതികൾ വായിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നത് പോലും കേട്ടിരുന്നില്ല.
0: പിന്നെ എങ്ങനെ ഹ്യുവാൻ റൂൾഫോ ഉത്കൃഷ്ട വായനയുടെ നിതാന്ത ജാഗ്രതയായി മാറി? മാർക്കേസ് മഹത്തായ കൃതി എഴുതുന്നതിന് മുൻപ് നടന്ന സംഭവമാണ്.
3: ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിൽ പരീക്ഷണങ്ങൾ ഏറെ നടത്തിയവർ അവരായിരുന്നു, മാർക്കേസും ഹുവാന്തേസും. എന്നാൽ രൂപപരമായി പരീക്ഷണങ്ങൾ നടത്തിയ രണ്ടുപേർ വേറെയുമുണ്ട്, യോസയും കോർത്തസാറും. അവർ നോവൽ സങ്കല്പത്തിന്റെ അലകും പിടിയും തന്നെ അങ്ങ് മാറ്റി.
0: അതേ ജനസിൽപ്പെട്ട എഴുത്തുകാരനാണ് ഹ്യുവാൻ റൂൾഫോ.
1: പ്രധാന തെരുവുകളും റോഡും സന്ധിക്കുന്ന കവലയിൽ ഒരു കുതിര പാഞ്ഞുപോയി. ആരും അതിനെ കണ്ടില്ല. എങ്കിലും നഗരപ്രാന്തങ്ങളിൽ കാത്തുനിന്നിരുന്ന ഒരു സ്ത്രീ അതിനെ കണ്ടതായി പറഞ്ഞു. മൂക്കുകുത്തി വീഴാൻ പോകുന്നതുപോലെ ഒരു പോക്ക്, പെട്രോ പരാമോയുടെ വെള്ളപ്പുള്ളികളുള്ള തവിട്ടുകുതിരയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് തലകുത്തി വീഴാൻ പോവുകയാണ് എന്നവർക്ക് തോന്നി. പിന്നെ അത് നീണ്ടു നിവർന്ന് കഴുത്തൊടിച്ച് പിന്നോക്കം നോക്കിക്കൊണ്ട് പാഞ്ഞു, വഴിയിൽ എന്തോ കണ്ടു പേടിച്ച് രക്ഷപ്പെടാൻ ഓടുന്ന പോലെ.
0: ഭീതിയാണ് കഥാന്തരീക്ഷത്തിലെങ്ങും. മൃത്യുവിന്റെ കാലൊച്ചകൾ കൊണ്ട് മുഖരിതമാണ് നോവൽ. മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് ജീവിതത്തെ കാണുകയും മരണത്തിലേക്ക് അലിഞ്ഞു പോവുകയുമാണ്. സന്ദർഭങ്ങളെല്ലാം നിഗൂഢമാണ് മൃത്യുബോധമുണർത്തുന്നത്.
1: ഞാൻ ഉറങ്ങി, കൂടെ കൂടെ ഞെട്ടി ഉണർന്നു. ഉണർന്നു കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആ വിളിച്ചുകൂവൽ കേട്ടത്. കടിച്ചമർത്താനായവൻ വിളിച്ചു പറയുന്നത് പോലെ, ജീവിതം പോയി തുലയട്ടെ.
0: ജീവിതത്തിന് തീരെ പ്രസക്തിയില്ലാത്ത രാജ്യമാണ് കൊമാല. അവിടെ മരണങ്ങൾ മാത്രമേയുള്ളൂ. മരിച്ചവർ, പാതി ജീവിക്കുന്നവരും മരിച്ചവരാണ്. ജീവനുള്ള ഒരാൾ കടന്നു ചെന്ന് മരണത്തിന്റെ മറുപുറം സങ്കൽപ്പിക്കുകയാണ്. സൂക്ഷ്മാർത്ഥങ്ങൾ ഏറെയുള്ളൊരു നോവലാണിത്. നോവലിന്റെ രണ്ടാം പകുതിയിൽ കുറിക്കുന്നു.
1: ഒരു കൂക്കിവിളി സൃഷ്ടിച്ച നിശബ്ദതയുടെ ആഴം അളക്കുക അസാധ്യമായിരുന്നു. ഭൂമിയിൽ നിന്ന് വായു ആകെ നീക്കം ചെയ്തതുപോലെ യാതൊരു ഒച്ചയുമില്ല. എന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെയോ ഹൃദയമിടിപ്പിന്റെയോ ഒച്ച പോലും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം കടന്നുപോയപ്പോൾ എനിക്ക് ഒട്ടൊരു ശാന്തത കൈവന്നു തുടങ്ങിയപ്പോൾ നിലവിളി വീണ്ടും ഉയർന്നു, നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നെ തൂക്കിലിട്ടോളൂ, ഞാനൊന്ന് കാലിട്ടടിച്ചോട്ടെ.
0: നിശബ്ദവും നിശൂന്യവുമായ അന്തരീക്ഷം. നിശബ്ദത ഭീതിപ്പെടുത്തുന്നതായിത്തീരുന്നു. എല്ലാം തണുത്തുറഞ്ഞുപോയിരിക്കുന്ന അവസ്ഥയിൽ ഒന്നു ചലിക്കാനുള്ള മോഹമാണ് പ്രകടിപ്പിക്കുന്നത്. സ്വയം ജീവനുണ്ടെന്ന് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് കാലുകൾ ചലിപ്പിക്കാനുള്ള അനുമതി ആരായുന്നത്.
3: ദാർശനിക മാനങ്ങൾ ഉള്ളിലൊതുക്കിയ ഒരു നോവൽ കൂടിയാണ് പെഡ്രോ പരാമോ. ജീവിതാസക്തിയും മരണവും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളായി ഈ കൃതിയിൽ കറങ്ങുന്നു. അവ പരസ്പര പൂരകങ്ങളായി അനുഭവിപ്പിക്കുകയാണ് നോവലിസ്റ്റ്. ഒറ്റത്തലമുള്ള സ്വച്ഛന്ദ സുന്ദരമായി കഥ പറഞ്ഞു പോകാവുന്ന ഒരു നോവലല്ല പെഡ്രോ പരാമോ.
1: കുട്ടിക്കാലത്ത് എന്നെ നോക്കാറുള്ള ഒരു ദാമിയാനയെക്കുറിച്ച് അമ്മ പറയാറുണ്ട്, നിങ്ങളാണോ അത്? അതെ, ഞാനാണ്. നീ കണ്ണുമിഴിച്ച കാലം മുതൽ നിന്നെ എനിക്കറിയാം. ഞാൻ കൂടെ വരാം. ഈ നിലവിളിയുടെ നടുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. ബഹളം കേട്ടില്ലേ? ആരോ കൊല ചെയ്യുന്നത് പോലെ. ഒരുപക്ഷെ ഇതിനുള്ളിൽ കൂടി പോയ ഏതോ മാറ്റൊലിയാകാം നീ കേട്ടത്. തൊറീബിയെ ഈ മുറിയിലാണ് തൂക്കിലിട്ടത്. എന്നിട്ടവര് മുറിയടച്ചു.

0: അടച്ചുപൂട്ടി. അവന്റെ ശരീരം ഉണങ്ങാൻ വിട്ടു. അവൻ ഒരിക്കലും ശാന്തി കിട്ടാതിരിക്കാൻ വേണ്ടി. ഈ വാതിലിന് താക്കോലില്ലല്ലോ, പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി?
1: ഭീതിജനകമാണ് ഈ നോവലിന്റെ ഓരോ ഭാഗവും. യാഥാർത്ഥ്യങ്ങളെ അലിയിച്ചു കളയുന്ന രചനാതന്ത്രം, യുക്തിയെ നിരാകരിച്ചുകൊണ്ട് വൈകാരിക തലത്തിൽ തിരയിളക്കം സൃഷ്ടിക്കുന്ന കൃതി, ജീവിതത്തിന്റെ അളവുകോലുകൾ മരണത്തിന്റെ മാറിൽ വിലപ്പോകാത്തതായി മാറുന്നു.
0: അയാൾ ചാട്ടയുടെ പിടികൊണ്ട് പെഡ്രോ പരാമോവിന്റെ വാതിൽക്കൽ മുട്ടി. രണ്ടാഴ്ച മുമ്പ് ആദ്യമായിട്ട് ഇങ്ങനെ മുട്ടിയത് ഓർത്തുപോയി. ആദ്യ പ്രാവശ്യം ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അവിടെ ആരുമില്ലെന്നു വരെ നിശ്ചയിച്ചു. തിരിഞ്ഞു പോകാൻ ഭാവിച്ചപ്പോഴേക്കും പെഡ്രോ പരാമോവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. സമപ്രായക്കാരനെ പോലെ പെഡ്രോ പരാമോവ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: പെഡ്രോ പരാമോ മകനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ആരും സ്വൈര്യം കെടുത്താൻ വരികയില്ലെന്ന ഉറപ്പോടെ നായകനോ, ഇതാണ് അവസരം എന്ന മട്ടിൽ, തന്റെ ഊഴം വന്നിരിക്കുന്നു എന്ന ബോധ്യത്തിൽ.
0: കാര്യങ്ങളെല്ലാം മോശമായിരിക്കുന്നു. ഒരു ചുക്കും ബാക്കിയില്ല. ഒടുവിലത്തെ കന്നിനെയും വിറ്റു. കടബാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വിസ്തരിച്ചു പറയാൻ വേണ്ടി അയാൾ കീശയിൽ നിന്ന് കടലാസുകൾ പുറത്തെടുത്തു. മേടിച്ചത് മടക്കി കൊടുക്കാൻ നിർവാഹമില്ല.
1: അങ്ങനെ കടം കയറി ആത്മഹത്യ ചെയ്തതാണ് പെഡ്രോ പരാമോ. മരിച്ചവരുടെ ലോകത്തിരുന്നാണ് അയാൾ കഥ പറയുന്നത്. ഒരു വേള യഥാർത്ഥമോ എന്ന് തോന്നും വിധമുള്ള ആഖ്യാനം, ഇടയ്ക്കിടയ്ക്ക് അന്തരീക്ഷത്തെപ്പറ്റിയുള്ള സൂചനയും.
0: ഗ്രാമം നിറയെ മാറ്റൊലികളാണ്. അവ ചുമരിലെ പഴുതുകളിലോ കല്ലുകൾക്കിടയിലോ പെട്ടുപോയതാവാം. തെരുവിലൂടെ നടക്കുമ്പോൾ മറ്റു കാലൊച്ച കേൾക്കാം. വസ്ത്രങ്ങൾ ഉലയുന്ന ശബ്ദവും പൊട്ടിച്ചിരിയും തേയ്മാനം വന്ന ശബ്ദങ്ങൾ. ഏതെങ്കിലും ഒരു കാലത്ത് ഈ ശബ്ദങ്ങളെല്ലാം മരിച്ചുപോയതായിരിക്കാം.
1: ഏറ്റവും അസഹ്യമായിട്ടുള്ളത് ആളുകളുടെ സംസാരമാണ്. കുമാലയിൽ നിറയെ മാറ്റൊലികളാണ്. ഇപ്പോൾ അവയൊക്കെ പേടിപ്പെടുത്തുന്നില്ല. കൽപ്പനകൾ കൊണ്ട് സമർത്ഥമാണ് നോവൽ. ഭാവന കൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും യാഥാർത്ഥ്യത്തെ മറികടക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ നോവലുകളിൽ പ്രകടമാകുന്ന മാജിക്കൽ റിയലിസം, അതിന്റെ പാരമ്യതയിൽ വിളയാടുന്ന നോവലാണ് പെഡ്രോ പരാമോ.
0: ഞാൻ മടങ്ങിപ്പോയാലോ എന്നാലോചിച്ചു. ഇങ്ങോട്ട് കടന്നു വന്ന ചുരം മുകളിലുണ്ടെന്ന് എനിക്കറിയാം. മലയുടെ കാളിമയിലെ മുറിവ് പോലെ ചുരം. അപ്പോൾ ആരോ എന്റെ തോളത്ത് തട്ടി. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ എന്റെ അച്ഛനെ അന്വേഷിച്ചു വന്നതാ.
1: വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് നോവലിന്റെ ഓരോ മുഹൂർത്തങ്ങളും ചെന്നെത്തുന്നത്. വായനക്കാരുടെ ബോധമണ്ഡലത്തെ കലക്കിമറിക്കുന്ന രചനാരീതി, കാഫ്കയുടെ നോവലുകളിൽ കാണുന്ന ദുരൂഹ സമസ്യ ഹുവാൻ റൂൾഫിന്റെ നോവലിലും കാണാം.
0: ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തു കടക്കുക? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും ഒരുപാട് വഴികളുണ്ട്. മേൽപ്പുരയിലെ ഓടുകൾക്കിടയിലെ പഴുതിലൂടെ അവർ ചൂണ്ടിക്കാട്ടി. എത്ര കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? എന്നും ഇവിടെയായിരുന്നു. ഞങ്ങൾ ജനിച്ചതേ ഇവിടെയാണ്. ഞാൻ ഒരിക്കലും പുറത്തിറങ്ങാറില്ല. എന്നും ഇവിടെ തന്നെ.
1: പ്രകൃതിയും ഈ നോവലിൽ സജീവ സാന്നിധ്യമാണ്. കിളികളും ഒന്നുമില്ലായ്മയിലും അവയുടെ സ്വപ്ന സഞ്ചാരമുണ്ട്.
0: മേൽപ്പുരയുടെ വിടവിലൂടെ കരിങ്കുയിൽ പറ്റങ്ങളെ കാണാമായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് ഇരുട്ടു വ്യാപിക്കുന്നതിനു മുൻപ് അവ കൂടുകളിലേക്ക് പറന്നുപോകും. പകലിനെ കൊണ്ടുപോകാൻ വരുന്ന കാറ്റ് ചിന്നിച്ചിതറിച്ച മേഘശകലങ്ങളെയും കാണാം. എല്ലാം കാണാമായിരുന്നു. അന്തിനക്ഷത്രം ഉദിക്കുന്നതും പിന്നെ ചന്ദ്രനെയും.
1: നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പുരോഹിതൻ മകന്റെ ജന്മരഹസ്യം പുറത്താക്കുന്നൊരു ഭാഗമുണ്ട്.
0: അദ്ദേഹം വിചാരിച്ചു, എല്ലാം ആരംഭിച്ചത് പെഡ്രോ പരാമോ വളർന്നു വലുതായ ശേഷം ഓരോന്ന് കയ്യേറാൻ തുടങ്ങിയപ്പോഴാണ്. അവന്റെ അധികാരശക്തി പാഴ്ചെടി പോലെ തഴച്ചു വളർന്നു. ആ ശക്തി അവന് കിട്ടിയത് എന്റെ പക്കൽ നിന്നായിരുന്നു, അച്ഛൻ പറഞ്ഞു.
1: സംഭാഷണ പ്രധാനമാണ് നോവൽ. പ്രത്യേകം പ്രത്യേകം അധ്യായ വിഭജനങ്ങളുള്ള നോവലല്ലിത്. ഓരോ ഖണ്ഡങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എവിടെ നിന്നും വായിക്കാം. നൈരന്തര്യ പ്രവാഹമില്ല, മറിച്ച് ആ ഒരൊഴുക്കിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള രചനയാണ് ഈ കൃതിയിൽ. യഥാർത്ഥ തലത്തിലേക്ക് നോവൽ കടക്കുകയാണ്. കൊമാലയിൽ വച്ചാണോ അതിനു മുമ്പാണോ എന്ന് വ്യക്തമാകാത്ത വിധമാണ് ആഖ്യാനം.
0: എല്ലാം നോക്കിക്കൊണ്ട് തന്റെ തോൽക്കസേരയിൽ ഇരിക്കുകയായിരുന്നു പെഡ്രോ പരാമോ. ഇടത് കൈ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അത് ജീവനറ്റ് കാൽമുട്ടിന്മേൽ വീഴുന്നതറിഞ്ഞു. പക്ഷേ അയാളത് ശ്രദ്ധിച്ചില്ല. ഓരോ ദിവസവും തന്റെ ഓരോ ഭാഗം മരിച്ചു പോകുന്ന കാഴ്ച.
1: നോവലിന്റെ അന്ത്യം പെഡ്രോ പരാമയുടെ ദുരന്തമാണ്. നോവൽ അവസാനിക്കുകയാണ്.
0: അയാൾ ദാമിയാനയുടെ ശരീരത്തിൽ ചാഞ്ഞു നടക്കാൻ ശ്രമിച്ചു. ഏതാനും ചുവട് നടന്നതേയുള്ളൂ, കുഴഞ്ഞു വീണു. ഉള്ളിൽ എന്തിനോ വേണ്ടി യാചിച്ചു, പക്ഷേ ഒരു വാക്കും ഉരിയാടിയില്ല. അയാൾ നിലത്തു പതിച്ചു, പിന്നെ ഇടിഞ്ഞു വീഴുന്ന കൽക്കൂമ്പാരം പോലെ തകർന്നടിഞ്ഞു.
1: സ്വപ്ന യാഥാർത്ഥ്യങ്ങളുടെ സീമകൾ വിട്ട് സമതലത്തിലൂടെയാണ് നോവലിന്റെ അന്ത്യം. കഥാപുരുഷൻ കൊമാലയിലെ അധിപൻ പെഡ്രോ പരാമോ ഒരു സാധാരണ മനുഷ്യനായി തീരുകയാണ്.
2: നോവലിന്റെ ആഖ്യാന ചാരുതയാണ് ഹുവാൻ റൂൾഫോയുടെ രചനയെ മഹത്തരമാക്കുന്നത്. പുതിയ കാലത്തിന്റെ ശിരോരേഖയിൽ പിറന്ന നോവൽ ഭാഷയിലും ആവിഷ്കാരത്തിലും വ്യത്യസ്തമായ അനുഭവ ലോകമാണ് തുറക്കുന്നത്.
1: ഉറക്കം കെടുത്തുന്ന ഒരു നോവൽ കൂടി കാലത്തെ മറികടക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു ചെറു നോവൽ അടരുകൾ അടർത്തിയെടുക്കാനാവാത്ത വിധം ഒറ്റപ്പെട്ടതായി തീർന്നിരിക്കുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഹുവാൻ റൂൾഫോയുടെ നോവൽ പെട്രോ പരാമോ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് കുരിപ്പുഴ സജീവ്. ശബ്ദസാന്നിധ്യം മനീഷ് എം പി. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം സുമാകുമാരി എ. ഒ.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: ആയിരം വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻസ് അപ്ലൈ.

0: ഇങ്ങനെ അടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് വീഴുന്നൊരു അവിടെ നമ്മൾ അതിന് ടിക്കിട്ട്.
1: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴി.

ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണി. ഇതിൽ കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ. ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം കേൾക്കാം ഇന്ന് വൈകുന്നേരം 6:50 വയലും കിസാൻ വാണിയിൽ.

0: രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷിന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
2: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട. ആ
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.
3: ഇന്ന് വൈകുന്നേരം 5:45 ഉണ്ണിമേനോൻ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ഇന്ന് വൈകുന്നേരം 5:45.

ആകാശവാണി സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ചിന്നവർ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ചിത്രയും മലേഷ്യ വാസുദേവനും പാടിയ ഗാനം കേൾക്കാം.

ഇനി ഏക് തുജേ കെ ലിയേ, ഈ ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി രചിച്ച് ലക്ഷ്മികാന്ത് പ്യാരിലാൽ സംഗീതം പകർന്ന് ലതാ മങ്കേഷ്കറും എസ് പി ബാലസുബ്രഹ്മണ്യവും പാടിയ ഗാനം.

മഴവില്ലിൽ അടുത്തതായി ഗൃഹപ്രവേശ് എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഗുൾസാർ രചിച്ച് കനു റോയ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ചക്രവ്യൂഹം എന്ന കന്നഡ ചിത്രത്തിനു വേണ്ടി ശങ്കർ ഗണേഷിന്റെ സംഗീതത്തിൽ പി സുശീലയും എസ് ജാനകിയും പാടിയ ഗാനത്തെ തുടർന്ന് ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയും പാടിയ ഒരു ഗാനം ഗൂഞ്ച് ഉത്തി സേന എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ്. അധ്യാപക ഹേ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു. ഛാത്ര ഹേ റിജോ ഓർ റിമ.
2: നമസ്തേ ജി.
3: നമസ്തേ. പിച്ചലേ ക്ലാസ് മേ ഹംനെ ഏ കഹാനി പഠി ഹെ ഉസ്മേ സേ ഏക ഗ്രഹകാര്യ ഭീ ദിയാ ഥാ തയ്യാർ കിയാ ഹേ തോ പട് സുനാവോ റിമാ.
2: ജി തയ്യാർ കിയാ ഹേ കേശവ് ഓർ ഗുല്ലു കി മാം കേ ബീച് കാ വാതാലാ.
3: പ്രസംഗ ക്യാ ഥാ റിജോ?
4: കോയി ലഡ്ക സമയ പർ ന പഹുഞ്ചനെ പർ കേശവ് ഉസ്കേ ഘർ ജാതാ ഹേ ഉസ്കോ ബുലാ ലാനേ കോ. ഉസ് സമയ കേശവ് ഓർ ലഡ്കെ കി മാം കേ ബീച് കി ബാത്ചീത്.
3: ടീക് ഹേ, ദോനോ മിൽക്കർ കേശവ് ഓർ ഗുല്ലു കി മാം കേ ബീച് കാ വോ വാർത്താലാപ് റിജോ ഓർ റിമാ ദോനോ മിൽക്കർ സുനാവോ.
4: ഹാൻ ജി. പ്രസംഗ. കേശവ് ഗുല്ലു കേ ഘർ കാ കോൾ ബൽ ബചാതാ ഹേ. ഗുല്ലു കി മാം ബാഹർ ആതി ഹേ.
2: കോൺ ഹോ തും?
4: മേം കേശവ്, ഗുല്ലു കാ ദോസ്ത്.
2: ഗുല്ലു കാ ദോസ്ത്? ക്യോം ആയേ?
4: ഗുല്ലു കോ ബുലാനേ.
2: ഗുല്ലു കോ ബുലാനേ ക്യോം?
4: ക്രിക്കറ്റ് ഖേൽനെ.
2: നഹി നഹി, വോ ഖേൽനെ നഹി ആയേഗാ, ഉസേ പഠ്നാ ഹേ.
4: ആൻഡി, ഉസ്കേ ദോസ്ത് ബുലാ രഹേ ഹേ.
2: ഫാഗോ യഹാ സേ, നഹി തോ ദോ ചാപഡ് ലഗാ ദൂ.
4: ടീക് ഹേ ആൻഡി.
3: ടീക് ഹേ, അച്ഛാ കിയാ തുംനേ. കഹാനി കാ കുച്ച് ഭാഗ് ബാക്കി ഹേ, ആജ് ഉസ് പർ ധ്യാൻ ദേ. കിതാബ് ഖോലോ, പൃഷ്ഠ സംഖ്യ 38.
2: ലേ ലിയാ ജി.
3: കഹാനി കാ ശേഷ ഭാഗ് മേം പട് സുനാവും, ധ്യാൻ സേ സുന്ന. ഇധർ കോളനി കെ ലഡ്കോ നെ ഹോളി കെ നാം സേ മൊഹല്ലേ മേ ചന്ദാ കിയാ, കുച്ച് അപ്നാ ഭി ജോഡാ, ഓർ ശഹർ ജാകർ ജമാ ചന്ദേ സേ നയി ക്രിക്കറ്റ് സാമഗ്രി കെ സാത്ത് ഏക് ഷീൽഡ് ഭി ഖരീദ്.

0: ലീ ചാർ ദിനോ തക് ചൽനേ വാലേ ഉൻഗേ ഇസ് ടെസ്റ്റ് മാച്ച് മേം ജീതനേ വാലി എക് ടീം കാ ഉസ് ഷീൽഡ് പർ കബ്സാ ഹോന തൈ താ ലട്ടക്കേ ദോ ടീമോ മേം ബണ്ടേ ഓർ കുച്ച് ദിനോ അഭ്യാസ് ഭീ കർത്തേ രഹേ ഫിർ അപ്നീ അപ്നീ ടീം കോ ജിതാനേ കേ ലിയേ മൈദാൻ മേം ഉതർ ഗേ കേശവ് കോ കിസി ഭീ ടീം മേം ജഗഹ് നഹീ മിലി ഥീ ദേഖോ ബച്ചോ ജോ ഖണ്ഡ് മേനേ പട് സുനായാ വോ ഖണ്ഡ് ഔർ അഗലാ ദോ തീൻ ഖണ്ഡ് ഭീ തുമേ മൗന വാചൻ കർക്കേ ശങ്കാ നിവാരൻ കർണാ ഹൈ
1: ലട്ടകോ നേ ചന്ദാ കിയാ ചന്ദാ കിയാ മാനേ ക്യാ ഹൈ ജീ
0: ചന്ദാ കർണാ ഉസ്കാ അർത്ഥ ഹൈ ഡൊണേഷൻ സ്വീകരിക്കുക പിരിവെടുക്കുക
2: കബ്ജാ ഹോനേ കാ മത്ലബ് ക്യാ ഹൈ ജീ
0: മേ ഏക് ഉദാഹരണ ദ്വാരാ സമച്ചാനാ ചാഹുംഗാ സ്പെയിൻ നേ 2026 ഫിഫ വേൾഡ് കപ്പ് പർ കബ്ജാ കിയാ അർത്ഥ ക്യാ ഹൈ റിജോ
2: സ്പെയിൻ 2026 ഫിഫ വേൾഡ് കപ്പ് കൈവശപ്പെടുത്തി
0: ടീക്ക് ടീക്ക് ഔർ കോയി
1: ബെല്ലേ ബാച്ച് കാ ക്യാ ഹൈ ജീ
0: ബെല്ലാ ശബ്ദ കാ അർത്ഥ പിച്ചലേ ക്ലാസ് മേ പഠാ ക്യാ ഹൈ റിജോ ബെല്ലേ ശബ്ദ കാ അർത്ഥ
2: ബാറ്റ്
0: Bella bat. Bella bat. Belle bat. Batsman or batter.
2: To bowler ko kya kehte hai ji?
0: Bowler. Gend baj. Belle baj. Batter. Gend baj. Bowler.
1: Hakka bakka reh jana. Iska matlab?
0: Hakka bakka reh jana. Dekho, ek udaharan dwara samajhana chahunga. Cricket mein Vaibhav Suryavanshi. Kya tumne Vaibhav Suryavanshi ke bare mein suna hai?
2: Haan ji, suna hai.
0: तो क्रिकेट में वैभव सूर्यवंशी का कमाल देखकर मैं हक्का बक्का रह गया क्या है हक्का बक्का रह जाने का मतलब
1: अल्भुतपड़गा
0: ठीक है आश्चर्य चकित रह जाना अब हम आगे बढ़े
2: हाँ जी
0: कॉलोनी के बच्चों ने होली के दिनों में क्रिकेट मैच चलाने का निश्चय किया चार दिन का मैच है उसके लिए चंदा लेकर नया बॉल बैट പാഡ് ക്യാപ് ഷീൽഡ് ആദി ഖരീദേ
1: ഷീൽഡ് കിസ്കെ ലിയേ ജീ
0: ജീതനേ വാലേ ടീം കോ ഉപഹാർ കേ രൂപ മേം ദേനേ കേ ലിയേ ലട്ടകേ ദോ ടീം മേം ബണ്ട് കർ മാച്ച് ശുരൂ ഹുവാ ഏക് ലട്ടകേ നേ ഛക്കാ മാരാ ഛക്കാ കാ മത്ലബ് ക്യാ ഹൈ
2: സിക്സർ
0: ഹൈ ടീക് ഹൈ തോ ബോൾ നിർമാണാധീൻ തിമൻജിലെ മക്കാൻ കേ ഛത്ത് പർ ജാ ഗിരി വഹാ ജാകർ ബോൾ ലേനാ മുഷ്കിൽ കി ബാത് ഹൈ ലട്ടകെ നിരാശ ഹുയേ പരസ്പര ആരോപൺ പ്രത്യാരോപൺ ലഗാനേ ലഗേ ഇസ്പ്രകാർ ഖടേ ലഡ്ക്കോങ്കെ ബീച്ച് മേം അചാനക് ഉൻകി ബോൾ ആകർ ഗിരി
2: യേ കൈസേ ജീ
0: ലഡ്ക്കോനേ ദേഖാ കി ഉസ് ഇമാരത്തിക്കി ഛത്ത് പർ കേശവ് ഖടാ മുസ്കുരാ രഹാ ഹൈ ഓർ വഹാം സേ ഹാത്ത് ഹിലാ രഹാ ഹൈ
2: ഹായ് വോ ടാർസൻ ഹൈ ടാർസൻ
0: പഹലേ പാട്ട് കി ശുരുവാത് മേം हमने देखा एक चित्र वो चित्र क्या था एक लड़का तिमंजिले मकान के ऊपर खड़ा हो रहा है वो कैसे हुए वो कैसे हुए वहां जाकर बॉल लेकर अपने साथियों को फेंक दी लड़के केशव के नीचे आने की प्रतीक्षा किए बिना फिर खेल में रम गए
1: रम गए उसका अर्थ क्या है जी
0: रम गए माने लीन हो गए मग्न हो गए मुझुगी बॉल फिर छाड़ी के अंदर जा गिरी तब लटकों को किसकी आवश्यकता पड़ी
1: केशव के
0: केशव की क्योंकि रोज केशव उनको बॉल वापस ले देता था इसलिए उनको अब केशव की जरूरत पड़ी लेकिन केशव है कहाँ केशव कहीं नहीं दिखा दो लड़के दौड़कर तिमंजिले इमारत के पीछे चल पड़े और वहां जाकर वे चिल्लाए अबे ये तो मर गया लगता है
1: केशव को क्या हुआ जी
0: अब हम देखें केशव को क्या हुआ है
2: बेचारा केशव
0: बाकी लड़के भी खबरा कर वहाँ पहुँचे केशव वहाँ बेसुध सा पड़ा था अबोध अवस्था में लेटा था दो लड़के ऑटो बुला लाने चले इतने में केशव के माँ बाप भी वहाँ आ पहुँचे वे केशव को ऑटो में लिटा कर अस्पताल चले
2: फिर क्या हुआ जी
0: दूसरे दिन लटकों ने अपनी अपनी साइकिलों पर हॉस्पिटल जाने का निश्चय किया दोपहर के समय सब नीम की छाया में जमा हुए तभी उन्होंने देखा कि केशव के अस्थाई डेरे के पास एक ऑटो आकर खड़ा हुआ है उसमें से केशव के माँ बाप उतर कर डेरे के अंदर जा रहे हैं
1: ऑटो में केशव नहीं था
0: केशव था

0: ആകാശവാണി
1: തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് തെങ്ങമം ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം കേൾക്കാം.

തെങ്ങമം ജയകുമാറും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തവർ തെങ്ങമം വിജയകുമാർ, തെങ്ങമം രതീഷ് കുമാർ, ഏവൂർ മധുസൂദനൻ, വെട്ടിക്കോട് സജിത് മാരാർ, തെങ്ങമം ശരത്, തെങ്ങമം സംഗീത്, പോരുവഴി സുജിത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി
1: പ്രിയ ശ്രോതാക്കളെ, ഉണ്ണിമേനോൻ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. സത്തായും ചിത്തായും പരിലസിക്കും വേദവിത്തായ ഗുരുവായൂരപ്പ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉണ്ണിമേനോൻ പാടിയ ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PMFME പദ്ധതി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി. കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ, ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. 8:00 നേർമൊഴി, ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, +1 സോഷ്യോളജി ജ്യോതിസ് എസ് അവതരിപ്പിക്കുന്നു. 9:30 നാടകം ഒരു മഴക്കാലം കൂടി, രചന ദീപക് കുമാർ, സംവിധാനം റൂബി ബാബു. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, പാലാ നാരായണൻ നായർ എഴുതിയ ഓണത്തുമ്പികൾ എന്ന കവിത ആലാപനം, കവിതാ സ്വരലയ. 6:15 ഉദയഗീതം, KA അബൂബക്കർ, പൊന്നാട്, VM ഷുഹൈബ് എന്നിവർ പാടിയത്. 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 116. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി മൺറോ തുരുത്ത്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ആർ ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ, VG ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ് PS മൃദംഗം. 11:00 റേഡിയോ ഗ്രാമരംഗം. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, A ബഷീറ BV, ആലപ്പുഴ റംലാ ബീഗം എന്നിവർ അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം, അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ആർ ജയപ്രകാശ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർ നാടകം വേനൽ മഴ, 15-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം N വാസുദേവ്. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:30

സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം, 5:45 ഖുറാൻ. തേവലക്കര എം ബഷീർ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ ഓണവിപണി പ്രത്യേക പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേയസ് പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ. 10:00 ലയവിന്യാസം. നാഞ്ചിൽ എ ആർ അരുൾ. കൊന്നക്കോൽ ബാലകൃഷ്ണ കമ്മത് മൃദംഗം. വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
2: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 crore വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 1,00,000 വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു.

0: 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യസംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യസംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The Supreme Court has formed a 5-member high-powered inquiry committee headed by former top court judge Justice R. Subhash Reddy to examine allegations of excessive use of force by police authorities and security personnel against student protesters in Delhi recently and violence against police personnel. A bench of Chief Justice Suryakant and Justices Joymalia Bakshi and V. Mohana said the committee would also comprise former Punjab and Haryana High Court Chief Justice Ravi Shankar Jha, former Delhi High Court Judge Justice Shalinder Kaur, former CBI Director Rishi Kumar Shukla and retired Meghalaya DGP L.R. Bishnoi. The top court clarified that as a matter of abundant caution, the inquiry undertaken by the high-powered inquiry committee shall not be a one-time exercise. It asked the committee to undertake a continuous and periodic assessment of the issues and shall submit its interim findings periodically. The Jharkhand High Court today stayed until further orders the state government's decision to cancel appointments made through the 11th to 13th JPSC Civil Services Examination and the Food Safety Officer Recruitment. Justice Deepak Roshan passed the order while hearing 3 separate petitions challenging the government's Tuesday notification cancelling the examinations and appointments. The court directed that the selected candidates be reinstated, observing that they could not be removed without following due process and the principles of natural justice. The court sought a response from the state government and the Jharkhand Public Service Commission and fixed 15th of September for the next hearing. The India-Japan Defence Ministers' meeting was held in New Delhi today. Defence Minister Rajnath Singh and his Japanese counterpart Shinjiro Koizumi co-chaired the meeting. The discussions focused on deepening maritime security, Make in India defense technology, and expanding strategic trust. Both ministers signed a memorandum of arrangement on maritime security cooperation. Prime Minister Narendra Modi has said that India's BRICS chairship is advancing sustainable development through people-centric climate action. Sharing an article written by Union Environment, Forest and Climate Change Minister Bhupendra Yadav, the Prime Minister said that India's progress in reducing emissions intensity and expanding non-fossil energy capacity reinforces a sustainable and green approach. Mr. Modi also highlighted the government's focus on measures such as sustainable lifestyles, afforestation, circular economy and community-based adaptation. In his article, Union Environment Minister said that India has focused on promoting sustainable lifestyles built on the principles of mission life, complemented by a priority of

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഇടുക്കി മറയൂരിലെ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി ട്രൈബൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനം ശ്രദ്ധേയം. മുതുവാൻ ഹിൽപുലയ സമുദായങ്ങളിൽപ്പെട്ട 750 കർഷകരാണ് ഈ കമ്പനിയിലെ ഓഹരി ഉടമകൾ. വനവിഭവങ്ങളുടെ വിപണനത്തിന് പുറമെ അഞ്ചുനാട് എന്ന പേരിൽ കുടിവെള്ളവും കമ്പനി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. കാട്ടുതേൻ, മറയൂർ ശർക്കര, പരമ്പരാഗത ധാന്യങ്ങൾ എന്നിവ ശേഖരിച്ച് ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് ആദിവാസി കർഷകർക്ക് മികച്ച ജീവനോപാധിയാണ് ഗിരിജ്യോതി ഒരുക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ ഉൽപ്പന്നങ്ങളും അഞ്ചുനാട് കുടിവെള്ളവും നേരിട്ട് വിൽപ്പന നടത്തുന്നതിനായി മറയൂരിൽ ഒരു പ്രത്യേക ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കി മൂന്നാർ ഇക്കാനഗറിലെ മലഞ്ചെരുവുകളിൽ അപൂർവ ചാരുതിയേകി നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തു. മഴമേഘങ്ങളും പച്ചപ്പും അതിരിടുന്ന മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്ന കാഴ്ചയാണ് പ്രദേശത്ത് ഒരുങ്ങിയിരിക്കുന്നത്. പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരുവുകൾക്കിടയിൽ നീല നിറം പടർത്തിയാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വരവ്. നല്ലതണ്ണി റോഡ്, ചൊക്കറമുടി തുടങ്ങിയ ഇടങ്ങളിൽ പൂക്കൾ കണ്ടു തുടങ്ങിയെങ്കിലും ഇക്കാനഗറിലാണ് കൂടുതലും വിരിഞ്ഞിട്ടുള്ളത്. ദൂരക്കാഴ്ചയിൽ നീല ചായം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരുവുകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നു. അടുത്തെത്തുമ്പോൾ കുഞ്ഞു പൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ നീലവസന്തം മൂന്നാറിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നുണ്ട്. ഭൗമസൂചികാ പദവിയിലൂടെ ശ്രദ്ധേയമായ മറയൂർ ശർക്കരയുടെ തനിമ ചോരാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഫാക്ടറി യാഥാർത്ഥ്യമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പൂർണമായും യന്ത്രവൽകൃതവും ശാസ്ത്രീയവുമായ സംവിധാനങ്ങളിലൂടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് ഈ പുതിയ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പൂർണമായും സോളാർ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നിലവിൽ സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമ്പ് കഴുകി വൃത്തിയാക്കി അത്യാധുനിക യന്ത്രങ്ങളിലൂടെ സംസ്കരിച്ചാണ് ശർക്കരയും ശർക്കര പൊടിയും തയ്യാറാക്കുന്നത്. പ്രതിസന്ധികൾ കാരണം ചുരുങ്ങിപ്പോയ മറയൂരിലെ പരമ്പരാഗത കരിമ്പ് കൃഷിയെ വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. മൺസൂൺ കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ജലസമൃദ്ധമാകാറുള്ള ഇടുക്കിയിലെ ജലപാതകളിൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. മഴ ദിവസങ്ങൾ കുറഞ്ഞതോടെ രണ്ടാഴ്ച മുമ്പ് വരെ ഭൂരിഭാഗം വെള്ളച്ചാട്ടങ്ങളിലും നാമമാത്രമായ

0: ഉറവകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ ശക്തമായ മഴയോടെ ചിത്രമാകെ മാറി. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൗന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മുതിരപ്പുഴയാറിന്റെ രൗദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട ഉപസമിതി പരിശോധന നടത്തുകയും തുടർന്ന് കുമളിയിൽ നിർണായകമായ അവലോകന യോഗം ചേരുകയും ചെയ്തു. അണക്കെട്ടിലെ ജലനിരപ്പ് 123 അടിയിലെത്തിയ സാഹചര്യത്തിലാണ് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘം പരിശോധനയ്ക്ക് എത്തിയത്. അണക്കെട്ടിന്റെ സുരക്ഷ, പരിപാലനം, വികസന പ്രവർത്തനങ്ങൾ എന്നിവ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, എർത്ത് ഡാം, ഗാലറി എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി നിരീക്ഷണം നടത്തിയ സംഘം 3-6 നമ്പറുകളിലെ ഷട്ടറുകളുടെ പ്രവർത്തനവും പരിശോധിച്ചു. അണക്കെട്ടിലെ സ്വീപേജ് വാട്ടർ മിനിറ്റിൽ 35.038 ലിറ്റർ എന്ന തോതിലാണ് രേഖപ്പെടുത്തിയത്. പരിശോധനയ്ക്ക് ശേഷം കുമളിയിലെ മേൽനോട്ട സമിതി ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും വള്ളക്കടവ് മുതൽ മുല്ലപ്പെരിയാർ വരെയുള്ള തകർന്ന റോഡുകൾ അടിയന്തരമായി പുനരുദ്ധരിക്കണമെന്നും തമിഴ്നാട് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലുള്ള വിവിധ പ്രവർത്തനങ്ങളും യോഗത്തിൽ വിലയിരുത്തി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ഇന്ന് രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
2: അയ്യോ ടീച്ചറെ, മാഷ സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. ഭാരത ജാപാന ദേശാഭ്യാം രക്ഷാ സഹഭാഗിതാം ദൃഢീകർത്തും സഹമതിഃ പ്രകടിതാ. ഉഭാവപി ദേശൌ സാമുദ്രിക സുരക്ഷാ സഹയോഗായ ച വ്യവസ്ഥാ സമ്മതിപത്രേ ഹസ്താക്ഷരം കൃതവന്തൌ. ഗൃഹമന്ത്രി അമിതഷാഹ അന്താരാജ്യക വിവാദാൻ സുരക്ഷാ വികാസ വിഷയാൻ ച ചർച്ചയിതും തമിഴ്നാടു രാജ്യസ്യ കോവലം നഗരെ ഏകത്രിംശത്തമസ്യ ദക്ഷിണക്ഷേത്രീയ പരിഷദുപവേശനസ്യ അധ്യക്ഷതാം അകരോത്. ഝാരഖണ്ഡ ഉച്ചന്യായാലയ JPSC നിയുക്തിനാം ഖാദ്യസുരക്ഷാ അധികാരി ചയനസ്യ ച നിരസ്തീകരണാദേശേ സ്ഥഗനാദേശം പ്രായച്ഛത്. പാക അധികൃത ജമ്മുകശ്മീരെ പ്രതിരോധ പ്രദർശനാനി തീവ്രീഭൂതാനി പാക ശാസനതന്ത്രം ച ജനാക്രോശേന ത്രസ്തം വർത്തതെ. അപി ച ഭാരതസ്യ ത്രിസാ ജോലി അഥ ഗായത്രി ഗോപിചന്ദഃ ച BWF വിശ്വസ്പർദ്ധായാഃ മഹിളായുഗലദ്വന്ദ്വേ പ്രാഗുപാന്ത്യചരണേ പ്രവിഷ്ടവത്യൌ. അഥ വാർത്താഃ വിശദീകൃത്യ. നവദില്ലിയാമദ്യ ഭാരത ജാപാന രക്ഷാമന്ത്രി സ്തരീയോപവേശനം സമ്പന്നം. അസ്യോപവേശനസ്യ സഹാധ്യക്ഷതാം ഭാരതസ്യ രക്ഷാമന്ത്രി രാജനാഥ സിംഹഃ അഥ ച തസ്യ ജാപാനി സമകക്ഷീയഃ ഷിൻജിരോ കൊയ്സുമി അകുർവതാം. അസ്മിനുപവേശനെ സാമുദ്രിക സുരക്ഷായാഃ ദൃഢീകരണം മേക് ഇൻ ഇന്ത്യ ഇത്യസ്യാന്തർഗതം രക്ഷാ പ്രൗദ്യോഗിക്യാഃ സഹൈവ രണനീതിക വിശ്വാസസ്യ ച വിസ്താരഃ ഇതി പ്രമുഖ വിഷയേഷു ഗഭീര ചർച്ച സഞ്ജാതാ. ഉഭൌ മന്ത്രിണൌ സാമുദ്രിക സുരക്ഷാ സഹയോഗായ ഏകസ്മിൻ വ്യവസ്ഥാ ജ്ഞാപനസന്ധൌ ഹസ്താക്ഷരം അകുരുതാം. സ്വകീയ ഭാഷണേ രക്ഷാമന്ത്രി രാജനാഥ സിംഹഃ പ്രാവോചത് യത് ഏഷ്യാ മഹാദ്വീപസ്യ ദ്വൌ ലോകതാന്ത്രിക ദേശൌ ഭാരത ജാപാനൌ ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം സമൃദ്ധിം ച സ്ഥാപയിതും മഹത്തരം ഉത്തരദായിത്വം നിർവഹതഃ. ശ്രീ സിംഹഃ പ്രതിപാദിതവാൻ യത് സാമുദ്രിക മാർഗ സുരക്ഷായാം സമാഹ്വാനാനി വർദ്ധന്തെ അതഃ നൌ പരിവഹന സ്വാതന്ത്ര്യം വായുയാന സഞ്ചാലന സ്വാതന്ത്ര്യം അഥ ച അബാധിത വൈധ വാണിജ്യം സുനിശ്ചേതും ക്രിയമാണാഃ പ്രയാസാഃ കേവലം ആർത്ഥിക ആവശ്യകത ഏവ ന അപി തു ഏകം അനിവാര്യം രണനീതിക ദായിത്വമപി അസ്തി. സഹ പ്രതിപാദിതവാൻ യത് ഹിന്ദ് മഹാസാഗരസ്യ പ്രശാന്ത

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഹോബി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. പിഎം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള

0: വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2 ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പുവർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. 3 ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ് സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
0: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്ര സഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗരഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി T.സിദ്ദിഖ് നിർവഹിക്കും. ദുരന്തത്തിൽ ഉപജീവനമാർഗ്ഗം നഷ്ടപ്പെട്ട 180 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോ പ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴിതുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ്റ്റെൻഡ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ് മെഡിക്കൽ ഉപകരണമായ എക്സ്റ്റെൻഡ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെൻഡ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി RS ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം കാരുണ്യം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും മാസ്റ്റർ ദേവദർശനും പാടിയതാണ്.

0: സമ്പത്തിന്റെ യഥാർത്ഥ മൂല്യം അത് എത്രമാത്രം ശേഖരിച്ചു എന്നതിലല്ല, എത്ര ജീവിതങ്ങൾക്ക് അത് ആശ്വാസമായി എന്നതിലാണ്. അധികാരത്തിന്റെ മഹത്വം എത്ര പേരെ ഭരിച്ചു എന്നതിലല്ല, എത്ര പേരെ ഉയർത്തി എന്നതിലാണ്. അറിവിന്റെ മഹത്വം എത്ര അറിയാം എന്നതിലല്ല, എത്ര പേർക്ക് വെളിച്ചമായി എന്നതിലാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ബയോചാർ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കാർഷിക രംഗം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. വികസനോന്മുഖമായ ധാരാളം പരീക്ഷണങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. സാങ്കേതിക സൌകര്യങ്ങൾ കൂടിയപ്പോൾ കൃഷി കൂടുതൽ അനായാസവും ഉൽപാദനക്ഷമവുമായി. കാർഷിക രംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രോണുകളുടെ വരവ്. വിളകളുടെ നിരീക്ഷണം, രോഗകീടബാധ കണ്ടെത്തൽ, വളപ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകളുടെ കാർഷിക രംഗത്തെ സംഭാവനകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് കേൾക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ബെറിൻ പത്രോസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ബെറിൻ, പരിപാടിയിലേക്ക് സ്വാഗതം. തുടക്കം ഇതിന്റെ ഒരു ചരിത്രത്തിൽ നിന്നായാലോ.
4: നാട്ടില് നമ്മളെ ഡ്രോണുകൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടോ? ഭൂരിഭാഗം ആൾക്കാരും നമ്മളുടെ ഫംഗ്ഷൻസിനൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഡ്രോണുകളാണ്.
3: അതും അത്ര പഴയതല്ല.
4: അല്ല, എന്നാലും 2018 നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വെഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ ചൈനയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു കമ്പനി വളരെ വ്യാപകമായ തോതിൽ ഇത്തരം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളുടെ സ്പ്രേയിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺസ് അവിടെ വ്യാപകമായിട്ട്. നമ്മുടെ നാട്ടിൽ ഈ സ്പ്രേ ഡ്രോൺസിന്റെ ഉപയോഗം വ്യാപകമാകുന്നത് ഏതാണ്ട് 2021-22 2019 നമ്മുടെ കാർഷിക സർവകലാശാല ആദ്യത്തെ ട്രയൽ നമ്മൾ തുടങ്ങിയിരുന്നു. 2019 നമ്മുടെ ഒരു സെപ്റ്റംബറോടുകൂടി നമ്മൾ ഫസ്റ്റ് ട്രയൽ നടത്തി. തൃശ്ശൂർ നമ്മുടെ വെള്ളാനിക്കരയിലെ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിലായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോഴത്തേക്ക് ഇവിടെ 1-2 ചെറിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും കൂടി ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ ആ ട്രയൽ ചെയ്തത്. അതിനുശേഷം 2019 ഡിസംബറിൽ സംസ്ഥാന തലത്തിൽ ഡ്രോണുകളുടെ ഉപയോഗം ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ആദ്യത്തെ വർഷം തൃശ്ശൂർ കോൾ നിലങ്ങളിലാണ് കർഷകരുടെ ഇടയിൽ പരിചയപ്പെടുത്തിയത്. പക്ഷെ അപ്പോഴത്തേക്ക് 2020 മാർച്ചോടുകൂടി കോവിഡിന്റെ ഇത് വന്നു. പക്ഷെ അപ്പോഴും നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, പറക്കുന്ന എന്ത് സാധനവും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അണ്ടറിലാണ് വരിക. വിമാനം പറത്തുന്നതായാലും ഈ ചെറിയ ഡ്രോൺ പറത്തുന്നതാണെങ്കിലും എല്ലാം DGCA അണ്ടറിലായിരുന്നു. അപ്പോൾ പറക്കണമെങ്കിൽ DGCA പെർമിഷൻ വേണമായിരുന്നു. അതിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ഏതാണ്ട് 98% റെഡ് സോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. റെഡ് സോൺ എന്ന് പറയുന്നത് സാധാരണക്കാരന് വിമാനങ്ങൾക്കല്ലാതെ DGCA പെർമിഷൻ ഇല്ലാതെ ഒരു സാധനം പോലും അവിടെ പറത്താൻ പറ്റില്ല എന്ന് പറയുന്ന സോണാണ്. ഇപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനത്താവളങ്ങളോട് ചേർന്ന് കിടക്കുന്നത് ഷിപ്പ് യാർഡ്, പോർട്സ്, സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ്, ആർമിയുടെ നേവിയുടെ ഒക്കെ ആ ഏരിയാസിനോട് ചേർന്നുള്ളതെല്ലാം ഇപ്പോഴും റെഡ് സോണാണ്. പക്ഷെ 2021 സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പോളിസിയിൽ ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വന്നതോടുകൂടി ഈ റെഡ് സോൺ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഏരിയയും ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഒഴിച്ചുള്ളതെല്ലാം തന്നെ ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഉള്ള ഭാഗങ്ങൾ മാത്രം റെഡ് സോൺ. ഇപ്പം നമ്മൾ എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ ഒരു നല്ല പങ്ക് റെഡ് സോണാണ്. കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ട് കിടക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്ത് NID ആലുവയോട് ചേർന്ന് നേവൽ ആർമമെന്റ് ഡിപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, നേവി ഉണ്ട്. അപ്പോൾ ഇതത്രയും വരുമ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് റെഡ് സോണായിട്ട് വരും. അതേസമയം എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലയിലേക്ക് പോകും തോറും മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ ആ ഭാഗം ഗ്രീൻ സോണാണ്. അപ്പൊ ഈ റെഡ് സോണിൽ മാത്രം നമുക്ക് ഡ്രോൺ ഫ്ലൈറ്റ് റെസ്ട്രിക്റ്റഡ് ആവുകയും ബാക്കി ഏരിയയിൽ പെർമിറ്റഡ് ആവുന്നു. അപ്പൊ അത് റിവേഴ്സലായി
3: റെഗുലേറ്ററി മെക്കാനിസം
4: വന്നു. 2022 കൂടിയാണ് ഈ ഡ്രോണിന്റെ ഒരു എക്കണോമി അങ്ങ് ബൂമാവുന്നത്. അപ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെന്റ് അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഒക്കെ, അതിൽ വളങ്ങളും കീടനാശിനികളും എങ്ങനെയൊക്കെ തളിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു SOP ഒക്കെ 2022 കൂടി വന്നു. 2023 കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തന്നെ ഉപയോഗിച്ചിട്ട് വരുന്നു.
3: ഇതിന്റെ ഒരു തൽസ്ഥിതി ഇപ്പോൾ എന്തുവാണ്?
4: ഇപ്പോ ഒരുവിധപ്പെട്ട കർഷകർക്കെല്ലാം ഡ്രോൺ വെച്ച് കൃഷിയുള്ള മേഖലയിലെല്ലാം തന്നെ ഇതിന്റെ പ്രദർശനങ്ങളും മറ്റും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല മേഖലകളിലും ഇപ്പൊ കർഷകരും കർഷക കൂട്ടായ്മകളും ഡ്രോണുകൾ മേടിക്കുന്നുണ്ട്. അതിന് സർക്കാരിന്റെ സ്കീമുണ്ട്.
3: അപ്പൊ ഈ ഡ്രോണിനെ പറ്റി ഇപ്പം സാർ പറഞ്ഞ കർഷകരെല്ലാം സുപരിചിതരാണ് ഇതില്. എന്നാലും ഒരു സാധാരണ ഒരു ആള് കേൾക്കുമ്പോൾ ഇതൊരു സഫിസ്റ്റിക്കേറ്റഡ് ഒരു എന്നാലും പറക്കുന്ന സാധനമാണ്, ഒരു സാധാരണ കർഷകന് അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത് എന്നൊരു കാര്യം മനസ്സിലൊരു സംശയം
4: വരാനുണ്ട്. അതൊരു സഫിസ്റ്റിക്കേറ്റഡ് സാധനം തന്നെയാണ്. ഏതൊരാൾക്കും നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു ഫോട്ടോഗ്രാഫർ 2 ജോയിസ്റ്റിക്കുകൾ പറത്തുന്ന കാണുമ്പോൾ നമുക്കിത് തോന്നും ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ ക്യാമറ ഉള്ള ഡ്രോൺസ് 250 ഗ്രാമിൽ താഴെ ഉള്ള മൈക്രോ അല്ലെങ്കിൽ നാനോ ഡ്രോൺസ് ആണ് വരുന്നത്. സ്പ്രേയിന് ഉപയോഗിക്കുന്ന മീഡിയം കാറ്റഗറി ഒക്കെ വരുന്നത് ഏതാണ്ട് 25 കിലോ, ചിലത് 50 കിലോ വരെ വരുന്ന ഡ്രോണുകളാണ്. അത് വെള്ളവുമായിട്ട് പറത്തുന്നതാണ്. അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൺട്രോൾ ചെയ്യണം,
3: ഉദ്ദേശിച്ച സ്ഥലത്ത്
4: സ്പ്രേ ചെയ്യിക്കണം. അതിന് ലൈസൻസിങ് അത്യാവശ്യമാണ്. ലൈസൻസ് ഉള്ളവർ മാത്രമേ പറത്താൻ പാടുള്ളൂ. അതൊരു സ്കിൽഡ് അപ്രോച്ചാണ്, അല്ലാതെ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നതും ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ രണ്ടിലുണ്ട്. ലൈസൻസിങ്ങിന് ഇപ്പോ കേരളത്തിലെ കാസർഗോഡ് സർക്കാരിന്റെ ഇതിൽ തന്നെ അസാപ്പിന്റെ കീഴിൽ ഒരു ഇതുണ്ട്. കാർഷിക സർവകലാശാലയെ അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. വേറെയും പല ഏജൻസികളും കേരളത്തിലെ പല ഭാഗത്തും ലൈസൻസിങ്ങിനുള്ള, അത് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ പ്രക്രിയയാണ്. 2 ദിവസം തിയറി, 3 ദിവസം പ്രാക്ടിക്കലും ഒക്കെ ആയിട്ടുള്ള, അതും DGCA അപ്രൂവലോട് കൂടി മാത്രമേ ആർക്കും തുടങ്ങാൻ പറ്റില്ല.
3: അതിലേക്ക് വരാം സാർ. ഇപ്പം പറഞ്ഞില്ലേ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡ്രോൺസ് ഉണ്ട്.

0: ഫോട്ടോഗ്രാഫിയൊക്കെ നാനോ ഡ്രോൺസ് കാറ്റഗറിയിൽ വരും. അപ്പൊ ഇതിനെ ഒന്ന് വിശദീകരിക്കാമോ?
1: അതായത് 250 ഗ്രാമിൽ തൊട്ട് താഴെയുള്ളത് അത് നമുക്ക് അഗ്രികൾച്ചറിൽ വരുന്നില്ല. 1 കിലോ വരെയുള്ളത് അടുത്തത് മൈക്രോ, പിന്നെ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് 25 കിലോ വരെയുള്ളതും ഒരു കാറ്റഗറി ഉണ്ട്. 25 to 50 കിലോ വരെയുള്ളത് അടുത്ത കാറ്റഗറി.
0: ഇത് രണ്ടും നമ്മൾ
1: കാർഷികം ഇതിൽ യൂസ് ചെയ്യും. 50 മുകളിലുള്ളത് അത് പലതും ഇപ്പം അഗ്രികൾച്ചറിൽ മാത്രമല്ല ഡിഫൻസിൽ ഒത്തിരി അധികം അവിടെയൊക്കെ ഇത്തരം വലിയ ഡ്രോൺസുകൾ കുറേ അധികം. പക്ഷേ അഗ്രികൾച്ചർ ഡ്രോൺസിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ 25 കിലോ വരെ ഉള്ള കാറ്റഗറി. കാരണം 25 to 50 വരെ ഉള്ള കാറ്റഗറിയിലേക്ക് പോകും തോറും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാവുന്ന എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാവുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് 15 ലിറ്റർ മേ ബി 20 to 25 ലിറ്റർ വരെ നമുക്ക് കൂട്ടാം. പക്ഷേ ബാറ്ററി അതിനനുസരിച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് വേണം, ചിലവ് കൂടും, ഫ്ലൈറ്റ് ടൈം കുറച്ച് കുറയും. ഭൂരിഭാഗം ഇന്ത്യയിലുള്ള സ്പ്രേ ഡ്രോൺസ് 1 to 25 25 കിലോ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൃത്യം 25 കൊണ്ടുവന്ന് നിർത്തും. 25 കിലോ എന്ന് പറയുന്നത് 15 കിലോ ഡ്രോണിന്റെ വെയിറ്റും 10 കിലോ നമ്മളുടെ ഈ ലിക്വിഡ് സ്പ്രേ ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഓൾ അപ്പ് വെയിറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അത് 25 kg ആയിരിക്കണം.
0: അത് ടോട്ടൽ വെയിറ്റ് ഒരു 25 kg. അപ്പൊ ഇതിൽ ഇപ്പം സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോൺസ് ഉപയോഗിക്കുന്നത്. കീടനാശിനികളും സ്പ്രേ ചെയ്യാറുണ്ട്, പോഷകമൂലങ്ങളും സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലാഭം എന്തൊക്കെയാണ് ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു കൃഷിക്ക് വേണ്ടി ഇതിൽ എങ്ങനെ ഇത് ഉപയോഗപ്പെടുന്നത്?
1: ഇതിൽ കേന്ദ്ര സർക്കാർ 2021-22 കാലഘട്ടത്തിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഇറക്കിയെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഭാഗം വളങ്ങൾ സ്പ്രേ ചെയ്യുന്നത്, മറ്റൊരു ഭാഗം കീടനാശിനികൾ. അപ്പോൾ കീടനാശിനികളുടെ കാര്യത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ടാണ് ഈ കീടനാശിനികളുടെ കാര്യത്തിൽ. പക്ഷെ ആ ഒരു SOP വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ജലാശയങ്ങളിൽ നിന്ന് വാട്ടർ ബോഡീസ് എന്നാണ് ആ വാക്ക് ഇംഗ്ലീഷിൽ. വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ തോടുകളും കനാലുകളും എല്ലാം വാട്ടർ ബോഡിയാണ്. അതിൽ നിന്ന് 100 മീറ്റർ മാറിയെ കീടനാശിനികൾ സ്പ്രേ ചെയ്യാൻ
0: തളിക്കാൻ പറ്റത്തുള്ളൂ
1: നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാസവളങ്ങൾ സ്പ്രേ ചെയ്യാൻ ഈ റെസ്ട്രിക്ഷൻ ഇല്ല. ജൈവ കീടനാശിനികളുടേതിലോ ഒന്നിലോ ഇല്ല. ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ പ്രകാരം ഡ്രോൺ നമ്മളുടെ കൺമുമ്പിൽ നിൽക്കണം. അതിനെ നമ്മൾ വിഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ VLOS എന്ന് പറയും. അപ്പോൾ നമ്മളുടെ വലിയ മരങ്ങൾ ഇപ്പോൾ റബ്ബറായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ അത്തരം വൃക്ഷ വിളകളുടെ ഇതിൽ നമുക്ക് ഉപയോഗത്തിന് കുറച്ച് പരിമിതിയുണ്ട്. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കുന്നിൻ്റെ ചെരുവിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചെരുവിലുള്ള റബ്ബർ എസ്റ്റേറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് നമുക്ക് താഴത്തേക്ക് അല്ല കാണത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റണം. ഡ്രോൺ എപ്പോഴും ഓപ്പറേറ്ററുടെ കൺമുമ്പിൽ വേണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാവുന്ന വിളകൾക്ക് ഒരു ചെറിയ പരിമിതിയുണ്ട്. നെല്ല് അതിലൊന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തേത് പൈനാപ്പിൾ പോലെയുള്ള വിളകൾ നമുക്ക് ഉപയോഗിക്കാം. ഇഞ്ചി, മഞ്ഞൾ, വാഴ ഒരു പരിധി വരെ ആ ഹൈറ്റ് എത്തുന്നതിന് മുമ്പ് വരെയൊക്കെ നമുക്ക്. അപ്പം ഇത്തരം വിളകളിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇവിടെ തന്നെ നമ്മൾ നെല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ല് പാടങ്ങളുടെ ഭൂരിഭാഗവും തോടുകളും കനാലുകളും, അപ്പോൾ അവിടെ നമുക്ക് രാസകീടനാശിനികളുടെ ഉപയോഗത്തിനൊരു പരിമിതിയുണ്ട്. അവിടെ നമ്മൾ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്ന രാസവളങ്ങളും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും കുമിളനാശിനികളുമാണ് അല്ലെങ്കിൽ സൂക്ഷ്മമൂലക കൂട്ടുകളും ഒക്കെയാണ് പ്രധാനമായിട്ട് ശുപാർശ ചെയ്യുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിച്ചെലവ് വരുന്ന ഒരു കാര്യം സ്പ്രേയിങ് ആണ്. കീടനാശിനി തളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് തളിക്കുന്ന പ്രക്രിയയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ചിലവുള്ളത്, ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഒരു ഡ്രോണിൻ്റെ എക്കണോമിക്സ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ എടുത്തപ്പോൾ കുട്ടനാട് മേഖലയിലാണ് അത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. 1 ഏക്കർ സ്പ്രേ ചെയ്യാൻ അവർക്ക് ഏതാണ്ട് 1000 രൂപയുടെ അടുത്ത് വരെ ചിലവ് വരും. അതേസമയം പാലക്കാട് പോയി കഴിഞ്ഞാൽ അതൊരു 400 രൂപയിൽ നിൽക്കുകയും ചെയ്യും.
0: ലേബർ കോസ്റ്റിന്റെ
1: ഇതിലും വ്യത്യാസമാണ്. തൃശ്ശൂർ വരികയാണെങ്കിൽ ഇതിന്റെ 2-ൻ്റെയും 700-800-ൻ്റെ ഇടയിൽ നിൽക്കുക. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കോസ്റ്റ് സേവിങ്സ് ആദ്യത്തത്. ഒരു 10 ഏക്കറിന് മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്കൊക്കെ അവർ സ്പ്രേ ചെയ്ത് വരും. അപ്പൊ അത് ചിലപ്പോൾ പാലക്കാട് എക്കണോമിക്കലായിരിക്കണമെന്നില്ല, അതേസമയം തൃശ്ശൂർ പൊന്നാനി കോളനിലങ്ങളിലും കുട്ടനാട്ടിലും എക്കണോമിക്കലാവും. അതിനേക്കാളേറെ മെച്ചമായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് 30 ഏക്കർ കവർ ചെയ്ത് തീരും.
0: സമയം
1: വളരെ കുറച്ച് മതി. ഒരാൾ എങ്ങനെ നോക്കിയാലും 3 to 4 ഏക്കറിൽ കൂടുതൽ ഒരു ഹ്യൂമൻ ലേബർ കവർ ചെയ്ത് തീരില്ല. 4 ഏക്കർ തന്നെ പ്രയാസമാണ്. കാരണം സ്പ്രേ ചെയ്യുന്ന ആൾ ഒരിക്കലും ഒരു 3 മണിക്കൂറിൽ കൂടുതൽ 4 മണിക്കൂറിൽ കൂടുതലൊന്നും സ്പ്രേ ചെയ്യില്ല. കാരണം അത് കുറച്ച് സ്ട്രെയിനസ് ആണ്. പിന്നെ സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒത്തിരി സമയം സ്പ്രേ ചെയ്യാൻ പറയുന്ന അങ്ങനെ ഒരു ഓപ്പറേഷൻ അല്ല. അതിന്

0: ബ്രേക്ക് വേണം എന്ന് നിർബന്ധം പറയുന്നു.
1: ഇനി ഡ്രോൺ നമുക്ക് ഉണ്ടെങ്കിൽ അതിന് മെയിൻ്റെനൻസ് ഒക്കെ വേണം, അതിനുള്ള പരിശീലനമൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട്?
0: ഇതില് റോബോട്ടിക്കുടെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്, തട്ടലും മുട്ടലും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും ഈ പ്രൊപ്പല്ലറിന്റെ ഒരറ്റം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ ക്രാഷ് ചെയ്യും. അത് നമ്മളുടെ കയ്യിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ സ്കില്ല്. ഇപ്പം മെയിൻലി നമുക്ക് അതിൽ വരുന്ന ഡാമേജ് വരുന്നത് പ്രൊപ്പല്ലറോ അതിൻ്റെ ആമിനോ പറ്റുന്ന ഡാമേജാണ്. പൊതുവെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രൊപ്പല്ലറോ ആമോ ഒക്കെ എക്സ്ട്രാ കാണും, കാരണം
1: അത്
0: റീപ്ലേസ് ചെയ്യാൻ അവർ, കാരണം പ്രൊപ്പല്ലർ ഫൈബറാണ്, പല മെറ്റീരിയലുണ്ട് പല കമ്പനികൾക്കും, പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കണ്ടുകഴിഞ്ഞാൽ, അപ്പം അത് റീപ്ലേസ് ചെയ്യാം. അപ്പം അതിലൊക്കെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യം, ഇതിലൊരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഒക്കെ ഉണ്ട്, ആന്റി കൊളിഷൻ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടികളുടെ അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്, ആ ആന്റി കൊളിഷൻ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ പക്ഷേ ഇതിലെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പാടത്തിൻ്റെ അരികാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നൊരു കൊമ്പോ ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഭാഗം ഓട്ടോമേറ്റഡ്, ഇത് രണ്ട് മോഡിലും നമുക്ക് ഫ്ലൈ ചെയ്യാം. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ കണ്ടം മൊത്തമായിട്ട് ജി പി എസിൽ മാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയ ഫുൾ അവൻ
1: കവർ
0: ചെയ്ത് പോരും. അപ്പോൾ സാധാരണ 10 ലിറ്റർ ആണ്, അപ്പോൾ 10 ലിറ്റർ തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരും, നമ്മൾ വീണ്ടും നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ തീർന്നത് അവിടെ തൊട്ട് ബാക്കി കവർ ചെയ്ത് പോരും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡിലുള്ള ഭാഗം കൊമ്പ് നിൽക്കുന്നത് നമുക്ക് ഓട്ടോമേറ്റഡിൽ പറ്റില്ല, അത് നമ്മൾ മാനുവൽ
1: ചെയ്യേണ്ടത്.
0: നമ്മൾ ഒരു വരമ്പിൽ നിന്ന് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരു സൈഡിലെങ്ങാനും ഒരു ഇലയുടെ മുകളിൽ തട്ടിയാലും ഇതിൻ്റെ ബാലൻസ് പോകും. ചിലപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ സ്റ്റേ ഒക്കെ കാണും, ഈ സ്റ്റേ ഓപ്പറേറ്ററുടെ കണ്ണിൽ കൃത്യമായിട്ട് പെടണം എന്നൊന്നുമില്ല, അതിൽ തട്ടാം. അപ്പം ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. പക്ഷെ ഇതിനെ നമ്മളൊരു സ്കിൽഡ് ഓപ്പറേറ്റർ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, വലിയ ഡാമേജ് ഇല്ലാതെ. അങ്ങനെ വലിയ ക്രാഷ് ലാൻഡിംഗ് ഒന്നും എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി ഡാമേജ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഒന്ന് ഫുള്ള് എല്ലാ ആമും ലെവലായിരിക്കണം, എല്ലാം ഒന്ന് അങ്ങനെ വരുമ്പോൾ നമ്മൾ ടെക്നീഷ്യൻസിനെ വിളിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ തന്നെ മേജർ കമ്പനീസിനെല്ലാം അവർക്ക് കേരള ബേസ്ഡ് സർവീസ് എഞ്ചിനീയേഴ്സും അവർക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല.
1: അപ്പോൾ സാർ, ഇതിൻ്റെ ഒരു സാധ്യതകൾ മുന്നിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നത്?
0: നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് ഇപ്പോൾ ഉള്ളത് ലേബർ തന്നെയാണ്. ലേബർ കോസ്റ്റ് കൂടി വരുന്നു, നമ്മളുടെ ലേബർ അവൈലബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോഴത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് റഫ്ലി ഒരു ഡ്രോൺ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം എക്സ്പെൻസ് ഉണ്ട്. 2 കൊല്ലത്തിനുള്ളിൽ അതൊരു 5 to 6 lakhs വരും. ഓൾറെഡി നമ്മളുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഓൾമോസ്റ്റ് 6 lakhs വിൽക്കുന്നത്. അതിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട്, അപ് ടു 8 lakhs വരെ പോകാം, ബാറ്ററിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചൊക്കെ. അത് പക്ഷേ ഇൻഡിജിനൈസ് ചെയ്ത് വരുംതോറും 5 ലക്ഷമോ 4 ലക്ഷം
1: കൂടുന്തോറും
0: ഇതൊക്കെ താഴത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഒരു മേജർ കൾട്ടിവേറ്റിംഗ് ട്രാക്സിലെല്ലാം ഏതെങ്കിലും കുറച്ച് പേര് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ചില കമ്പനിക്കാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ചെറിയ സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറകിൽ പലഹാരങ്ങൾ കൊണ്ടുപോകുന്ന വലിയ പെട്ടികൾ പോലത്തെ, അതുപോലത്തെ പെട്ടി ഫിറ്റ് ചെയ്ത് ആ പെട്ടിക്കകത്ത് ഡ്രോണും ഡ്രോണിൻ്റെ ആക്സസറീസുമായിട്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോയി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഡ്രോൺ ഓപ്പറേറ്റേഴ്സ്
1: ഉണ്ട്. ഡോക്ടർ ബെരിയൻ പത്രോസ് താങ്കൾ പരിപാടിയിലേക്ക് വന്ന്, കൃഷിയിൽ ഡ്രോൺ സാധ്യതകൾ എന്തൊക്കെയുണ്ട്, ഇപ്പം തൽസ്ഥിതി എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

അണിയെടുത്ത അകിലൊടു കുഴലെടു തണ്ടെടു തടയെടു തിരുവുടല അഴകൊടു തിരുവുടല അഴകൊടു പടയ

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 മുതൽ 27,000 രൂപ വരെയും വിലയുണ്ട്. തൊണ്ടില്ലാത്ത നാളികേരത്തിന് 25,000 മുതൽ 33,500 രൂപ വരെ വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,900 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 5,000 മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 27,000 രൂപ വരെയാണ് വില. മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. കാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോചാർ? ഉത്തരം, തേങ്ങയുടെ തൊണ്ട്, ചിരട്ട, വൃക്ഷങ്ങളുടെ ഉണങ്ങിയ കൊമ്പുകൾ, മുള തുടങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ, ഓക്സിജന്റെ അളവ് വളരെ കുറച്ച് ചൂടാക്കി ഉണ്ടാക്കുന്ന കറുത്ത സുഷിരങ്ങളുള്ള കാർബൺ സമ്പുഷ്ടമായ വസ്തുവാണ് ബയോചാർ. ബയോചാറിന്റെ പ്രത്യേകതകളെക്കുറിച്ചും തയ്യാറാക്കുന്ന വിധവും കൂടി കേട്ടാലോ?
1: ഇത് സാധാരണ കൽക്കരിയോ വിറകുകരിയോ പോലെയാണെന്ന് തോന്നാം. എന്നാൽ ഇവ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. വിറകുകരി പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കാനാണ് തയ്യാറാക്കുന്നത്. ബയോചാർ മണ്ണിൽ ചേർത്ത് മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് തയ്യാറാക്കുന്നത്. ഇനി ബയോചാർ എങ്ങനെ തയ്യാറാക്കാം എന്ന് കേൾക്കാം. ആദ്യം നല്ലതുപോലെ ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ സസ്യ അവശിഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ വസ്തുക്കൾ ഒരു ലോഹ ഡ്രമ്മിലോ ബയോചാർ തയ്യാറാക്കാൻ അനുയോജ്യമായ ചെറിയ ചൂളയിലോ ഇടാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓക്സിജന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. സാധാരണ തീയിൽ വിറക് കത്തിച്ചാൽ അവസാനം ചാരമായി മാറും. എന്നാൽ ഓക്സിജൻ കുറച്ച് ചൂടാക്കിയാൽ പൂർണ്ണമായി കത്താതെ കാർബൺ സമ്പുഷ്ടമായ കറുത്ത വസ്തുവായി മാറും. ഈ പ്രക്രിയയാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. വസ്തുക്കൾ കറുത്തതായി കാർബണൈസ് ചെയ്തു കഴിഞ്ഞാൽ തീ കൂടുതൽ കത്തുന്നത് തടയണം. അതിനായി ഡ്രം അടച്ചു വെച്ച് തണുപ്പിക്കുകയോ സുരക്ഷിതമായ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തുകയോ ചെയ്യാം. പൂർണ്ണമായി തണുത്തതിന് ശേഷം മാത്രമേ ബയോചാർ കൈകാര്യം ചെയ്യാവൂ. ശേഷം ഇത് ചെറിയ കഷണങ്ങളാക്കി ഉപയോഗിക്കാം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
3: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഹോർട്ടികോർപ്പിൻ്റെയും VFPCK യുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണി ഇടപെടലിനുമായി സംസ്ഥാനത്തുടനീളം സംസ്ഥാന കൃഷിവകുപ്പ് 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതിനായി സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 22 മുതൽ 25 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 22 ശനിയാഴ്ച രാവിലെ 10:30 കുടപ്പനക്കുന്ന് കൃഷിഭവൻ അങ്കണത്തിൽ ആരോഗ്യ ദേവസ്വം ബോർഡ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ, കോർപ്പറേഷൻ മേയർ VV രാജേഷ്, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487-243-5567 അല്ലെങ്കിൽ 8547-83-7256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,400 രൂപ, ചെങ്ങന്നൂർ 27,500 രൂപ, കോട്ടയം 28,800 രൂപ, പാല 27,900 രൂപ, എറണാകുളം 25,600 രൂപ, കൊച്ചിറെഡി 25,500 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000 രൂപ, അടൂർ 21,000 രൂപ, കായംകുളം 23,000 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000 രൂപ, കോട്ടയം 30,000 രൂപ, എറണാകുളം 32,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 65,000 രൂപ, അടൂർ 69,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,000 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 26,200 രൂപ, കോട്ടയം 25,800 രൂപ, പാല 24,200 രൂപ, മൂവാറ്റുപുഴ 23,500 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 31-ാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയം യോഗത്തിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ സിംഗപ്പൂർ 4-ാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ ചേർന്നു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച സുപ്രീംകോടതി. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബി എൻ പി നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലങ്കീറിനെ തെരഞ്ഞെടുത്തു. എഫ് ഐ എച്ച് ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. 31-ാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി, അൻഡമാൻ ലഫ്റ്റനന്റ് ഗവർണർമാർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പരിസ്ഥിതി സംരക്ഷണം, പ്രാദേശിക സുരക്ഷ എന്നിവയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൌൺസിൽ വേദി ഒരുക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം സോണൽ കൌൺസിലിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സതേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും അദ്ദേഹം യോഗത്തിൽ അഭ്യർത്ഥിച്ചു. പാർലമെന്റ് അടുത്തിടെ പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവും ശ്രീ വി ഡി സതീശൻ മുന്നോട്ട് വച്ചു. പാർലമെന്റ് അംഗങ്ങളുടെ നിലവിലെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ വനിതകൾക്ക് മൂന്നിലൊന്ന് സംവരണം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ സിംഗപ്പൂർ 4-ാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ നടന്നു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സെമി കണ്ടക്ടർ വിതരണ ശൃംഖല, സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ഇന്ത്യ ജപ്പാൻ ബന്ധം ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര ബഹുമാനം, നാഗരികത എന്നിവയിൽ വേരൂന്നിയതാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയ്ക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയ്ക്കും ഇന്ത്യ ജപ്പാൻ സൌഹൃദം ശക്തി പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: ഹമാരി മെരിടൈം ലൈഫ് ലൈൻസ് ബഢ്തി ഹുയി വൾനറബിലിറ്റീസ് കാ സാമന കർ റഹി ഹൈ. ഇന്ത്യൻ ഓഷൻ ഓർ പബ്ലിക് ഓഷൻ കി സുരക്ഷ ആപസ് മേ ഗഹരേ റൂപ് സേ ജുഡി ഹുയി ഹൈ. ഇസ്ലിയേ ഇന്ത്യ കേ മഹാസാഗർ വിജൻ യാനി മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ആൾ ഇൻ ദ റീജൻ, ഓർ ജാപ്പാൻ കെ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് ഇനിഷ്യേറ്റീവ്സ് കെ ബീച്ച് ക്ലോസ് അലൈൻമെന്റ്.

0: എന്ന് പ്രത്യേകം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ മാത്രം ആലപിക്കാനുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഈ തീരുമാനം പാർലമെന്റ് പാസാക്കിയ നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്നും രാജ്യവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ 11 മുതൽ 13 വരെയുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസ് പരീക്ഷകളിലൂടെയും ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലൂടെയും നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്റ്റേ ചെയ്ത് ഝാർഖണ്ഡ് ഹൈക്കോടതി. പരീക്ഷയിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജികളിലാണ് കോടതി നിർദ്ദേശം. നിയമിതരായ ജീവനക്കാരെ സ്വാഭാവിക നീതി നിഷേധിച്ചുകൊണ്ട് പിരിച്ചുവിടാൻ സാധിക്കില്ലെന്നും ഇവരെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. 342 പേരാണ് ഇതിനകം സർവീസിൽ പ്രവേശിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. 12nd ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം നാളെ പൂനെയിൽ നടക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. ആധാർ ആപ്ലിക്കേഷൻ ഡൌൺലോഡുകളുടെ എണ്ണം 5 കോടി പിന്നിട്ടതായി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആധാർ വിവരങ്ങൾ പുതുക്കാൻ സഹായിക്കുന്ന ഈ ആപ്പ് വഴി 75 ലക്ഷത്തിലധികം പേർ മൊബൈൽ നമ്പറും മേൽവിലാസവും ഇമെയിൽ വിലാസവും ഇതിനകം പുതുക്കിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. മത്സരം 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ 23rd പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലംഗീറിനെ തെരഞ്ഞെടുത്തു. പാർലമെന്റിൽ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 255 വോട്ടുകൾ നേടിയാണ് പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാഫുദ്ദീൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പാക് അധീന കശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. പ്രതിഷേധങ്ങൾ സുധനോട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മുസാഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തുമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. പ്രതിഷേധം റാവലക്കോട്ടിൽ മാത്രമാണെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിച്ച് ഭരണകൂടം കടുത്ത രീതിയിൽ അടിച്ചമർത്തുന്നതായാണ് ഇന്ത്യയുടെ നിലപാട്. നിയമവിരുദ്ധമായ കണ്ടന്റുകൾ 3 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കുന്നതിനായി മെറ്റ കണ്ടന്റ് ബ്ലോക്കിംഗ് ഓട്ടോമേറ്റ് ചെയ്തെന്നും ഡൽഹി വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ വ്യാപകമായി കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്തെന്നുമുള്ള ലേഖനം തള്ളി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. നിയമവിരുദ്ധ കണ്ടന്റുകൾ നീക്കം ചെയ്യാനുള്ള സമയപരിധി 36 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറാക്കി കുറയ്ക്കാനുള്ള തീരുമാനം ഈ വർഷം ഫെബ്രുവരിയിലാണ് വരുത്തിയതെന്ന് വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. കൊളംബോയിൽ ഭൂകമ്പത്തെ തുടർന്ന് 30 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ മാസം 10 ശക്തമായ ഭൂകമ്പത്തിൽ 300 പേർ മരിക്കുകയും 4000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, ഉപഭോക്തൃ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന പരിശോധനാ സംവിധാനം ഒരുക്കുന്നതിനായി നാഷണൽ ടെസ്റ്റ് ഹൌസ് കേഡർ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പരിശോധനയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ, ആധുനികവൽക്കരണം, സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ചർച്ചയായി. അതിർത്തി പരിപാലനം സംബന്ധിച്ച 14th ഇന്ത്യ നേപ്പാൾ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ആരംഭിച്ചു. അതിർത്തി സുരക്ഷയും അടിസ്ഥാന സൌകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് 2 ദിവസത്തെ യോഗത്തിൽ നടക്കുന്നത്.

0: കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയം യോഗത്തിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ സിംഗപ്പൂർ നാലാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ ചേർന്നു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബി എൻ പി നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലങ്കീറിനെ തെരഞ്ഞെടുത്തു. എഫ് ഐ എസ് ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്നാദ്യം ഒരു ലളിതഗാനമാണ്, പാടിയത് ഭൈരവി.

ശ്വേത ആനന്ദശിവൻ അവതരിപ്പിച്ച വയലിൻ വാദനമാണ് ഇതുവരെ കേട്ടത്. തുടർന്ന് അനാമിക കാർത്തികേയൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: ഹരികൃഷ്ണൻ BH അവതരിപ്പിച്ച അഷ്ടപതിയാണ് ഇതുവരെ കേട്ടത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
2: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി. ഇന്നത്തെ നേർമൊഴിയിൽ ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. ചില സിനിമകളുണ്ട്, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലിങ്ങനെ ജീവിക്കുന്നവ. അങ്ങനെ മലയാളിയുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പിണക്കങ്ങളെയും ഇണക്കങ്ങളെയും ഒക്കെ വരച്ചു കാട്ടിയ മേലേപ്പറമ്പിൽ ആൺവീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ, കടിഞ്ഞൂൾ കല്യാണം, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ രാജസേനനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം.
2: നമസ്കാരം.
1: തിരുവനന്തപുരത്ത് ആണ് ബാല്യകാലം. അപ്പൊ ഈ സാംസ്കാരിക നഗരിയിൽ പിന്നിട്ട ബാല്യകാലത്തിൽ സിനിമ എപ്പോഴാണ് താങ്കളുടെ ഉള്ളിലേക്ക് കടന്നു വന്നത്?
2: നഗരത്തിലല്ലായിരുന്നു നമ്മൾ താമസം. പെരപ്പംകോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വെഞ്ഞാറമൂടിന് അടുപ്പിച്ച്. അവിടെയാണ് ഒരു നാട്ടിൻപുറത്തുകാരനായി ജനിച്ച് വളർന്ന്, സിനിമ മനസ്സിൽ കയറി പ്രാണവായുവായിട്ട് കൊണ്ടു നടന്നു. അങ്ങനെ കോടമ്പകത്തേക്ക് പോയി സിനിമ പഠിച്ചു. അച്ഛൻ ഡാൻസ് മാഷ്ടർ ആയതുകൊണ്ട് കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ കൂടെ ഡാൻസും പുറത്ത് കുറച്ച് സംഗീതവും ഒക്കെ അഭ്യസിച്ചിരുന്നു. അപ്പൊ കലയും സിനിമയും തന്നെയായിരുന്നു സ്വപ്നം.
1: സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയായിരുന്നു കുടുംബത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ?
2: കുടുംബത്തിൽ പിന്തുണ വലുതായിട്ടില്ലായിരുന്നു. കാരണം അച്ഛന് സിനിമ കുറച്ച് അറിയാം. അച്ഛൻ ഡാൻസ് പഠിക്കുന്ന ചെന്നൈയിൽ ഗുരുഗോവിനാഥിന്റെ വീട്ടിൽ പോയാണ് പഠിക്കുന്നത്. അന്ന് ഗുരുജിയാണ് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഡാൻസുകളൊക്കെ കമ്പോസ് ചെയ്യുന്നത്. പിന്നെ കമൽഹാസന്റെ ഗുരുവായ ഡാൻസർ തങ്കപ്പൻ, ഇവരൊക്കെയാണ് അന്ന് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ നന്നായിട്ട് ഉപദേശിച്ചു അത് ബുദ്ധിമുട്ടായിരിക്കും നീ പോയാൽ. പിന്നെ ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരവസ്ഥയും കൂടെ ഉണ്ട്. ഞാൻ മൂത്ത മകനാണ്, 6 മക്കളിലും മൂത്താണ്. അപ്പം ഞാൻ തന്നെ പോയി രക്ഷപ്പെടണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നർത്തകനായ അച്ഛൻ്റെ ബുദ്ധിമുട്ട്, ഈ 6 മക്കളെയും വളർത്താനും പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്കെന്തായാലും ഒരു പൗരാണിക കല ആഗ്രഹമുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. അത് അന്നത്തെ കാര്യമാണ്. ഇപ്പോൾ പൗരാണിക കല സിനിമയ്ക്ക് ഈക്വലാണ്. കഥകളിക്കാർ ലോകം മുഴുവൻ യാത്ര ചെയ്ത് കഥകളി കളിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് പൗരാണിക കലയെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അന്നും സിനിമ റിച്ചാണ്, ഇന്നും സിനിമ റിച്ചാണ്. അപ്പം അങ്ങനെ നന്നായി രക്ഷപ്പെടണം, പിന്നെ സിനിമയോടുള്ള ആ ഒരു താല്പര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരൊറ്റപ്പോക്കങ്ങ് പോയി.
1: ഈ കോടമ്പാക്കം എന്ന് പറയുമ്പോൾ ഒട്ടനവധി ആൾക്കാർ അവരുടെ സിനിമാ മോഹങ്ങളുമായി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് പച്ച പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പല സിനിമകളിലൂടെ തന്നെ കണ്ടിട്ടുണ്ട്.
2: അതിനൊരു വാക്കുപയോഗിക്കും, ചെരുപ്പ് തേഞ്ഞു പോകാൻ. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെയൊക്കെ എത്ര ചെരുപ്പ് തേഞ്ഞതാ, കുറെ എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ കയ്യിൽ എന്നൊക്കെ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് തെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം നടന്ന് നടന്ന് നടന്ന് നടന്ന് ഒരു വഴിയാവും എന്നുള്ള അർത്ഥത്തിലാണ്.
1: ആഗ്രഹമാണല്ലോ ആദ്യത്തെ സിനിമ, ആ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്?
2: ആഗ്രഹത്തിലേക്കൊക്കെ എത്താൻ ഞാൻ അവിടെ ചെന്നിട്ട് 5 വർഷം എടുത്തു. എന്ന് പറഞ്ഞാൽ സിനിമ പഠിക്കണമല്ലോ. അപ്പൊ ഭാഗ്യത്തിന് പി കെ ജോസഫ് എന്നൊരു ഗുരുവിനെ കിട്ടി. ആ സമയത്ത് അദ്ദേഹവും സിനിമ തുടങ്ങുകയാണ്. അദ്ദേഹം ശ്രീകുമാരൻ നമ്പി സാറിൻ്റെയും ശശികുമാർ സാറിൻ്റെയും അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് സിനിമകളിൽ ടൈറ്റിൽ കാണാം, അസോസിയേറ്റ് പി കെ ജോസഫ് എന്ന്. ഞാൻ കുറേ പേരെ പോയി കണ്ടതാ, പക്ഷെ കണ്ടതിൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയത് ജോസഫ് സാറാണ്. എന്നിട്ട് ജോസഫ് സാർ എന്നെ ശശികുമാർ സാറിൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുകയാണ്. നോക്കുമ്പോൾ നിൽക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നസീർ സാറ്, മീനച്ചേച്ചി, ജയഭാരതി, ഇങ്ങനെ അങ്ങ് നിൽക്കുക, ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അങ്ങ് തിളങ്ങി. അപ്പോൾ എന്നെ കൊണ്ടുപോയിരിക്കുന്നത് ശശികുമാർ സാറിനെ പരിചയപ്പെടുത്തിയിട്ട് സാറിൻ്റെ കൂടെ അങ്ങ് കയറിക്കോ, പിന്നെ നമുക്ക് നോക്കാം, കാരണം ഞാനും തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇതാണ് ജോസഫ് സാറിൻ്റെ വെർഷൻ. ഞാനിങ്ങനെ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശശികുമാർ സാർ ആരെയോ ദേഷ്യപ്പെടുന്നു. ഫയലും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ദേഷ്യപ്പെട്ടത്. അത് പിൽക്കാലത്ത് പ്രശസ്തനായ സംവിധായകനാണ് തമ്പി കണ്ണന്താനം. അന്നെനിക്കറിയില്ല. അപ്പൊ ഈ ശശികുമാർ സാറിന്റെ ദേഷ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചിങ്ങി വെളിയിലിറങ്ങി.
1: അസിസ്റ്റന്റ് ആയിരുന്നിരിക്കുമല്ലേ,
2: അസോസിയേറ്റ്. അപ്പോൾ ജോസഫ് സാർ വെളി വന്നിട്ട് പറഞ്ഞു, എന്ത് ഷൂട്ടിംഗ് കണ്ടോ? കണ്ടു, പക്ഷെ എനിക്ക് ശശികുമാർ സാർ വേണ്ട. അതെന്താ,

0: സാറ് ഭയങ്കര ദേഷ്യം. രാജസേന എനിക്കും ദേഷ്യമുള്ള ആളാണ്. ലൊക്കേഷനിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ ഇച്ചിരി ദേഷ്യക്കാരായിരിക്കും. നാളെ നീ ഡയറക്ടറായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? എന്നാലും സാറ് മതി എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ രണ്ടു മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സാറിൻ്റെ സിനിമ തുടങ്ങാൻ വേണ്ടി. പെണ്ണൊരുമ്പട്ടാൽ എന്നൊരു സിനിമയിലാണ് സാറിനോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങുന്നത്.
1: നമ്മൾ കൂടെ പഠിക്കാൻ നിൽക്കുന്നവരുടെ ശൈലി നമ്മൾ നമ്മളേതായിട്ട് മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ ശൈലികളാണ് കൂടെ നിന്നവരിൽ നിന്ന് പഠിച്ചത്?
0: അത് ജോസഫ് സാർ ആദ്യം മുതലേ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നെ സാറിന് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഒത്തിരി വായിക്കും എന്ന് പറഞ്ഞിരുന്നു സാറിനോട്. അത് സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടെ സാർ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വായനയിൽ കൂടിയാണ് നമുക്ക് ചിന്ത വരുന്നത്. ചിന്ത വരുമ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു ത്വര ഉണ്ടാവും. അങ്ങനെയാണ് എഴുത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ സാർ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നത് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി മാത്രമാണ്. അതും ഞാൻ പഠിപ്പിക്കുകയല്ല, നീ പഠിച്ചോളാം. പക്ഷെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിന്റെ തലയ്ക്കകത്തുള്ളതാണ്. അതെനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ തലയിലുണ്ടെങ്കിൽ മാത്രമേ നീ നല്ലൊരു സംവിധായകനാവത്തുള്ളൂ. പിന്നെ എൻ്റെ മേളിൽ വർക്ക് ചെയ്തിരുന്ന ജോസഫ് സാറിൻ്റെ തൊട്ട് താഴെ വരുന്ന അസോസിയേറ്റ് ഡയറക്ടർ, ഫസ്റ്റ് അസിസ്റ്റന്റ്, സെക്കൻഡ്, ഇങ്ങനെ കുറേ പേരുണ്ട്, അഞ്ചാറ് പേരുണ്ടാവും. അവരുമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി ഡാൻസും പാട്ടും ഇതൊക്കെ അന്നേ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അവനോട് ചോദിക്കുക. അത് ഉദാഹരണത്തിന് ഇപ്പോൾ മകരവിളക്കിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അയ്യപ്പൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ശബരിമല അയ്യപ്പൻ്റെ മുദ്ര അതെങ്ങനെയാണ്, അവർ ഡിസ്കസ് ചെയ്തിട്ട് ആർക്കും കിട്ടിയില്ല. രാജസേനെ വിളി, ഡാൻസ് മാഷ്ടർ മോനല്ലേ, അവനറിയായിരിക്കും, വിളിച്ച് അപ്പം ഞാനത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു കൊടുത്ത്. അപ്പം അങ്ങനെയൊക്കെ ചില സ്പെഷ്യൽ കെയറും ട്രീറ്റ്മെൻറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്.
1: ആദ്യത്തെ സിനിമ അത് എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടതായിരിക്കും, സ്പെഷ്യലായിരിക്കും. ആ സിനിമയുടെ ഓർമ്മകൾ?
0: അത് വളരെ അത്ഭുതകരമായിട്ട് കിട്ടിയതാണ്. അതായത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഭാഗ്യം വീണ് കിട്ടിയതെന്താന്ന് പറഞ്ഞാൽ, നസീർ സാറ് നായകനാകുന്ന ഒരു സിനിമയുടെ തിരക്കഥ എഴുതണം. അന്നത്തെ മൾട്ടി സ്റ്റാർ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, മരിപ്പച്ച എന്നാണ് അതിൻ്റെ പേര്. അത് ഓൾറെഡി ആരോ തിരക്കഥ ചെയ്തതാണ്, വലിയൊരാളാണ് എഴുതിയത്, പക്ഷെ അവർ തൃപ്തരല്ല. അപ്പം എഴുതുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറെ അന്വേഷിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. അന്ന് ഈ കോടമ്പക്കത്ത് ഇങ്ങനെ സിനിമാക്കാരെല്ലാം ചേർന്ന് ചേർന്ന് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു, അടുത്തടുത്ത വീടുകളും. അപ്പോൾ സിനിമ പഠിക്കാൻ വന്ന് രണ്ട് വർഷമായ എന്നെയും മിക്കവരും എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എസ് ബാബു എന്നാണ് ഡയറക്ടർ പേര്, മയിലാടും കുന്നൊക്കെ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല. തിരക്കഥകൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ധാരാളം വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കഥ പറഞ്ഞു തരാം. ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി 10 ദിവസമേയുള്ളൂ. സകല താരങ്ങളുടെയും ഡേറ്റ് കൺഫേമാണ്, വലിയ പ്രൊഡ്യൂസറുമാണ്. കഥ പുള്ളി പറഞ്ഞതിന് 3 പേര്, നസീർ സാറും ജഗതി സുകുമാരൻ, ഇവർ 3 ഗൾഫിൽ പോകാൻ വേണ്ടി പാസ്പോർട്ടും കുറേ കാശും കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ട് അവിടെ കിടന്ന് അലയുകയാണ്. അങ്ങനെ ഒരു പാർക്കിൽ വെച്ച് അവിടെ ചായ വിറ്റ് നടക്കുന്ന ബാലൻകി നായർ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. ചായയൊക്കെ കൊടുത്ത് അവർക്ക് തിരിച്ച് കാശ് കൊടുക്കാനില്ല, ആരുടെയും കയ്യിലില്ല. അവർ തമ്മിൽ ഭയങ്കര അടുപ്പാകുന്നു. അദ്ദേഹം ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഉരുത്തിരിയുന്ന ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കത് രസകരമായിട്ട് തോന്നി. അപ്പോൾ ബാബു സാറ് ചോദിച്ച്, കഥ ഇഷ്ടമായോ? ഞാൻ പറഞ്ഞു, ഇഷ്ടമായി. പറഞ്ഞപ്പോൾ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ക്ലിക്ക് ചെയ്ത്, അപ്പോൾ നസീർ സാറിൻ്റെ റോൾ ഇതാണ്, ജഗതി ഇതാണ്, സൂചേട്ടൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് പറഞ്ഞതാണ്. 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, സാർ ഈ 10 ദിവസത്തിനകത്ത് തുടങ്ങുമ്പോൾ ആദ്യം ആരുടെ സീക്വൻസാണ് വരുന്നതെന്ന് ചോദിച്ചു. നസീർ സാറിനെയാണ് ആദ്യം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞാലേ സുകുമാരനും ജഗതിയൊക്കെ ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാനിത് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഒരു 1 ലൈൻ പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് സാറിനെ വായിച്ച് കേൾപ്പിക്കാം, എന്നിട്ട് അതിൽ നസീർ സാറിൻ്റെ പോർഷൻസ് ആദ്യം എഴുതാം. എടുത്ത കയ്യിൽ സാറ് ചോദിച്ച്, അങ്ങനെയൊക്കെ എഴുതാനുള്ള പരിചയം ആയോ? ഞാൻ പറഞ്ഞു, സാർ കുറച്ച് സിനിമകൾ ചെയ്തു. എത്ര ചെയ്തു? ഞാൻ പറഞ്ഞു, 3 പിന്നെ ഒരു 1/2 സിനിമ. ഇത്രയല്ലേ ചെയ്തോളൂ? ഞാനൊക്കെ അസോസിയേറ്റ് ആയിട്ട് കെ എസ് സേതുമാധവൻ്റെ കൂടെ 65-70 സിനിമ ചെയ്തിട്ടാണ് ഡയറക്ടറായത്. ഞാൻ പറഞ്ഞു, സാർ അത് ഓരോ കാലഘട്ടത്തിൻ്റെ ഇത്, പിന്നെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. ശരി, എന്നാൽ നാളെ മുതൽ എഴുതി തുടങ്ങിക്കൊള്ളുന്നു കൊണ്ട് പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് എനിക്ക് 1000 രൂപ അഡ്വാൻസ് തന്നു. അന്ന് 1000 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ 1-5 ലക്ഷം കിട്ടുന്നു. ഞാനതും വായിച്ച് നേരെ ബാച്ചിലേഴ്സ് ലൈഫല്ലേ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പാർട്ടിയൊക്കെ നടത്തി പിറ്റേ ദിവസം മുതൽ എഴുത്തു തുടങ്ങി. എനിക്കെന്തോ ദൈവാദിനം വരെ ഇരുന്നപ്പോൾ തന്നെ ഈ ഇതിൻ്റെ ഒരു ഓർഡർ 3 ദിവസം കൊണ്ട് ഞാൻ 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ വായിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം, നാളെ വലിയ ഡയലോഗ് എഴുതി തുടങ്ങിക്കോ, ഈ നസീർ സാറിൻ്റെ പോർഷൻ തന്നെ എഴുതി തുടങ്ങണമെന്നുണ്ടോ? ഇനി ഒരു 6-7 ദിവസം ഉണ്ടല്ലോ, വേണമെങ്കിൽ ഓർഡറിൽ തന്നെ എഴുത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഞാൻ ഓർഡറിൽ തന്നെ എഴുതി. ഒരു 15 സീൻ എഴുതിയിട്ട് വായിച്ച് കേൾപ്പിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു, ഹ്യൂമർ കോമഡി. അങ്ങനെയാണ് ആദ്യത്തെ അവസരം. ആ സിനിമയുടെ വിതരണക്കാരനായിരുന്നു കോഴിക്കോടുള്ള ഗിരീഷ് പിക്ചേഴ്സ് രാജൻ. അന്ന് ഒരു അസോസിയേറ്റ് ഡയറക്ടർക്കോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ, പ്രത്യേകിച്ച് ഞാൻ പുതിയതാണ്, ഡിസ്ട്രിബ്യൂട്ടറടുത്ത് നിന്ന് പോയി സംസാരിക്കാൻ പോലും പറ്റത്തില്ല, അത്ര ദൂരെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്തോ എന്നെ വിളിച്ച് എവിടെയാണ് നാട് എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞ് സിനിമ പൂർത്തിയായി, പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോൾ എല്ലാവരും ഷേഖൻ്റെ എനിക്കും കൂടെ തന്ന കൂട്ടത്തിൽ അദ്ദേഹവും

0: രാജേട്ടൻ ഷേക്കൻ്റെ റിലീസിനൊരു ക്യാപ്ഷൻ വേണം, ഒരു മൂന്നാല് ക്യാപ്ഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ മാറിയിരുന്നു അപ്പം തന്നെ മൂന്നാല് ക്യാപ്ഷൻ എഴുതി കൊടുത്തത്, അതും ഇഷ്ടപ്പെട്ടു. സിനിമ തിരക്കുള്ളത് ഓടി. ഇത്രയും ബന്ധമേ ഈ രാജേട്ടനുമായിട്ട് എനിക്കുള്ളൂ. പിന്നെ ഞാൻ അയ്യപ്പനും വാവരും എന്നുള്ള സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു. അതിനകത്തൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട് ദേവേന്ദ്രനായിട്ട്. ആ വേഷത്തേക്കുമ്പോൾ അതിൻ്റെയും വിതരണം ഇദ്ദേഹമാണ്. എന്നെ കണ്ടത്, ആ നിങ്ങൾ അസോസിയേറ്റ് രാജസൻ, ഞാൻ പറഞ്ഞത് ആ ആ കൊള്ളാം കേട്ടോ, പക്ക ദേവേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ഇങ്ങനെ പോയി. ദാസേട്ടൻ്റെ ഒരു എട്ട് വരി പാട്ടുമൊക്കെ പാടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ആ സിനിമ റിലീസ് ചെയ്ത് അതും ഹിറ്റായിട്ട് ഓടി. ഒരു ദിവസം ഞാൻ കോടമ്പകത്ത് റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കറുത്ത അംബാസിഡർ കാറ് എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടൊന്ന് സൈഡിൽ നിർത്തി. ആ കാറ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആളിനെ, അദ്ദേഹത്തിൻ്റെ കാറ് കറുത്ത അംബാസിഡർ. അപ്പോൾ അതിൽ ഒരു ചന്ദ്രേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പി എ പോലെ. ചന്ദ്രേട്ടൻ ഇങ്ങനെ ആയിരുന്നു കൈ തട്ടിയിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ച്. അങ്ങനെ ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നു. ബാക്ക് സീറ്റിൽ രാജേട്ടനുണ്ട്. എന്താണ് വർക്കൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഇന്ന് വർക്ക് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഒന്ന് ഓഫീസിലേക്ക് വരണ ഒരു കാര്യമുണ്ട്. എന്തോ ഒരുതരം വൈബ്രേഷൻ ശരീരത്തിൽ കൂടി പാഞ്ഞ് കയറി. ഞാൻ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ രാജേട്ടൻ എന്നെ നാളെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പം തന്നെ കരുമം മോഹൻ എന്നുള്ള മേക്കപ്പ് മാനൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസം. മോഹനും പറഞ്ഞു, എടാ അത് സിനിമ തന്നെടാ, കാരണം അങ്ങേരും ഭയങ്കര ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങേരും നിന്നെ വെറുതെ എല്ലാം പറയൂ, സിനിമ കിട്ടി നിനക്ക്. പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ സത്യമായിരുന്നു. സംഗീതത്തിന് പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാക്കൂ, ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് വരും, നമുക്കൊന്ന് വായിക്കാം, ഒരു സിനിമ താങ്കളെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞ്. അദ്ദേഹം അകത്ത് കയറി ഒരു ടോക്കൺ എടുത്ത് കയ്യിൽ തന്ന് 51 രൂപ. അന്ന് 51 രൂപയ്ക്ക് 51 മീൽസ് കഴിക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് ഞാൻ തീർത്തു. ആഗ്രഹം ഒന്ന് പേര് വിട്ടു. പുള്ളിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നായകനെ കണ്ടെത്തി, ദേവനെ കണ്ടെത്തി. അതിലെ സ്ക്രിപ്റ്റിലെ കഥയിലെ ദേവരാജ് എന്നുള്ള കഥാപാത്രത്തിനെ നമ്മൾ ആ ദേവ ഇങ്ങോട്ട് എടുത്തിട്ട് പുള്ളിക്ക് ദേവൻ എന്ന് പേര് വിട്ടു കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ പ്രളയം 1984 ആഗ്രഹം.
1: പിന്നീടാണ് 90s നിറഞ്ഞ സാന്നിധ്യമായി രാജസേനൻ എന്ന സംവിധായകൻ മാറുന്നത്. കുടുംബഹൃദയങ്ങളെ തൊട്ടറിയുന്ന വിജയ ഫോർമുല കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു?
0: സത്യം പറഞ്ഞാൽ ഇത് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ പല സബ്ജക്റ്റും നമ്മളെ തേടി വരുന്നതാണ്. എന്തുകൊണ്ടാണ് ചില സിനിമ മോശമായി പോകുന്നത്? കണ്ടെത്തുകയാണെങ്കിൽ എല്ലാ സിനിമയും വിജയിക്കണം. ആശയങ്ങൾ പലപ്പോഴും ഓരോ കഥാകൃത്തിൻ്റെയും തലകളിൽ ഇങ്ങനെ അവരെ അന്വേഷിച്ച് വരുന്നതാണ്. നമ്മളാണ് തേടി പോകുന്നതെങ്കിൽ ഒരു സിനിമയും പരാജയപ്പെടാൻ പാടില്ല. അപ്പോൾ എൻ്റെ 38 സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 38 സൂപ്പർ ഹിറ്റ് ഒന്നും അല്ലല്ലോ, അതിനിടയ്ക്ക് പരാജയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുക. ആദ്യത്തെ കൺമണി എൻ്റെ സ്വന്തം കഥയാണ്. ആദ്യത്തെ കൺമണി എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു സീരീസ് പ്രമേയമാണ്. അതിനെ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി കോമഡി ആയിട്ട്. അതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചു, ചില വീടുകളിലൊക്കെ ഈ പെൺകുട്ടികൾ ജനിച്ചാൽ കൊച്ചിനെ എടുക്കത്തില്ല അമ്മായി അമ്മ. ചില ഗ്രാമങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ കൊന്നുകളയും. പെൺകുട്ടികളോട് അത്രയും ഹരാസ്മെന്റ് നടത്തുന്ന ഒരു അമ്മമ്മ, അവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, അവർ ഒരു സ്ത്രീയാണെന്നുള്ള ആ പോയിന്റിലാണ് പിടിച്ചത്. അതിനെയാണ് തമാശ രൂപത്തിൽ ഇത്രയും ശക്തമായൊരു കഥ അതിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പിടിച്ചുകൊണ്ട് കഥ ചിന്തിച്ചപ്പോൾ പിന്നെ റാഫി മെക്കാട്ടിനും സപ്പോർട്ടിന് തിരക്കഥ ടോട്ടലി ഗംഭീരമായി. അതുപോലെയാണ് മധുചന്ദ്ര ലേഖ, മുറുക്കാനും ചവച്ച് നടക്കുന്ന, കണ്ടാൽ പെട്ടെന്ന് ഇച്ചിരി വയസ്സ് തോന്നിക്കുന്ന ഭാര്യ, സുമുഖനായ ഒരുപാട് ചെറുപ്പക്കാരനാണ് തോന്നിപ്പിക്കുന്ന പ്രശസ്ത ഗായകനായ ഭർത്താവ്, അവിടെ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് വന്ന്, ഞാനല്ലല്ലോ ഇയാൾക്ക് ചേരുന്നവൻ, ചേരേണ്ടത് ചേർക്കേണ്ടത് എൻ്റെ കടമയല്ലേന്ന് ചിന്തിക്കുന്ന വിവരദോഷിയായ ഒരു ഭാര്യ. അങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കൊടുത്തിട്ട് മാറി നിന്ന് ആനന്ദിക്കുകയാണ്, അവർ തമ്മിൽ സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒന്നിച്ച് പാടുന്നതും. പക്ഷെ കുറേ കഴിയുമ്പോൾ ഉള്ളിൻ്റെ എവിടെയോ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങിൽ വെച്ച് അവർ ഇതങ്ങ് പൊളിക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ കഥയാണ്, അതിനകത്ത് രഘുനാഥ് പലേരി സ്ക്രിപ്റ്റിൽ, പിന്നെ സ്വപ്നലോകത്ത് ബാലഭാസ്കരൻ, ഇങ്ങനെ കുറേ നർമ്മം കലർന്ന കഥകൾ നമ്മൾ ചെയ്തു. ഈ നർമ്മമെല്ലാം ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതും, ഈ നർമ്മം എനിക്ക് ആരിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അച്ഛൻ. അച്ഛൻ വീടിൻ്റെ വരാന്തയിലിരുന്ന് പൊട്ടിച്ചിരിച്ചാൽ അമ്മ അടുക്കളയിൽ, ഞങ്ങളാരെങ്കിലും അടുക്കള നിൽക്കുന്ന അമ്മ പറയും, യോ ആരെയോ കളിയാക്കി ചിരിക്കുകയാണ്. സത്യമാണ്, അത് മുമ്പിലിരിക്കുന്ന ഒരാളെ തന്നെയായിരിക്കും കളിയാക്കുന്നത്. അങ്ങനെ തമാശ അടിച്ചു വിടുന്ന ഒരാളായിരുന്നു അച്ഛൻ. എന്നാൽ അച്ഛന് സ്വയം ഞാനൊരു തമാശ പറയുന്ന ആളാണ് എന്നൊരു തോന്നലും ഇല്ലായിരുന്നു. ഒരു സാധു മനുഷ്യൻ, കല മാത്രം, അത് തന്നെയാണ് ലോകം.
1: ഈ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ ഇങ്ങനെ ഉള്ള വ്യക്തി പ്രഭാവങ്ങൾ വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും അങ്ങനെ നാച്ചുറലായിട്ടും നമുക്ക് കിട്ടും. കുറച്ച് നമ്മൾ തിങ്ക് ചെയ്ത് മീഡപ്പായിട്ട് കിട്ടും. പിന്നെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. നാച്ചുറലായിട്ട് കിട്ടിയാൽ അത് അത്യപൂർവമായി മാറാറുണ്ട്. ഇപ്പോൾ കൊട്ടാരം വീട്ടിൽ അപ്പോട്ടല്ല ജയറാമിൻ്റെ റോളെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് കിട്ടിയതാണ്. പൊങ്ങച്ചം പറഞ്ഞ് കിടക്കുന്ന ഒരാൾ, കാശുണ്ട് വീട്ടിൽ, അമ്മ

0: അല്ലാതെ വേറെ ആരുമില്ല, കുറേ കൂട്ടുകാർ മാത്രമുണ്ട്. അവരിയാളെ തലയിലേറ്റ് നടക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ ഹുങ്കും, നാട്ടിലെ ആരോ വലിയ ആളാണെന്നുള്ളൊരു ഭാവവും, പെട്ടെന്ന് ഒരു സ്റ്റേജിൽ വെച്ചൊരു പെൺകുട്ടിക്ക് പഠിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലെന്ന് പറയുമ്പോൾ ചാടിക്കയറി സ്പോൺസർ ചെയ്യുന്നതും, ഇവക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കാതെയാണ് പുള്ളി സ്പോൺസർ ചെയ്യുന്നത്. നോക്കുമ്പോൾ MBBS ആണ്. അത്രയും വലിയൊരു വരുമാനം പുള്ളിക്ക് ആ സമയത്ത് ഇല്ല, എങ്കിലും പുള്ളി അത് കഷ്ടപ്പെട്ടൊക്കെ പഠിപ്പിക്കും. ഇതൊക്കെ നാച്ചുറലാണല്ലോ, ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. മേലേപ്പറമ്പിൽ ആൺവീടിലും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവം, വസ്ത്രധാരണം. പഠിക്കാത്തവൻ്റെ വർത്തമാനം പറച്ചിലും പഠിച്ചവൻ്റെ വർത്തമാനം പറച്ചിലും തമ്മിലുള്ള വ്യത്യാസം. വാസ്തവത്തിൽ ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ നർമ്മം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല, അതിലുണ്ട്, അതിലെല്ലാം ഉണ്ട്. നർമ്മമുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. എൻ്റെ സിനിമകളിൽ ഏറ്റവും നല്ല സിനിമ എന്ന് എപ്പോഴും എല്ലാവരും പറയുന്നത് മേലേപ്പറമ്പിലാണ് വീടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് ഒരു പ്രശസ്ത പത്രം നടത്തിയ ഒരു സർവേയിൽ മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും 25 നല്ല സിനിമകളിലൊന്നാണ് മേലേപ്പറമ്പിലാണ് വീടാണ്. അതൊരു വല്ലാത്തൊരു അവാർഡാണത്. അത് ഈ പറഞ്ഞ ഈ ഒരു നാച്ചുറാലിറ്റിയുടെ ഗുണമാണതൊക്കെ. അതിനകത്ത് ആരും അഭിനയിക്കുന്നെന്ന് തോന്നത്തുമില്ല.
1: കാലത്തെ ജയിക്കുന്ന പ്രതിഭകളോടൊപ്പം, ഇപ്പൊ ജഗതി ആണെങ്കിലും, നരേന്ദ്രപ്രസാദ്, ജനാർദ്ദനൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒട്ടനവധി പ്രതിഭകളോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുള്ള ഒരു സെറ്റിലെ അന്തരീക്ഷം സിനിമയ്ക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പൊ നരേന്ദ്രപ്രസാദ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഡിക്ഷണറിയാണത്. കൊട്ടാരം വീട്ടിലെ അപ്പോട്ടിലെ MLA പ്രസംഗിക്കുന്നിടത്ത് സെന്റൻസിൽ എന്തോ ഒരു ചേരായി കിടന്നായിരുന്നു. എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അസോസിയേറ്റിനെ വിളിച്ചിട്ട് പുള്ളിക്കും പറ്റുന്നില്ല, ഞങ്ങൾ വളർന്നിരുന്ന വർത്തമാനം പറഞ്ഞു ആർക്കും പറ്റുന്നില്ല. ഞാൻ ഇതാണ് പ്രസാദ് സാർ ഇരിക്കില്ലേ, സാറിൻ്റെ ഇതിലോട്ട് കൊടുക്കാം. ഞാൻ കൊണ്ട് കൊടുത്തിരുന്നു, സാറേ ഈ പാരഗ്രാഫ് ഒരു 6-7 സെൻറ്റൻസ് ഉണ്ട്, പക്ഷേ അത് എവിടെയോ ഒരു മിസ്മാച്ചിങ് പോലെ ഉണ്ട്, എനിക്കത് കിട്ടുന്നില്ല. സാറ് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് ഒരു പിന്നെ എന്നൊരു വാക്ക് ചേർത്താൽ, ഇപ്പോൾ രാജസേനൻ ഒന്ന് വായിച്ചു നോക്കി. ഞാനത് വായിച്ചപ്പോൾ കറക്റ്റായി. ഇപ്പം ഇങ്ങനെയുള്ള പണ്ഡിത അമ്പിളിച്ചേട്ടൻ ജഗദീശ്രീമാർ അസാമാന്യമായിട്ട് വായിക്കുന്ന ആളായിരുന്നു. ഉണ്ണിയേട്ടൻ നല്ല ഒന്നാം തരം നാടകക്കാരനും നല്ല വിവരമുള്ള ഒരാളാണ്. ജനാർദ്ദനൻ ചേട്ടൻ ഒരു നാടക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു കലാകാരൻ, ഒരുപാട് വലിയ വലിയ എഴുത്തുകാരുടെ സിനിമകളിലും നാടകങ്ങളിലും അവർ അവരെല്ലാം പണ്ഡിതന്മാരായിരുന്നു.
1: ആ ഒരു ടീമിന് വേണ്ടി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടോ?
0: അതായത് എല്ലാ സിനിമയിലും ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സ്ഥിരം വരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ണിയേട്ടനെ ഒഴിവാക്കിക്കൊണ്ടൊരു സിനിമ ചെയ്യാൻ നോക്കി. കഥാനായകൻ ഈ കഥ ചിന്തിച്ചിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല, കാര്യസ്ഥൻ്റെ ഫേസ് കിട്ടുന്നില്ല നമുക്ക്. അവസാനം തീരുമാനിച്ചു കാര്യസ്ഥനെ എടുത്ത് ഉണ്ണിയേട്ടനെ തന്നെ. ആ മുഖം മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീക്വൻസ് ഉണ്ടായി, ഡയലോഗ് ഉണ്ടായി, ഒക്കെ ഉണ്ടായി. അതിനകത്ത് പുള്ളി പിന്നീട് ചെയ്തിരിക്കുന്ന ശക്തമായ റോളാണ്. ചില നടന്മാരുടെ പ്രസക്തി വാല്യൂ എന്ന് പറയുന്നത് അവിടെയാണ്.
1: ഇപ്പോൾ രഘുനാഥ് പലേരി, മണിസ്വാമി തുടങ്ങിയ തിരക്കഥാകൃത്തുകളോടൊപ്പം താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ രചന സിനിമയാക്കുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്?
0: ഞാൻ ഒന്നാമത് കാര്യം സിനിമയ്ക്ക് എഴുതാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരക്കഥയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നല്ല വിവരമുള്ള ആൾക്കാരെ തന്നെയാണ്. രഘുനാഥ് പലേരി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് കലാകൗമുദി വായിക്കുന്ന സമയത്ത് അതിൽ ചെറുകഥകൾ എഴുതിയിരുന്ന ഒരാളാണ്. അന്ന് ആ എഴുത്തിൽ തന്നെ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ഡിഫറൻ്റായിട്ടുള്ളൊരു എഴുത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കടിഞ്ഞുൽ കല്യാണമാണ് ആദ്യം ചെയ്യുന്നത്. എനിക്ക് ആ പേര് പോലും അത്യപൂർവമായി ഒരാൾക്ക് കിട്ടാവുന്ന ഒരു പേരാണ്. സിനിമയിലെ ഡയലോഗ് എഴുതുന്ന ഒരു പുതിയ സമ്പ്രദായം തന്നെ അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ മേലേപ്പുറമ്പിൽ ആൺവീടിലെ ഡയലോഗൊക്കെ ഇപ്പോഴും ട്രോളിയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന ആ സെൻറ്റൻസ് ഞാൻ വായിച്ചിട്ട് ഇതങ്ങ് വെട്ടിക്കളഞ്ഞാലോ എന്നാലോചിച്ചു. എനിക്കത് വെടികിട്ടുന്നില്ലായിരുന്നു സത്യത്തിൽ. കുറേ നേരം ഞാൻ എൻ്റെ ഗർഭം അതെന്ത് ഇങ്ങനെ പറയണത്, അത് വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കാമല്ലേ. അപ്പോൾ ആനന്ദക്കുട്ടൻ ക്യാമറ കുട്ടേട്ടനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ സേൻ്റെ ഇഷ്ടം അത് അമ്പിളിച്ചേട്ടൻ ഇങ്ങോട്ട് വന്നു. അമ്പിളിച്ചേട്ടന് ഡയലോഗ് വായിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞതിന് ശേഷം ഇങ്ങേരുടെ ഒരു ആ ഡയലോഗ് റെൻഡറിങ്ങിൽ ഞങ്ങൾ തകർന്നു പോയി. നിങ്ങളൊരു തള്ളയല്ലേ, തള്ളേ പെറ്റ തള്ളയെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് വീഴുന്നൊരു അവിടെ നമ്മളതിന് ടിക്കിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ ഭയങ്കരമായ ഇപ്പോൾ ഏതെല്ലാം ട്രോളിലാണ് ഈ ഡയലോഗ് ഉണ്ടെന്ന് വയ്ക്കുന്നത്
1: സത്യം.
0: അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രഘുനാഥ് പലേരിയുടെ ഡയലോഗ് സൈഡ് ഒരു രക്ഷയില്ലാത്തതാണ്. ഏത് സിനിമയിലും അദ്ദേഹം അങ്ങനെ എഴുതി കളയും. സ്വപ്നലോകത്ത് ബാലവാസുക്കളിലും ഉണ്ട് ഇതേപോലത്തെ ഒരു അമ്മിക്കല്ല് വെച്ചിട്ട്. പുള്ളിയുടെ സ്ഥിരം ഐറ്റംസാണ് ഈ അമ്മിക്കല്ല്. അത് ഈ അമ്മിക്കല്ല് മേലേപ്പുറമ്പിലാൻവീലും ഉണ്ട്. ജോലിക്കാരിയെ കൊണ്ടുവന്നിട്ട് അമ്മിക്കല്ലെടുത്ത് കൊള്ളത്തിൽ എറിഞ്ഞിട്ട് അസാധ്യ എഴുതാണ് അത്. പിന്നെ എന്തായാലും എൻ്റെ സ്ക്രിപ്റ്റുകൾ ആരെഴുതിയാലും ഇതിൻ്റെ ടോട്ടാലിറ്റി എൻ്റെ കയ്യിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമുണ്ട്. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം എന്നുള്ളത് എൻ്റെ ഇത് തന്നെയാണ്. അതിപ്പോൾ മണിസാർ വന്നാലും രാജൻ കിഴക്കനേലെ വന്നാലും പിന്നെ റാഫി മെക്കാട്ട് പിന്നെ ഉദയകൃഷ്ണ CBK തോമസ്, അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും

0: തിരക്കഥയിലെ മാസ്റ്റേഴ്സാണ്. നല്ല കോമ്പിനേഷനിൽ ഞങ്ങൾ കുറേയധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: കാലം മാറി, സിനിമയുടെ കോലവും മാറി എന്ന് പറയാം. ഇപ്പോൾ OTTയുടെ കാലമാണ്, സീരീസുകളുടെയൊക്കെ കാലമാണ്. സംവിധായകൻ എന്ന നിലയിൽ ഈ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: കാലഘട്ടത്തിനനുസരിച്ചെല്ലാം മാറില്ലേ. ഇപ്പം ഞാൻ സിനിമ പഠിക്കാൻ വന്ന സമയത്ത് നസീർ സാറാണ് അന്നത്തെ ഏറ്റവും വലിയ സ്റ്റാർ. തൊട്ട് താഴെ സുകുമാരൻ നിൽക്കുന്നു, ജയൻ നിൽക്കുന്നു, പതുക്കെ പതുക്കെ മമ്മൂട്ടി കടന്നു വരുന്നു, മോഹൻലാൽ കടന്നു വരുന്നു, ശങ്കർ കടന്നു വരുന്നു, ജയറാം കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയായപ്പോൾ മറ്റവരുടെ കുറച്ചതങ്ങ് കുറഞ്ഞു. അതിനിടയ്ക്ക് നസീർ സാറ് മരിക്കുകയും ജയേട്ടൻ മരിക്കുകയും ഒക്കെ ചെയ്ത് അതങ്ങനെ അങ്ങ് മാറി ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സുചേട്ടൻ പതുക്കെ ക്യാരക്ടറുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു കാലഘട്ടം സത്യനന്ദിക്കാട്, സി ബി മലയിൽ, കമൽ, വിനയൻ, ഇങ്ങനെ കുറേ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് അതിനോടൊപ്പം ഞാനും കടന്നു വന്നു. ഞാൻ 84 ആദ്യത്തെ സിനിമ. പക്ഷേ ഞാൻ കൂടുതൽ എൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് 92 ജയറാമായിട്ട് കടിഞ്ഞുൽ കല്യാണം മുതലാണ്. പിന്നെ വേറൊരു മുഖവുമായിട്ട് പൂർണ്ണമായൊരു കുടുംബ കഥ അത് നർമ്മത്തിൽ പറയുന്ന ഒരു രീതിയായിട്ട് കടന്നു വന്നത് കടിഞ്ഞുൽ കല്യാണത്തിലാണ്. പിന്നെ അങ്ങോട്ട് വരി വരിയായിട്ട് ജയറാമിനെ മാത്രം വെച്ച് 16 സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപിനെ വെച്ച് 3 സിനിമ. പൃഥ്വിരാജിൻ്റെ ശരിക്കും റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമ നക്ഷത്രക്കണുള്ള രാജകുമാരൻ. പിന്നെ സുരേഷ് ഗോപിയായിട്ട് മേഘസന്ദേശം, സ്വപ്നം കൊണ്ട് തുലാഭാരം, അതിൽ തന്നെ ചാക്കോച്ചനും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നായകന്മാരൊന്നും ഇല്ലാത്ത ഒരു രണ്ട് സിനിമയുണ്ട്. ഒന്ന് വാർദ്ധക്യപുരാണം, അതിനകത്ത് 3 വൃദ്ധന്മാരെ കേന്ദ്രീകരിച്ച്, മനോജുണ്ടെങ്കിൽ പോലും 3 വൃദ്ധന്മാരെ കേന്ദ്രീകരിച്ച് നന്നായിട്ട് ഓടിയ സിനിമയാണത്. പിന്നെ ഒരു നായികയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം, നഗ്മ, അതിനകത്തും നായകൻ്റെ കഥാപാത്രം ഇല്ല. കൊച്ചിൻ അനീഫയും ജഗതിയും ഇന്നസെൻറ്റുമാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. അതും വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. പലപ്പോഴും സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഡയലോഗ്സിന്റെ ഒരു പിൻബലത്തിലാണ്.
1: പിന്നീട് താങ്കൾ ഗിയർ തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ച് അഭിനയത്തിലേക്ക് കടന്നു വന്നു. ആ ഒരു റോൾ ചേഞ്ച് എങ്ങനെയായിരുന്നു?
0: 84 സൗന്ദര്യ പണക്കം ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് സുബ്രഹ്മണ്യം പോറ്റിന്നുകൊണ്ട് റോൾ ചെയ്തിരുന്നു.
1: പിന്നീട് ദേവേന്ദ്രനായിട്ട്,
0: ആ ദേവേന്ദ്രനായിട്ട് നേരത്തെ പറഞ്ഞു. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു അഭിനയമോഹം പിന്നീട് ഉണ്ടായിട്ടില്ല. ജയറാമൊക്കെ പറയുമായിരുന്നു, പല സിനിമയിലും പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഈ റോള് വേറെ ആൾ നിങ്ങൾ ചെയ്യും, ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുമായിരുന്നു. ഇത് അലക്സ് എന്ന് പറയുന്ന നിർമ്മാതാവാണ് ഇതിൻ്റെ ഈ ഭാര്യയൊന്ന് മക്കൾ മൂന്ന് എടുക്കുന്നത്. പുള്ളിയുടെ നിർബന്ധമായിരുന്നു നായകനാവണം. അപ്പോഴും ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഇതിപ്പോൾ വലിയ വലിയ സിനിമകൾ പോലും പരാജയപ്പെടുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ എന്നെ നായകനാക്കാൻ പോകുന്നത്. പുള്ളി ഈ ഗൾഫുകാർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കല്ലിവലി, കല്ലിവലി എന്ന് പറഞ്ഞാൽ ഉണങ്ങി പോട്ടെന്ന്, പുള്ളി അറിഞ്ഞാവോ കല്ലിവലി എന്ന് പറഞ്ഞിട്ട് പുള്ളി നിർബന്ധിച്ചാണ് ഞാൻ റോള് ചെയ്യുന്നത്. അത് വലിയ കുഴപ്പമില്ലാതെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു. സിനിമയും നല്ല ഒരു ഡിഫറെൻറ്റ് സിനിമയാണ്. ഈ ചിരിപ്പിക്കുന്ന സിനിമ എടുക്കുന്നവരോട് ചെറിയൊരു ആദരവ് കുറവുണ്ട്. കരയിപ്പിക്കുന്ന സിനിമ എടുക്കുന്നതാണ് ഏറ്റവും മികച്ച ക്രാഫ്റ്റ് എന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇച്ചിരി കരയിപ്പിക്കുന്ന ഒരു സിനിമ എടുത്തേക്കാം. അങ്ങനെയാണ് ക്ലൈമാക്സിൽ ആ ബോഡി വരുന്ന സീനിൽ തകർന്ന് തരിപ്പണമായിപ്പോന്ന് പറയും. മനപ്പുറം ചെയ്താണ് അങ്ങനെ ഒരു സിനിമ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ റോള് ഹ്യൂമറാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് മുകേഷിനെ കാസ്റ്റ് ചെയ്തുകൊണ്ട്, ഈ മുകേഷിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, മുകേഷിൻ്റെ റോള് പുള്ളി എന്ത് പറഞ്ഞാലും കള്ളമേ പറയത്തുള്ളൂ എന്നുള്ളത് ആണ് ചിന്തിക്കുന്നത് ഓഡിയൻസ്. മുകേഷിനെ അതിനകത്ത് ഞാൻ ഇട്ടത് അതിനാണ്. എൻ്റെ ക്യാരക്ടർ മരിച്ചു എന്ന് പുള്ളി പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അങ്ങനെ തന്നെ വേണമെങ്കിൽ ആക്കാൻ വരുത്. അതിനെ അച്ഛൻ ഈ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഭാര്യയും ഇവനെയും കൂടെ ചേർത്ത് റിസീവ് ചെയ്യുന്ന പോലെ അച്ഛൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ മുകേഷിനെ ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമ തന്നെ ഇതേ ടൈറ്റിൽ സി ഈ ഭാര്യ ഒന്ന് മക്കൾ മൂന്നും കൊണ്ട് ഒരു കോമഡി പടത്തിന് പേരിട്ടാൽ കറക്റ്റ് പേരാ. അങ്ങനെ ചിന്തിക്കാതിരുന്നത് ആ ഒരു ആക്ഷേപം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇയാളെ കൊണ്ട് ഈ തമാശയെ പറ്റത്തുള്ളൂ, അങ്ങനെ അല്ല എന്ന് കാണിക്കാൻ കൂടെ വേണ്ടി എടുത്താണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പേരാണ് ആ സിനിമയ്ക്ക്. എവിടെ കണ്ടാലും സ്ത്രീകൾ ചോദിക്കും, അതിലെ ഭർത്താവിനെ പോലെയാണോ ജീവിതത്തിലും? ഞാൻ പറഞ്ഞത് ഒരിക്കലുമല്ല, അതിലെ ഭർത്താവിനെ പോലെ ഒരു പുരുഷനായാൽ ആ പുരുഷൻ ദേവനായി മാറും. അങ്ങനെയൊന്നുമല്ല, ദേഷ്യത്തിന് ദേഷ്യം, തമാശയ്ക്ക് തമാശ, പിണങ്ങിപ്പോക്ക് എല്ലാം ഉള്ള ഒരു ഭർത്താവാണ് ഞാൻ. പക്ഷേ സിനിമയ്ക്കകത്ത് നമുക്ക് അങ്ങനെ അല്ലല്ലോ. എൻ്റെ അടുത്ത് സിതാര ചോദിച്ചിട്ടുണ്ട്, ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പ്രാണനായിട്ടുള്ള ഭാര്യയും ഭർത്താവും അല്ലേ? ഞാൻ പറഞ്ഞതെ, പക്ഷേ അങ്ങനത്തെ സീൻസ് ഒന്നും വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, എങ്ങനെ? ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റിലുണ്ടത്, സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അതുണ്ടാവും. അല്ലാതെ ഇപ്പം നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ടോ തോളി കയറ്റി നടന്നത് കൊണ്ടോ ഒരു പാട്ടിൻ്റെ രംഗത്തിൽ നമ്മൾ ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിച്ചത് കൊണ്ടോ ഒരു സ്നേഹം തോന്നിപ്പിക്കണം എന്നില്ല. പുള്ളിക്കാരി സിനിമ കണ്ടിട്ട് പറഞ്ഞായിരുന്നു, കറക്റ്റാണ് പറഞ്ഞത്, കാരണം ഇതിനകത്ത് ഓവറാക്കാതെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, എന്നാൽ എല്ലാ അർത്ഥത്തിലും ഭാര്യയെ ഇഷ്ടമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്, അത് വർക്കൗട്ടായിട്ടുണ്ട്.
1: താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഭാര്യയുടെ പേര് ശ്രീലത, കൊട്ടാരക്കരക്കാരിയാണ്. ഒരു മകളേ ഉള്ളൂ, ദേവിക. ദേവികയ്ക്ക് ഇപ്പം ഒരു കൊച്ചു മോനുണ്ട്, തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പിന്നെ സഹോദരങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തൊക്കെയാണ്. ഗുരുവായ അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി.

0: അമ്മയും പോയി 3 വർഷമായി.
1: ചിരി പടർത്തുന്ന സിനിമകൾക്ക് ശേഷം ഒന്ന് കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പടമാണ് ഭാര്യ ഒന്ന് മക്കൾ മൂന്ന്. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇനിയും ആഗ്രഹമുള്ള സബ്ജക്റ്റുകൾ മനസ്സിൽ ഉണ്ടോ?
0: ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെല്ലാം കോമഡി സബ്ജക്റ്റാണ്, മറ്റു താരങ്ങളെ വെച്ച് ചെയ്യുന്നതാണ്. ഞാൻ അതിനകത്ത് റോളിൽ കാണും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അഭിനയിക്കാൻ സെൻട്രൽ ക്യാരക്ടറിൽ വരാവുന്ന 1-2 സബ്ജക്ട് ഏകദേശം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ പൂർണ്ണമായ ഒരു കച്ചവട സിനിമ ആവണമെന്നില്ല, കുറച്ച് അക്കാഡമിക്കലായിട്ടുള്ള ഒരു സിനിമ.
1: സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അന്നും ഇന്നും ഒരു ഫാസിനേഷന്റെ ഒരു ലോകമാണ്. ഇപ്പൊ ഈ റീൽസ് വെച്ച് പ്രശസ്തരാവുന്നത് തന്നെ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരോട് രാജസേനൻ എന്ന സംവിധായകന് എന്താണ് പറയാനുള്ളത്?
0: പുതിയ തലമുറയിലെ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും കഥ പറച്ചിലും കഥയുടെ പുതുമയൊക്കെ നല്ലതാണ്. ടെക്നിക്കലി നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പഠിക്കാതെ എന്തോ ഒക്കെ ചെയ്ത് വിടുന്ന കുറച്ച് സിനിമകളുണ്ട്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ക്രാഫ്റ്റ് കുറച്ചുകൂടെ നന്നായി പഠിച്ചുകൊണ്ടിറങ്ങിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എളുപ്പമാവും. സംവിധായകന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടും ഓഡിയൻസിന് കിട്ടും. ഇപ്പം ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ചില സിനിമ ഉണ്ടാവും ഒന്നും മനസ്സിലാവുന്നില്ല, അതെന്താ? അത് ക്രാഫ്റ്റിൻ്റെ പ്രശ്നമാണ്. ഒരു സീൻ എങ്ങനെ പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാകും എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ അറിയണമെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം കുറച്ചൊന്ന് പഠിച്ചിരിക്കണം, എങ്കിലേ ആ കമ്മ്യൂണിക്കേഷൻ ലെവല് കറക്റ്റ് ആവത്തുള്ളൂ. പിന്നെ കുറച്ച് ഈ ഫിൽത്തി വേർഡ്സ് ചില സിനിമകളിൽ ഇത്തിരി കൂടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം സിനിമയ്ക്ക് എപ്പോഴും ഫാമിലി ഓഡിയൻസാണ് എപ്പോഴും ഹെൽത്തി ഓഡിയൻസ്. സിനിമയെ പിടിച്ചു നിർത്തുന്നത് എപ്പോഴും ഫാമിലീസാണ്. അപ്പോൾ അവർ വന്നിരുന്ന് കാണുമ്പോൾ മാന്യമായിട്ട് കാണാനുള്ള, പിന്നെ ഒരു സീക്വൻസിൽ അത്യാവശ്യം പറയേണ്ടി വരികയാണ്. ഇപ്പോൾ മേലേപ്പറമ്പിലാണെങ്കിൽ പ്രസാദ് സാറ് ഭാര്യ ചീത്ത വിളിക്കുന്നുണ്ട്, അവിടെ വേറൊരു ഒരു വേർഡും സൂട്ടാവത്തില്ല. കാരണം ഇനി അവളെങ്ങാനും നിങ്ങളെ പേര് പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ ഒരു മാന്യനായ ഒരു അച്ഛന് എന്തെങ്കിലും ഒരു തെറി അവിടെ പറഞ്ഞു പറ്റും. അവിടെ ഞങ്ങൾ പല വേർഡും യൂസ് ചെയ്ത് ഞാൻ എന്നിട്ട് മാറ്റി മാറ്റി മാറ്റി എഴുതി അവസാനമാണ് പ്രസാദ് സാറ് വിളിക്കുന്ന ആ വാക്ക് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇപ്പോഴും അത് ട്രോളിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫാമിലി ഓഡിയൻസ് കാണുന്ന സിനിമകളിൽ അത്തരം വേർഡുകളൊക്കെ കുറച്ച് ഒഴിവാക്കിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കഥ പറയുന്ന ഒരു മെത്തേഡൊക്കെ നല്ലതാണ് പുതിയ തലമുറയുടെ പല ഡയറക്ടേഴ്സിൻ്റെയും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇച്ചിരി ടു മച്ച് ഓഫ് സൗണ്ട് ആണോ എന്നൊരു സംശയം എനിക്ക് ചില സിനിമയെ തോന്നാറുണ്ട്. ടു മച്ച് ഓഫ് സൗണ്ടിങ്ങിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഒരു ഹൊറർ സിനിമയാണ്, എങ്കിലേ അത് വരട്ടാൻ പറ്റത്തുള്ളൂ. സാധാ സിനിമകളിലും ചിലപ്പോൾ ഇച്ചിരി ഹെവി സൗണ്ടിങ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടലി ഈ പുതിയ തലമുറയിലെ ഒരു കുറച്ചൊന്ന് ക്രാഫ്റ്റ് പഠിച്ചാൽ കുറച്ചുകൂടെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും.
1: മലയാളിയെ എന്നും ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, ഒപ്പം കരയിപ്പിച്ച എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട സംവിധായകനാണ് രാജസേനൻ. ആഗ്രഹം പോലെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. വീണ്ടും നമുക്ക് ഓർമ്മിക്കാൻ ഉള്ള നല്ല സിനിമകൾ നൽകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആകാശവാണിയോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി.
0: കഴിഞ്ഞ 50 വർഷത്തിന് മുമ്പും ആകാശവാണിയിൽ പരിപാടി ചെയ്തു തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ കുട്ടിക്കാലത്ത് ചാൻസിന് വന്നിരുന്ന ഒരു വരാന്ത അവിടെ ഉണ്ട്, കയറി വരുന്ന സ്ഥലം. അതിവിടെ വരുന്ന സമയത്തെല്ലാം ഞാൻ അത് ഓർക്കും. അത് ഓർക്കുമ്പോൾ ഒരു നെസ്റ്റു ഫീൽ ചെയ്യും, ഭയങ്കര രസമാണ് അത് ഓർക്കാൻ. വളരെ ചെറുപ്പത്തിലെ തബലയും ഹാർമോണിയായിട്ടൊക്കെ ഇതിനകത്ത് കയറി പാട്ടുകൾ പാടിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. യുവവാണി എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ ഓഡിഷനിലൊക്കെ വന്ന് സക്സസ് ആയിട്ട് വിളിച്ചതാണ്. ആ എനിക്ക് ഇന്നും ഇത്രയും സിനിമകൾ കഴിഞ്ഞിട്ടും ഈ അവസരത്തിലും ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയാൻ ഒരു അവസരം തന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. താങ്ക് യു.
2: ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീ സ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ടുദ്ദേശിക്കുന്നത്.
1: ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. 31st ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ആൻഡമാൻ ലഫ്റ്റനന്റ് ഗവർണർമാർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൗൺസിൽ വേദിയൊരുക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം സോണൽ കൗൺസിലിൽ ഉന്നയിച്ചു. ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് കേരള പോലീസ്. ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനാ ഡ്രൈവിലൂടെ 10,000-ലേറെ സാമൂഹ്യ വിരുദ്ധരെ നിരീക്ഷണ വലയത്തിലാക്കിയതായി പോലീസ് അറിയിച്ചു. പിടികിട്ട പുള്ളികളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 158 പേരെയും കഴിഞ്ഞ 2 പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിവരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്നും 1,000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. ലിംഗ തുല്യതയല്ല, ലിംഗ നീതിയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കുടുംബശ്രീയെ നവീകരിക്കേണ്ടതുണ്ടെന്നും ഇതിനായി കുടുംബശ്രീ 2.0 കടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരി മില്ലുടമകൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കാലങ്ങളായി കുടിശ്ശികയിലുള്ള കൈകാര്യ ചെലവുകളും ബില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര നാളെ മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ ഓഗസ്റ്റ് 23 കനകക്കുന്നിൽ സമാപിക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. 72nd നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. അടൂർ ബൈപ്പാസിൽ വീണ്ടും നഗരസഭാ ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധന. പഴകിയ ഭക്ഷണ സാധനങ്ങളും എണ്ണയും പിടിച്ചെടുത്തു. കെ എഫ് സി, ഫിൽഫിൽ, തബാബ്, പ്ലേറ്റ്സ് ബൈ നേഹ, പറക്കൻസ്, റെട്ടി എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തത്. കഴിഞ്ഞയാഴ്ച നടത്തിയ പരിശോധനയിലും വലിയ തോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. സ്കൂൾ കലോത്സവ മത്സരത്തിന്റെ വിധി നിർണയം നടത്തുമ്പോൾ ഓരോ മത്സരാർത്ഥിയുടെയും ഗ്രൂപ്പിന്റെയും മാർക്കുകൾ ഇലക്ട്രോണിക്സ് ഡിസ്പ്ലേ വഴി സ്റ്റേജിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കലോത്സവ നടത്തിപ്പിൽ വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കവേ കമ്മീഷൻ വ്യക്തമാക്കി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിലെ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ പൂൾ ഡിയിൽ രണ്ടാമതെത്തി ഇന്ത്യൻ വനിതകൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും

0: ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേനി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസും ദലീമയും സംഘവും പാടിയത് ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം.
2: ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം.

0: ईंधन भरा जा रहा है और हर बस एक बार फुल टैंक भरने पर 720 किलोमीटर तक चल सकती है। उन्होंने कहा कि हाइड्रोजन बनाने में भूजल यानी ग्राउंड वाटर का इस्तेमाल नहीं होता।
1: हाइड्रोजन इलेक्ट्रोलिसिस से बनता है एंड जिस चीज के लिए पानी चाहिए बहुत ज्यादा। वाटर रिसोर्स को कंजर्व करने के लिए हमने जो ट्रीटेड सीवरेज ट्रीटमेंट प्लांट से निकलता है पानी, उसी को फर्दर ट्रीटमेंट करके उसी हाइड्रोजन से बसेस चला रहे हैं। बनाने के टाइम में कोई प्रदूषण नहीं, वाटर कंजर्व कर रहे हैं और जो बसेस चलते हैं एग्जॉस्ट से कार्बन डाइऑक्साइड नहीं बल्कि वाटर वेपर निकलता है।
0: भारत कल पुणे में 12वीं ब्रिक्स संचार मंत्रियों की बैठक की मेजबानी करेगा। बैठक की अध्यक्षता संचार मंत्री ज्योतिरादित्य सिंधिया करेंगे। बैठक का विषय लचीले भविष्य के लिए नवाचार, सहयोग और परिवर्तन ICT है। ये आयोजन ब्रिक्स सदस्य देशों को उभरती प्रौद्योगिकियों, डिजिटल सार्वजनिक अवसंरचना, भविष्य के नेटवर्क, साइबर सुरक्षा, क्षमता निर्माण और समावेशी डिजिटल कनेक्टिविटी पर विचारों का आदान प्रदान करने के लिए एक मंच प्रदान करेगा। ये समाचार हमारी वेबसाइट www.newsoneair.gov.in और हमारे न्यूज ऑन AIR मोबाइल ऐप पर भी उपलब्ध हैं। ये आकाशवाणी है। बांग्लादेश नेशनलिस्ट पार्टी के वरिष्ठ नेता मिर्जा फखरुल इस्लाम आलमगीर आज बांग्लादेश के 23वें राष्ट्रपति निर्वाचित हुए। 78 वर्षीय नेता ने देश की संसद जाति संसद में हुए राष्ट्रपति चुनाव में 255 वोट हासिल किए। उन्होंने पूर्व सेना अधिकारी ओली अहमद को हराया। ओली दक्षिणपंथी बांग्लादेश जमाते इस्लामी और नेशनल सिटीजन पार्टी के नेतृत्व वाले 11 दलीय विपक्षी गठबंधन के उम्मीदवार थे। ओली अहमद को 88 वोट मिले। पाकिस्तान के कब्जे वाले जम्मू कश्मीर में विरोध प्रदर्शन लगातार बढ़ता जा रहा है। इससे पाकिस्तान का ये दावा झूठा साबित हो रहा है कि अशांति केवल रावलकोट तक ही सीमित है। संयुक्त अवामी कार्रवाई समिति JAAC ने पाकिस्तान के इस दावे को खारिज करते हुए कहा है कि विरोध प्रदर्शन अब पूरे अधिकृत क्षेत्र में फैल चुके हैं। कोलंबिया ने 10 अगस्त को आए भूकंप से प्रभावित क्षेत्रों में 30 दिन के लिए आर्थिक, सामाजिक और पारिस्थितिक आपातकाल की घोषणा की है। राष्ट्रपति अलेबार्डो डे ला एस्प्रियला ने बोगोटा में कैबिनेट बैठक के बाद इस आदेश पर हस्ताक्षर किए। कोलंबिया की राष्ट्रीय आपदा जोखिम प्रबंधन इकाई ने बताया कि आज सवेरे तक 7.4 तीव्रता के भूकंप में 319 लोगों की मौत हो गई जबकि 4,469 लोग घायल हैं और 260 लोग लापता हैं। भारत में नेपाली गोरखा समुदाय ने आज नेपाली भाषा को संवैधानिक मान्यता मिलने की 35वीं वर्षगांठ मनाई। पश्चिम बंगाल के मुख्यमंत्री शुभेंदु अधिकारी ने गोरखा समुदाय को बधाई देते हुए कहा कि भारत एक बहुभाषी देश है। उन्होंने कहा कि विविधता में एकता का बंधन हर भारतीय को मजबूती से जोड़ता है। ब्यौरा हमारी संवाददाता से।
2: पश्चिम बंगाल के दार्जिलिंग पहाड़ तथा तराई डुअर्स में आज 100 से अधिक स्थानों पर नेपाली भाषा मान्यता दिवस भव्य रूप से हर्षोल्लास के साथ मनाया गया। हजारों युवा, दोनों पुरुष महिला तथा प्रतिष्ठित व्यक्तियों ने पारंपरिक परिधानों में शोभा यात्रा, साहित्यिक और सांस्कृतिक कार्यक्रमों में भाग लिया। रोशनी छेत्री, आकाशवाणी समाचार, कर्शियंग।
0: और अब आर्थिक जगत की खबरों के साथ हैं निखिल कुमार।
3: घरेलू शेयर बाजार के मुख्य सूचकांक आज कई दिन बाद बढ़त के साथ बंद हुए जिसमें सभी सेक्टर में व्यापक खरीदारी देखी गई। बॉम्बे स्टॉक एक्सचेंज का सेंसेक्स 0.82% यानी 628 अंक बढ़कर 77,538 पर पहुंच गया। वहीं निफ्टी 0.64% यानी 154 अंक ऊपर चढ़कर 24,232 पर बंद हुआ। अंतर बैंकिंग विदेशी मुद्रा बाजार में रुपया आज $1 की तुलना में 5 पैसे मजबूत होकर 95.71 पैसे पर बंद हुआ।
0: एमिस्टल फेन में FIH महिला हॉकी विश्व कप में आज भारत और इंग्लैंड का मुकाबला गोल रहित बराबर रहा। इस ड्रॉ के साथ भारतीय टीम टूर्नामेंट के अगले दौर में पहुंच गई है। और दिल्ली में BWF विश्व बैडमिंटन चैंपियनशिप में त्रिशा जौली और गायत्री गोपीचंद ने महिला डबल्स के अंतिम आठ में जगह बना ली है। और अंत में मुख्य समाचार एक बार फिर। केंद्रीय गृह मंत्री अमित शाह ने बताया मंत्रिमंडल ने लद्दाख में जम्मू कश्मीर उच्च न्यायालय की एक पीठ स्थापित करने का निर्णय लिया। सर्वोच्च न्यायालय ने देश भर में छात्र प्रदर्शनों के दौरान हिंसा की जांच के लिए 5 सदस्यीय समिति गठित की। झारखंड उच्च न्यायालय ने 11वीं से 13वीं झारखंड लोक सेवा आयोग और खाद्य सुरक्षा अधिकारी भर्ती परीक्षाएं रद्द करने के राज्य सरकार के निर्णय पर रोक लगाई। सरकार ने 31 अक्टूबर तक 10 लाख टन कच्ची चीनी के शुल्क मुक्त आयात की अनुमति दी। केंद्र सरकार ने राष्ट्रीय राजधानी दिल्ली को वर्ष 2047 तक समावेशी और विश्व स्तरीय शहर बनाने के लिए मास्टर प्लान जारी किया। और महिला हॉकी विश्व कप में इंग्लैंड के साथ गोल रहित ड्रॉ खेलने के बाद भारत ने दूसरे दौर में प्रवेश किया। इसके साथ ही समाचार संध्या का ये अंक समाप्त हुआ। नमस्कार।
4: गुड इवनिंग, दिस इज आकाशवाणी। आई एम शगुन चोपड़ा विद द न्यूज एट 9। द हेडलाइंस। Union Cabinet decides to set up a bench of Jammu and Kashmir High Court at Ladakh, announces Home Minister Amit Shah. Supreme Court forms 5-member panel to investigate violence during student protest across the country. Jharkhand High Court stays state government's decision to cancel 11th to 13th JPSC and Food Safety Officer examinations. Government allows duty-free imports of 10 lakh tons of raw sugar until 31st of October. Centre unveils Delhi Master Plan 2047 to transform national capital into inclusive and world-class city. Bangladesh Nationalist Party leader Mirza Fakhrul Islam Alamgir elected as country's 23rd president. And in hockey, Indian women's team qualifies for second round after a goalless draw with England in Pool D match of World Cup in the Netherlands. And now the news in detail. Union Cabinet has approved the establishment of a bench of the High Court of Jammu and Kashmir in Ladakh. Union Home Minister Amit Shah today announced this, sharing a social media post. Mr. Shah said that the decision will significantly enhance access to justice for citizens living in remote areas of Ladakh by reducing the time required to avail themselves of the legal services they are entitled to. He added that government is fully committed to the all-round development of Ladakh and to ensure constitutional safeguards. The Supreme Court has constituted a 5-member high-powered inquiry committee headed by former top court judge Justice R. Subhash Reddy to independently examine allegations of violence during the student demonstrations held at Jantar Mantar in New Delhi and other locations across the country last month. A report.
5: The high-powered inquiry committee has been asked to examine both the allegations of excessive and disproportionate use of force by police and paramilitary forces against protesters, as well as the alleged use of violence by protesters against security personnel and injuries sustained by them. The other members of the high-powered inquiry committee are former Punjab and Haryana High Court Chief Justice Ravi Shankar Jha, former Delhi High Court Judge Justice Shalinder Kaur, former CBI Director Rishi Kumar Shukla, and retired Meghalaya Director General of Police Dr. L.R. Bishnoi. A 3-judge bench comprising Chief Justice of India Suryakant, Justice Joymala Bagchi and Justice V. Mohanna passed the order while hearing a batch of writ petitions concerning the nationwide demonstrations over alleged examination paper leaks. The high-powered inquiry committee has been directed to deliver an interim report on its initial findings at the earliest. Swati Rakheja, Akashvani News, Delhi.
4: The Jharkhand High Court today stayed until further orders the state government's decision to cancel appointments made through the 11th to 13th JPSC Civil Services examination and the Food Safety Officer recruitment. Justice Deepak Roshan passed the order while hearing 3 separate petitions challenging the government's Tuesday notification cancelling the examinations and appointments. The court directed that the selected candidates be reinstated, observing that they could not be removed without following due process and the principles of natural justice. The court sought a response from the state government and the Jharkhand Public Service Commission and fixed 15th of September for the next hearing. The government has allowed duty-free imports of up to 10 lakh metric tons of raw sugar until 31st of October this year. The Directorate General of Foreign Trade, in a notification issued today, said imports of raw sugar will be allowed without duty under a tariff rate quota of 10 lakh metric tons subject to specified conditions. The move comes ahead of the festival season when sugar demand typically increases and follows concerns over supplies in the domestic market. India is the world's second largest sugar producer. The government unveiled the Delhi Master Plan 2047 today. The master plan provides the long-term spatial, economic and institutional framework to transform Delhi into a globally competitive, environmentally resilient and inclusive capital. It will combine economic dynamism, technological innovation, and high standards of livability while preserving its rich historical and cultural heritage. The Master Plan for Delhi 2047, aligned with the vision of Viksit Bharat 2047, aims to transform the national capital into a world-class, inclusive, and economically vibrant city for nearly 3.2 crore people. More from our correspondent.
6: Delhi Master Plan 2047 adopts two distinct planning approaches, area-based redevelopment for existing brownfield areas and right-of-way based planning for greenfield areas. Brownfield development will focus on transit-oriented development, mixed-use development and infrastructure augmentation, while greenfield areas will use connected road networks extending through land pooling and low-density areas. Together, these approaches enable efficient land use, strong intra- and inter-city connectivity and coordinated sustainable growth. The plan places people at the center of urban planning with a special focus on the aspirations of youth, women, children, senior citizens and persons with disabilities. With Anupam Mishra, Aman Yadav, Akashvani News, Delhi.
4: During the unveiling ceremony of the plan, Union Housing and Urban Affairs Minister Manohar Lal said that around 40 lakh new affordable housing units will be added in the national capital over the coming years, with a significant number of them being standard residential units. He said a transit-oriented development policy has also been prepared specifically to strengthen the public transport corridor. During the event, Delhi Lieutenant Governor Taranjit Singh Sandhu said, aligned with Prime Minister Narendra Modi's vision of Saptadhara, Master Plan for Delhi 2047 lays a robust roadmap for vertical growth, transit-oriented development, quality housing, knowledge, education and medical hubs, while preserving Delhi's rich cultural heritage. Delhi Chief Minister Rekha Gupta said, people of the national capital were waiting for this master plan. Prime Minister Narendra Modi has said that India's BRICS chairship is advancing sustainable development through people-centric climate action. Sharing an article written by Union Environment, Forest and Climate Change Minister Bhupendra Yadav, the Prime Minister said that India's progress in reducing emissions intensity and expanding non-fossil energy capacity reinforces a sustainable and green approach. The 31st South Zone Council meeting concluded in Mahabalipuram near Chennai under the chairmanship of the Home Minister Amit Shah. The meeting gave an opportunity to the chief ministers and senior officials to engage among themselves to discuss shared priorities and issues concerning the progress, development and interests of the region. Tamil Nadu Chief Minister Joseph Vijay, Karnataka Chief Minister D.K. Shivkumar, Kerala Chief Minister Satishan, Telangana Deputy Chief Minister Mallu Bhatti Vikramarka and Andhra Pradesh Chief Minister Chandrababu Naidu attended the meeting. Lieutenant Governor of Puducherry, Lieutenant Governor of Andaman Nicobar Islands, Administrator of Lakshadweep and senior officials of various ministries also attended the meeting. More from our correspondent.
7: Mr. Shah said that since 2014, efforts have been made to transform the Zonal Council into a meaningful platform. He also said that the Zonal Council is essentially a constitutional mechanism that over a long period had gradually been reduced to a mere formality. He mentioned that a total of 70 Zonal Council meetings have taken place since 2014, during which 1,445 out of 1,869 issues, approximately 80%, were resolved. Amit Shah added that many issues pending for the past 60 years have been settled through Zonal Council meeting. Chidambaranathan for Akashvani News.
4: This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts, and for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The India-Japan Defence Ministers meeting was held in New Delhi today. Defence Minister Rajnath Singh and his Japanese counterpart Shinjiro Koizumi co-chaired the meeting. The discussions focused on deepening maritime security, Make in India defence technology and expanding strategic trust. Both ministers signed a memorandum of arrangement on maritime security cooperation. In his opening remarks, Defence Minister Rajnath Singh said, two leading democracies in Asia, India and Japan, share a profound responsibility to ensure peace, stability and prosperity. Mr. Singh said, a close alignment between India's Mahasagar vision and Japan's free and open Indo-Pacific initiative is more important now than ever before.
8: कठिन समय में भारत किसी भी जरूरी असिस्टेंस
9: इन डिफिकल्ट टाइम्स इंडिया रिमेन्स कमिटेड टू प्रोवाइडिंग एवरी पॉसिबल असिस्टेंस रिलीफ एंड सपोर्ट आवर रिलेशनशिप इज रूटेड इन शेयर्ड डेमोक्रेटिक वैल्यूज म्यूचुअल रिस्पेक्ट एंड अ डीप सिविलाइजेशनल कनेक्शन एज वी मार्क 75 इयर्स ऑफ डिप्लोमेटिक रिलेशंस नेक्स्ट ईयर दिस एंड्यूरिंग फ्रेंडशिप विल नॉट ओनली बेनिफिट आवर टू कंट्रीज बट ऑल्सो स्ट्रेंथन स्टेबिलिटी सिक्योरिटी एंड रेजिलियंस across the Indo-Pacific, making it a cornerstone of cooperation.
4: Mr. Koizumi expressed appreciation for the condolence to all those affected by the earthquake in Kumamoto Prefecture. He also appreciated the support provided by the Indian Navy during the medical emergency that occurred on a Japan Maritime Self-Defense Force vessel.
10: Raksha Mantri ji, namaste.
11: I would like to express my appreciation for the support provided by Indian Navy for the medical emergency which took place on a German SDF vessel. This symbolizes our relationship of cooperation that when we have trouble, we help each other.
4: Veteran Bangladesh Nationalist Party BNP leader Mirza Fakhrul Islam Alamgir was today elected as the country's 23rd president. The 78-year-old leader secured 255 votes in the presidential election held at the Jatiya Sangsad, the country's parliament. He defeated former army officer Oli Ahmed, the candidate backed by the 11-party opposition alliance led by the far-right Bangladesh Jamaat-e-Islami and the country's first major student-led political party, National Citizen Party, who received 88 votes. A total of 343 members of parliament cast their votes in the election, which was held under the supervision of Chief Election Commissioner ASM Nasiruddin. The Chief Election Commissioner later announced the results, declaring Mr. Alamgir as the newly elected president. The fourth round of the India-Singapore Ministerial Roundtable was held in Singapore today. Finance Minister Nirmala Sitharaman, External Affairs Minister Dr. S. Jaishankar, Commerce and Industry Minister Piyush Goyal and Minister of State for Commerce, Industry, Electronics and IT, Jitin Prasad, participated in the meeting. The ministers held discussions on further strengthening bilateral cooperation in strategic and emerging areas, including digital technology, digital public infrastructure, semiconductor supply chains, artificial intelligence governance, and cybersecurity. Benchmark domestic equity indices ended in a positive zone today. The Sensex climbed 628 points to close at 77,538. The Nifty surged 154 points to settle at 24,232. The India Meteorological Department, IMD, has issued an orange colour warning for very heavy rainfall over Madhya Pradesh for tomorrow. Heavy rainfall is also expected over Uttarakhand, Western Uttar Pradesh, Himachal Pradesh, Jammu Kashmir, Odisha, Sub-Himalayan West Bengal and parts of Northeast India tomorrow. The Met Department predicted thunderstorm accompanied by lightning and gusty winds over Andhra Pradesh, Karnataka, Rajasthan, Jharkhand, Tamil Nadu, Puducherry and Andaman and Nicobar Islands during the next 2 days. For Delhi, IMD has forecast a generally cloudy sky with one or two spells of light rainfall at many places during early morning tomorrow. On to sports. In hockey, the Indian women's team has advanced to the second round of the AFIH World Cup after playing out a goalless draw against England in their final Pool D match at Amstelveen in Netherlands. Both teams created opportunities but failed to find the back of the net, with India's defence holding firm throughout the contest. India stopped multiple penalty corners from England, especially during a tense second half. The draw helped India, led by Salima Tete, sealing a vital second-place finish in Pool D. The Indian team will now look to build on its strong defensive performance as it enters the second phase of the World Cup with tougher challenges ahead in the knockout stage. In badminton, India's women's doubles duo of Trisa Jolly and Gayatri Gopichand has stormed into the quarterfinals of the BWF World Championships in New Delhi. The Indian pair produced a commanding performance to defeat seven seeds Rin Iwanaga and Kei Nakanishi of Japan in straight games 21-16, 21-12. Former world champion PV Sindhu lost to third seed Wang Ziyi of China in the women's singles pre-quarterfinal match 11-21, 21-15, 17-21. And now, before we end the bulletin, the headlines once again. Union Cabinet decides to set up a bench of Jammu and Kashmir High Court at Ladakh, announces Home Minister Amit Shah. Supreme Court forms 5-member panel to investigate violence during student protests across the country. Jharkhand High Court stays state government's decision to cancel 11th to 13th JPSC and food safety officer examinations. Government allows duty-free imports of 10 lakh tons of raw sugar until 31st of October. Centre unveils Delhi Master Plan 2047 to transform national capital into inclusive and world-class city. Bangladesh Nationalist Party leader Mirza Fakhrul Islam Alamgir elected as country's 23rd president. And in hockey, Indian women's team qualifies for second round after a goalless draw with England in Pool D match of World Cup in the Netherlands. That is all in the news at 9. Good night.
12: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര സോഷ്യോളജി അവലോകനം ചെയ്യുന്നത് പത്തനംതിട്ട സീതത്തോട് കെ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജ്യോതിസ് എസ്.
13: പ്ലസ് വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്രയധികം ഫെമിലിയർ ആയിരിക്കത്തില്ല. എന്നാലും കുറേയൊക്കെ അവർ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂ ആയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ളൊരു സയൻസാണ്. സോഷ്യോളജി രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായതാണ്, അതായത് സോഷ്യസും ലോഗോസും. സോഷ്യസ് പ്ലസ് ലോഗോസ്. സോഷ്യസ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് കമ്പാനിയൻ അഥവാ അസോസിയേറ്റ് എന്നാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ് അഥവാ ദ സ്റ്റഡി. അപ്പോൾ സോഷ്യോളജിയുടെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓർ ദ സയൻസ് ഓഫ് സൊസൈറ്റി എന്നാണ്. സോഷ്യോളജി പൂർണ്ണമായും ഒരു സയൻസ് തന്നെയാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് കോമൺ സെൻസ് അല്ല, അത് സയൻറ്റിഫിക്കാണ്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഓർഗാനിക്കെന്നും ഇനോർഗാനിക്കെന്നും സൂപ്പർ ഓർഗാനിക്കെന്നും. അതിൽ തന്നെ ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഫിസിക്കൽ സയൻസിൽ ഡീൽ ചെയ്യുമ്പം ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ബയോളജിക്കൽ സയൻസിലാണ് ഡീൽ ചെയ്യുന്നത്. അതേസമയം സൂപ്പർ ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സോഷ്യൽ സയൻസിലുമാണ് പഠിക്കുന്നത്. നമ്മളുടെ സോഷ്യോളജി മോഡേൺ ആയിട്ടുള്ള ഈ സയൻസും സോഷ്യൽ സയൻസിലാണ് ഉൾപ്പെടുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചുള്ളൊരു സമഗ്രമായ പഠനമാണ്. സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സൊസൈറ്റിയിൽ ആൾക്കാരാണുള്ളത്. അത് ശരിക്കും ഒരു സൊസൈറ്റി ആവണമെങ്കിൽ അവിടെ ആൾക്കാർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യണം. ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് ഇടപെടുമ്പോൾ, ആൾക്കാർ തമ്മിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബന്ധങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇപ്രകാരം ഉണ്ടാകുന്ന ഇൻട്രാക്ഷനുകളെക്കുറിച്ചും ഇപ്രകാരം ഉണ്ടാകുന്ന റിലേഷൻഷിപ്പുകളെക്കുറിച്ചുമാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും സോഷ്യോളജിയുടെ ഫാദർ, സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദറായിട്ട് അറിയപ്പെടുന്ന ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള ഓഗസ്റ്റ് കോംറ്റ് ആണ്. ഓഗസ്റ്റ് കോംറ്റ് വെറും ഒരു ഫിലോസഫറല്ല, അദ്ദേഹം ശരിക്കും ഒരു സയൻസ് വിഷയങ്ങളിലെ ഒരു മാസ്റ്റർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം ഫിസിക്സും മാത്തമെറ്റിക്സും ആയിരുന്നു. അപ്പോൾ ഈ സോഷ്യോളജി എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഒറിജിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ കണ്ടല്ലോ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു മോഡേൺ സയൻസാണ്. ഏതാണ്ട് 1920 ഉത്ഭവിച്ച ഒരു സയൻസാണ്. ഈ സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച, അതായത് സോഷ്യോളജിയുടെ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെയാണ്. സോഷ്യോളജിയുടെ ഉത്ഭവത്തിനിടയാക്കിയ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടിൻ റവല്യൂഷൻസ് ആണ്, അതായത് ഇരട്ട വിപ്ലവങ്ങൾ. നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇവിടെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് കോൺസിക്വൻസസ് ആയിട്ട് സൊസൈറ്റിയിലുണ്ടായ അനാർക്കി, അതുപോലെ തന്നെ ഫ്യൂഡൽ ലോർഡ്സിൻ്റെ സിസ്റ്റം, നിലവിലുണ്ടായിരുന്ന ഫ്യൂഡൽ ലോർഡ്സിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു സിസ്റ്റം വന്നത്, ഇത് സൊസൈറ്റിയുടെ നിലവിലുണ്ടായിരുന്ന ക്രമം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി, സൊസൈറ്റിയിൽ അരാജകത്വം അല്ലെ അനാർക്കിക്ക് ഇടയാക്കി. ഇതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായിട്ട് സൊസൈറ്റിയിൽ ക്ലാസ് സെഗ്രിഗേഷൻ, ക്ലാസുകൾ തമ്മിലുള്ള ഒരു വേർതിരിവ്, അതായത് ക്യാപിറ്റലിസ്റ്റ്, വർക്കേഴ്സ് എന്നിങ്ങനെ രണ്ട് ക്ലാസുകൾ ഫോം ചെയ്തു. ഈ ക്ലാസുകൾ തമ്മിലുള്ള അന്തരം വളരെ ലാർജ് ആയിട്ടുള്ളൊരു അന്തരം അവിടെ ഉണ്ടായി. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ സൊസൈറ്റിയിലെ ചെറിയ അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്നവയാണ്. അതായത് ഈ റവല്യൂഷൻ്റെയൊക്കെ ഫലമായിട്ട് സൊസൈറ്റിയിലെ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ നമുക്കറിയാം, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും, അതിനെ ചികിത്സിച്ച് കാരണം കണ്ടെത്തി പരിഹാരം കണ്ടെത്തി അങ്ങനെ പരിഹരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോംറ്റിനെ പോലെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അക്കാലത്തെ ഫിലോസഫേഴ്സ് നോക്കിയപ്പം സൊസൈറ്റിക്ക് ഒരു രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അതെന്താന്ന് കണ്ടെത്താനോ അത് പരിഹരിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുവാനോ യാതൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സൊസൈറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചൊരു ശാസ്ത്രീയമായ പഠനം വേണമെന്ന് കോംറ്റിനെ പോലെയുള്ള ചിന്തകർക്ക്

തോന്നിയത്. കൂടാതെ 18th century യൂറോപ്പിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ബൗദ്ധിക മേഖലയിലുണ്ടായ ഉണർവും സോഷ്യോളജിയുടെ പഠനത്തിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കിയപ്പം അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇവരൊക്കെ ചിന്തിച്ചത്. കോംപ്റ്റിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമായും പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം സയൻസിലും മാത്തമറ്റിക്സിലും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെയധികം സയന്റിഫിക് ആയിട്ടുള്ള പഠനത്തെക്കുറിച്ചുള്ള താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്രകാരം സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. ആദ്യം അദ്ദേഹം ഈ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് നൽകിയ പേര് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു. എന്നാൽ മറ്റൊരു മാത്തമറ്റീഷ്യൻ തൻ്റെ പഠനശാഖയ്ക്ക് ഈ പേര് തന്നെ നൽകിയപ്പം കോംപ്റ്റ് സോഷ്യൽ ഫിസിക്സ് എന്ന പേരിൽ നിന്ന് സോഷ്യോളജി എന്ന പേരിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്രകാരമാണ് സോഷ്യോളജി പഠനം അല്ലെങ്കിൽ കോംപ്റ്റ് സോഷ്യോളജി സൊസൈറ്റിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആരംഭിച്ചത്. കോംപ്റ്റിനെക്കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ധാരാളം കോൺട്രിബ്യൂഷനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ ഹയാർക്കി ഓഫ് സയൻസ്, ലോ ഓഫ് 3 stages, അതുപോലെ തന്നെ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി, ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുകളാണ്. തുടർന്ന് കോംപ്റ്റിനോടൊപ്പം തന്നെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ് ഹെർബർട്ട് സ്പെൻസർ. കോംപ്റ്റിനെ നമ്മൾ സോഷ്യോളജിയുടെ ഫാദറായിട്ട്, ഫൗണ്ടിങ് ഫാദറായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഹെർബർട്ട് സ്പെൻസറിനെ നമുക്ക് സോഷ്യോളജിയുടെ സെക്കൻഡ് ഫാദറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യ പ്രതിഭയാണ്. കാരണം മറ്റുള്ള സയന്റിസ്റ്റൊക്കെ അവർ സ്കൂളിൽ പോയി പഠിച്ച് ഈ രീതിയിലെത്തിയപ്പം ഹെർബർട്ട് സ്പെൻസർ സ്കൂളിൻ്റെ വരാന്ത പോലും കാണാത്ത ഒരു വ്യക്തിയാണ്. അച്ഛനിൽ നിന്നും അതുപോലെ തന്നെ അമ്മാവനിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രിലിമിനറി എഡ്യൂക്കേഷനൊക്കെ നടന്നത്. എന്നിരുന്നാലും മാത്തമെറ്റിക്സും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അദ്ദേഹം പഠിച്ച് പ്രാവീണ്യം നേടിയെങ്കിൽ പോലും അദ്ദേഹം കൈവയ്ക്കാത്തതായിട്ട് ഒരു മേഖലയും ഇല്ല. ഒട്ടുമിക്കവാറും എല്ലാ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബുക്കുകൾ രചിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ട് കോൺട്രിബ്യൂഷനുകൾ നൽകിയിരുന്നു. എന്തിനേറെ പറയണം, കോംപ്റ്റിൻ്റെ സ്പെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഹയർ സ്റ്റഡീസിലേക്ക് പോയാലും ഹെർബർട്ട് സ്പെൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷനുകൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അത്രയധികം മേഖലകളുമായി ബന്ധപ്പെട്ടൊരു വ്യക്തി തന്നെയായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുകളാണ് സോഷ്യൽ എവല്യൂഷൻ, അതുപോലെ തന്നെ ഓർഗാനിക് അനലോജി തുടങ്ങിയവയൊക്കെ. ഹെർബർട്ട് സ്പെൻസറിൻ്റെ കസിൻ ആയിരുന്നു പ്രശസ്ത ബയോളജിസ്റ്റായിട്ടുള്ള നമ്മളുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, അതുപോലെ തന്നെ എവല്യൂഷൻ തിയറിയൊക്കെ കണ്ടെത്തിയ ചാൾസ് ഡാർവിൻ. സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ രണ്ട് വ്യക്തികളാണ് ഓഗസ്റ്റ് കോംപ്റ്റും അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറും. തുടർന്ന് വരുന്ന മറ്റൊരു പ്രധാന വ്യക്തിയാണ് എമിൽ ഡർക്കി. ഇദ്ദേഹവും ഫ്രഞ്ചുകാരനായിരുന്നു. സോഷ്യോളജി ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയത്, അതായത് സോഷ്യോളജിയെ സ്ഥാപനവൽക്കരിക്കുന്നതിൽ വളരെയധികം പ്രശസ്തമായ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച വ്യക്തിയും കൂടിയാണ് എമിൽ ഡർക്കി. അദ്ദേഹമാണ് യൂണിവേഴ്സിറ്റി ലെവലിൽ സോഷ്യോളജി പഠനം ആരംഭിക്കാൻ പ്രേരണ നൽകിയതും അതിന് മുന്നിട്ടിറങ്ങിയതും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായിരുന്നു ഡിവിഷൻ ഓഫ് ലേബറും അതുപോലെ തന്നെ ദ സൂയിസൈഡ്. എമിൽ ഡർക്കിമിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജിയിൽ അഥവാ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പം അവിടെ സോഷ്യൽ ഫാക്റ്റുകളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതായത് സോഷ്യൽ ഫാക്റ്റായിട്ടാണ് അദ്ദേഹം സൂയിസൈഡിനെ കണ്ടത്. ഒരു സോഷ്യൽ ഫാക്റ്റിനെക്കുറിച്ചുള്ള പഠനം എന്ന നിലയിലാണ് അദ്ദേഹം സൂയിസൈഡിനെക്കുറിച്ച് പഠിക്കുകയും സൂയിസൈഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. സൂയിസൈഡിൻ്റെ യഥാർത്ഥ റീസൺ സൈക്കോളജിക്കൽ ഫോഴ്സ് അല്ല, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ല, മറിച്ച് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദ സൂയിസൈഡ് എന്ന് പറയുന്ന ബുക്കിൽ കൂടെ അഥവാ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടെ. വ്യക്തിക്ക് മാനസികമായിട്ടൊരു പ്രശ്നം ഉടലെടുക്കുന്നത് അവൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ നിന്നാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ നിന്നാണ് പലപ്പോഴും സൂയിസൈഡിലേക്ക് വ്യക്തികൾ പോകുന്നത്. ഇപ്രകാരം സൈക്കോളജിക്കൽ ഫാക്ടർ വർക്ക് ചെയ്യുന്നത് അവിടെ സോഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ അവന് ചുറ്റുപാടുമുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് അനുകൂലമായി നിൽക്കുമ്പോൾ ആയിരിക്കില്ല. വ്യക്തികൾക്ക് ചുറ്റുമുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെ സോഷ്യൽ ഫോഴ്സ് പ്രതികൂലമായി നിൽക്കുമ്പോൾ മാത്രമേ അവനിൽ ഒരു സൈക്കോളജിക്കൽ ഫോഴ്സ് ഉണ്ടാവുകയും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഇപ്രകാരം എബിൾ ഡക്കിമിൻ്റെ തിയറിയിൽ കൂടെ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂയിസൈഡിൻ്റെ യഥാർത്ഥ റീസൺ സൈക്കോളജിക്കലോ എക്കണോമിക്കലോ അല്ല, മറിച്ച് അത് സോഷ്യലാണ് അല്ലെ സോഷ്യൽ ഫോഴ്സുകളാണ് എന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടാകുന്നത്. പ്ലസ് വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ഏതൊരു സയൻസിനെ സംബന്ധിച്ചും ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാം കൺസെപ്റ്റുകൾ ഉണ്ടാകുന്ന ഫാക്റ്റുകളിൽ നിന്നാണ്. ഫാക്റ്റിനെ ജനറലൈസ് ചെയ്താണ് കൺസെപ്റ്റിൽ എത്തിച്ചേരുകയും
കൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷനിൽ കൂടെയാണ് തിയറിയിലേക്ക് എത്തിച്ചത്.

0: ചേരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള കൺസെപ്റ്റുകൾ ഗ്രൂപ്പ്സ്, റോൾ ആൻഡ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ തുടങ്ങിയവയാണ്. പക്ഷേ ബേസിക് കൺസെപ്റ്റ്, സോഷ്യോളജിയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പം അവിടെ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പുസ്തകത്തിലില്ല എങ്കിൽ പോലും സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും അസോസിയേഷനും ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പം ഇവയെക്കുറിച്ചുള്ള അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലസ് വൺ സിലബസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റ് കുറച്ച് ഏരിയ, സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ഏരിയകളായിട്ടുള്ള സോഷ്യലൈസേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ഓർഡർ ഇവയൊക്കെയാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. സോഷ്യലൈസേഷനിൽ പ്രധാനമായും വരുന്നത് ജനന സമയത്ത് മനുഷ്യനൊരു സോഷ്യൽ സ്വഭാവം ലഭിക്കുന്നില്ലെന്നും അവൻ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അവനൊരു സോഷ്യൽ ബീയിങ് അല്ലെ ഒരു മനുഷ്യ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നും ഉള്ളതാണ്. തുടർന്ന് സോഷ്യൽ പ്രോസസ്സിൽ നമുക്ക് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കോപ്പറേഷൻ, കോമ്പറ്റീഷൻ തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന സോഷ്യോളജിയുടെ ഏരിയയിൽ സൊസൈറ്റിയിലെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള ക്ലാസ്, കാസ്റ്റ്, എസ്റ്റേറ്റ്, ട്രൈബ്സ് തുടങ്ങിയ സിസ്റ്റംസിനെ കുറിച്ചാണ് ഡീൽ ചെയ്ത് പോകുന്നത്. ഇവിടെ പ്ലസ് വൺ സോഷ്യോളജിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നമുക്കറിയാം വേറെ ഒരു സോഷ്യൽ സയൻസിലും റിസേർച്ചിനെക്കുറിച്ചൊരു ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം റിസേർച്ച് നമ്മുടെ പഠനത്തിൻ്റെ അങ്ങേയറ്റത്ത് PhD ലെവലിലൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് റിസേർച്ച്. അപ്പോൾ അതിനു പോലും നമുക്ക് പര്യാപ്തമാകുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റാണ് സോഷ്യോളജിയുടെ പ്ലസ് വൺ സിലബസിലുള്ളത്. എന്താണ് റിസേർച്ച്, റിസേർച്ചിലുള്ള സ്റ്റേജസ് ഏതൊക്കെയാണ്, റിസേർച്ചിൻ്റെ മെത്തഡോളജി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് റിസേർച്ചിൻ്റെ അനാലിസിസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നത്. പിന്നീട് വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചുള്ളതാണ്. ഇവിടെ ഡർക്കിം, വെബ്ബർ, കാൽമാക്സ് തുടങ്ങിയ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്നിരുന്നാലും ഒരു സോഷ്യോളജി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾ തീർച്ചയായും കോംഡിനെക്കുറിച്ചും സ്പെൻസറിനെക്കുറിച്ചും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെക്കുറിച്ചുള്ള ഡേറ്റയും കളക്ട് ചെയ്ത് നിങ്ങളുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും കോംഡിൻ്റെയും സ്പെൻസറിൻ്റെയും കോൺട്രിബ്യൂഷൻ ഒഴിവാക്കുന്നത് നന്നായിരിക്കില്ല. തുടർന്ന് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായിട്ടുള്ള ഗുരെ, മുഖർജി, ദേശായി എന്നിവരെക്കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനുമാണ് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. ഇതിനോടൊക്കെയൊപ്പം തന്നെ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ്, മനുഷ്യനും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഭോപ്പാൽ ട്രാജഡി, ഗ്രീൻ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്ററും കൂടെ പ്ലസ് വൺ സോഷ്യോളജിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഒരു സയൻറ്റിഫിക് നേച്ചറോടുകൂടി തന്നെയാണ് സോഷ്യോളജി നോക്കിക്കാണുന്നത്. ഇവയൊക്കെയാണ് പ്ലസ് വൺ സോഷ്യോളജിയിൽ പ്രധാനമായും പഠിക്കേണ്ടതായിട്ടുള്ള മേഖലകൾ.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര സോഷ്യോളജി അവലോകനം ചെയ്തത് പത്തനംതിട്ട സീതത്തോട് KRPM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജ്യോതിസ് എസ്.

0: നന്ദകുമാർ ജി ആർ, സ്മിത സലിം, ഈശ്വർ പോറ്റി, വിഷ്ണു ജി റാം, ശ്രീരാജ് പാറയ്ക്കൽ വിളക്കുടി, ദേവദത്തൻ, മഞ്ജു എൻ, ബി ബാലകുമാരൻ, വിക്രമൻ നായർ തുണ്ടത്തിൽ, ശ്രീനന്ദ പി നായർ, സാവൻ ഗിരീഷ്. സംവിധാനം റൂബി ബാബു. ഒരു മഴക്കാലം കൂടി.
1: ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി കിട്ടുന്ന ശ്രേണിയെ നമ്മൾ എന്തു പറയും? സമാന്തര ശ്രേണി എന്ന് പറയും. എന്താണ്?
2: ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി കിട്ടുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയുന്നു.
1: റോഷൻ
3: സർ,
1: പറ എന്താണ് സമാന്തര ശ്രേണി?
3: സർ, അത് ഒരു സംഖ്യ എടുത്തിട്ട്.
1: ആ, എവിടോട്ട് എടുക്കണം?
3: എടുക്കണ്ട, അവിടെ വച്ചിട്ട്.
1: ആ ശരി, അവിടെ വച്ചു. എന്നിട്ട്
3: സർ, എനിക്കറിയത്തില്ല സർ.
1: റോഷൻ ഇപ്പൊ എഴുതിയ നോട്ടൊന്ന് വായിച്ചേ.
3: നോട്ട് എഴുതിയില്ല.
1: ആ, എന്നാ പിന്നെ ആ ബുക്ക് ഒന്ന് കാണിച്ചേ.
3: അയ്യോ സർ, വേണ്ട.
1: ഇങ്ങോട്ട് തന്നെ. ഞാനിവിടെ തൊണ്ട പൊട്ടി പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ മോനിവിടെ പെമ്പിള്ളാരുടെ പടം വരച്ച് രസിക്കുവാണോ?
3: സർ, സോറി സർ.
1: ഇത് കണ്ടിട്ട് രേഷ്മയുടെ മുഖച്ഛായ ഉണ്ടല്ലോ റോഷനെ. രേഷ്മ, സ്റ്റാൻഡ് അപ്പ്.
4: സർ,
1: എന്താ എന്താ രണ്ടുപേരും കൂടി ഒരു ചുറ്റിക്കളി? ഏ,
4: ഒന്നുമില്ല സർ.
3: അയ്യോ സർ, സോറി സർ, പ്രശ്നമാക്കല്ലേ സർ.
1: എന്റെ ചോദ്യം രേഷ്മയോടാണ്. അറിയാലോ, ഇങ്ങനെ കരഞ്ഞാലൊന്നും എന്റെ മനസ്സ് അലിയാൻ പോകുന്നില്ല.
3: സർ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്.
1: നേരാണോ രേഷ്മയി കേട്ടത്? ഏ, നേരാണോ?
4: സത്യമാണ് സർ.
1: അപ്പോ രണ്ടുപേരും നടന്നോ?
4: പ്രിൻസിപ്പളിന്റെ
1: റൂമിലേക്ക് നടക്ക. വരാൻ
4: സർ? വേണ്ട സർ,
3: വേണ്ട,
4: പ്ലീസ് സർ. ഇനി ഞങ്ങൾ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല സർ.
3: അതെ സർ.
1: പ്രിൻസിപ്പലിന് എന്റെ നിയമം അറിയാലോ.
5: അല്ല മാഷേ,
1: ഇവര് രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് ആള് വരണം. അത് മാത്രമല്ല, ആരെങ്കിലും ഒരാൾ ഈ സ്കൂള് വിട്ട് പോയാലേ മറ്റേ ആൾക്ക് പഠിക്കാനുള്ള ഏകാഗ്രത കിട്ടൂ.
3: അയ്യോ സർ, പ്ലീസ്, ഇനി റിപ്പീറ്റ് ചെയ്യില്ല സർ, പ്ലീസ്.
4: സർ, ഞങ്ങളുടെ വീട്ടിൽ അറിയിക്കരുത് സർ. എന്നെ കൊല്ലു സർ, പ്ലീസ് സർ, വീട്ടിൽ അറിയിക്കരുത് സർ.
5: വേണോ മാഷേ, നല്ലൊരു ദിവസമായിട്ട് ഇന്ന് തന്നെ വേണോ ഈ പിള്ളേരുടെ കണ്ണീർ ഇവിടെ വീഴ്ത്തേണ്ടത്?
1: നല്ല ദിവസം. എന്ത് നല്ല ദിവസം?
5: ആ മാഷ് കണ്ടില്ലേ, നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്ന മലയാളം ടീച്ചർ മിനി. മിനി ടീച്ചറെ, ഇത് വേണു മാഷ്, നമ്മുടെ കണക്ക് മാഷാണ് കേട്ടോ.
6: നമസ്കാരം മാഷേ.
1: ആ നമസ്കാരം.
5: ടീച്ചറിന് 10-25 വർഷത്തെ സർവീസ് ഉണ്ട് കേട്ടോ.
6: അതെ അതെ, അതിനിടയ്ക്ക് എണ്ണിയാ തീരാതെ ട്രാൻസ്ഫറുമായി. വേറെ അത്ഭുതമൊന്നും നടന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെയാവും റിട്ടയർമെന്റ് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്ക.
1: ജെയിംസ് സാറെ, അപ്പൊ ഇവരുടെ കാര്യത്തിൽ എന്താ തീരുമാനം?
5: ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ മിനി ടീച്ചറിന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. ടീച്ചർ വന്ന ദിവസമല്ലേ.
6: എന്റെ അഭിപ്രായം പറഞ്ഞ ഈ കുട്ടികൾ ചെയ്തത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവര് കൗമാരപ്രായക്കാരല്ലേ. പിന്നെ വേണുഭാഷ പറഞ്ഞതിലെ ഒരു നല്ല പോയിന്റ് ഉണ്ട്, അതായത് പഠിത്തത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടരുത്.
1: അപ്പോ എല്ലാം തീരുമാനമായല്ലോ, ഞാൻ പോണു.
5: ആ മാഷേ, വേണു മാഷേ, ഒന്ന് നിക്ക് മാഷേ, ഞാനൊന്ന് പറയട്ടെ.
3: താങ്ക് യു ടീച്ചർ, താങ്ക് യു.
5: താങ്ക്സ് ടീച്ചർ.
6: ആ അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, രണ്ടുപേരും നന്നായി പഠിച്ചോണം.
3: ഷെയർ ആയിട്ടും ടീച്ചർ.
4: ഉറപ്പായും ടീച്ചർ.
5: അപ്പൊ രണ്ടുപേരും ക്ലാസ്സിലേക്ക് ചെല്ലേ.
6: വേണു മാഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു.

0: ആളൊരു ശുദ്ധനാ. പക്ഷേ ഈ ഒരു കാര്യം, മാഷിന് പ്രേമിക്കുന്നവരെ കണ്ടാൽ തീരെ പിടിക്കില്ല. അവരെ രണ്ട് വഴിക്കാക്കിയാലേ മാഷിന് പിന്നെ സമാധാനം വരൂ. ഇന്ന് ടീച്ചർ ഇവിടെ വന്നത് ആ പിള്ളേരുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ മാഷിങ്ങനെ തോൽവി സമ്മതിച്ച് പോകുന്ന ആളൊന്നും അല്ല.
1: അതെന്താ മാഷിന് പ്രേമിക്കുന്നവരോട് ഇത്ര പ്രശ്നം?
0: ഹേയ്, ഈ കാര്യം ഞാൻ തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട് ടീച്ചറെ. പക്ഷേ ഇതിന് മാത്രം മാഷ് എനിക്കൊരു മറുപടി തന്നിട്ടില്ല.
1: കിട്ടുമായിരിക്കും. ആരാ അവിടെ?
2: ഞാൻ വേണുവാണേ.
1: ആ ഇവൻ എന്താ മാഷിനെ കണ്ടിട്ടില്ലേ? ഇന്നെന്താ ഒരു കുര?
2: ഇവിടെ പലരും അങ്ങനെയാ മേരി. പുതിയ ആളുകളെ കാണുമ്പോൾ നമ്മളെയൊക്കെ അങ്ങ് മറക്കും.
0: വേണുമാഷേ, അത് താൻ എനിക്കിട്ടൊന്ന് വച്ചതല്ലേ.
1: ആ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് സ്കൂളിൽ സംഭവിച്ചതിന്റെ ബാക്കിയാണല്ലേ.
2: ആ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പ്രിൻസിപ്പലിന്റെ വില കളയണ്ടെന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ.
0: ആ അതെനിക്ക് മനസ്സിലായി മാഷേ. ഒന്ന് പ്രേമിച്ചെന്ന് കരുതി ആ പിള്ളേരെ ഞാൻ സ്കൂളിൽ നിന്ന് ഇന്ന് പറഞ്ഞു വിട്ടാലേ. ഇന്ന് കയറി വന്ന ടീച്ചർ നമ്മുടെ സ്കൂളിനെ പറ്റി എന്താവും കരുതുന്നത്?
1: അല്ല വേണു മാഷേ, മാഷിന് എന്താണ് പിള്ളേരൊന്ന് പ്രേമിച്ചാൽ ഇത്ര പ്രശ്നം?
2: മേരി, പഠിക്കേണ്ട പ്രായത്തിൽ പിള്ളേർ പഠിക്കണം. പ്രേമിക്കാൻ പോയാൽ അവർ പഠിത്തത്തിൽ ഉഴപ്പും. എന്റെ പിള്ളേർ വഴിതെറ്റി പോരുത്, എനിക്കത്രേ ഉള്ളൂ.
0: ലേ മിനി ടീച്ചറിന് ആകെ വിഷമമായി താൻ ഇന്ന് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയത്.
2: ആ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാനൊരു പിന്തിരിപ്പനാണെന്ന് എന്നെ കരുതിക്കോട്ടെ. മാഷേതായാലും അവരുടെ മുന്നിൽ എൻ്റെ വില കളഞ്ഞു. ഇനി അവരുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നില്ല.
0: ആ ബെസ്റ്റ്. എടോ, ടീച്ചർ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് വാടകയ്ക്ക് താമസിക്കാൻ വന്നേക്കുന്നത്. താൻ വീട്ടിലേക്കൊന്ന് പോയി നോക്ക്.
2: ഇത് വലിയ കുരിശായല്ലോ.
3: മാഷേ.
2: ആരാ?
3: മാഷേ, ഞാൻ തൊട്ടപ്പുറത്ത് പുതിയതായിട്ട് താമസത്തിന് വന്ന മിനി ടീച്ചറുടെ മകനാണ്, അനിൽ.
2: ഓ ബാ ബാ ബാ, കയറിവാ കയറിവാ, ഇരിക്ക്, ഞാനൊരു കാപ്പി എടുക്കട്ടെ.
3: ഏയ് വേണ്ട മാഷേ, ഞാൻ ഇന്ന് തന്നെ പോവും. എനിക്ക് ബാംഗ്ലൂരിലാണ് ജോലി.
2: ഓ,
3: ഭാര്യയും മോനും അവിടെ ഒറ്റയ്ക്കാണേ. അമ്മയോട് വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങാൻ ഒരുപാട് വട്ടം പറഞ്ഞതാ, പക്ഷേ അമ്മ കേൾക്കില്ല. ആരും ഒരു സഹായത്തിനില്ലാതെ ഇവിടെ എങ്ങനെ ആക്കിയിട്ട് പോകണമെന്ന് പേടിച്ചിരുന്നപ്പോഴാ അമ്മയുടെ സ്കൂളിലെ മാഷാണ് ഇവിടെ താമസം എന്നറിഞ്ഞത്.
2: അനിലിന്റെ അച്ഛൻ?
3: അച്ഛൻ മരിച്ചിട്ട് ഇപ്പോ 10-15 വർഷമാവുന്നു.
2: ഓ, അമ്മയുടെ കാര്യം ഓർത്ത് അനിൽ പേടിക്കണ്ട കേട്ടോ, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. പിന്നെ അമ്മമാരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന വേദന എനിക്ക് നന്നായിട്ടറിയാം. ജോലി കിട്ടി ഞാൻ ഇവിടേക്ക് വണ്ടി കയറുമ്പോൾ അമ്മ ബസ് സ്റ്റോപ്പിൽ വന്ന് നോക്കി നിന്ന ആ നിൽപ്പ് അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
3: അമ്മയിപ്പോ?
2: അമ്മ 3-4 വർഷം മുമ്പ് മരിച്ചുപോയി.
3: ഓ, ഫാമിലി?
2: ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
3: സോറി, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ.
2: ഏയ് അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിൽ ധൈര്യമായിട്ട് പൊയ്ക്കോ. അമ്മ ഈ നാട്ടിൽ സ്വന്തം വീട്ടിലെ പോലെ സുരക്ഷിതയായിരിക്കും കേട്ടോ.
3: ഇപ്പോൾ എനിക്ക് സമാധാനമായി.
2: ആ
3: ഇങ്ങനൊരു വാക്ക് കേട്ടാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ആ സന്തോഷത്തോടെ പോയിട്ടോ.
3: ശരി, ഞാൻ എന്നാൽ പോയിട്ട് വരാം.
2: ആ

0: ആ മാഷേ,
1: ഞാൻ കരുതി ടീച്ചറ് നേരത്തെ പോയിട്ടുണ്ടാവുന്നു.
0: മാഷ് വെറുതെ കള്ളം പറയണ്ട, മാഷിനെ വെറുതെ ഒന്ന് അങ്ങോട്ട് നോക്കി അറിയില്ലേ ഞാൻ എവിടെ ഉണ്ടെന്ന്?
1: സത്യം പറഞ്ഞാല് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല.
0: അത് പറഞ്ഞാ പോരെ മാഷേ. മാഷിന് ഇന്നലെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് വിഷമായോ?
1: ഏയ്, ടീച്ചർക്ക് തോന്നിയ കാര്യം ടീച്ചർ പറഞ്ഞു.
0: സത്യം പറഞ്ഞ മാഷേ, ഞാനും എൻ്റെ ഭർത്താവും കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് പഠിച്ചതാ. അന്നേ ഇഷ്ടത്തിലും ആയിരുന്നു.

0: സ്കൂളിലേക്ക് വന്നു കയറില്ലായിരുന്നല്ലോ, ഇപ്പോ പുതിയ കൂട്ടുകാരൊക്കെ ആയി.
1: ഞാൻ ആരുടെയും കൂട്ടിനൊന്നും പോകുന്നില്ല. മാഷ് പുതിയ കഥയൊന്നും ഉണ്ടാക്കാൻ കഷ്ടപ്പെടണ്ട കേട്ടോ.
0: ഏടോ മാഷേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞാടോ, താൻ വെറുതെ ചൂടാവണ്ട.
1: ആയിക്കോട്ടെ, ഒന്നിച്ചു വന്നാൽ ഇതുപോലുള്ള കഥകൾ കേൾക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും ടീച്ചർ വിളിച്ചു നിർത്തി.
0: മാഷേ, കഥ പറയുന്നവർ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മാഷ് അത് പേടിച്ച് ഇനി ടീച്ചറിനോട് മിണ്ടാതിരിക്കാൻ പോവുകയാണോ?
1: അങ്ങനെ കഥ പറയാൻ അവസരം കൊടുത്താൽ ശരിയാവില്ല. പിന്നെ മാഷേ, ഞാൻ വൈകിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങും കേട്ടോ.

0: ജെയിംസ് സാറേ, വേണു മാഷിനെ കണ്ടോ?
1: ആ, മാഷിന്ന് നേരത്തെ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ.
0: അയ്യോ, ഉച്ചയ്ക്ക് ഞാൻ കണ്ടതാണല്ലോ, എന്നിട്ട് ഒന്നും പറഞ്ഞില്ല.
1: ആണോ? എന്തോ അറിയില്ല, പോണോന്ന് പറഞ്ഞു പോയി.
0: അതെ, ആ ഇടവഴി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാനൊരു പേടി. അല്ല, മാഷിന് പരിചയമുള്ള ഓട്ടോ വല്ലതും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വിളിച്ചു തരുമോ?
1: ആ ടീച്ചർ, നീ ഇപ്പോൾ ഓട്ടോ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട, ഒരു 10 മിനിറ്റ് ഓഫീസ് അടച്ചിട്ട് ഞാനും കൂടി വരാം.
0: ഓക്കേ.

0: വളരെയധികം ഉപകാരം സർ.
1: നമ്മളൊക്കെ ഒരു കുടുംബം പോലെ അല്ലേ എന്റെ ടീച്ചറെ.
0: ഇവിടെ വന്ന് കയറിയപ്പോ ഞാനും അങ്ങനെയാ കരുതിയേ. ഇത്രയും ദൂരം വന്ന് വീടെടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ സ്കൂളിലെ ഒരാൾ അടുത്തുണ്ടല്ലോ എന്നായിരുന്നു ആശ്വാസം. പക്ഷേ വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ.
1: അയ്യോ ടീച്ചറെ, മാഷ സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട. ആ ഞാൻ പൊയ്ക്കോട്ടെ എന്നാൽ.
0: ശരി മാഷേ.

0: മാഷേ, വേണു മാഷേ.
1: ആ ഞാൻ ഇവിടെ ഉണ്ട്.
0: ആഹാ, നേരത്തെ ഒന്ന് പറമ്പിൽ പണിക്ക് ഇറങ്ങിയോ?
2: പിന്നല്ലാതെ, മഴയൊന്ന് തോർന്നു കണ്ടപ്പോ അങ്ങേ ഇറങ്ങി.
0: മാഷേ, നേരത്തെ പോരുകയാണെങ്കിൽ ആ മിനി ടീച്ചറിനോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു.
2: ഞാനെന്തിനു പറയണം? പറഞ്ഞിട്ട് ഇറങ്ങാമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ.
0: ഏഹ്, അങ്ങനെ അല്ലല്ലോ മാഷേ. ഈ നാട്ടിൽ അവർ പുതിയതായിട്ട് വന്നതല്ലേ, പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയായാലും ഒറ്റയ്ക്ക് നടന്നു വരാൻ പറ്റുന്നതാണോ?
2: ആ, അത്രയൊന്നും ഞാൻ ആലോചിച്ചില്ല.
0: മാഷ് ആലോചിക്കാത്തതല്ല, മാഷിന് തന്റെ ചുറ്റുമുള്ളവർ കളിയാക്കുമോ എന്നുള്ള പേടിയാണ്. ശരിയല്ലേ മാഷേ?
2: മാഷിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല. അതാ വാ, ഒരു ചായ ഇട്ട് തരാം.
0: മാഷേ സൂക്ഷിച്ച്.
1: എഴുന്നേപ്പിക്കണോ
0: മാഷേ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഇതുപോലെ ഒന്ന് വീണുപോയാ തന്നെ രക്ഷിക്കാൻ വേറെ നാട്ടിൽ നിന്ന് ആളുകൾ ആരും വരില്ല, നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവും.
1: ആ ശരി ശരി ശരി, ഒരു കയ്യും തന്നെ
0: എനിക്ക്.
2: പക്ഷേ
0: ആ,
2: തനിക്കറിയാലോ എന്നെ, എനിക്കങ്ങനെ ഒരാളോട് നല്ല പോലെ പെരുമാറാനൊന്നും അറിയില്ല. അതെന്റെ ഒരു വലിയ പ്രശ്നമാണ്.
0: തന്നെ അറിയാവുന്നത് കൊണ്ടാ തന്നെ നേരിട്ട് കണ്ട് ഇത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യം പറ, മിനി ടീച്ചർ തന്റെ കൂടെ വരികയും പോവുകയൊക്കെ ചെയ്താല് നാട്ടുകാര് കഥകൾ ഉണ്ടാക്കുമോ എന്നതിലെ തനിക്ക് പേടി.
2: സത്യം പറഞ്ഞ നാട്ടുകാരെക്കാള് ഞാൻ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഭയക്കുന്നടോ.
0: എന്തിന്?
2: എന്നെ കുറിച്ചൊരു കഥ കിട്ടാൻ അവന്മാര് നോക്കിയിരിക്കുക, അത് എന്നെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ആ ടീച്ചറിനെ ആവും.
0: ആ, മാഷി പറഞ്ഞതില് കാര്യമില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതും പറഞ്ഞ് മാഷി ഇങ്ങനെ ഒളിച്ചോടാൻ നോക്കിയാല് ആ ടീച്ചർ നമ്മളെ പറ്റിയും നമ്മളെ നാടിനെ പറ്റിയും എന്ത് കരുതും?
2: ആ, അതും ശരിയാ. മാഷ് പറ, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ?
0: മാഷ് ഇങ്ങനെ മറ്റുള്ളവരെ പേടിക്കുന്നത് ആദ്യം നിർത്ത്. അത് നാട്ടുകാരായാലും നമ്മുടെ കുട്ടികളായാലും.
2: ആ,
0: പറ്റുമെങ്കിൽ മാഷ് ആ ടീച്ചറിനെ പോയി ഒന്ന് കാണ്. അടുത്ത മാഷുള്ളതാണ് അവർക്കുള്ള ഏക ആശ്വാസം.
2: എന്നാ എന്നാ മാഷ നിക്ക്, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം.
0: ആ, പെട്ടെന്ന് ഒരുങ്ങി വാ.
2: ആ, ഇതാ വരുന്നു.
0: ടീച്ചറേ, ടീച്ചറേ,
2: പുറത്ത് വല്ലതും പോയി കാണും കേട്ടോ.
0: ഏയ്, 10 മിനിറ്റ് മുൻപ് ഞാനല്ലേ ഇവിടെ കൊണ്ട് വിട്ടത്. മാഷ പുറകുവശത്തൊന്ന് പോയി നോക്കി. ടീച്ചറേ, ടീച്ചറേ,
2: ജെയിംസ് മാഷേ, മാഷേ,
0: ആ
2: ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ.
0: എന്താ മാഷേ?
2: പെട്ടെന്ന് വാ. ഏ, കണ്ടോ,
0: ആ
2: ടീച്ചർ ദാ വീണ് കിടക്കുന്നു.
0: മാഷേ, എത്രയും പെട്ടെന്ന് നമുക്ക് ടീച്ചറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം.
2: ആ, വേഗം കാറെടുക്ക്.
3: ബി പി ലോ ആയതാണ്, വേറെ പേടിക്കേണ്ട കാര്യമൊന്നും തൽക്കാലമില്ല.
0: ടീച്ചറേ, ടീച്ചറിന്റെ മോനെ വിവരം അറിയിക്കണോ?
4: തൽക്കാലം വേണ്ട സാറേ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാ. വെറുതെ അവനെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ?
3: അതെ, ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല.
0: എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.
3: ഇതെന്നാ വീണുമാഷൊന്നും മിണ്ടാതെ മാറി നിൽക്കുന്നേ?
2: ഏയ്, ഞാൻ തന്നെ ഇങ്ങനെ മാറി നിന്ന് നോക്കുമായിരുന്നു. എത്ര അടി തന്നിട്ടുണ്ടല്ലേ ഞാൻ.
3: അടി മാത്രമോ, എത്രയോ നാളുകൾ സാർ എന്നെ കരയിച്ചിട്ടുണ്ട്. വല്ല ഓർമ്മയുണ്ടോ? അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ സാറിനെ ഒരുപാട് ശപിച്ചിട്ടുണ്ട്.
4: അതെന്താ ശപിക്കാനോ?
3: പിന്നല്ലാതെ, എനിക്ക് ഒരു ദിവ്യ പ്രണയമുണ്ടായിരുന്നു, മാഷ് അത് പിടിച്ചു. പിന്നെ കാര്യങ്ങളുടെ ഒരു പോക്ക് ഞാൻ പറയണ്ടല്ലോ. വീട്ടുകാരായി, അടിയായി, പിന്നെ കരച്ചിലായി. അങ്ങനെ എൻ്റെ അപ്പൻ എന്നെ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പാക്ക് ചെയ്തു, അതും അങ്ങ് സിറ്റിയിൽ.
0: അപ്പോൾ ചുരുക്കി പറഞ്ഞ ഡോക്ടറുടെ ജീവിതത്തിൽ ഒരു കൊടൂര വില്ലനാണ് ഈ വേണു മാഷ് അല്ലേ?
3: എൻ്റെ ജീവിതത്തിലെ വില്ലനൊന്നും അല്ല കേട്ടോ മാഷേ.
0: പിന്നെ
3: ഒരുപക്ഷെ മാഷ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തത്തേ ഇല്ലായിരുന്നു.
4: ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കഥ? എല്ലാരും നേരെ തിരിച്ചാണല്ലോ പറയാറ്.
3: സത്യം പറഞ്ഞ ഇവിടെ പഠിക്കുമ്പോൾ ഞാൻ പഠിത്തത്തിൽ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ മുതൽ പഠിക്കണം, പഠിച്ചെങ്ങനെയും രക്ഷപ്പെടണം എന്നൊരു വാശിയായി. അതോടെ പഠിക്കുന്നത് മാത്രമായി എൻ്റെ ശ്രദ്ധ. ഒടുവിൽ എൻ്റെ ഡ്രീം ജോബ് നേടുന്നതുവരെ
4: ആഹാ, ചുരുക്കി പറഞ്ഞ വേണുവാശാണ് ഡോക്ടറുടെ ഹീറോ.
3: അങ്ങനെയും പറയാം.
0: ഇങ്ങനെയുള്ള കഥകളും ഒരുപാടുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിച്ച വലിയ നിലയിലെത്തിയ ഒട്ടുമിക്ക കുട്ടികൾക്കും പറയാൻ ഇങ്ങനെയൊരു കഥ ഉണ്ടാകും നമ്മുടെ വേണുമാഷിനെ പറ്റി.
2: ഒരിക്കലും ഞാൻ കുട്ടികളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല അവരെ വഴക്ക് പറയുന്നത്. ഈ പ്രായത്തിൽ അവർ പഠിക്കണം. അതിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്ന ഒരു കാര്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല.
0: അപ്പോൾ എല്ലാവരും ഹാപ്പിയാണല്ലോ. എനിക്കത് മതി. മിനി ടീച്ചറേ, ഓക്കെ അല്ലേ?
4: പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ.
0: ടീച്ചറേ, എന്തായാലും ഇന്ന് മുഴുവൻ റെസ്റ്റ് എടുക്ക്. ഞാൻ വീട്ടിലേക്ക് പോട്ടെ. വേണുമാഷ് ടീച്ചറിനെ ഒന്ന് വീട്ടിലേക്ക് എത്തിച്ചേക്കോ.
2: എന്താ
0: മാഷേ?
2: എത്തിച്ചേക്കാം.
0: ആ

0: ടീച്ചർ ടീച്ചർ വെറുതെ പിടിക്കണ്ട, പയ്യെ ഇറങ്ങിയാ മതി.
1: സോറി മാഷേ.
0: അതെന്താ ടീച്ചറെ?
1: അല്ല മാഷ്, എന്തോ അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടല്ലേ നേരത്തെ സ്കൂളിൽ നിന്ന് പോകുന്നത്. എന്നിട്ടിപ്പോ എന്റെ പിറകെ നടന്ന് സമയം പോയില്ലേ.
0: ബി പി ലോ ആയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ടീച്ചറിന് ഇത്രയും ഭാരിച്ച കാര്യങ്ങൾ ആലോചിച്ച് ബി പി കൂട്ടാനൊന്നും നിൽക്കണ്ട.
1: ശരി മാഷേ.
0: ആ ഇന്നിനി ടീച്ചറ് പാചകമൊന്നും ചെയ്യണ്ട, ഞാൻ വൈകിട്ട് കവലയിലേക്ക് പോകുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം.
1: അയ്യോ വേണ്ട മാഷേ, ഇത്ര തന്നെ എനിക്ക് വേണ്ടി ചെയ്തത് വലിയ ഉപകാരമാണ്.
0: ഞാനിന്ന് ടീച്ചറിനോട് പറയാതെ പോയത് തെറ്റായിപ്പോയി, അത് ടീച്ചർക്ക് വിഷമമായെന്നും എനിക്ക് മനസ്സിലായി. അതിൻ്റെ പേരിൽ ഇനി ടീച്ചർ ഇങ്ങനെയൊന്നും പറയണ്ട, നമ്മളിനി നല്ല സഹപ്രവർത്തകർ മാത്രമല്ല നല്ല അയൽക്കാരും ആയിരിക്കും.
1: ആവട്ടെ മാഷേ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല.
0: ആ അപ്പോൾ പോയി റെസ്റ്റ് എടുത്തോ, വേറൊന്നും ആലോചിക്കണ്ട ഇപ്പോൾ. ദാസ ഒരു 6 ദോശ പാഴ്സൽ.
2: എന്താ മോശേ, വിരുന്നുകാരുണ്ടോ?
0: എനിക്കാര് വിരുന്ന് വരാനാ ദാസ, നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയാ. എന്താ ഇയാള് ചിരിക്കുന്നേ?
2: അങ്ങനെ മാഷിനും വേണ്ടപ്പെട്ടവരൊക്കെ ആയി അല്ലേ.
0: ദാസ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട, ടീച്ചർക്ക് വയ്യ അതുകൊണ്ടാ.
2: എന്റെ പൊന്നു മാഷേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, മാഷ് എന്തിനാ അതിനിങ്ങനെ പേടിക്കുന്നേ?
0: അങ്ങനെയുള്ള തമാശയൊന്നും വേണ്ട, തമ്പെട്ടെന്ന് ദോശ എടുക്ക്.
2: ഓ ഇപ്പൊ എടുക്കാം പക്ഷേ.
3: ദാസേട്ടാ ഒരു സ്ട്രോങ് ചായ.
2: മാഷിന് ഇയാളെ മനസ്സിലായോ?
0: എവിടെയോ കണ്ട് നല്ല മുഖപരിചയമുണ്ട്, പക്ഷെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ.
3: മാഷ് എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ.
0: ഇത്ര ശ്രമിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ലല്ലോ.
3: ഞാൻ 8 ക്ലാസ് വരെ ഇവിടെയാ പഠിച്ചത് മാഷേ.
2: മാഷേ നമ്മുടെ കാട്ടൂര പണിക്കാരൻ ശരവണനില്ലേ, ആ ശരവണന്റെ മകൻ രാജീവൻ.
0: ഓ രാജീവ് ശരവണൻ, ആ അത് ശരി.
3: അതെ അത് തന്നെ. മാഷിന് എന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം.
2: പ്രേമം പൊക്കി, മാഷ് നാടുപിടിച്ച ലിസ്റ്റിലുള്ള ആളാ.
0: ആ എനിക്ക് മനസ്സിലായി. ആ രാജീവ് ഇപ്പൊ എന്ത് ചെയ്യുന്നു?
3: സാറേ ഞാനിവിടെ ഒരു ആക്രകട തുടങ്ങിയിട്ടുണ്ട്.
0: ഓ അച്ഛനും അമ്മയൊക്കെ?
3: അവരൊക്കെ അങ്ങ് തമിഴ്നാട്ടിലാ.
0: പിന്നെ രാജീവ് ഇവിടെ വന്ന് ഷോപ്പിടാൻ കാരണം?
3: അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ ഇവിടെ ഉണ്ടല്ലോ മാഷേ.
2: ആ മാഷേ, ആ മാഷേ ദോശ.
0: ആ ആ ദാസാ ഇത് പറ്റില്ലെഴുതിക്കോ.
2: ഓ മാഷേ.
0: ആ രാജീവേ കാണാം കേട്ടോ, ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ.
3: ആ ശരി മാഷേ, കാണാം.

0: ടീച്ചർക്ക് ദോശ ഇഷ്ടാവോന്നറിയില്ല.
1: ഏയ്, ദാസന്റെ കടയിലെ ദോശ ഇവിടെ ഫേമസ് അല്ലേ?
0: ആ, ദാസന്റെ കടയിലെ പലഹാരമൊക്കെ അടിപൊളിയാ, പക്ഷേ ആ ദാസന്റെ നാവുണ്ടല്ലോ അതല്പം മോശം.
1: അതെന്താ മാഷേ അങ്ങനെ പറഞ്ഞേ?
0: അതൊക്കെ ടീച്ചറിന് വഴിയേ മനസ്സിലാവും. അപ്പോൾ ടീച്ചർ കഴിച്ചിട്ട് കടന്നോ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഏ,
1: അപ്പോൾ മാഷ് കഴിച്ചോ?
0: ഇല്ല, ഇതാ എൻ്റെ കയ്യിലുണ്ട്.
1: എന്നാ പിന്നെ ഒന്നിച്ചിരുന്ന് കഴിച്ചൂടെ?
0: ആ, എന്നാ പിന്നെ അങ്ങനെ ആവാല്ലേ.
1: ഭർത്താവ് മരിക്കുന്നവരെ ഞങ്ങൾ ഒന്നിച്ചേ ആഹാരം കഴിച്ചിരുന്നുള്ളൂ. അദ്ദേഹം നേരത്തെ എത്തിയാലും ഞാൻ ചെല്ലുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഞാൻ എത്തിയാലോ അദ്ദേഹം വരുന്നവരെ ഞാനും. എന്നിട്ടിങ്ങനെ ആ ദിവസത്തെ കഥകളൊക്കെ പറഞ്ഞേ കഴിക്കൂ. ശരിക്കും പറഞ്ഞാ അദ്ദേഹം പോയി ഇത്ര വർഷമായിട്ടും ഇന്നും ആഹാരം മുന്നിലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ആ പഴയതൊക്കെ ഓർക്കും.
0: ടീച്ചറിന് നല്ലൊരു ഫാമിലി ഉണ്ട്, അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്.
1: മാഷിന്റെ കുടുംബം?
0: എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, അമ്മയും ചേച്ചിയും. അച്ഛനെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമാണിയുടെ വീട്ടിലെ വീട്ടുജോലിയായിരുന്നു അമ്മയ്ക്ക്. അയാളാണ് ഞങ്ങളുടെ അച്ഛനെന്നാ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്.
1: മാഷേ,
0: ഒരിക്കൽ മാത്രം ഞാൻ അമ്മയോട് ചോദിച്ചു ഞങ്ങളുടെ അച്ഛൻ ആരാന്ന്. അന്ന് എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞു. പിന്നെ ഞാൻ അതേപ്പറ്റി ചോദിച്ചിട്ടില്ല. എൻ്റെ അമ്മ കരയുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നെക്കാൾ പഠിക്കുമായിരുന്നു എൻ്റെ ചേച്ചി. അമ്മ ജോലിക്ക് പോകുമ്പോൾ ചേച്ചിയായിരുന്നു എന്നെ വളർത്തിയത്. ചേച്ചിക്ക് ജോലി കിട്ടുമ്പോൾ ഞങ്ങളുടെ ദുരവസ്ഥയൊക്കെ മാറുമെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഒരു പ്രണയം, ടീച്ചറൊക്കെ ദിവ്യമാണെന്ന് വിശ്വസിക്കുന്നില്ലേ, അതേ പ്രണയം. ഇതേപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂടെ പഠിച്ചിരുന്നൊരു പയ്യനുമായി അവൾ അടുപ്പത്തിലായി.
1: എന്നിട്ട്
0: അമ്മയും ടീച്ചറും എല്ലാം പറയുന്നതിനേക്കാൾ അവൾ അവനെ വിശ്വസിച്ചു. ആ വിശ്വാസം തെറ്റായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായപ്പോഴേക്ക് ഒരുപാട് വൈകിപ്പോയിരുന്നു. ഒരു ദിവസം കുളിക്കാൻ ആറ്റിൽ പോയ അവള് പിന്നെ തിരിച്ചു വന്നില്ല. ആറിന് ഇരുകര നീന്തിക്കയറുന്ന അവള് മുങ്ങി മരിക്കില്ല എന്ന് എനിക്കുറപ്പാ. ഒരുപക്ഷെ അമ്മയെപ്പോലെ അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തി ജീവിക്കണ്ട എന്ന് അവൾ തീരുമാനിച്ചതാകും.
1: അയ്യോ മാഷേ, സോറി മാഷ്, കുട്ടികളോട് കർക്കശമായി പെരുമാറുന്നതിന് ഇങ്ങനെ ഒരു കാരണമുണ്ടെന്ന് ഞാൻ വെറുതെ പോലും ഊഹിച്ചിരുന്നില്ല.
0: ജെയിംസ് മാഷിനൊഴികെ എൻ്റെ കഥകളൊന്നും ആർക്കും അറിയില്ല ടീച്ചറെ.
1: മാഷും ജെയിംസ് മാഷും എന്നോട് ഒന്നും പറഞ്ഞില്ല.
0: പിള്ളേരൊക്കെ പഠിക്കണം, എന്താ ശരിയെന്നും തെറ്റെന്നും അറിയാതെ നിൽക്കുന്ന പ്രായമല്ലേ. എൻ്റെ ചേച്ചിയുടെ വിധി ആർക്കും വരരുത്, അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ.
1: മാഷൊന്നും കഴിച്ചില്ലല്ലോ.
0: വേണ്ട വേണ്ട ടീച്ചറെ, ഇനി ഒന്നും ഇറങ്ങൂല.
1: അയ്യോ, ഞാൻ വെറുതെ ഓരോന്ന് കുത്തിപ്പൊക്കിയല്ലേ.
0: ഹേയ്, ജെയിംസ് മാഷ് ഒഴികെ ഈ നാട്ടിൽ ആർക്കും എൻ്റെ കഥകളൊന്നും അറിയില്ല ടീച്ചറെ. ആരോടും ഇതൊന്നും പറയാൻ എനിക്ക് തോന്നാറുമില്ല. ആ, ഇനിയിപ്പോൾ എനിക്കും ടീച്ചറിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ.
1: അതിനെന്താ? എന്നാലേ മാഷ്, നാളെ വീട്ടിൽ ഇനി ഒന്നും ഉണ്ടാക്കണ്ട. എന്തായാലും ദാസന്റെ ആഹാരത്തിനേക്കാൾ നന്നായി ഞാൻ പാചകം ചെയ്യുന്ന ഉറപ്പാ. ആ മാഷ് എന്തായാലും ഒന്ന് കഴിച്ചോക്ക്.
0: അങ്ങനെ ആവട്ടെ, അപ്പോ നാളെ കാണാം.
1: ആയിക്കോട്ടെ.

0: മാഷേ, മാഷേ,
1: ആ
0: ഫസ്റ്റ് ബെൽ അടിക്കാറായല്ലോ, ഇറങ്ങുന്നില്ലേ?
1: മഴയൊന്ന് തോരട്ടെ ടീച്ചറേ, ഇല്ലേൽ അവിടെ എത്തുമ്പോഴേക്കും ആകെ നനയും.
0: അതെ, മഴയത്ത് ചേമ്പിലയും വാഴയിലയും പിടിച്ച് സ്കൂളിൽ പോയിട്ടുള്ളവരല്ലേ മാഷേ നമ്മള്, പിന്നെയാണോ ഇപ്പോ?
1: അന്നത്തെ പ്രായമല്ലോ ടീച്ചറെ ഇപ്പോഴ്.
0: ആ, അങ്ങനെ വിചാരിക്കുന്ന ആദ്യത്തെ പ്രശ്നം. മാഷ് ഇങ്ങോട്ട് വന്നേ, ചുമ്മാ കളവനായെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കാതെ.
1: ഈ ടീച്ചറിന്റെ ഒരു കാര്യം.
0: അങ്ങനെ ഇങ്ങോട്ട് വഴിക്ക് വാ.
1: ആ, ദാ വരുന്നു, ദാ വരുന്നു, ദാ ഇറങ്ങി.
2: വരുന്നുണ്ടോ മാഷേ?
0: ഇല്ലില്ല, മാഷ് ഇന്ന് നടന്നേ വരുന്നുള്ളൂ.
2: ഈ മഴയത്ത് നടക്കാൻ വട്ടാണോ മാഷേ?
1: ആ, താൻ ചെല്ല്, ഞങ്ങൾ വന്നേക്കാം.
0: സത്യം പറഞ്ഞ എനിക്ക് വട്ടാണോ എന്ന് മാഷ് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ?
1: ഏയ്, മഴയത്തൊന്ന് ഇറങ്ങിയപ്പോ വല്ലാത്തൊരു സുഖം. മറന്നെന്ന് ഞാൻ കരുതിയിരുന്ന പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് പോലെ കേട്ടോ.
0: എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത കുറേ അധികം മഴ ഓർമ്മകൾ ഉണ്ടാവുമെന്ന്. മാഷിന്റെ ഓർമ്മകൾ പറ കേക്കട്ടെ.
1: എനിക്ക് മഴക്കാലം പട്ടിണി ഓർമ്മകൾ മാത്രമാവും ടീച്ചറെ കൂടുതൽ. പിന്നെ എനിക്ക് രാവിലെ മഴ പെയ്യുന്നതിലും കൂടുതൽ ഇഷ്ടം സ്കൂൾ വിടുന്ന സമയത്ത് മഴ പെയ്യുന്നതാ. എൻ്റെ പുസ്തകമൊക്കെ ചേച്ചി കൊണ്ടുപോകും. പിന്നെ ആകെ വീട്ടിൽ എവിടുന്നോ കിട്ടിയ ഒരു കീറിയ കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
0: എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഒന്ന് നനയാൻ. ചേട്ടൻ്റെ കൂടെയാവും സ്കൂളിൽ വരിക. അച്ഛനേക്കാൾ കർക്കശക്കാരനാണ് ഏട്ടൻ. ഇപ്പോഴാലോചിക്കുമ്പോൾ ഒന്ന് മഴ നനയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു എൻ്റേത്.
1: ഞാൻ ഈ നാട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു മഴക്കാലത്താ. എന്നെ ബസ് കയറ്റി വിട്ടിട്ട് അമ്മ മഴ നനഞ്ഞ് നോക്കി നിൽക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
0: അപ്പോൾ മഴ മാഷിനെ പലതും ഓർമ്മിപ്പിച്ചു അല്ലേ?
1: സത്യം, കുറച്ചേറെ ചെറുപ്പമായതുപോലെ.
3: മാഷിന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ മാഷേ? ഈ മഴയത്ത് തണുപ്പടിച്ച എപ്പോ ജലദോഷം പിടിച്ചെന്ന് ചോദിച്ചാ പോരെ.
1: ആ, ഇടയ്ക്കൊക്കെ ഇത്തിരി ജലദോഷമൊക്കെ പിടിക്കട്ടെ മാഷേ.
3: മാഷിന് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. മുഖത്ത് ആ പണ്ടത്തെ ദേഷ്യമൊന്നും ഇല്ലാതായതുപോലെ.
1: മനുഷ്യല്ലേ മാഷേ, കുറച്ച് മാറ്റമൊക്കെ വേണ്ടേ?
3: ആഹാ, ഫിലോസഫിയൊക്കെ ആണല്ലോ. ശരി, വാ, ദാസന്റെ കടയിൽ ചോറ് തീരും, പെട്ടെന്ന് വാ.
1: മാഷേ, ഞാൻ ചോറ് കൊണ്ടുവന്നു.
3: ഇതെന്താ പുതിയൊരു ശീലമൊക്കെ?
1: അല്ല ടീച്ചറെ, ടീച്ചറെ, എനിക്കും
3: കേട്ടില്ല,
1: ടീച്ചർ എനിക്കും കൂടി പൊതി കൊണ്ടുവന്നിട്ടുണ്ട്.
3: അങ്ങനെ നടക്കട്ടെ, നടക്കട്ടെ, എനിക്ക് സന്തോഷമായി മാഷേ.
0: എന്താ കൂട്ടുകാര് തമ്മിലൊരു രഹസ്യം?
3: ഞങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങളെ പറ്റി ചർച്ചയിലായിരുന്നു അല്ലേ മാഷേ?
0: ആ ജെയിംസ് മാഷേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ കുട്ടികളെ, നല്ല സ്നേഹമുള്ള കുട്ടികള്.
3: അതെ, അതായാലും നന്നായി. വല്ലപ്പോഴുമേ ഇങ്ങനെ ഒരു നല്ല വാക്ക് എന്റെ കുട്ടികളെ പറ്റി ഞാൻ കേൾക്കാറുള്ളൂ. സമയം കളയുന്നില്ല, ഇപ്പൊ പോയില്ലെങ്കിലേ എന്റെ ചോറവിടെ കിട്ടില്ല, ചോറ് തീർന്നു പോകും.
0: വേണുമാഷ കഴിച്ചോ?
1: ഇല്ല, ഞാൻ ടീച്ചർ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു.
0: അപ്പോ മാഷിനും ഒറ്റയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി.
1: മനുഷ്യനല്ലേ, മാറും.
0: ഓ, അപ്പൊ ഇതാണോ മുന്നേ ജെയിംസ് സാറ് പറഞ്ഞ ചർച്ച നടന്ന വിഷയം?
1: ആ.
4: മാഷേ.
1: ആ, പറ ഹക്കീമേ. ആ മിൻ ടീച്ചറെ, ഇത് ഹക്കീം, നമ്മുടെ 10C പഠിക്കുന്ന ഷഹാനയുടെ ഫാദറാ. ആ പറ ഹക്കീമേ, എന്താ എന്താ വന്നത്?
4: മാഷേ, ഷഹാനയ്ക്ക് ക്ലാസ്സിലുള്ള പയ്യനുമായി ഒരു ചുറ്റിക്കളിയുണ്ട്. മാഷ് ഇടപെട്ട് എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
1: ഹക്കീമേ, പിള്ളേർ 10 അല്ലേ? ഞാൻ മാർക്ക് ഷീറ്റ് കണ്ടിരുന്നു, ഓണപ്പരീക്ഷയ്ക്കും ഷഹാനയല്ലേ സ്കൂൾ ടോപ്പർ?
4: അതൊക്കെ ശരിയാ മാഷേ, പക്ഷേ എനിക്കെന്തോ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല.
1: ഹക്കീം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലാണ് അവളുടെ ശ്രദ്ധ പോകാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഷഹാനയോടും ആ പയ്യനോടും സംസാരിക്കാം. പിള്ളേരല്ലേ ഹക്കീമേ, കുറച്ച് കുരുത്തക്കേടൊക്കെ വേണ്ടേ?
4: ആ മാഷ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്.
1: അപ്പോൾ ഹക്കീം പൊക്കോ, ധൈര്യമായിട്ട് ചെല്ലു.
4: ശരി മാഷേ, ശരി.
0: സത്യം പറഞ്ഞ മാഷിനത് എന്താ പറ്റിയേ?
1: അറിയില്ല ടീച്ചറെ, സത്യത്തിൽ എനിക്കും അറിയില്ല.
0: എന്തായാലും കൊള്ളാം. ഈ വേണു മാഷ് കുട്ടികൾക്കൊരു പുതിയ കാഴ്ച തന്നെയായിരിക്കും.
5: മാഷേ.
1: ആ രാജീവ്. ടീച്ചറെ, ഇത് രാജീവ്, ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു.
0: ഓ,
5: എന്നെ ഇവിടുന്ന് ഓട്ടിച്ചതും മാഷാണ്.
0: മാഷിന്റെ അടുത്ത് തരാ. പക്ഷേ ഇപ്പൊ മാഷ് പഴയ മാഷല്ലോ, ഒരുപാട് മാറി അല്ലേ മാഷ്?
1: അതെ, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോ സ്വാഭാവികമായ ഒരു മാറ്റം നമ്മൾ ഉണ്ടാകണമല്ലോ. ആ പിന്നെ പറ. രാജീവേ, എന്താ വന്നേ?
5: അല്ല മാഷേ, പഴയ പേപ്പറുകൾ ഒരുപാട് ഉണ്ടെന്ന് ജെയിംസ് മാഷ് പറഞ്ഞായിരുന്നു.
1: ഓ,
5: എവിടെയാണെന്ന് ചോദിക്കാൻ വന്നപ്പോഴേക്കും മാഷ് കഴിക്കാൻ പോയി.
1: ആ അത് ഞാൻ പറഞ്ഞുതരാം. രാജീവ്, പിന്നെ സമയം കിട്ടുമ്പോഴേ നീ വീട്ടിലോട്ടൊന്ന് വാ, അവിടെയും കുറെ കിടപ്പുണ്ട്.
5: ഞാൻ അടുത്ത ദിവസം തന്നെ അങ്ങോട്ടേക്ക് എത്താം മാഷേ.
1: ഓ ശരി ശരി
5: ശരി എന്നാ.
1: ഞാനാടാ വേണു. ജെയിംസ് മാഷ് എവിടെ പോയി മേരി?
6: മാഷേ,
7: ഓ
6: മാഷേ, ദേ വേണു മാഷ് വിളിക്കുന്നു. മാഷിനെ ഈ വഴിയൊക്കെ കാണാറേ ഇല്ലല്ലോ.
1: മിനി ടീച്ചർ ഒറ്റയ്ക്കല്ലേ, അവർക്കാണേലും നാടും പരിചയമില്ലല്ലോ. അതാ ഞാൻ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഇറങ്ങാത്തേ.

0: മാഷിന്റെയും മിനി ടീച്ചറുടെയും വിശേഷങ്ങളൊക്കെ ഇവിടെ വന്ന് ജെയിംസ് മാഷ് പറയാറുണ്ട്.
1: മാഷ് പറയുന്ന പോലൊന്നും അല്ല മേരി കാര്യങ്ങള്. ചുമ്മാ
0: മാഷ് പറയുന്നത് പോലെ ആവുന്നതാണ് എനിക്കിഷ്ടം. ചിലപ്പോൾ മിനി ടീച്ചറിൻ്റെ വരവ് ഒരു നിമിത്തമായിരിക്കും. ഒരുപാട് ഒറ്റപ്പെട്ട് ജീവിച്ചതല്ലേ, ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. നിങ്ങൾ സംസാരിക്കുക, ഞാനൊരു ചായ എടുക്കാം.
1: മാഷേ, അല്ല ഞാനേ
2: പറ
1: ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കളിയാക്കൂ?
2: വേണു മാഷിന് എന്നോടൊരു കാര്യം പറയാൻ. ഇങ്ങനെ ഒരു ആമുഖത്തിൻ്റെയൊക്കെ കാര്യമുണ്ടോ? താൻ പറയടോ.
1: അല്ല മാഷെ, എനിക്കിതൊന്നും പറയാൻ ആരുമില്ല, അതുകൊണ്ടാ.
2: കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ താൻ?
1: മാഷെ, ജീവിതത്തിൽ ആദ്യമായിട്ടേ കൂട്ടിന് ഒരാള് കൂടെ വേണമെന്നൊക്കെ എനിക്കങ്ങ് തോന്നുന്നു.
2: നമ്മുടെ മിനി ടീച്ചറാണോ?
1: മാഷ് എന്നെ കളിയാക്കരുത്.
2: ആണോ അല്ലേ?
1: അതെ.
2: എന്റെ മാഷേ, ഇതിലെന്താണ് ഇത്ര കളിയാക്കാനുള്ളത്? ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളും ഞാൻ തന്നെ ആവില്ലേ?
1: പക്ഷേ ടീച്ചറെ, ടീച്ചർ എങ്ങനെയാണ് എന്നെ കാണുന്നതെന്ന് അറിയില്ലല്ലോ.
2: അത് മാഷങ്ങ് ചോദിച്ചാ പോരെ.
1: എന്റെ പൊന്നു മാഷേ, എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല.
2: അത് മാഷ് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്.
1: എന്തായാലും നേരിട്ട് എന്ന് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല മാഷേ.
2: എന്നാ പിന്നെ ഫോൺ വിളിച്ച് ചോദിച്ചൂടെ?
1: ശേ, എന്നാലും നേരിട്ടല്ലേ ചോദിക്കേണ്ടത്.
2: ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം.
1: ആ
2: താനേ, താൻ നല്ലൊരു ലവ് ലെറ്റർ എഴുതു.
1: ഈ കാലത്ത് ആരെങ്കിലും ലവ് ലെറ്റർ എഴുതുമോ?
2: എടോ, നമ്മളൊക്കെ പഴയ ആളുകളല്ലേ, കുറച്ച് ഓൾഡ് സ്കൂൾ പരിപാടി തന്നെ നോക്കാം.
1: ആ അപ്പോ ഒരു ലവ് ലെറ്റർ കൊടുക്കാല്ലേ?
2: പിന്നല്ലാതെ, ഇന്ന് തന്നെ വരണ്ട എഴുതണം. ഇതൊന്നും അങ്ങനെ താമസിപ്പിക്കരുത്.
1: ആ ശരി.

മിനി ടീച്ചർ അറിയുവാൻ എങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെ പറയണമെന്നോ എനിക്കറിയില്ല. എനിക്ക് ടീച്ചറിനെ ഒരുപാടിഷ്ടമാണ്. ടീച്ചർ നല്ലതുപോലെ ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതി.

0: ആരാ?
1: ഞാനാ മാഷേ, രാജീവ്.
0: ആ രാജീവോ, കേറുവാ കേറുവാ. തനിക്കൊരു വണ്ടിക്കുള്ള പേപ്പറും ബുക്കും ഉണ്ടാവും, പക്ഷേ തട്ടിന്റെ പുറത്താ.
1: അയ്യോ, അത് കുഴപ്പമില്ല മാഷേ, ഞാൻ കയറി എടുത്തോളാം.
0: ആ എന്താപ്പാ?
1: അതാ വരുന്നു
2: മാഷേ.
0: രാജീവേ,
1: ഓ
0: ആ നീ കയറിക്കോ, ഞാൻ നോക്കിയിട്ട് വരാം.
1: ഓ പോയിട്ട് വരണം. ഓ
2: ഞാനാ മിനി ടീച്ചറുടെ മകൻ അനിൽ.
0: ആ മനസ്സിലായി മനസ്സിലായി.
2: ആശുപത്രിയിലായ കാര്യമൊക്കെ അമ്മ ഇപ്പോഴാ പറഞ്ഞേ. അറിഞ്ഞപ്പോ മാഷിനെ വന്ന് കണ്ട് നന്ദി പറയണമെന്ന് തോന്നി.
1: മാഷേ,
0: പേപ്പറെല്ലാം എടുത്തോ?
1: മാഷ് ഇങ്ങോട്ടൊന്ന് വരുമോ?
0: അല്ലെ അല്ലിരിക്കേ, പഴയ പേപ്പർ എടുത്തോണ്ട് പോവാൻ ഒരാള് വന്നിട്ടുണ്ട്.
2: ശരി മാഷേ.
0: എന്താ രാജീവേ?
1: കഥ കടക്ക് മാഷേ.
0: നീ എന്താ രാജീവ്, എങ്ങനെ നിനക്ക് എന്താ ഒരു മാറ്റം?
1: എത്രയും പ്രിയപ്പെട്ട മിനി ടീച്ചർ അറിയുവാൻ.
0: എന്റെ ലെറ്റർ എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ?
1: എന്തേ, മാഷിനെ എന്നെ പിടിച്ച് ഇടിക്കാൻ തോന്നുന്നുണ്ടോ? പുറത്തിരിക്കുന്നുണ്ടല്ലോ മിനി ടീച്ചറുടെ മകൻ, അവൻ ഇതറിഞ്ഞാലോ?
0: വേണ്ട വേണ്ട രാജീവേ, ഞാൻ നിന്റെ കാല് പിടിക്കാം.
1: ഇതേപോലെ ഞാൻ അടക്കമുള്ള എത്ര കുട്ടികളാ മാഷേ ആ കാല് പിടിച്ചിട്ടുള്ളത്.
0: പഴയ കണക്കുകളൊന്ന് മനസ്സിൽ വെച്ച് ഇപ്പൊ എന്നെ ദ്രോഹിക്കരുത് രാജീവേ.
1: ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് മാഷേ ഇത്ര

0: ഇത്രയും കാലം ഞാൻ ജീവിച്ചേ, പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം വന്ന് വീഴുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല.
1: നിനക്ക് എന്താ രാജീവ്, എന്നോട് ഇത്ര തീർത്താൽ തീരാത്ത കലി?
0: അതൊക്കെ വഴിയേ പറയാം, ഇപ്പോ ശിക്ഷ നടപ്പിലാക്കുന്ന സമയമാ.
1: രാജീവേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്.
0: ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. മിണ്ടിയാ പുറത്തിരിക്കുന്ന ടീച്ചറിന്റെ മോനെ ഞാൻ ഇതാദ്യം കാണിക്കും. അവന്റെ അമ്മയ്ക്ക് താൻ എഴുതിയ ലവ് ലെറ്റർ. അവന്റെ പ്രതികരണം എന്താകുമെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. മാഷേ, അതുകൊണ്ട് മാത്രം നിൽക്കില്ല, ഈ നാട്ടിലെ മുക്കിലും മൂലയിലും ഇത് കോപ്പി എടുത്ത് ഒട്ടിക്കും ഞാൻ. തന്നെ ബഹുമാനിച്ചിരുന്ന നാട്ടുകാരും താൻ പഠിപ്പിക്കുന്ന പിള്ളേരും എല്ലാം തന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും.
1: രാജീവേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ?
0: വേണ്ട മാഷെ, വേണ്ട. പ്രേമിച്ചതിന്റെ പേരിൽ ഒരുപാട് കുട്ടികൾക്ക് താൻ കൊടുത്ത അതേ ശിക്ഷ തന്നെ താനും അനുഭവിക്കണം. അത് എങ്ങനെയൊക്കെ വേണമെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം.
2: എന്താ എന്താ മാഷെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: ഏയ്, ഒന്നുമില്ലാനല്ലേ, പഴയ പേപ്പറൊക്കെ എടുത്തു കൊടുക്കുന്ന തിരക്കിലാ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം, നമുക്കപ്പം സംസാരിക്കാം. ഏ,
2: ശരി മാഷെ.
1: ആ.

0: ആ എന്താ മാഷേ ഒരു ഉഷാറില്ലാതിരിക്കുന്നേ? ഒരു ചായ എടുക്കട്ടെ?
1: വേണ്ട ദാസ.
2: ദാസേട്ടാ ഒരു ചായ. ആ മാഷ ഇവിടെ ഉണ്ടായിരുന്നോ? ആകെ എന്താ ഒരു ക്ഷീണം.
0: അതെ, ഞാനും അത് തന്നെയാ ചോദിച്ചത്. ഈ പൂച്ച വെള്ളത്തിൽ വീണ പോലെ.
1: ഞാൻ പോവാ ദാസ.
2: അതെന്ത് പോക്കാണ് മാഷേ, ഇരിക്ക് നമുക്ക് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോവാം.
1: വയ്യ രാജീവേ, എന്തോ ഒരു തലവേദന പോലെ.
2: ദാസേട്ടാ നല്ലൊരു സ്ട്രോങ് ചായ എടുത്തേ, തലവേദനയൊക്കെ പമ്പ കിടക്കും.
1: ആ വേണ്ട വേണ്ട, ഞാൻ പോവാ.
2: ഇരിക്കും മാഷേ, ചായ കുടിച്ചിട്ട് പോയാ മതി.
0: ഏയ് നിർബന്ധിക്കണ്ട, വേണ്ടെങ്കി പോയിക്കോട്ടെ.
2: മാഷിന് വേണം അല്ലേ മാഷേ?
1: ആ ഒരു ചായ താ ദാസ.
2: കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ദാസേട്ടാ.
0: ആ മാഷിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വിദ്യാർത്ഥിക്കല്ലേ.
2: ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ.
0: അതെന്താ രാജീവേ അങ്ങനൊരു സംസാരം?
2: അല്ല പൊതുവിൽ പറഞ്ഞതാ, നമ്മുടെ നാട്ടിൽ പൊതുവേ പകൽമാന്യന്മാർ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാഷിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: രാജീവേ ഒന്ന് പുറത്തേക്ക് വരാമോ, എനിക്കൊന്ന് സംസാരിക്കണം.
2: അതിനെന്താ മാഷേ, വരണം. എന്താ മാഷേ പറയാനുള്ളത്?
1: എന്തിനാ രാജീവേ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നത്?
2: ഇതൊക്കെ ഒരു ദ്രോഹമാണോ മാഷേ? ഇതൊക്കെ ഒരു തമാശയല്ലേ?
1: രാജീവേ എന്താ നിനക്ക് വേണ്ടത്? പൈസയാണ് നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നീ ചോദിക്ക്, ഞാൻ തരാം.
2: മാഷിന് എന്റെ കണക്ക് പൈസ തന്ന് തീർക്കാൻ പറ്റുമോ? എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ നല്ല കുട്ടിക്കാലത്തിന് എത്ര വിലയാ മാഷിടുന്നത്?
1: രാജീവേ സംഭവിച്ചതെല്ലാം സംഭവിച്ചു, അതിലെനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഒരുപാട് മാറി.
2: അങ്ങനെ മാപ്പ് തരാൻ ഞാൻ വലിയ നന്മ മരമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ പരസ്പരം സ്നേഹിക്കുന്ന കുട്ടികൾക്ക് താൻ കൊടുത്തിരുന്ന ശിക്ഷ അത് തന്നെ താനും അനുഭവിക്കണം.
1: രാജീവേ
2: മാഷ്, മാഷി നാട് വിട്ടു പോണം.
1: എടാ രാജീവേ എനിക്ക് പോവാൻ വേറെ നാടില്ല, എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, പിന്നെ എന്റെ ജോലി.
2: അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല മാഷേ. ഇന്ന് രാത്രി ഈ നാട്ടിലെ തന്റെ അവസാന ദിവസമാവണം.
0: മാഷേ ദാ ചായ റെഡി.
2: ആ പോയി ചായയൊക്കെ കുടിച്ച് നല്ലപോലെ ആലോചിക്ക്. അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആദ്യം ആ ടീച്ചറും മകനും തന്നെ തല്ലും, പിന്നെ ഈ നാട്ടിലുള്ളവർ തന്റെ നല്ലവൻ മുഖംമൂടി എല്ലാവരും കൂടി വലിച്ചങ്ങോട്ട് കീറും. അപ്പൊ പോട്ടെ വേണു മാഷേ.
3: മാഷേ വേണു മാഷേ, മാഷേ ഇത് എത്ര നേരായിട്ട് വിളിക്ക, വാതില് തുറക്ക് മാഷേ.
1: എന്താ എന്താ ടീച്ചറെ?
3: ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ട് കുറെ നേരമായിട്ട് വിളിക്ക. അല്ല മാഷിതെന്താ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട്?
1: അല്ല എനിക്ക് ഒന്ന് നാട് വരെ പോണം ടീച്ചറെ.
3: അല്ല മാഷേ നാട്ടിലാരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം?
1: അങ്ങനെ തോന്നി. ടീച്ചർ എന്നോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, ആകെ ഒരു വല്ലായ്മ. ഞാനൊന്ന് കിടന്നോട്ടെ
3: മാഷേ. അത് മാഷേ.

0: ഹലോ,
1: ഹലോ
0: ആരാ?
1: മാഷെ, ഞാനാ
0: എന്താ ടീച്ചറെ ഈ നേരത്ത്?
1: മാഷെ. അത് വേണു മാഷെ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ?
0: ഇല്ല, എന്താ ടീച്ചറെ പ്രത്യേകിച്ച്?
1: എന്തോ മാഷിന്റെ പെരുമാറ്റത്തിൽ എനിക്കൊരു പന്തികേട് തോന്നുന്നു. പിന്നെ എവിടേക്കോ പോവാനാണെന്ന് പറഞ്ഞ് കുറെ സാധനങ്ങളും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്.
0: ഇല്ല ഇല്ല ടീച്ചറെ, എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം.
1: ശരി.
0: വേണു മാഷേ, മാഷേ!
2: എന്താ മാഷേ?
0: അല്ല മാഷേ, എന്താ പ്രശ്നം? എന്താ?
2: ഞാൻ പോവാ മാഷേ.
0: എങ്ങോട്ട്?
2: ഇനി ചിലപ്പോ ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല.
0: ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ? മാഷ് ആ ടീച്ചറിന് ലെറ്റർ കൊടുത്തോ?
2: ഇല്ല, വേണ്ട മാഷേ, നമുക്ക് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കണ്ട.
0: ഇപ്പോ മാഷിന്റെ ജോലി?
2: ഈ നാട്ടില് എനിക്കിനി നിൽക്കാൻ പറ്റൂല മാഷേ. മാഷ് ഇപ്പൊ അത്രയും മനസ്സിലാക്ക്.
3: ആ മാഷേ, എല്ലാം എടുത്തല്ലോ, ഇനി ഈ ദേശത്തേക്ക് തിരിച്ചു വന്നേക്കരുത്.
2: രാജീവേ, നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാ എന്നെപ്പോലുള്ള അധ്യാപകർ കടുത്ത ശിക്ഷ തരുന്നത്.
3: അത്തരം ശിക്ഷകളുടെ വേദനയൊക്കെ നിങ്ങളും കൂടി ഒന്ന് അറിയുന്നത് നല്ലതല്ലേ മാഷേ? കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എനിക്ക്. വാ, വണ്ടിയിൽ കയറ്.
2: നിങ്ങൾ നന്നാവണം. ചെറുപ്രായത്തില് നിങ്ങളുടെ ശ്രദ്ധ തെറ്റരുത് എന്നൊക്കെ ഞാൻ കരുതിയിട്ടുള്ളൂ.
3: എന്നിട്ട് മാഷ് ഈ നാട് കടത്തിയവരെല്ലാം രക്ഷപ്പെട്ടോ?
2: എത്രയോ പേര് ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു.
3: അങ്ങനെ ഒരാളായിരുന്നില്ലേ മാഷേ ഈ ഞാനും?
2: രാജീവേ, എനിക്ക് രാജീവിനെ ഓർമ്മയുണ്ട്. ക്ലാസ് ടോപ്പറായിരുന്നല്ലോ താൻ.
3: മാഷിന് അതല്ലേ അറിയൂ, ഇവിടെ നിന്ന് പോയതിനു ശേഷമുള്ള എന്റെ ജീവിതം എങ്ങനെയായിരുന്നറിയോ?
2: ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാറില്ലായിരുന്നു. അതെന്റെ തെറ്റാണ്.
3: മാഷ് ആലോചിക്കണം, മാഷത് അറിയണം. ഇവിടെ നിന്ന് പോകുന്ന എല്ലാവരും നല്ല വഴിയിലേക്കല്ല പോകുന്നത്. ഇവിടെ നിന്ന് ഞാൻ പോയത് എന്റെ അച്ഛന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കാ. അവർക്ക് ഞാൻ പഠിക്കാൻ പോകുന്നതൊന്നും വലിയ താല്പര്യമേ ഇല്ലായിരുന്നു. ആ വീട്ടിലെ എല്ലാ പണികളും ഞാൻ ചെയ്യണം. മാഷിനറിയോ, എനിക്കെന്റെ ബുക്ക് തുറക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. വല്ലപ്പോഴും എന്നെ കാണാൻ വന്നിരുന്ന അച്ഛനോട് പരാതികൾ പറയുമ്പോ ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കള്ളത്തരമായിട്ട് അച്ഛനത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു രാത്രി ഞാൻ ആ നാട് വിട്ടു. പിന്നീട് പല ദേശങ്ങൾ, പല പല ജോലികൾ. അങ്ങനെ ഏറ്റവും ഒടുവിൽ ദാ ഇവിടെ വരെ. ഒരുപക്ഷെ അന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞത് മാഷ് കേട്ടിരുന്നെങ്കിൽ എന്റെ ജീവിതം ഒരിക്കലും ഈ നിലയിൽ എത്തില്ലായിരുന്നു മാഷേ.
2: രാജീവേ, ശരിയാണ്, ശരിയാണ്ട. എന്റെ ശരികൾക്ക് മാത്രമേ ഞാൻ വില കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഞാൻ പഴയതുപോലെ അല്ല രാജീവേ. ഒരാളോട് സ്നേഹം തോന്നുന്ന ആ അവസ്ഥ എത്രത്തോളം മനോഹരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത്.
3: സ്നേഹിക്കുന്നവരെ വേണ്ട എന്ന് വെച്ച് പോകുന്നതിന്റെ വേദന ഇപ്പൊ മാഷക്ക് മനസ്സിലായോ?
2: മനസ്സിലായി, മനസ്സിലായടാ, തീർച്ചയായും മനസ്സിലായി.
3: ഒരിക്കലും മാഷ് ചെയ്ത തെറ്റ് ഞാൻ ചെയ്യില്ല. ആ വേദന അനുഭവിച്ച് നീറി നീറി ജീവിക്കുന്നതിനാണ് ഞാൻ. അന്ന് ഞാൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നുള്ള വാശിയാണ് മാഷെ പലപ്പോഴും എനിക്ക് ജീവിക്കാൻ തന്നെ പ്രചോദനം തന്നത്. പക്ഷേ പിന്നീട് ഇതുവരെ എനിക്ക് അവളുടെ ഒരു കാര്യവും അറിയില്ല.
2: രാജീവേ, ഞാൻ പറഞ്ഞല്ലോ തെറ്റ് പറ്റിപ്പോയി. ഇനിയിപ്പോ എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്?
3: മാഷ് ഇപ്പോൾ തന്നെ പോയി ആ ടീച്ചറോട് മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറയണം.
2: എനിക്ക് മനസ്സിലായില്ല.
3: തെറ്റേറ്റു പറയുന്ന ഒരാളെ ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാ മാഷേ? മനസ്സിനിണങ്ങുന്നവരുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. മാഷിനെങ്കിലും അതുണ്ടാവട്ടെ. പക്ഷേ ഇപ്പോ തന്നെ ടീച്ചറോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം.
2: ഞാൻ ശ്രമിക്കാം.
3: ശ്രമിച്ചാൽ പോരാ, നടക്കണം. അത് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകും.
1: മാഷേ, നാട് വിട്ടു പോവാണെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ?
2: വരേണ്ടി വന്നു ടീച്ചറേ.
1: മാഷ് എന്താ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, വയ്യായിക വല്ലതും?
2: എനിക്ക് ടീച്ചറിനോട് ഒരു കാര്യം പറയാനുണ്ട്.
1: എന്താ മാഷേ?
2: അല്ല, അത്
1: പറ മാഷേ.
2: ഞാനിങ്ങനെ എന്തോ ആലോചിച്ചതാ, മറന്നുപോയി. ഈയിടെയായി ഭയങ്കര മറവിയാ.
3: ആ മാഷേ, വരണം, ഞാൻ സ്കൂളിൻ്റെ അവിടേക്കാ. ടീച്ചറും പോരെ.
1: അത് നന്നായല്ലോ, കയറാം അല്ലേ മാഷേ?
2: ആ,
3: മടിച്ചു നിൽക്കാതെ കയറി വാ മാഷേ ഇങ്ങോട്ട്. മാഷ് ടീച്ചറിനോട് കാര്യം പറഞ്ഞായിരുന്നോ?
2: രാജീവേ വേണ്ട, നമുക്ക് പിന്നീട് ഒരിക്കലാവാം.
1: എന്താ എന്താ മാഷേ പ്രശ്നം? രാജീവെങ്കിലും ഒന്ന് പറ, എന്താ പ്രശ്നം?
2: ഏ, ഒന്നുമില്ല ടീച്ചറെ, നമ്മുടെ സ്കൂളിൽ കുറച്ച് പ്രശ്നങ്ങൾ.
1: സ്കൂളില് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് പ്രശ്ന?
3: അത് ടീച്ചറെ, സ്കൂളിലെ ഒരു മാഷിന് ഒരു ടീച്ചറോടൊരു ഇഷ്ടം അല്ലേ മാഷേ?
1: ഇതെന്തൊക്കെയാ മാഷേ, എന്തൊക്കെയായി പറയണേ?
2: ടീച്ചറിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്.
1: മാഷ് കാര്യം പറ.
2: എനിക്ക് ടീച്ചറിനോട് എപ്പോഴൊക്കെയോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്.
1: ഇത് പറയാനാണോ മാഷ് ഇത്രയും കിടന്ന് നാടകം കളിച്ചത്?
3: ടീച്ചറെ, മാഷിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരാൾക്ക് വേറൊരാളോട് ഇഷ്ടമൊക്കെ

0: തോന്നുന്നത്?
1: വലിയ തെറ്റാണ്
2: ടീച്ചറെ, ഇതൊന്നും ഒരിക്കലും ടീച്ചറിന്റെ മോൻ അറിയരുത്. ഏതോ ഒരു നശിച്ച നേരത്ത് തോന്നിയതാ.
3: എന്റെ പൊന്നു മാഷേ, ഇങ്ങനെ പേടിക്കാതെ. ഒന്നാമത് എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഞാനാണ്. എന്റെ മകനോട് ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട് എന്ന് മാത്രം. രണ്ട്, ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നതും അത് തുറന്ന് പറയുന്നതും തെറ്റൊന്നുമല്ല. മാഷ് എന്നെ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്തില്ല, ശല്യപ്പെടുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാ മാഷിനോട് ദേഷ്യപ്പെടുന്നത്?
1: കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം മാഷേ.
2: ഒരു പെരുമഴ പെയ്ത് തോർന്നതുപോലെയുണ്ട്.
1: ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു മറുപടി വേണ്ടേ മാഷേ?
3: മറുപടി തരാം. മാഷിപ്പോ എനിക്കൊരു നല്ല സുഹൃത്താണ്. ഈ പറയുന്ന പോലൊരു ഇഷ്ടം എപ്പോഴെങ്കിലും തോന്നിയ ഞാൻ മാഷിനോട് തീർച്ചയായിട്ടും പറയാം.
1: ഇപ്പൊ സമാധാനമായല്ലോ. സ്നേഹിക്കുന്നവരുടെ വേദനയും ടെൻഷനും ഒക്കെ എല്ലാം മനസ്സിലായല്ലോ.
2: മനസ്സിലായേ.

ഒരു മഴക്കാലം കൂടി. നാടകം സമാപിക്കുന്നു. രചന ദീപക് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: വേണു നന്ദകുമാർ ജി ആർ, മിനി സ്മിത സലീം, ജെയിംസ് ഈശ്വർ പോറ്റി, രാജീവ് വിഷ്ണു ജി റാം, അനിൽ ശ്രീരാജ് പാറക്കൽ വിളക്കുടി, ഡോക്ടർ ദേവദത്തൻ, മേരി മഞ്ജു എൻ, ഹക്കിം ബി ബാലകുമാരൻ, ദാസൻ വിക്രമൻ നായർ തുണ്ടത്തിൽ, രേഷ്മ ശ്രീനന്ദ പി നായർ, റോഷൻ സാവൻ ഗിരീഷ്. സംവിധാനം റൂബി ബാബു. സംവിധാന സഹായം ബിജു കല്ലുവാതുക്കൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്രഗാനങ്ങൾ ഇനി. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

ഹാ

ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾക്ക് രമേശ് നാരായണൻ ഈണം പകർന്ന് ജയചന്ദ്രനും ശില്പാരാജും പാടിയ ഗാനം ചിത്രം എന്നു നിന്റെ മൊയ്തീൻ.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് സാഹിത പ്രമുഖൻ.
1: ഒരു തരത്തിലും നമുക്ക് പിടികിട്ടാത്ത ഒന്നാണ് മനസ്സ്. മറ്റുള്ളവരുടെ മനസ്സുകൾക്കുള്ളിൽ എന്താണെന്ന് ചികഞ്ഞു നോക്കാൻ നടക്കുന്ന നമുക്ക് പലപ്പോഴും സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകും. എന്നാൽ മനസ്സിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. ആത്മാന്വേഷിയായ ഒരാൾക്ക് സന്യാസത്തെ മാത്രം ത്യാഗമാർഗമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അയാൾക്ക് അയാളോട് തന്നെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചിരിക്കണം. മനസ്സിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് മാത്രം നടത്താൻ കഴിയുന്ന ഒന്നാണ് ആത്മാന്വേഷണം. തത്വജ്ഞാനികൾക്കാണ് മനഃശാസ്ത്രത്തിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരാൾ വ്യംഗ്യത്തിലൂടെ പറയുന്നത് എന്തെന്ന് അപരനു മനസ്സിലാവണമെങ്കിൽ അയാൾ തൻ്റെ സ്വാഭാവികമായ മനോദൗർബല്യം വെടിഞ്ഞ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. ശിഷ്യന്മാരുടെ ബുദ്ധി പരിശോധിക്കാൻ

0: പണ്ട് ഗുരുക്കന്മാർ ഇത്തരമൊരു രീതി അവലംബിച്ചിരുന്നുവത്രേ. ഗുരുവിൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ആശ്രമജീവിതം പൂർത്തിയാക്കി പോകുന്ന ശിഷ്യന്മാർ ജീവിതത്തിൽ എങ്ങുമെത്താതെ അന്ധന്മാരെപ്പോലെ നടന്ന് ശേഷിച്ച കാലം പാഴാക്കിക്കളയുന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. ഒരു വ്യാഴവട്ടക്കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വീട്ടിലേക്കു മടങ്ങുന്ന യുവാവിനെ ആശീർവദിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, എന്നും കൊട്ടാരതുല്യമായ ഗൃഹത്തിൽ വസിക്കാനും മൃഷ്ടാന്നമായി ഭക്ഷണം കഴിക്കാനും പട്ടുമെത്തയിൽ കിടന്നുറങ്ങാനും നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ശിഷ്യൻ ചോദിച്ചു, കഴിഞ്ഞ 12 വർഷവും സ്വാർത്ഥതയും സുഖങ്ങളും വെടിഞ്ഞ് ത്യാഗജീവിതം നയിക്കണമെന്ന് പറഞ്ഞ അങ്ങുതന്നെയാണോ ഇങ്ങനെ ആശീർവദിക്കുന്നത്? ശിഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിനു ശേഷം ഗുരു പറഞ്ഞു, അതെ, ആ ത്യാഗത്തെ തന്നെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അത്യാഗ്രഹങ്ങളില്ലാത്ത മനസ്സുകൾക്ക് ഏത് കുടിലും കൊട്ടാരതുല്യമായിരിക്കും. വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അവനവൻ്റെ ഉള്ളിലുള്ള സഹനശക്തിയെ വളർത്തിയെടുത്ത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഭൗതികമായ സുഖങ്ങളിൽ ഭ്രമിക്കാതെ എവിടെയും സംതൃപ്തി കണ്ടെത്താൻ കഴിയും. കുടിലിനെയും കൊട്ടാരത്തെയും തുല്യമായി കാണാനുള്ള ആന്തരിക വിശുദ്ധി ഉണ്ടായിരിക്കണമെന്നു മാത്രം. നന്നായി വിശന്നതിനു ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതൊരു സദ്യയ്ക്ക് തുല്യം സ്വാദിഷ്ടമായിരിക്കും. അധ്വാനിച്ചു നേടുന്ന അന്നമാണെങ്കിൽ പോലും അതിൽ ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കൂടി ഉണ്ടെന്നു സങ്കല്പിച്ചാൽ കറികളൊന്നുമില്ലെങ്കിൽ പോലും നാനാതരം കറികൾ കൂട്ടി കഴിക്കുന്ന അത്ര സ്വാദ് അനുഭവപ്പെടും. കഠിനാധ്വാനത്തിനു ശേഷം എവിടെ കിടന്നാലും അത് നിനക്ക് പട്ടുമെത്ത പോലെ സുഖകരമായി തോന്നും. കിടക്കുന്നത് എവിടെയെന്നല്ല, എവിടെ കിടന്നാലും ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി പാടേ ഉപേക്ഷിച്ചിരിക്കണം. അലസതയും ആർഭാടചിന്തയും വെടിഞ്ഞ് ഏതു സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ മനസ്സ് സജ്ജമായിരിക്കണം. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കയറിയാലും കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും മനസ്സിൻ്റെ സഹജമായ ശക്തിയെ നിലനിർത്താൻ സാധിക്കണം. ജീവിതാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളെ നേരിടാൻ ശരീരത്തെ സഹായിക്കേണ്ടത് മനസ്സാണ്. സത്യത്തിലേക്കും സങ്കല്പത്തിലേക്കും മാറി മാറി സഞ്ചരിക്കാനുള്ള മനസ്സിൻ്റെ കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് പലരും മനോരോഗികളായി മാറുന്നതും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും. മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള മാർഗങ്ങളായ ധ്യാനവും യോഗയുമൊക്കെ പരിശീലിക്കേണ്ടത് ജീവിതത്തിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഭാരതത്തിൻ്റെ പ്രാചീന ഗുരുക്കന്മാർ പഠിപ്പിച്ചത് ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും പരിമിതമായ സൗകര്യങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാനും ജാതി മതചിന്തകൾ വെടിഞ്ഞ് പരസ്പരം ബഹുമാനിക്കാനും കഴിഞ്ഞാൽ സ്വർഗം അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകേണ്ടി വരില്ല. നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ അതുതന്നെയായിരിക്കും നമ്മുടെ സ്വർഗം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിലങ്ങുകളില്ലാത്ത സ്വതന്ത്ര ഹൃദയങ്ങളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സാഹിത പ്രമുഖൻ.

0: अच्छा तुम ये तो गाओ,
1: तेरे नैना
2: तेरे नैना तेरे।
0: तुम ऐसा करो ये गाओ,